ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 29, കൊല്ലവർഷം 1201, മിഥുനം 5, 2026 ജൂൺ 19 വെള്ളിയാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ വി തോമസ്.
2: തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചതിനെപ്പറ്റി ഒരു കഥയുണ്ട്. ബൾബിൽ ഉപയോഗിക്കുന്ന ഫിലമെന്റിനു പറ്റിയ ലോഹക്കൂട്ടിനായി അദ്ദേഹത്തിന് വർഷങ്ങളോളം അധ്വാനിക്കേണ്ടി വന്നു. 10,000 ലോഹക്കൂട്ടുകൾ മാറി മാറി പരീക്ഷിച്ചു നോക്കി, ഒന്നും പറ്റിയില്ല. സമയനഷ്ടവും ധനനഷ്ടവും മാത്രം മിച്ചം. പല സുഹൃത്തുക്കളും ഉപദേശിച്ചു, ഇനിയെങ്കിലും നിർത്തിക്കൂടെ, ഇത് 10,000 തവണയെങ്കിലും നിങ്ങൾ പരാജയപ്പെട്ടില്ലേ? അപ്പോൾ എഡിസൺ തിരിച്ചു ചോദിച്ചു, ആര് പറഞ്ഞു ഞാൻ പരാജയപ്പെട്ടെന്ന്? ഞാൻ 10,000 കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഞാൻ ഇതുവരെ ഉപയോഗിച്ച 10,000 ലോഹക്കൂട്ടുകളും ബൾബിൽ ഉപയോഗിക്കാൻ പറ്റിയതല്ലെന്നുള്ള കണ്ടുപിടുത്തം. തന്റെ നിരന്തരമായ പരീക്ഷണങ്ങൾക്കൊടുവിൽ എഡിസൺ ആ ലോഹം കണ്ടുപിടിക്കുക തന്നെ ചെയ്തു. പരാജയങ്ങളെ അനുഭവങ്ങളായി കാണുന്ന ക്രിയാത്മക സമീപനമുള്ളവർക്ക് ജീവിതത്തിൽ വിജയിക്കാനാവൂ എന്ന് എഡിസന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷേ ജീവിതത്തിൽ പല തോൽവികളും ഏറ്റുവാങ്ങിയിട്ടുള്ള മാതാപിതാക്കൾ പോലും തങ്ങളുടെ കുട്ടികൾ ഒരിക്കലും തോൽക്കരുതെന്ന് ശഠിക്കുന്നു. കഷ്ടിച്ച് 35% മാർക്ക് വാങ്ങി വിജയിച്ച രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികൾ 100-ൽ 100 വാങ്ങണം എന്ന് വാശി പിടിക്കുന്നു, ഇല്ലെങ്കിൽ പരിഭവമായി ശകാരമായി. ഇത് കുട്ടികൾക്കും തെറ്റായ സന്ദേശം കൊടുക്കുന്നു. 2% മാർക്ക് കുറഞ്ഞാൽ തങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് അവർ കരുതി തുടങ്ങും. 100-ൽ 100 വാങ്ങാൻ ചിലപ്പോൾ വഴിവിട്ട മാർഗങ്ങൾ സ്വീകരിച്ചുവെന്നും വരാം. അവിടെയും പരാജയപ്പെട്ടാൽ വല്ല കടുംകൈയും പ്രവർത്തിച്ചുവെന്നും വരാം. രക്ഷിതാക്കളും കുട്ടികളും ചെറിയ തിരിച്ചടികൾ പോലും സ്വീകരിക്കാൻ സന്നദ്ധരല്ല. തങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ തങ്ങളുടെ കുട്ടികൾക്കുണ്ടാവരുതെന്ന നിർബന്ധബുദ്ധിയോടെ മാതാപിതാക്കൾ കുട്ടികൾ ആവശ്യപ്പെടുന്നതിനു മുമ്പേ അവർക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു. ഒട്ടും വിശക്കാതെ, ദാഹിക്കാതെ, വെയിൽ കൊള്ളാതെ, മഴ നനയാതെ, നടക്കാതെ അവർ വളരുന്നു. കൂട്ടുകൂടാൻ പോലും നിൽക്കാതെ അവനവന്റെ കാര്യം മാത്രം നോക്കി സന്തോഷം മാത്രം അനുഭവിച്ച് അങ്ങനെ ജീവിക്കുന്നു. മാതാപിതാക്കളും സംതൃപ്തരാകുന്നു. പക്ഷേ നിശ്ചിത പ്രോഗ്രാം അനുസരിച്ച് വളർന്നുവരുന്ന കുട്ടികൾ അപ്രതീക്ഷിതമായൊരു തിരിച്ചടിക്കു മുമ്പിൽ തകർന്നുപോകുന്നു. വിജനമായ മൈതാനത്തു മാത്രം വണ്ടിയോടിച്ചു ശീലിച്ചവർ തിരക്കേറിയ വഴിയിലെത്തുമ്പോൾ പകച്ചു നിൽക്കുന്നതുപോലെ പ്രതിസന്ധികളോട് ഏറ്റുമുട്ടി ശീലിക്കാത്തവർ നിസാരമായ പരാജയങ്ങൾക്ക് മുമ്പിൽ പോലും അടിപതറുന്നു. സുപ്രസിദ്ധ ആംഗല സാഹിത്യകാരനായ വില്യം സോമർസെറ്റ് മോം ദ ലോട്ടസ് ഈറ്റർ എന്നൊരു കഥ എഴുതിയിട്ടുണ്ട്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ യാത്രക്കിടെ ഇറ്റലിയിലെ കാപ്രി എന്ന പ്രദേശത്തെത്തി. ആ ഭൂഭാഗത്തിന്റെ അനവധ്യ ഭംഗിയിൽ അയാൾ ആമഗ്നനായിപ്പോയി. അവിടം വിട്ടുപോകാൻ അയാൾക്ക് മനസ്സു വന്നില്ല. ശിഷ്ടകാലം അവിടെ കഴിച്ചുകൂട്ടാൻ അയാൾ തീരുമാനിച്ചു. തനിക്കുള്ളതെല്ലാം വിറ്റുപെറുക്കി ബാങ്കിലെ ജോലി ഉപേക്ഷിച്ച് അയാൾ കാപ്രിയിലെ തടാകതീരത്ത് ഒരു വീട് വാങ്ങി താമസം ആരംഭിച്ചു. തന്റെ ധനം അത്രയും അയാൾ ഒരു ബാങ്കിനെ ഏൽപ്പിച്ചു. 25 കൊല്ലത്തേക്ക് മാസം തോറും ഒരു നിശ്ചിത തുക ബാങ്ക് അയാൾക്ക് നൽകും. അതായിരുന്നു വ്യവസ്ഥ. 25 കൊല്ലം കഴിഞ്ഞാൽ എന്തു ചെയ്യും? അതിനു മുമ്പ് ഞാൻ മരിച്ചുപോയില്ലെങ്കിൽ 25 കൊല്ലം കഴിയുന്ന ദിവസം ഞാൻ ആത്മഹത്യ ചെയ്യും. തന്റെ ധീരമായ തീരുമാനം അയാൾ വിശദീകരിച്ചു. പ്രയാസങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ ബാങ്ക് ജോലി വിട്ട് അയാൾ അല്ലലറിയാത്ത ഉല്ലാസ ജീവിതം ആരംഭിച്ചു. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. 25 കൊല്ലം പൂർത്തിയായി. ബാങ്കിൽ നിന്നുള്ള വരുമാനം നിലച്ചു. മുൻ നിശ്ചയപ്രകാരം ആത്മഹത്യ ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അതിനും വേണമല്ലോ കുറേയൊക്കെ ധൈര്യം. 25 കൊല്ലത്തെ അലസ ജീവിതം അയാളുടെ എല്ലാ ശക്തികളും ചോർത്തിക്കഴിഞ്ഞിരുന്നു. കുറെ നാൾ കടം വാങ്ങി അയാൾ കഴിഞ്ഞു. പിന്നെ വീട് വിറ്റു. പിന്നെ കുറേക്കാലം ഒരാളുടെ കാലുകൾക്ക് തീറ്റ

0: യും വെള്ളവും കൊടുക്കുന്ന ജോലി ചെയ്തു. ഒടുവിൽ അത്യന്തം ദയനീയമായ രീതിയിൽ വഴിയിൽ കിടന്നു മരിച്ചു. ആത്മഹത്യ ചെയ്യാൻ അയാൾ ആദ്യമെടുത്ത തീരുമാനം ശരിയോ എന്നതല്ല ഈ കഥ ഉയർത്തുന്ന പ്രശ്നം. പ്രതിസന്ധികളെ നേരിടുന്നത് വഴിയെ മനുഷ്യന് കരുത്തു നേടാനാവൂ എന്നാണ് ഈ കഥ പഠിപ്പിക്കുന്നത്. ഒരു ബുദ്ധിമുട്ടുമറിയാതെ വേണ്ടതെല്ലാം അനായാസമായി നേടി ജീവിച്ചവർക്ക് ജീവിതത്തിലെ നിസ്സാരമായ പ്രാതികൂല്യങ്ങൾ പോലും വലിയ കടമ്പകളായി അനുഭവപ്പെടും. കുട്ടികളോടുള്ള സ്നേഹാധിക്യത്തിൽ മാതാപിതാക്കൾ പലപ്പോഴും മറന്നുപോവാറുള്ള സത്യമാണിത്. ചുറ്റും അനാവശ്യമായ സുരക്ഷാ വലയം തീർത്ത് അവരെ അധീരരും ദുർബലരുമായി വളർത്തുന്നു. ചോദിച്ചതെല്ലാം അനായാസം കിട്ടുമ്പോൾ കുട്ടികൾക്ക് ആവശ്യവും അനാവശ്യവും തിരിച്ചറിയാതാവുന്നു. അവർ വ്യക്തിത്വമില്ലാത്ത ബൊമ്മകളായി വളരുന്നു. ഒരു പ്രായം കഴിഞ്ഞാൽ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കൊത്തിമാറ്റും. ഇക്കാര്യം മനുഷ്യർ പലപ്പോഴും മറന്നുപോകുന്നു. സ്നേഹം നല്ലത് തന്നെ, പക്ഷേ അളിഞ്ഞുപറ്റുന്ന സ്നേഹം ആപത്താണ്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ കെ.വി. തോമസ്.
2: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. PM വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. വി.ഡി. സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി പാർലമെന്ററി കാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് അനക്സിൽ യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ സത്യപ്രകാശ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വായനാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പിതാവായ P.N. പണിക്കരെ സ്മരിച്ചുകൊണ്ട് കേരളത്തിലും ദേശീയ തലത്തിലും ഇന്ന് വായനാ ദിനം ആഘോഷിക്കുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സംസ്ഥാനത്ത് 19 പേർക്ക് കൂടി ഷിഗെല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്ട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്തും കണ്ണൂരും 2 വീതവും കൊല്ലം എറണാകുളം മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ ആളുകൾക്കുമാണ് ഇന്നലെ ഷിഗെല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട് നിപ ബാധിച്ച രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പുലർച്ചെ കാനഡയ്ക്ക് ഖത്തറിനെതിരെ തകർപ്പൻ ജയം. എതിരില്ലാത്ത 6 ഗോളുകൾക്കാണ് കാനഡയുടെ ജയം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഈ നിലയത്തിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലി, ബാലാമണി അമ്മ എഴുതിയ പുസ്തകങ്ങൾ എന്ന കവിത ആലാപനം അനഘ സി എം. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം തുടർന്ന് ഫണ്ടറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ഐടിഐ എഫ്ഡയറിയിൽ ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടി. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 മാപ്പിളപ്പാട്ടുകൾ. എം ജി ഗഫൂർ, ബിജു നാരായണൻ, ഐ പി സിദ്ദിഖ്, താജുദ്ദീൻ, സിയ ജാസ്മിൻ, റബിയുള്ള എന്നിവർ പാടിയത്. 8:55 മുതൽ സംസ്ഥാന ബജറ്റ് അവതരണത്തിന്റെ നേരിട്ടുള്ള പ്രക്ഷേപണം കേൾക്കാം. 11:05 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തുടർന്ന് സംസ്ഥാന ബജറ്റ് അവതരണം, തത്സമയ പ്രക്ഷേപണം തുടർന്ന് കേൾക്കാം. 12:10 സേവന വാർത്തകൾ. 12:15 മാപ്പിളപ്പാട്ടുകൾ, മാർക്കൂസ്, അഫ്സൽ, സലീം കോടത്തൂർ എന്നിവർ പാടിയത്. ഉച്ചയ്ക്ക് 1:00 മില്ലേനിയം മെലഡീസ്, 1:58 എഫ് എം പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം, 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. വൈകിട്ട് 5:00 6:45 7:35 9:30 ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 5:30 ദഫ്മുട്ട്, മുഹമ്മദ് റാസിയും സംഘവും അവതരിപ്പിച്ചത്. 5:45 ലളിതഗാനങ്ങൾ. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികൾ.

കുറിച്ചുള്ള അറിയിപ്പുകൾ. ആറാൻപതിന് ഹരിതവീഥി, കേളകം മൂർച്ചിലക്കാട്ടെ എ എൻ ഹരീന്ദ്രന്റെ കാർഷികാനുഭവങ്ങൾ, തുടർന്ന് പെരുവ തറപ്പിക്കണ്ടത്തെ എം അശോകന്റെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം, 8:00 സാഹിത്യരംഗം, 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 10:00 നാടകം, തുടർന്ന് ഷുമാന റോയ് ബിശ്വാസ് പാടിയ ഗസൽ, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്നലത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

അവതരിപ്പിച്ചത് അനഘ സി എം. കാവ്യാഞ്ജലി. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന. അർച്ചനയിൽ ആദ്യം പ്രേമരംഗരാജൻ ആലപിച്ച കീർത്തനം, മാ മധുരാപുരിവാൾ മഹാറാണിയെ എന്നാരംഭിക്കുന്നു.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. അർച്ചന വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:15. പ്രിയ ശ്രോതാക്കളെ, ഇനി തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കാർ യോജനയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി ഇന്ന് കണ്ണൂർ റെപ്കോ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യ ചടങ്ങിനോടനുബന്ധിച്ച് വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ സി സദാനന്ദൻ മാസ്റ്റർ MP മുഖ്യാതിഥിയാകുമെന്ന് പ്രൊവിഡന്റ് ഫണ്ട് റീജിയണൽ കമ്മീഷണർ അറിയിച്ചു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കണ്ണൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായനാ മാസാചരണം, PN പണിക്കർ അനുസ്മരണം എന്നിവയുടെ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് കണ്ണൂർ തോട്ടട SN കോളേജിൽ നടക്കും. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര ഉദ്ഘാടനം നിർവഹിക്കും. കരന്നൂർ ഡിസ്ട്രിക്ട് ഗാന്ധി സെന്റിനറി മെമ്മോറിയൽ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന വായനാ ദിനാചരണം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കണ്ണൂർ മഹാത്മാമന്ദിരത്തിലെ കസ്തൂർബ ഹാളിൽ ജില്ലാ കലക്ടർ P വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്യും. പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ പക്ഷാചരണത്തിന്റെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം ഇന്ന് രാവിലെ 10:30 നടക്കും. പാപ്പിനിശ്ശേരി പഞ്ചായത്ത് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാദിന പരിപാടികൾ ഇന്ന് രാവിലെ 10:30 പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TT ചന്ദ്രമതി ഉദ്ഘാടനം ചെയ്യും. പിലിക്കോട് പടുവളം CRC ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് മുതൽ ജൂലൈ 7 വരെ വായനാ പക്ഷാചരണം സംഘടിപ്പിക്കുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ലൈബ്രറി ഹാളിൽ നടക്കും. വെള്ളിയാമ്പറമ്പ് ഗ്രാമീണ വായനശാല എൻ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണം ഉദ്ഘാടനവും PN പണിക്കർ അനുസ്മരണവും ഇന്ന് വൈകുന്നേരം 6:30 വായനശാലയിൽ നടക്കും. കാപ്പാട് കൃഷ്ണവിലാസം UP സ്കൂളിൽ വായനാദിനത്തോടനുബന്ധിച്ച് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് സ്കൂൾ ഹാളിൽ നടക്കും. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ ഇന്ന് മുതൽ ജൂലൈ 7 വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ പയ്യന്നൂർ കണ്ടങ്കാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് നിർവഹിക്കും. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായനാ മാസാചരണം, PN പണിക്കർ അനുസ്മരണം എന്നിവയുടെ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10:30 ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഷിഹാബ് തങ്ങൾ സ്മാരക പവലിയനിൽ നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം പരിപാടി ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ജനറൽ ലൈബ്രറി മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വായനാ ദിനാഘോഷത്തിന് അനുബന്ധിച്ച് ഇന്ന് രാവിലെ 11 മണിക്ക് സാഹിത്യ ക്വിസ് നടത്തും. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ നവീകരിച്ച കോസ്മെറ്റോളജി യൂണിറ്റിന്റെയും സെക്കൻഡറി പാലിയേറ്റീവ് വാർഡിന്റെയും ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിക്കും. ധർമ്മടം ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ മലയാളം ഐച്ഛിക വിഷയമായി പഠിച്ചവരുടെ സംഗമം, ബ്രണ്ണൻ മലയാളം സമിതിയുടെ വാർഷിക പൊതുയോഗവും നാളെ രാവിലെ 10 മണിക്ക് കോളേജിലെ ന്യൂ ബ്ലോക്ക് സെമിനാർ ഹാളിൽ നടക്കും. യോഗാസന കണ്ണൂരിന്റെ നേതൃത്വത്തിൽ 7th ജില്ലാ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് 2026 നാളെ കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടക്കും. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെയും ഫ്രണ്ട്സ് ഫോർ ക്യാൻസർ കെയറിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നാളെ MCCS ഹാളിൽ പുതിയ യോഗ ബാച്ച് ആരംഭിക്കുന്നു. യോഗ പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുൻപായി ഇനി പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം.

0: 0497727539 പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 9 മണി മുതൽ 12 മണി വരെ കണ്ണൂർ പടന്നപ്പാലം പോച്ചപ്പൻ മെഡിക്കൽ സെന്ററിൽ സൌജന്യ മുഖവൈകല്യ ശസ്ത്രക്രിയ സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9447283039 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലാ ആശുപത്രി ലിംബ് ഫിറ്റിംഗ് സെന്ററിൽ നിന്നും ഹൈടെക് കൃത്രിമ കാലുകൾ നിർമ്മിച്ച് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നു. ആവശ്യമുള്ളവർ അതത് തദ്ദേശ സ്ഥാപനം മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വനിതാ സംരക്ഷണ ഓഫീസിൽ നാളെ മാനസികാരോഗ്യ വിദഗ്ധന്റെ സൌജന്യ സേവനം ലഭ്യമാണ്. സേവനം ആവശ്യമുള്ളവർ ഇന്ന് വൈകുന്നേരത്തിനകം ഇനി പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9847000302. നമ്പർ ഒരിക്കൽ കൂടി 9847000302. ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ സജ്ജം സുരക്ഷാ സേനയുടെ പാസിംഗ് ഔട്ട് പരേഡും മോക്ക് ഡ്രില്ലും ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ചെങ്ങളായി ടൌണിൽ നടക്കും. അന്താരാഷ്ട്ര യോഗാദിനമായ ജൂൺ 21 ബേക്കൽ കോട്ടയിൽ ഉച്ചയ്ക്ക് 12 വരെ പ്രവേശനം സൌജന്യം. രാവിലെ 6 മണിക്ക് കോട്ടയിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗാദിനാഘോഷ പരിപാടികൾ കെ നീലകണ്ഠൻ MLA ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സബ് ജൂനിയർ ഗേൾസ് ജില്ലാ ടീമിനെ തെരഞ്ഞെടുക്കുന്ന ട്രയൽസ് നാളെ വൈകുന്നേരം 3 മണിക്ക് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ വച്ച് നടക്കും. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 9447953509. കണ്ണൂർ സർവകലാശാലയിലെ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷകൾ നാളെയും മറ്റന്നാളും നടക്കും. കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിലെ ചരിത്ര വിഭാഗത്തിൽ പഞ്ചവത്സര ഇന്റഗ്രേറ്റഡ് ബിരുദാനന്തര ബിരുദ കോഴ്സിന് 22 വരെ അപേക്ഷിക്കാം. ഏതെങ്കിലും വിഷയത്തിൽ 45% മാർക്കോടെ പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കണ്ണൂർ സർവകലാശാല പഠനവകുപ്പ് സെന്ററുകളിലെ MBA പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി നാളെ വൈകുന്നേരം 5 മണി വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾ www.admissions.kannooruniversity.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 21-ാമത് തുരിയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 ഡോക്ടർ ഗോപിക രാജീവിന്റെ വായ്പാട്ട്. കണ്ണൂർ താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആയില്യപൂജ. ചരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടമുണ്ടാകും. കൊട്ടൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ആയില്യം ചതുശ്ശതം. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കോയിലി ഹോസ്പിറ്റൽ തളാബ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
7: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
6: അതെങ്ങനെയാ?
7: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
6: എടാ സംഭവം കൊള്ളാലോ.
7: എടാ അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
8: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ

0: ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
1: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
2: ലാപ്ടോപ്പോ?
1: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
3: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
6: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
5: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൌകര്യങ്ങൾ,
6: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൌകര്യവും,
5: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
6: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
7: ചൊവ്വാഴ്ചകളിൽ രാവിലെ 7:40 സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ്, ഏച്ചൂർ. ഫോൺ 7907-308934.
8: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
9: ബുധനാഴ്ചകളിൽ രാവിലെ 7:40 സയൻസ് കഫെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഫോൺ 8075-77-2831.
10: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
11: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
12: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
14: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
15: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.

ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2322104 2.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. നവീകരണത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ഇന്ന് വായനാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലാൻഡിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാന തൊഴിൽ വകുപ്പ് ജനപ്രതിനിധികൾ, തൊഴിൽ ഉടമകൾ, പി എം വി ബി ആർ വൈ ഗുണഭോക്താക്കൾ എന്നിവർ തമ്മിലെ ആശയവിനിമയമാണ് പരിപാടിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. പുതുതായി ജോലിയിൽ ചേർന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ഉടമകളുടെ നിയമനക്കത്തിന്റെ വിതരണം നടക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാലാ സെനറ്റ് ഹാളിലും, കോഴിക്കോട് കല്ലായി റോഡിൽ ജില്ലാ സഹകരണ ബാങ്ക് ഹാളിലും, കണ്ണൂർ റബ്കോ ഓഡിറ്റോറിയത്തിലുമാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്.
0: ലോകത്തിന്റെ വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യങ്ങൾ തമ്മിലെ ബന്ധം പണ്ട് വ്യാപാരം മാത്രം അടിസ്ഥാനമാക്കിയായിരുന്നുവെങ്കിൽ ഇന്ന് വ്യാപാരത്തോടൊപ്പം വിശ്വാസവും പ്രാധാന്യമർഹിക്കുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു. വിശ്വസനീയവും സ്ഥിരവുമായ വിതരണ ശൃംഖലയും പങ്കാളിത്തവുമാണ് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നതെന്നും അത്തരം പങ്കാളികളെയാണ് ഓരോ രാജ്യവും തിരയുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. അഭിലാഷങ്ങൾ പുതിയ ഉയരങ്ങളിലെത്തിക്കൊണ്ടിരിക്കും ിരിക്കുന്ന ഇന്ത്യയുടെ യാത്രയിലെ നിർണായകമായ ഒരു കാലഘട്ടമാണിതെന്നും മോദി പറഞ്ഞു. നവീകരണത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിൽ വിവാടെക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ സാങ്കേതിക വിദ്യയുടെ ദ്രുത പരിവർത്തനത്തിലൂടെ കടന്നുപോവുകയാണെന്നും സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ടെലിമെഡിസിൻ, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ വൻതോതിൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ തിരിച്ചറിയൽ സംവിധാനവും ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളും ഇന്ത്യ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹിന്ദിയിൽ യാത്രയയപ്പ് വീഡിയോ പോസ്റ്റ് ചെയ്തു. പ്രിയപ്പെട്ടവൻ എന്ന് നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ച പ്രസിഡന്റ് ഫ്രാൻസ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് നന്ദി പറഞ്ഞ പ്രസിഡന്റ് സന്ദർശനം വളരെ ഫലപ്രദമായിരുന്നുവെന്നും അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയെ പരിവർത്തനം ചെയ്യാൻ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 83-ലധികം തവണ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖല സന്ദർശിച്ചു. ഈ കാലയളവിൽ ഈ മേഖലയെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിന് ഗതിവേഗം കൂടി. വിനോദസഞ്ചാര മേഖല വികസിക്കുന്നതിനും കൂടുതൽ പ്രാദേശിക വരുമാന അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികൾ കൊണ്ട് സാധ്യമായി. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയിൽ 47,270 കോടി രൂപ ചെലവഴിച്ചു. 46,290 കിലോമീറ്ററിലധികം ഗ്രാമീണ റോഡുകൾ മേഖലകളിൽ നിർമ്മിച്ചു. 12 വർഷത്തിനിടെ 8 പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഇതോടെ ഇത്തരം വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. വടക്കുകിഴക്കൻ മേഖലയിൽ 4,170 കിലോമീറ്ററിലധികം റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചു. അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാന്റ്, ത്രിപുര, മിസോറാം എന്നിവിടങ്ങളിൽ റെയിൽവേ വൈദ്യുതീകരണം 100% കൈവരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വടക്കുകിഴക്കൻ മേഖലയിലെ 8 സംസ്ഥാനങ്ങളായ അഷ്ടലക്ഷ്മി വികസനത്തിന്റെ പുതുവഴിയിലാണ്.
0: വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചു.

0: തിങ്കളാഴ്ച മുതൽ സഭയിൽ ബജറ്റിന്മേൽ പൊതുചർച്ച നടക്കും. തുടർന്ന് ഈ മാസം 29-30 തീയതികളിൽ ഗ്രാന്റ് ആവശ്യങ്ങൾക്ക് ചർച്ചകളും വോട്ടെടുപ്പും നടക്കും. ജൂലൈ 1-ന് ധനവിനിയോഗ ബിൽ പരിഗണിക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ഗോപകുമാർ അറിയിച്ചു. മഴക്കാല രോഗവ്യാപനങ്ങൾ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഉന്നതതല അവലോകന യോഗം ചേർന്നു. രാജ്യത്തെ നിലവിലെ രോഗസ്ഥിതികൾ അവലോകനം ചെയ്ത നദ്ദ കൊതുകുജന്യ രോഗങ്ങളെ ഫലപ്രദമായി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു. സംസ്ഥാനത്ത് 19 പേർക്കു കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്തും കണ്ണൂരും 2 വീതവും, കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ ആളുകൾക്കുമാണ് ഇന്നലെ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഈ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. രോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച പ്രകാരം സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതര വകുപ്പുകളുടെ കൂടി സഹകരണത്തോടെ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടപടികളും ആരംഭിച്ചു. വയറിളക്ക രോഗങ്ങൾ തടയാം, ജീവൻ രക്ഷിക്കാം എന്നതാണ് പരിപാടിയുടെ മുദ്രാവാക്യം. കോഴിക്കോട്ട് നിപ ബാധിച്ച രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5 ഡിവിഷനിൽ 50 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ സന്ദർശനം നടത്തി. ഈ മാസം 21-ന് നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന ടെലിഗ്രാം ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങൾ താൽക്കാലികമായി നിയന്ത്രിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ടെലിഗ്രാം സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി വാദത്തിനുശേഷം വിധി പറയാനായി മാറ്റിവെച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിനാണെന്ന് KSEB വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിലവിൽ KSEB അണക്കെട്ടുകളുടെ സംഭരണശേഷിയുടെ 21.25% മാത്രമേ വെള്ളമുള്ളൂ. കഴിഞ്ഞ വർഷം ഇതേസമയം 47.22% ജലസംഭരണികളിൽ ഉണ്ടായിരുന്നത്. ഇന്ന് വായനാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പിതാവായ പി.എൻ പണിക്കരെ സ്മരിച്ച് കേരളത്തിലും ദേശീയതലത്തിലും വായനാദിനം ആഘോഷിക്കുന്നു. പി.എൻ പണിക്കർ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായനാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ 43 ലക്ഷത്തിൽ പരം കുട്ടികൾ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലും. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരു മാസക്കാലം പരിപാടി സംഘടിപ്പിക്കും. വായനാദിന വായനാ പക്ഷാചരണ പരിപാടികളുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം രാവിലെ ചാലപ്പുറം ഗവൺമെന്റ് ഗഡബത് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21-ന് നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി പാർലമെന്ററി കാര്യമന്ത്രാലയം ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് അനക്സിൽ യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ സത്യപ്രകാശ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലാൻഡിനും ജയം. ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക മത്സരം സമനിലയിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഖത്തറിന്റെ വലയിൽ ഗോൾ മഴ പെയ്യിച്ച് കാനഡ ലോകകപ്പിൽ തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കി. ഒപ്പം 4 പോയിന്റ് നേടി റൌണ്ട് ഓഫ് 32 യോഗ്യതയും ഉറപ്പാക്കി. സ്റ്റാർ ഗോൾ കീപ്പർ അബുനാട കാവൽ നിന്ന ഖത്തർ ഗോൾ മുഖത്ത് കളിയുടെ തുടക്കം മുതൽ തന്നെ കാനഡയുടെ ആക്രമണമായിരുന്നു. 16-ാം മിനിറ്റിൽ ലാറിൻ തുടങ്ങി വെച്ച ഗോൾ വെട്ട ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക്കിന്റെ ബലത്തിൽ അര ഡസനിലേക്ക് ഉയരുകയായിരുന്നു. പരുക്കൻ കളിയെ തുടർന്ന് 2 താരങ്ങൾ ചുവപ്പ് കാർഡ് കണ്ടതോടെ 9 പേരുമായാണ് ഖത്തർ മത്സരം പൂർത്തിയാക്കിയത്. ബോസ്നിയയെ 1-1 4 ഗോളുകൾക്ക് തകർത്ത് കാനഡയ്ക്കൊപ്പം സ്വിറ്റ്സർലൻഡും നോക്കൌട്ട് റൌണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 72-ാം മിനിറ്റ് മുതൽ ഗോളടി തുടങ്ങിയപ്പോൾ പിറന്നത് 5 ഗോളുകൾ. ഇന്നലെ രാത്രി നടന്ന മറ്റൊരു മത്സരത്തിൽ തകർത്ത് കളിച്ചിട്ടും ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ വിജയം നേടാൻ കഴിയാതെ സമനിലയിൽ കുരുങ്ങിയതോടെ സൌത്ത് ആഫ്രിക്കയ്ക്ക് വിലപ്പെട്ട 2 പോയിന്റുകൾ നഷ്ടമായി. തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇരു ടീമുകളും പരാജയപ്പെട്ടിരുന്നു.
0: ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇന്ത്യൻ സമയം രാവിലെ 6:30 ആരംഭിച്ചു. രാത്രി 12:30 USA ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം നാളെ പുലർച്ചെ 3:30, ബ്രസീൽ ഹൈറ്റി മത്സരം 6:00. FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ സെമിഫൈനലിലെത്തി. ന്യൂസിലാൻഡിൽ ഉറുഗ്വേയെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പൂൾ എയിൽ 1-ാം സ്ഥാനത്തെത്തിയത്. ഇന്ത്യ ഇന്ന് ചിലിയെ നേരിടും.

0: नवदिल्ल्याम् आयोजिते हरित एवं सतत विकास सन्धिः इत्याख्ये दशमे संवाद सत्रे नवीकरणीय ऊर्जा ऊर्जा सुरक्षा इति विषये भाषमाणः श्री सारंगी गत दशके भारतस्य अभूतपूर्व प्रगतेः उल्लेखं कृतवान्। तेन प्रतिपादितं यत् एषः विकासः मुख्यतया नवीकरणीय क्रयण अनिवार्यता प्रतिस्पर्धात्मक निविदा दिशानिर्देशाः सहैव स्वचालित मार्गेण शत प्रतिशतं वैदेशिक प्रत्यक्ष निवेशं करोति इति वार्ताः।
1: ആകാശവാണി കണ്ണൂർ, സമയം 7 മണി. ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1:63:45 നേത്രാവതി എക്സ്പ്രസ് 30 മിനിറ്റും 1:66:49 പരശുറാം എക്സ്പ്രസ് 16 മിനിറ്റും 1:66:10 പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 13 മിനിറ്റും 1:66:29 മലബാർ എക്സ്പ്രസ് 30 മിനിറ്റും 2:21:49 പൂനെ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 30 മിനിറ്റും 1:26:01 മംഗളൂരു സെൻട്രൽ മെയിൽ 19 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
3: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെയും ദർശനങ്ങളെയും രൂപപ്പെടുത്തുന്നതിൽ നിർണായക സ്വാധീനം കുറിച്ച ഒരു മഹത് ഗ്രന്ഥത്തെക്കുറിച്ച് കെ വി രാഘവൻ സംസാരിക്കുന്നു.
1: വായനാ ദിനത്തിൽ ഗാന്ധിജിയെ സ്വാധീനിച്ച ഒരു പുസ്തകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മഹാത്മജിയെ സ്വാധീനിച്ച വ്യക്തികളും പുസ്തകങ്ങളും ഏറെയാണ്. പുസ്തകങ്ങളിലൊന്ന് അണ്ടോ ദിസ് ലാസ്റ്റ് ആണ്. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിൽ നിന്ന് നെറ്റാളിലേക്കുള്ള യാത്രയിൽ ഗാന്ധിജിയെ കാണാൻ വന്ന മിസ്റ്റർ എച്ച് എസ് എൽ പോളക്കാണ് ഗാന്ധിജിക്ക് ജോൺ റസ്കിന്റെ അണ്ടോ ദിസ് ലാസ്റ്റ് എന്ന പുസ്തകം നൽകിയത്. നിങ്ങൾക്കിത് ഉപകാരപ്പെടും, പോളക്ക് പറഞ്ഞു. വായിച്ചു തുടങ്ങിയിട്ട് എനിക്ക് താഴെ വെക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതായിരുന്നു ആ പുസ്തകമെന്ന് മഹാത്മജി പറയുന്നു. 24 മണിക്കൂർ നീണ്ടുനിന്ന യാത്രയിൽ ഉറക്കമൊഴിച്ച് ആ പുസ്തകം വായിച്ചു തീർത്തു. ആ പുസ്തകത്തിലെ തത്വങ്ങൾക്കനുസരിച്ച് തന്റെ ജീവിതത്തെ മാറ്റാൻ ഗാന്ധിജി തീരുമാനിച്ചു. ജോൺ റസ്കിന്റെ പുസ്തകവുമായി ബന്ധപ്പെടുന്നത് വായിക്കുന്നത് ഗാന്ധിജി ആദ്യമായിട്ടായിരുന്നു. ഞാനൊരു നല്ല വായനക്കാരനായിരുന്നില്ല. പഠനകാലത്ത് അതിനാവശ്യമായ പുസ്തകങ്ങൾ മാത്രമേ വായിച്ചിരുന്നുള്ളൂ, അദ്ദേഹം പറയുന്നു. മുതിർന്നപ്പോൾ വായനയ്ക്ക് സമയം കിട്ടിയില്ലെന്നും പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവ് തനിക്ക് കാര്യമായി അവകാശപ്പെടാനില്ലെന്നും ഗാന്ധിജി പറയുന്നു. പരിമിതമായ വായന കൊണ്ട് വായിച്ചത് നന്നായി ഗ്രഹിക്കാൻ കഴിഞ്ഞത് നേട്ടമാണെന്നും അദ്ദേഹം സമ്മതിക്കുന്നു. തന്റെ ജീവിതത്തെ പ്രായോഗിക തലത്തിൽ മാറ്റിമറിച്ച ഒരു പുസ്തകമാണ് അണ്ടോ ദിസ് ലാസ്റ്റ് എന്ന് അദ്ദേഹം വായനക്കാരോട് പറയുന്നു. ഗാന്ധിജി ആ പുസ്തകം അണ്ടോ ദിസ് ലാസ്റ്റ്, അവസാനത്തെ ആൾ വരെ, സർവോദയം എന്ന പേരിൽ ഗുജറാത്തിയിലേക്ക് മൊഴിമാറ്റം നടത്തി. സർവോദയം എന്നാൽ എല്ലാവർക്കും ക്ഷേമം. റസ്കിന്റെ ഈ മഹാഗ്രന്ഥത്തിൽ തന്റെ ആഴമേറിയ ചില വിശ്വാസങ്ങൾ പ്രതിഫലിച്ചു കണ്ടതായി ഗാന്ധിജി കരുതി. അത് തന്റെ ജീവിതത്തെ പരിവർത്തന വിധേയമാക്കുകയും ചെയ്തു. മനുഷ്യ മനസ്സിൽ മറഞ്ഞുകിടക്കുന്ന നന്മയെ ഉണർത്തി പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ് കവിയെന്നും അത് ഓരോരുത്തരെയും ഓരോ തരത്തിലാണ് സ്വാധീനിക്കുന്നതെന്നും മഹാത്മജി തുടർന്നെഴുതുന്നു. അണ്ടോ ദിസ് ലാസ്റ്റിൽ നിന്ന് ഗാന്ധിജി ഗ്രഹിച്ച കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നു.

0: വ്യക്തിയുടെ നന്മ പൊതുനന്മയിൽ അടങ്ങിയിരിക്കുന്നു. തൊഴിൽ കൊണ്ട് ജീവിതം കഴിക്കാൻ എല്ലാവർക്കും തുല്യാവകാശമുള്ളതിനാൽ വക്കീലിന്റെ ജോലിക്കും ക്ഷുരകന്റെ ജോലിക്കും ഒരേ വിലയാണുള്ളത്. അധ്വാനിച്ചുള്ള ജീവിതം, അതായത് കർഷകന്റെയും കൈവേലക്കാരന്റെയും ജീവിതമാണ് ഏറ്റവും നല്ല ജീവിത രീതി. ഇവയിൽ ആദ്യത്തേത് എനിക്കറിയാമായിരുന്നു, രണ്ടാമത്തേത് അവ്യക്തമായി ഗ്രഹിച്ചിരുന്നു, മൂന്നാമത്തേതാകട്ടെ എനിക്ക് ഒരിക്കലും തോന്നിയിരുന്നില്ലെന്നും ഗാന്ധിജി വ്യക്തമാക്കുന്നു. അധ്യായം ഒരു പുസ്തകത്തിന്റെ മാന്ത്രിക സ്വാധീനം ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. എല്ലാ തൊഴിലിനും മാന്യതയുണ്ടെന്നും തന്റെ ജോലി ഏറ്റവും മികച്ചതായി മാറ്റാൻ ശ്രമിക്കണമെന്നും റിസ്കൻ കരുതുന്നു. അധ്വാനിക്കാതെ നേടുന്ന വേതനം പാപമാണെന്ന് ഗാന്ധിജിയെ പറയാൻ പ്രേരിപ്പിച്ചതും റിസ്കിന്റെ ഈ വാക്കുകൾ തന്നെയായിരിക്കാം. ടോൾസ്റ്റോയിയുടെ ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാണ്, ലിംഗങ്ങളുടെ വെളിപ്പെടൽ, എന്തു ചെയ്യണമെന്ന സുവിശേഷം എന്നീ പുസ്തകങ്ങളും മഹാത്മജിയെ സ്വാധീനിച്ചിരുന്നു. ടോൾസ്റ്റോയിയുടെ എല്ലാ ബോധനങ്ങളും ഗാന്ധിജിക്ക് സ്വീകാര്യമായിരുന്നില്ല. ക്രൂരതയെ ആത്മശക്തി കൊണ്ട് നേരിടുക, അന്യായമായ ഒരു കൽപ്പനയ്ക്ക് വഴങ്ങിക്കൊടുക്കുന്നതാണ് അടിമത്തം, അടിക്ക് അടി തിരിച്ചു നൽകാതിരിക്കുന്നതിലാണ് ശരിയായ ധൈര്യവും വിനയവുമുള്ളത് തുടങ്ങിയ ബോധനങ്ങൾ സ്വീകാര്യമായിരുന്നു. വായിച്ച പുസ്തകങ്ങളിൽ നിന്നും നല്ലതെന്ന് കരുതുന്നവ സ്വീകരിക്കുന്നതോടൊപ്പം അവ പ്രയോഗത്തിൽ വരുത്താനും ഗാന്ധിജി ശ്രമിച്ചു. അൺടൂത്ത് ലാസ്റ്റിന്റെ പരിഭാഷയാണ് സർവോദയം, എല്ലാ ജീവന്റെയും ക്ഷേമം. ഭാരതീയ ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയിരുന്നു. കുരുക്ഷേത്ര യുദ്ധവർണ്ണനയിലൂടെ യുദ്ധത്തിന്റെ കെടുതികൾ വായനക്കാരെ അറിയിക്കാനാണ് വ്യാസൻ ആ കൃതി രചിച്ചതെന്ന് ഗാന്ധി പ്രസ്താവിച്ചിട്ടുണ്ട്. രാമായണവും മഹാഭാരതവും ഗാന്ധിജിയെ സ്വാധീനിച്ചിട്ടുണ്ട്. യുദ്ധത്തിനെതിരായ ചിന്തയാണ് മഹാഭാരത വർണ്ണനയിൽ വ്യാസൻ നമ്മോട് പറയുന്നതെന്നും ഗാന്ധിജി പ്രസ്താവിച്ചിട്ടുണ്ട്. ഗീതയ്ക്ക് അനാസക്തി യോഗമെന്ന പേരിൽ ഗാന്ധിജിയുടെ ഒരു പരിഭാഷയുമുണ്ട്. ഹെൻറി ഡേവിഡ് തോറോയുടെ കൃതിയും നിയമലംഘനത്തിന് ഗാന്ധിജിക്ക് പ്രേരണയായിട്ടുണ്ട്. വായിച്ചു വളരാൻ തന്നെയാണ് ഗാന്ധിജി നമ്മോട് ആഹ്വാനം ചെയ്തത്.
1: മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെയും ദർശനങ്ങളെയും രൂപപ്പെടുത്തുന്നതിൽ നിർണായക സ്വാധീനം കുറിച്ച മഹത് ഗ്രന്ഥത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കെ.വി. രാഘവൻ.

வெள்ளம் வாட்டி சமரம் பருத்தி நூல் நூற்றிட்டடிமத்தம்.

0: ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ തുടരുന്നു.
1: ക്രൈസ്തവ ബന്ധങ്ങളെപ്പറ്റി കൂടുതൽ എഴുതുന്നതിന് മുൻപ് ഇതേ കാലത്തെ എൻ്റെ മറ്റനുഭവങ്ങൾ രേഖപ്പെടുത്താം. ദാദാ അബ്ദുള്ളയ്ക്ക് നെറ്റോളിൽ ഉണ്ടായിരുന്ന അതേ സ്ഥാനം സേഡ് തെയ്ബ് ഹാജി ഖാൻ മുഹമ്മദിന് പ്രിറ്റോറിയയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കൂടാതെ അവിടെ യാതൊരു പൊതുപ്രസ്ഥാനവും നടക്കുമായിരുന്നില്ല. ആദ്യത്തെ ആഴ്ച തന്നെ ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെടുകയും പ്രിറ്റോറിയയിലുള്ള എല്ലാ ഇന്ത്യക്കാരുമായി ബന്ധപ്പെടാനുള്ള എൻ്റെ ഉദ്ദേശത്തെപ്പറ്റി പറയുകയും ചെയ്തു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ അവസ്ഥയെപ്പറ്റി പഠിക്കാനുള്ള എൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തുകയും ആ ഉദ്യമത്തിൽ അദ്ദേഹത്തിൻ്റെ സഹായം ആവശ്യപ്പെടുകയും അദ്ദേഹം അതിന് സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്തു. പ്രിറ്റോറിയയിലുള്ള എല്ലാ ഇന്ത്യക്കാരുടെയും ഒരു സമ്മേളനം വിളിച്ചു കൂട്ടാനും ട്രാൻസ്വാളിലെ അവരുടെ അവസ്ഥ ശരിയായി അവർക്ക് ചിത്രീകരിച്ചു കൊടുക്കാനും ആണ് ഞാൻ ആദ്യം ഉദ്യമിച്ചത്. സെയ്ദ് ഹാജി മുഹമ്മദ് ഹാജി ജൂസഫിൻ്റെ വീട്ടിലാണ് ഈ സമ്മേളനം കൂടിയത്. അദ്ദേഹത്തിന് എന്നെ പരിചയപ്പെടുത്തുന്ന ഒരു കത്തുണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ മുഖ്യമായും പങ്കെടുത്തത് മേമൻ കച്ചവടക്കാരായിരുന്നു. ഏതാനും ഹിന്ദുക്കളും ഉണ്ടായിരുന്നു. പ്രിറ്റോറിയയിലെ ഹിന്ദു ജനസംഖ്യ വാസ്തവത്തിൽ വളരെ ചെറുതായിരുന്നു. ഈ സമ്മേളനത്തിലെ എൻ്റെ പ്രസംഗമാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പൊതുപ്രസംഗം എന്ന് പറയാം. കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തുക എന്ന വിഷയത്തെപ്പറ്റി പ്രസംഗിക്കാൻ നന്നായി ഒരുങ്ങിയിട്ടാണ് ഞാൻ ചെന്നത്. കച്ചവടത്തിൽ സത്യം അസാധ്യമാണ് എന്ന് കച്ചവടക്കാർ പറയുന്നത് ഞാൻ ധാരാളം കേട്ടിരുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല, ഇപ്പോൾ വിചാരിക്കുന്നുമില്ല. ഇന്നും ബിസിനസ്സും സത്യവും ഒത്തുപോകില്ല എന്ന് വാദിക്കുന്ന കച്ചവടക്കാരായ സുഹൃത്തുക്കളുണ്ട്. വ്യാപാരം വളരെ പ്രായോഗികമായൊരു കാര്യമാണെന്നും സത്യമാകട്ടെ മതപരമായ സംഗതിയാണെന്നും അവർ പറയുന്നു. പ്രായോഗിക കാര്യങ്ങൾ ഒന്ന് വേറെയും മതകാര്യങ്ങൾ മറ്റൊന്നുമാണ് എന്ന് അവർ വാദിക്കുന്നു. തനി സത്യം വ്യാപാരത്തിൽ സാധ്യമേയല്ല, അത് ചേരുന്നിടത്തോളമേ പറയണ്ടു എന്നാണ് അവരുടെ സിദ്ധാന്തം. ഈ നിലപാടിനെ പ്രസംഗത്തിൽ ഞാൻ ശക്തിയായി എതിർക്കുകയും വ്യാപാരികൾക്ക് ഇക്കാര്യത്തിൽ ഇരട്ടി ബാധ്യത ഉണ്ട് എന്ന് വാദിക്കുകയും ചെയ്തു. ഒരു വിദേശ

രാജ്യത്ത് സത്യസന്ധത പാലിക്കേണ്ട ഉത്തരവാദിത്വം അവർക്ക് വളരെ ഉണ്ട്. എന്തെന്നാൽ അവിടെയുള്ള കുറച്ച് ഇന്ത്യക്കാരുടെ പെരുമാറ്റമാണ് അവരുടെ ദശലക്ഷക്കണക്കായ നാട്ടുകാരെ മുഴുവൻ അളക്കാനുള്ള മാനദണ്ഡമാകുന്നത്. നമ്മുടെ ആളുകളുടെ രീതികൾ

കീറിപ്പാർക്കുന്ന ഇന്ത്യക്കാരുടെ കഷ്ടപ്പാടുകളെപ്പറ്റി അധികാരികൾക്ക് നിവേദനങ്ങൾ നൽകാനായി ഒരു സംഘടന രൂപീകരിക്കണം എന്ന് ഞാൻ നിർദ്ദേശിച്ചു. അതിനുവേണ്ടി എൻ്റെ സമയവും സേവനവും കഴിയുന്നിടത്തോളം ഉപയോഗിക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞു. ആ സമ്മേളനത്തിൽ എൻ്റെ പ്രസംഗം കാര്യമായ ചലനമുണ്ടാക്കിയതായി ഞാൻ കണ്ടു. എൻ്റെ പ്രസംഗത്തെ തുടർന്ന് ഒരു ചർച്ച നടന്നു. ചിലർ എനിക്ക് പല വിവരങ്ങളും തരാമെന്നേറ്റു. എനിക്ക് ഉത്സാഹം തോന്നി. സഭാവാസികളിൽ വളരെ കുറച്ചു പേർക്ക് ഇംഗ്ലീഷ് അറിയാവൂ എന്ന് ഞാൻ മനസ്സിലാക്കി. ഇംഗ്ലീഷ് പരിജ്ഞാനം ആ ദേശത്ത് ഉപയോഗപ്രദമാകയാൽ ഒഴിവുള്ളവരോടെല്ലാം ഇംഗ്ലീഷ് പഠിക്കാൻ ഞാൻ ഉപദേശിച്ചു. പ്രായമായവർക്ക് പോലും പുതിയൊരു ഭാഷ പഠിക്കാൻ സാധിക്കും എന്ന് അങ്ങനെ ചെയ്തിട്ടുള്ളവരുടെ ഉദാഹരണങ്ങൾ നിരത്തി ഞാൻ അവരോട് പറഞ്ഞു. അതിനും പുറമെ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ ഞാനൊരു ക്ലാസ് എടുക്കാമെന്നും അല്ലാത്ത പക്ഷം താല്പര്യമുള്ളവർക്ക് പ്രത്യേകം പറഞ്ഞുകൊടുക്കാം എന്നും ഞാൻ വ്യക്തമാക്കി. ക്ലാസ് തുടങ്ങിയില്ല. എന്നാൽ 3 ചെറുപ്പക്കാർ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം കാണിച്ചു. അവരുടെ ഒഴിവ് സമയമനുസരിച്ച് അവരുടെ സ്ഥലങ്ങളിൽ ചെന്ന് പഠിപ്പിക്കണമായിരുന്നു. അവർ ഒരു ക്ഷുരകനും ഒരു ഗുമസ്തനും അങ്ങനെ 2 മുസ്ലിങ്ങളും ചെറിയ ഒരു കച്ചവടക്കാരനായ ഹിന്ദുവുമായിരുന്നു. അവരുടെ സമയത്തിന് ചെന്ന് പഠിപ്പിക്കാം എന്ന് ഞാൻ ഏറ്റു. പഠിപ്പിക്കാനുള്ള എൻ്റെ കഴിവിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയവുമില്ലായിരുന്നു. എൻ്റെ വിദ്യാർത്ഥികൾക്ക് മടുത്താലും എനിക്ക് മടുപ്പില്ലായിരുന്നു. ചിലപ്പോൾ ഞാൻ അവരുടെ വീടുകളിൽ ചെല്ലുന്ന സമയത്ത് അവർ സ്വന്തം ജോലിയിൽ വ്യാപൃതരായിരിക്കുന്നത് കാണാമായിരുന്നു. എങ്കിലും എനിക്ക് ക്ഷമ നിശ്ചില്ല. അവരിൽ ആരും തന്നെ ഇംഗ്ലീഷ് ആഴത്തിൽ പഠിച്ചില്ല. എന്നാൽ ഏകദേശം 8 കൊണ്ട് സാമാന്യം നല്ല പുരോഗതി കൈവരിച്ചതായി പറയാം. 2 കണക്കെഴുതി സൂക്ഷിക്കുന്നതിനും സാധാരണ വ്യാപാരക്കത്തുകൾ എഴുതുന്നതിനും പഠിച്ചു. ക്ഷുരകന് മുടിവെട്ടാൻ വരുന്നവരെ കൈകാര്യം ചെയ്യാൻ മാത്രം ഇംഗ്ലീഷ് അറിയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പഠനം കൊണ്ട് 2 വിദ്യാർത്ഥികൾ നല്ല വരവുണ്ടാക്കാൻ പ്രാപ്തരായി. ആ സമ്മേളനത്തിൻ്റെ ഫലം എന്നെ സംതൃപ്തനാക്കി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത്തരം സമ്മേളനങ്ങൾ ആഴ്ചയിലോ മാസത്തിലോ 1 വീതം നടത്താൻ തീരുമാനിച്ചു. ഇത് ഏതാണ്ട് മുറക്കി നടന്നു. അത്തരം അവസരങ്ങളിൽ സ്വതന്ത്രമായ ആശയവിനിമയം ഉണ്ടായി. അതിൻ്റെ ഫലമായി എല്ലാവരുടെയും പരിതസ്ഥിതികൾ എനിക്ക് അറിയാമെന്നും വന്നു. എനിക്ക് പരിചയമില്ലാത്ത ഒറ്റ ഇന്ത്യക്കാരനും പ്രിറ്റോറിയയിൽ ഇല്ലാത്ത അവസ്ഥ സംജാതമായി. പ്രിറ്റോറിയയിലെ ബ്രിട്ടീഷ് ഏജന്റ് മിസ്റ്റർ ജാക്കോബിസ് ഡി വെറ്റുമായി പരിചയപ്പെടുവാൻ ഇതെന്നെ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിന് ഇന്ത്യക്കാരോട് സഹാനുഭൂതി ഉണ്ടായിരുന്നു. പക്ഷേ കുറഞ്ഞ സ്വാധീനശക്തിയെ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും തനിക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ഞങ്ങളെ സഹായിക്കാം എന്ന് ഏൽക്കുകയും എനിക്കിഷ്ടമുള്ളപ്പോഴൊക്കെ അദ്ദേഹത്തെ ചെന്ന് കണ്ടുകൊള്ളാൻ ക്ഷണിക്കുകയും ചെയ്തു. അനന്തരം റെയിൽവേ അധികാരികളുമായി ഞാൻ എഴുത്തുകുത്തുകൾ നടത്തുകയും ഇന്ത്യക്കാർക്ക് യാത്രയിൽ വിധിച്ചിട്ടുള്ള അയോഗ്യതകൾ അവരുടെ തന്നെ ചട്ടങ്ങൾ അനുസരിച്ച് പോലും നീതീകരിക്കാവുന്നതല്ല എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതിന് ഉചിതമായി വസ്ത്രം ധരിച്ചുള്ള ഇന്ത്യക്കാർക്ക് 1-2 ക്ലാസ് ടിക്കറ്റുകൾ നൽകുന്നതാണ് എന്ന് കാണിച്ചുകൊണ്ട് എനിക്ക് മറുപടി കത്ത് കിട്ടി. പക്ഷേ ഇത് വേണ്ട പ്രതിവിധിയായിരുന്നില്ല. കാരണം ഉചിതമായ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് നിശ്ചയിക്കേണ്ടത് സ്റ്റേഷൻ മാസ്റ്ററാണല്ലോ. ഇന്ത്യൻ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ചില കടലാസുകൾ ബ്രിട്ടീഷ് ഏജന്റ് എനിക്ക് കാണിച്ചു തന്നു. ടൈപ്പ് സെറ്റും അത്തരം ചില കടലാസുകൾ എനിക്ക് തന്നിരുന്നു. ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റിൽ നിന്ന് ഇന്ത്യക്കാരെ എത്ര ക്രൂരമായാണ് വേട്ടയാടി ഓടിച്ചതെന്ന് അവയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. ചുരുക്കത്തിൽ പ്രിറ്റോറിയയിലെ എൻ്റെ താമസം ട്രാൻസ്വാളിലും ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റിലുള്ള ഇന്ത്യക്കാരുടെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ അവസ്ഥയെപ്പറ്റി ആഴത്തിൽ പഠിക്കുവാൻ എനിക്ക് സഹായകമായി. ഈ പഠനം ഭാവിയിൽ എനിക്ക് അമൂല്യമായ സഹായം ചെയ്യും എന്ന് എനിക്കപ്പോൾ തീരെ തോന്നിയില്ല. ആ വർഷത്തിൻ്റെ അവസാനമോ കേസ് നേരത്തെ തീർന്നാൽ അതിനു മുൻപോ വീട്ടിലേക്ക് മടങ്ങണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ദൈവം നിശ്ചയിച്ചത് മറ്റൊരു തരത്തിലായിരുന്നു.

0: ഗാന്ധി ദർശനമാണ് നിങ്ങൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. കണ്ണൂർ ആകാശവാണി പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു. ഇനി സേവന വാർത്തകൾ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 2026-27 അധ്യയന വർഷത്തിലെ കണ്ണൂർ സർവകലാശാല പഠന വകുപ്പുകളിലെ 5 വർഷ ഏകീകൃത ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കും അഫിലിയേറ്റഡ് കോളേജുകളിലെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കുമുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. 22-ാണ് ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി. 1-ാം അലോട്ട്മെന്റ് 24-ന്. തൊട്ടട SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം 3 ജൂലൈ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർഗോഡ് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലേക്ക് എക്സ്റേ ടെക്നീഷ്യനെയും എക്സ്റേ അറ്റൻഡറേയും നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 26-ന് രാവിലെ 11-ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചേംബറിൽ നടക്കും. എക്സ്റേ ടെക്നീഷ്യൻ കോഴ്സ് പാസായവർക്ക് പങ്കെടുക്കാം. മൃഗങ്ങളുടെ എക്സ്റേ എടുത്ത് പരിചയമുള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 9447-74-61-77. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ സുവോളജി വിഷയത്തിൽ താൽക്കാലിക അധ്യാപകനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 23-ന് രാവിലെ 10:30 നടക്കും. യോഗ്യത 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദം. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0499-2256-027 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കുമ്പടാജെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആശാവർക്കർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 4 ജൂലൈ രാവിലെ 10:30 നടക്കും. പഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായ SSLC യോഗ്യതയുള്ളവരും വിവാഹിതരും 25-നും 45-നും ഇടയിൽ പ്രായമുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0499-4280700. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ കാസർഗോഡ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കരാറടിസ്ഥാനത്തിൽ സ്റ്റുഡന്റ് കൌൺസിലർമാരെ നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി 22-ന് രാവിലെ 11 മണിക്ക് ജില്ലാ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തും. കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആന്റ് ഗൈഡൻസ് ബ്യൂറോ ആന്റ് കണ്ണൂർ മോഡൽ കരിയർ സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി ഒഴിവുകളിലേക്ക് നാളെ രാവിലെ 10 മണി മുതൽ 12 മണി വരെ സൌജന്യ പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ രാവിലെ 9:30 കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ താവക്കര ആസ്ഥാനത്തിലെ സെൻട്രൽ ലൈബ്രറി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആന്റ് ഗൈഡൻസ് ബ്യൂറോയിൽ 3 സെറ്റ് ബയോഡാറ്റ സഹിതം എത്തിച്ചേരണം. ഫോൺ നമ്പർ 0479-27-2703-330. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 22-ന് നടക്കും. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ലെക്ചർ തസ്തികയിലേക്ക് രാവിലെ 10 മണിക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ രാവിലെ 11 മണിക്കും കൂടിക്കാഴ്ച നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിടെക് ഫസ്റ്റ് ക്ലാസ് ആണ് യോഗ്യത. ഫോൺ നമ്പർ 0467-221-1400. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്.

0: പ്രധാന വാർത്തകൾ. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസ് സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. ഫ്രാൻസിലേക്കും സ്ലോവാക്യയിലേക്കുമുള്ള സന്ദർശനത്തിന്റെ 3-ാം ഘട്ടമായാണ് അദ്ദേഹം ഫ്രാൻസിലെത്തിയത്. ഇന്ത്യ ഫ്രാൻസ് സൌഹൃദം വരുംകാലങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രിക്ക് യാത്രയയപ്പ് നൽകി ഹിന്ദിയിൽ ആശംസകൾ നേർന്നുകൊണ്ടുള്ള വീഡിയോ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ പങ്കുവച്ചു. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപാര മേഖലയെ മാത്രം അടിസ്ഥാനമാക്കി രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിലയിരുത്തുന്ന ഒരു കാലഘട്ടം നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് ഈ ബന്ധത്തിൽ വ്യാപാരത്തോടൊപ്പം വിശ്വസ്തതയ്ക്കും പ്രാധാന്യം നൽകുന്ന കാലമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഹർ ദേശ് റിലയബിൾ സപ്ലൈ ചെയിൻ ചാത്താ ഹൈ, ഹർ ദേശ് സ്റ്റേബിൾ പാർട്ണർഷിപ്പ് ചാത്താ ഹൈ, ഹർ ദേശ് ഐസേ സാഥിയോ കി തലാശ് മേ ഹൈ ജിൻ പർ ലംബേ സമയ തക് ഭരോസ കിയാ ജാ സകേ ഓർ ഐസേ സമയ മേ ഭാരത് വിശ്വ മേ ഏക് ട്രസ്റ്റഡ് പാർട്ണർ കേ രൂപ മേ ഉഭർ രഹാ ഹൈ.
0: പാരീസിൽ നടന്ന വിവാടെക് ഉച്ചകോടിയെയും ശ്രീ നരേന്ദ്രമോദി ഇന്നലെ അഭിസംബോധന ചെയ്തു. മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ നടക്കുന്ന അന്താരാഷ്ട്ര അരിവാൾ രോഗ ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ഒഡീഷയിലെ റായ്രംഗ്പൂരിലെത്തുന്ന രാഷ്ട്രപതി എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ലഡാക്കിലെ ലേയിൽ എത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ലുകുങ് ഗ്രാമം നാളെ സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി പ്രാദേശിക സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തും. യുദ്ധസ്മാരകവും അദ്ദേഹം സന്ദർശിക്കും. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വൈകിട്ട് ഓൺലൈനായാണ് പരിപാടി നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇ പി എഫ് ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ റിഫൈനറികളും ഉയർന്ന കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. പെട്രോൾ ഡീസൽ ശേഖരം ആവശ്യത്തിന് നിലനിർത്തുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അവർ അറിയിച്ചു.
2: हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर वर्क कर रही हैं. रिटेल आउटलेट्स पर और डिस्ट्रीब्यूटरशिप्स पर ऑपरेशन नॉर्मल है. एलपीजी बैकलॉग घटकर 3.1 डेज हो गया है. पिछले 3 दिनों में 1.36 करोड़ बुकिंग्स के अगेंस्ट 1.47 करोड़ डिलीवरीज की गई हैं और मार्च से लेकर अब तक 10.02 लाख पीएनजी कनेक्शंस गैसिफाई किए गए हैं. 3.22 लाख कनेक्शंस के लिए एडिशनल इंफ्रास्ट्रक्चर क्रिएट किया गया है.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഒരുക്കം വിലയിരുത്താൻ ഗവർണർ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്ത സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദാംശങ്ങൾ ആരാഞ്ഞു. ഒരു പ്രത്യേക യോഗമെന്ന നിലയിലല്ല ഉദ്യോഗസ്ഥരെ വിളിച്ചതെന്നും യോഗാ ദിനത്തെക്കുറിച്ചുള്ള ആശയവിനിമയം മാത്രമാണ് നടന്നതെന്നും ഗവർണറുടെ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയെ ഔദ്യോഗികമായി അറിയിച്ചു. യോഗം ചേർന്നതിലുള്ള സർക്കാരിന്റെ അസംതൃപ്തി രേഖപ്പെടുത്തി ചീഫ് സെക്രട്ടറി ലോക്ഭവന് കത്ത് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ

0: ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്രീധരനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമാണ് ഡോക്ടർ ആർ ശ്രീധരെന്ന് ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ വിശേഷിപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sec.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: 10 വർഷത്തിനുശേഷം അധികാരത്തിലെത്തിയ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ജനക്ഷേമ പദ്ധതികൾക്കും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് മുൻഗണനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ധനകാര്യവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ 9 മണിക്ക് നിയമസഭാ നടപടികൾ ആരംഭിക്കുന്നതോടെ ബജറ്റ് പ്രസംഗം തുടങ്ങും. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വരുമാന വർധന ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സർക്കാർ പുറത്തുവിട്ട ധവളപത്രത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വിഭവ സമാഹരണത്തിനായി പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കിടയിലും സാധാരണക്കാർക്കും ജീവനക്കാർക്കും ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സൂചന നൽകിയിട്ടുണ്ട്. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഇന്ദിരാ ഗ്യാരന്റി പദ്ധതികൾക്കുള്ള തുക വകയിരുത്തലും സർക്കാർ ജീവനക്കാരുടെ DA വർധന അടക്കമുള്ള ആനുകൂല്യങ്ങളും ബജറ്റിന്റെ പ്രധാന ആകർഷണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഇന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്ക് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. ഇന്ന് വായനാ ദിനം. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായന ആഘോഷങ്ങൾക്കും ഇന്ന് തുടക്കമാകും. PN പണിക്കർ ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അഭൂതപൂർവമായ വികസനമാണ് ഉണ്ടായത്. അഷ്ടലക്ഷ്മി എന്നറിയപ്പെടുന്ന 8 സംസ്ഥാനങ്ങളെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ച് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം 47,270 കോടി രൂപ ചെലവഴിച്ച് 46,290 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു. ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത് സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. അഗത്തി വിമാനത്താവളത്തിൽ ഇന്നലെ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
3: ലക്ഷദ്വീപ് BJP പാർട്ടി ഘടകവുമായുള്ള പ്രത്യേക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. ശേഷം കവരത്തിദ്വീപിലെ തീരപ്രദേശങ്ങൾ സന്ദർശിക്കുകയും മത്സ്യത്തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. 3 ദിവസം കവരത്തിദ്വീപിൽ തുടരുന്ന അദ്ദേഹം വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതി പത്ത് യാത്ര എന്നീ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ വികസന യാത്രകളുടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി വിവിധ ഔദ്യോഗിക പരിപാടികളിലും പാർട്ടി പരിപാടികളിലും പങ്കെടുക്കും.
0: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ബി മത്സരങ്ങളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. കാനഡ ഖത്തറിനെ എതിരില്ലാത്ത 6 ഗോളിന് തകർത്തു. 1-4 ഗോളിനാണ് ബോസ്നിയക്കെതിരെ സ്വിസ് ജയം. ദക്ഷിണാഫ്രിക്കയും ചെക്ക് റിപ്പബ്ലിക്കും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആദ്യ പകുതിയിൽ ആരും ഗോൾ നേടിയിട്ടില്ല. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിന് തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. വാർത്തകൾ കഴിഞ്ഞു. സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ രാവിലെ

0: 11 മണിക്ക്.
1: ആകാശവാണി കണ്ണൂർ.
2: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: മോഡേൺ ITI
4: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
3: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
4: 50% ഫീസിളവോടുകൂടിയ സ്കോളർഷിപ്പ്.
3: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.
5: ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
6: കാണാത്ത ലോകം കാട്ടിത്തരികയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികരാണ് പുസ്തകങ്ങൾ. അറിവിന്റെ, അലിവിന്റെ, അനുഭവങ്ങളുടെ വിശാലമായ ലോകത്തേക്ക് പറന്നുയരാൻ കേൾപ്പേകുന്നത് വായനയല്ലാതെ മറ്റെന്ത്? ഈ വായനാദിനത്തിൽ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു 5 വ്യത്യസ്ത വായനാനുഭവങ്ങൾ. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന്ന സുഖത്തിനായി വരേണം. ഗുരുവാക്യം അന്വർത്ഥമാക്കുകയാണ് വേറിട്ട വായനയിലൂടെ തളിപ്രമ്പ് കൂവോട് സ്വദേശിനി ഷിനി. കഴിഞ്ഞ 10 വർഷങ്ങളായി ധർമ്മശാലയിൽ പ്രവർത്തിക്കുന്ന അബ്ട്രൈബ് ഓഡിയോ ലൈബ്രറിക്കും മാതൃകാ അന്ധവിദ്യാലയത്തിനും വേണ്ടി ഷിനി പുസ്തകങ്ങൾ വായിച്ച് റെക്കോർഡ് ചെയ്ത് നൽകിക്കൊണ്ടിരിക്കുന്നു.
7: കുറച്ച് വർഷങ്ങളായി ഞാനിവിടുത്തെ ഓഡിയോ ലൈബ്രറിക്ക് വേണ്ടി ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അതിലെല്ലാ വിഭാഗത്തിലുള്ള പുസ്തകങ്ങളും ഉൾപ്പെടും. നോവലുകൾ, ചെറുകഥകൾ, ആത്മകഥകൾ, അങ്ങനെ എല്ലാ, പിന്നെ കുട്ടികൾക്ക് പഠിക്കുന്നതിനാവശ്യമായ പാഠപുസ്തകങ്ങളും വായിക്കുന്നുണ്ട്. വായന ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വളരെ ആസ്വദിച്ച് തന്നെയാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. ഇപ്പൊ വായിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പുസ്തകം അങ്ങനെയൊന്നും എനിക്കിപ്പോ പറയാൻ സാധിക്കില്ല. കാരണം ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പൊ റെക്കോർഡ് ചെയ്യേണ്ടത് കൊണ്ട് ഉച്ചത്തിലാണ് ഞാൻ വായിക്കുന്നത്. പക്ഷെ ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഓഡിയോ ലൈബ്രറിക്ക് വേണ്ടി വായിക്കുന്നത് കൊണ്ട് എന്റെ ഇഷ്ടത്തെക്കാൾ ഏറെ കാഴ്ചയില്ലാത്തവർക്ക് ഇഷ്ടമുള്ള, അവരെന്നെ വായിക്കാൻ ഏൽപ്പിച്ച പുസ്തകങ്ങളാണ് ഞാൻ കൂടുതലും വായിച്ചിട്ടുള്ളത്.
8: ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ അറിവിന്റെ ഒരു വിശാലമായ ലോകമാണ് എനിക്ക് മുന്നിലും തുറന്നു കിട്ടുന്നത്. ഈ സ്കൂളിൽ റീഡർ ആയതുകൊണ്ട് മാത്രമാണ് ഒരിക്കലും വായിക്കാൻ സാധിക്കാത്തത്രയും പുസ്തകങ്ങൾ ഞാൻ വായിക്കാനിടയായത്.
7: പിന്നെ എല്ലാവരും ഒഴിവ് സമയമൊക്കെ വായനയ്ക്കായി തിരഞ്ഞെടുക്കുമ്പോൾ ഞാനിപ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു സേവനം വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ചെയ്യുന്നത്.
8: എന്റെ ശബ്ദത്തിലൂടെ ഒരുപാട് പേർക്ക് വായന ആസ്വദിക്കുവാനും വിദ്യാർത്ഥികൾക്കൊക്കെ അവരുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസ കാര്യത്തിനും മറ്റും സഹായകമാകും എന്നറിയാവുന്നതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്.
6: അവിശ്വസനീയമാണ് തൻവീറയുടെ വായന. ഇരിക്കൂറിൽ നിന്നുള്ള ഈ വീട്ടമ്മ വായിച്ചു കൂട്ടിയ പുസ്തകങ്ങൾക്ക് കയ്യും കണക്കുമില്ല. PAB എന്ന തൂലികാനാമത്തിൽ ലേഖനങ്ങളും കഥകളും എഴുതിയിരുന്ന പിതാവ് അബൂബക്കർ മാഷ് തുറന്നു നൽകിയ വായനാലോകം തന്മീറയ്ക്ക് പകരുന്നത് ജീവവായു തന്നെ.
9: ഓരോ പുസ്തകവും ഓരോ മനുഷ്യരെ പോലെ. കാരണം ചില പുസ്തകങ്ങള് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്, ചില പുസ്തകങ്ങള് ഏഷണി പറയുന്നതായിട്ട് തോന്നുക. വായന തരുന്നൊരു അനുഭവം എന്ന് വെച്ചാൽ ഓരോരോ പുസ്തകത്തിലും ഓരോരുത്തർ എഴുതുമ്പോഴും അത് നമ്മളാണോ എന്ന് തോന്നിപ്പോ, ഇത് ഞാനാണല്ലോ, ഇത് ഞാനാണല്ലോ എന്നുള്ളത്. പിന്നെ ഒരുപാട് സൗഹൃദങ്ങളും എനിക്ക് കിട്ടിയത് വായനയിൽ കൂടിയാണ്. എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ് ജീവിതം ഒരു അത്ഭുതം എന്ന് പറഞ്ഞു ഡോക്ടർ ഗംഗാധരൻ ഡോക്ടർ പുസ്തകം, പോൾക്കലാനിധീന്റെ പ്രാണനവായു അലിയുമ്പോൾ. അതൊക്കെ ഒരുപാട് മെസ്സേജ് നമുക്ക് തരുന്നത്. അവരാണ് എഴുതി തുടങ്ങിയത്, പക്ഷെ എഴുതി പൂർത്തിയാക്കുന്ന, അവസാനം പൂർത്തിയാക്കുന്ന അവരുടെ വൈഫായിരുന്നു. മനുഷ്യന്മാരെ ശരിക്കും മനസ്സിലാക്കി വരാൻ പറ്റുക എന്ന് പറയുന്നത് പുസ്തകത്തോടെ തന്നെയാണ്. കാരണം എനിക്ക് പുസ്തകങ്ങൾ എൻ്റെ ഏറ്റവും വലിയ ചങ്ങാതി തന്നെയാണ്. ഞാൻ പറഞ്ഞ ലഹരി പോലെ ഞാൻ പുസ്തകങ്ങൾ കൊണ്ടുനടക്കുന്നുണ്ട്. രാവിലെ 4 മണിക്ക് ഞാൻ എണീക്കുന്നതാണ്. എണീച്ച് കഴിഞ്ഞാൽ നിസ്കരിച്ച് ആ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ 1 മണിക്കൂർ ഞാൻ പുസ്തകം വായിക്കും. പിന്നെ അതിൻ്റെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെയും ഗ്യാപ്പ് കിട്ടുമ്പോഴല്ല ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കളോട് ഞാൻ വായിക്കാൻ പറയലുണ്ട്, എവിടെ പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടാവും. കാരണം ആശുപത്രി പോകുമ്പോഴാണെങ്കിലും ഇപ്പം എവിടെ പോകുമ്പോൾ പുസ്തകം ഉണ്ടാവും, എല്ലാവരും ഇങ്ങനെ ക്യൂ നിൽക്കുമ്പം ഞാൻ പുസ്തകം എടുത്തിട്ട് വായിക്കുകയാണ്. കാരണം ആ സമയം എനിക്ക് അത്രയും ആ പുസ്തകം വായിക്കാനുള്ള സമയം കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ. ട്രെയിനിൽ യാത്രയെല്ലാം പോയി കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും മൊബൈലാണെന്ന് കാണും. എൻ്റെ കയ്യിൽ എപ്പോഴും പുസ്തകങ്ങളായിരിക്കും. മൂന്ന് ലൈബ്രറിയിലും എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. മഹാത്മാ മന്ദിരത്തിലുണ്ട്, പിന്നെ ജില്ലാ ലൈബ്രറിയിലുണ്ട്, ജവഹർ ലൈബ്രറിയിലുണ്ട്. പിന്നെ എനിക്ക്

0: 2023-ലെ മഹാത്മാമന്ദിരത്തില് ഏറ്റവും നല്ല മികച്ച വായനക്കാരിക്കുള്ള ആദരവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എത്ര വായിച്ചിരുന്നു പറഞ്ഞാൽ എനിക്കത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. ജവർ ലൈബ്രറിൽ വന്നിട്ടാണ് എനിക്ക് ഒരുപാട് എഴുത്തുകാരെ കാണാൻ പറ്റിയത്. എല്ലാ പുസ്തകങ്ങളും വായിക്കും. ചില പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പകുതിക്ക് സ്റ്റോപ്പാക്കും. ചില പുസ്തകങ്ങൾ തിരുപ്പിനിരുന്ന് വായിക്കാൻ പറ്റിയ പുസ്തകങ്ങൾ. അതേപക്ഷെ ഇപ്പം അധികം ഞാൻ ആത്മകഥ തന്നെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആത്മകഥ ഞാൻ വായിച്ചു. കഴിക്കോട് മാഷിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് എനിക്ക് അതിനോടൊരു തെര വന്നത്. കാരണം മാഷിനെ വായിച്ച് വായിച്ച് മാഷിനോട് അത്രക്കൊരു ഇഷ്ടം തോന്നി വ്യക്തി. പക്ഷേ നമുക്കൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ അഴീക്കോട് മാഷിനെ അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിട്ടില്ല. കാരണം പിന്നെ വളരെ ടഫായിട്ടുള്ള പുസ്തകം ഞാനങ്ങനെ എടുക്കാറില്ല. പിന്നെ അടുത്ത ഒട്ടുമിക്ക പുസ്തകം ഞാൻ വായിച്ചു കഴിഞ്ഞു. അങ്ങനെ മാഷിൻ്റെ ഒരു പുസ്തകം എടുത്ത് എന്നിട്ട് പിന്നെ അങ്ങനെ വായിച്ച് മാഷിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. മാഷിലേക്ക് കൂടി ഞാൻ ഗാന്ധിജിനെ കൂടുതൽ അറിയാനും ശ്രമിച്ചു. ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ MT അശ്വതിയാണ്. അശ്വതിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ. കാരണം അശ്വത സത്യത്തിന് വേണ്ടിയിട്ട് എഴുതുന്ന എഴുത്തുകാരായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. MT എന്ന അക്ഷരോടെ കണ്ടു കഴിഞ്ഞാലും ഞാനൊന്ന് പോയിട്ട് ആ പുസ്തകം തലോടും. കാണാൻ ആഗ്രഹിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് അരുന്ധതി റോയ്. അവരുടെ പുസ്തകങ്ങൾ മലയാളത്തെ തർജ്ജമ ചെയ്തതൊക്കെ ഞാൻ ഒട്ടുമിക്ക ഞാൻ വായിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും എനിക്ക് അവരെ കാണണമെന്നുള്ള ഒരു മോഹം ഇങ്ങനെ സ്വപ്നമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നമ്മുടെ ചിന്തയെയും കാഴ്ചപ്പാടിനെയും വിശാലമാക്കും. എല്ലാവർക്കും വായനാദിന ആശംസകൾ.
1: ഭാഷയുടെയും സംസ്കാരത്തിന്റെയും സൂക്ഷിപ്പുകാരാണ് ഗ്രന്ഥപ്പുരകൾ. വായനയിലെ മാറുന്ന പ്രവണതകൾ ഏറ്റവും അടുത്തറിയുക അവിടുത്തെ ലൈബ്രേറിയൻ തന്നെ. നമ്മളോടൊപ്പം കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിലെ ലൈബ്രേറിയൻ റെജീന. 25 വർഷമായി റെജീന ഇവിടെ.
2: ധാരാളം പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിയിലുണ്ട്. ഏകദേശം 25,000 കൂടുതൽ പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിയിൽ ലഭ്യമാണ്. നോവലും കഥകളും മാത്രമല്ല മറ്റുള്ള എല്ലാ സബ്ജക്റ്റിലുള്ള പുസ്തകങ്ങളും ഇവിടെ വായിക്കാൻ കിട്ടുന്നതാണ്. പ്രമുഖ ന്യൂസ് പേപ്പറുകളും മാഗസിനുകളും ലൈബ്രറിയിൽ കിട്ടുന്നതാണ്. കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ സൗകര്യം ലൈബ്രറിയിലുണ്ട്. ഇവിടുത്തെ ലൈബ്രറിയിലെ പുസ്തകം മാത്രമല്ല അവർക്ക് വീട്ടിൽ നിന്ന് പുസ്തകം കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് വായിച്ച് ഇവിടെ നിന്ന് റെഫർ ചെയ്ത് അങ്ങനെ പോകുന്ന ഫെസിലിറ്റിയും ലൈബ്രറിയിലുണ്ട്. 10 മുതൽ 5 വരെയാണ് ഇവിടുത്തെ ലൈബ്രറിയിലെ സമയം. ഇവിടെ ബുക്ക് എടുക്കാൻ വരുന്ന ആൾക്കാർ പ്രായമുള്ള ആൾക്കാരുണ്ട്, കുട്ടികളും ഉണ്ട്. എല്ലാ ഇതിലുള്ള ആൾക്കാരും ലൈബ്രറിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. കുട്ടികളും മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അമ്മയോ അച്ഛനോ ആരോ മെമ്പർഷിപ്പ് എടുത്തിട്ടാകുമ്പോൾ അവര് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബുക്ക് എടുത്തിട്ട് പോകുന്ന പതിവും ഇവിടെയുണ്ട്. നോവലും കഥയാണ് കൂടുതലായിട്ട് പോകുന്നത്. നോവലിൽ നമ്മളിപ്പം ലേറ്റസ്റ്റ് പിന്നെ നോവൽ ഇറങ്ങിയിട്ടാകുമ്പോൾ ആൾക്കാർ അത് ചോദിച്ചിട്ടാണ് വരിക. പുതിയ പുസ്തകങ്ങൾ വന്നിട്ടാകുമ്പോൾ ഇപ്പം ആ ബുക്ക് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ പുതിയ ബുക്ക് വാങ്ങുന്നതിൽ ഉൾപ്പെടുത്തി അങ്ങനെ അത് വാങ്ങിക്കാറുമുണ്ട്. ഏറ്റവും പുതിയതായ പുസ്തകങ്ങൾ മാർക്കറ്റിൽ വരുന്ന സമയത്ത് കൂടുതൽ സമയം എടുക്കാതെ തന്നെ നമ്മളത് വാങ്ങിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാറുമുണ്ട്. ഗ്രാമങ്ങളിലായാലും ചെറിയതോ വലുതോ ആയിട്ടുള്ള വായനശാല ഉണ്ടാവും. അപ്പം പരമാവധി നിങ്ങളത് ഉപയോഗപ്പെടുത്തുക. അതാണ് എനിക്ക് ഈ വായനാ ദിനത്തിന് പറയാനുള്ളത്.
1: മനസ്സിലേക്ക് ആവാഹിക്കുമ്പോഴാണ് അക്ഷരങ്ങൾ ജ്യോതിസ്സാകുന്നത്. അത് കാഴ്ചയിലൂടെ തന്നെ ആകണം എന്നില്ലതാനും വാക്കുകളെ ശബ്ദമായും സ്പർശമായും മനസ്സിലേക്ക് ആവാഹിക്കുകയാണ് കക്കറ ഗാന്ധി സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ മലയാളം അധ്യാപിക ബീന.
3: നമസ്കാരം. ഞാൻ കാഴ്ച വൈകല്യമുള്ള ഒരാളാണ്. 10 ഞാൻ ജോലിയിൽ പ്രവേശിച്ചിട്ട് മലയാളം പഠിപ്പിക്കുമ്പോൾ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് കുട്ടിക്കാലം മുതൽ തന്നെ വായന വലിയ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. കുറേ വർഷങ്ങളായിട്ട് പുസ്തകം വായിക്കുന്നതിന് ഞാൻ ഓഡിയോ ബുക്സിനെയാണ് ആശ്രയിക്കുന്നത്. ധർമ്മശാലയിൽ പ്രവർത്തിക്കുന്ന അപ്ട്രൈബ് എന്ന സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓഡിയോ ബുക്സ് ലൈബ്രറിയിൽ നിന്നാണ് എനിക്ക് ആവശ്യമായ പുസ്തകങ്ങൾ ലഭിക്കുന്നത്. അവിടെ ധാരാളം പുസ്തകങ്ങളുണ്ട്. ആനുകാലികങ്ങള്, കഥ, കവിത, എത്ര പുസ്തകങ്ങൾ വേണമെങ്കിലും നമുക്കവിടെ ലഭ്യമാണ്. മുമ്പ് ഒരു കാലഘട്ടത്തിൽ പുസ്തകങ്ങളൊന്നും ലഭ്യമല്ലായിരുന്നു. നമുക്ക് ഓഡിയോ പുസ്തകങ്ങൾ ലഭ്യമല്ലാത്ത ആ ഒരു കാലത്ത് വായിക്കാൻ ഏറെ പ്രയാസപ്പെട്ടിരുന്നു. ഇപ്പോൾ കാഴ്ചയുള്ള ഒരാൾ വായിക്കുന്ന അതേപോലെയുള്ള പുസ്തകങ്ങളൊക്കെയും നമുക്കും കിട്ടും. എൻ്റെ ജീവിതത്തിൽ വായന വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. എനിക്ക് ജോലി കിട്ടിയതും ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും വായന എന്നെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. പരന്ന വായന

0: ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് ആശയം ഗ്രഹിക്കാനുള്ള ഒരു പ്രചോദനമായിട്ടത് മാറുകയുള്ളൂ. ഓഡിയോ പുസ്തകങ്ങൾ കേൾക്കുമ്പോൾ ആ വായിച്ചു തരുന്ന ആൾക്കാരുടെ ശബ്ദം കഥാപാത്രത്തിന്റെ ശബ്ദമായിട്ട് പലപ്പോഴും മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പെരുമ്പടവ് ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവല്, ആ നോവല് വായിക്കുന്ന സമയത്ത് അതിലെ പ്രധാന കഥാപാത്രമായ അന്ന, അന്നയ്ക്ക് 20 വയസ്സാണ്. ആ അന്നയുടെ രൂപം, വേഷം എന്നിവയൊക്കെ നമ്മുടെ മനസ്സിൽ കാണുന്ന രീതിയിലുള്ള ഒരു അവതരണമായിരുന്നു അത്. ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും മറന്നു പോവാത്ത ഒരു കാര്യമാണ്. സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശില, കല്യാണിയും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ, റാം കെയർ ഓഫ് ആനന്ദി, അങ്ങനെ നിരവധി പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. സമുദ്രശില എന്ന നോവൽ എഴുതിയ സാഹിത്യകാരനെ നേരിട്ട് കാണാൻ വേണ്ടി എനിക്ക് സാധിച്ചു. എങ്ങനെയാണ് നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുന്നത്? സമുദ്രശില എന്ന പുസ്തകം എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. ഇങ്ങനെ നിരവധിയായ അനുഭവങ്ങൾ ഈ വായനയുമായിട്ട് ഉണ്ടായിട്ടുണ്ട്.
1: പുതുതലമുറ വായിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അവരുടെ രീതി? അല്ല, ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലാണോ? ആശങ്കകളെല്ലാം അസ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കാം പയ്യന്നൂർ കോളേജ് 3ാം വർഷ BSc കെമിസ്ട്രി വിദ്യാർത്ഥി വി ദേവനന്ദയുടെ വാക്കുകളിൽ നിന്ന്.
2: പുസ്തകങ്ങളും വായനയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എപ്പോഴും ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക എന്നൊരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളുമല്ല. എന്നൊരു പുസ്തകം വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ തന്നെയായിരിക്കും. ചില സമയത്ത് ഇൻസ്റ്റയിൽ റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ സ്റ്റക്കാക്കി നിർത്തുന്ന ചില വരികൾ വരാം. ആ വരികള് ചില നോവലുകളിലെയോ ചില രചനകളിലെയോ ആയിരിക്കും. അത് വായിച്ചറിഞ്ഞ ഒരാള് ആ പുസ്തകത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ വരികളെ കുറിച്ച് വർണ്ണിക്കുന്ന രീതി, ആ വരികൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ആഘാതം പെട്ടെന്ന് തന്നെ ആ പുസ്തകങ്ങളിലേക്ക് എത്താനുള്ള ഒരു വഴിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്റെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, എന്റെ അമ്മ, അവർക്ക് വായിച്ച പുസ്തകങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് അതിലെ ആശയങ്ങള്, കഥാതന്തുക്കള്, ചില സന്ദർഭങ്ങള്, മോസ്റ്റ്ലി ആ ക്യാരക്ടേഴ്സിന് സവിശേഷതകളെ കുറിച്ചൊക്കെ അവരിങ്ങനെ വർണ്ണിച്ച് പറയുമ്പോൾ, ഈ ക്യാരക്ടേഴ്സ് ഞാൻ എന്റെ ലൈഫിൽ മുന്നേ എവിടെയും കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണത്, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർ വന്നു പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് ആ പുസ്തകങ്ങളിലേക്ക് എത്താനും ആ ക്യാരക്ടേഴ്സിനെ കൂടുതൽ അറിയാനുമുള്ള ഒരു വഴി വെക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ കുറച്ചു കാലം മുന്നേ വായിച്ചിട്ടുണ്ട് പുസ്തകങ്ങളായിരുന്നു ചിദംബര സ്മരണ, റിൽക്കൈസ് ടൈപ്പിംഗ് എന്നത്. ഈ രണ്ട് പുസ്തകങ്ങളിൽ റിൽക്കൈസ് ടൈപ്പിംഗ് എന്ന പുസ്തകം നമ്മുടെ തന്നെ കോളേജിലെ മലയാള വിഭാഗം അധ്യാപകനായിട്ടുള്ള പത്മനാഭൻ സർ എഴുതിയൊരു പുസ്തകമാണ്. തികച്ചും AI സംവിധാനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ പുസ്തകം വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഈ AI സംവിധാനത്തെ കുറിച്ച് എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, ആ ഒരു ത്വരയാണ് എന്നെ ആ പുസ്തകം വായിക്കാൻ പ്രേരിപ്പിച്ചതും ആ പുസ്തകത്തിലേക്ക് എത്തിച്ചതും. എന്റെ ഫ്രണ്ട്സില് എപ്പോഴും ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ചില എഴുത്തുകാരുടെ പുസ്തകങ്ങൾ മാത്രം വായിക്കുന്ന ആൾക്കാരുണ്ട്. ചില വിഭാഗം രചനകൾ മാത്രം വായിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ പുതുതായിട്ടിറങ്ങിയ പുസ്തകങ്ങൾ തേടി പിടിച്ച് വായിച്ച് അതിലെ നൂതന ആശയങ്ങളെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. റൊമാൻസ് ആവാം, ത്രില്ലർ ആവാം, ഹൊറർ ആവാം, ഫാന്റസി ആവാം, ഏത് വിഭാഗത്തിലുള്ള പുസ്തകം തിരഞ്ഞെടുത്ത് വായിക്കണം എന്നുള്ളതൊക്കെ ഒരു വ്യക്തിയുടെ വ്യക്തിപരവും അവരുടെ അഭിരുചിക്കും അനുസരിച്ച് മാത്രമുള്ള ചില സെലക്ഷൻസ് ആണ്. പക്ഷെ യുവതലമുറയിലെ വായനാശീലത്തെ കൂടുതലായിട്ടും സ്വാധീനിക്കുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വിവിധതരത്തിലെ PDF വായന ആപ്സ്, അക്ഷരത്താളുകൾ, അതുപോലുള്ള പുതുതായിട്ടിറങ്ങിയ വ്യത്യസ്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വഴികൾ അവരുടെ വായനാശീലത്തെ ഏറെ സ്വാധീനിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അടുത്ത കാലത്ത് കണ്ടുവന്ന വളരെ പുതുതായിട്ടുള്ള ട്രെൻഡാണ് പുതുതായിട്ടിറങ്ങിയ ആധുനിക എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരിലേക്കും എത്തിച്ചേരുക. അപ്പൊ ഇതെന്തായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് എത്തിച്ചേരുക എന്ന് നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പുതുതായിട്ടിറങ്ങിയ പുസ്തകങ്ങൾ വായിച്ചതിന്റെ ആശയങ്ങളെയൊക്കെ ഇൻസ്റ്റാ റീൽസ് ഒക്കെ ആയിട്ടും യൂട്യൂബ് ഷോർട്സ് ആയിട്ടും സോഷ്യൽ മീഡിയയിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഏറ്റവും ചെറിയ സമയത്ത് ആ ഷോർട്ട് ലെങ്ത്തിലുള്ള വീഡിയോയില് ആ ചെറിയ സമയത്തിനുള്ളില് ആ ഒരു പുസ്തകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയിന്റ്സ് ഏറ്റവും ആസ്വാദ്യകരമായിട്ട് എല്ലാവരിലേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ ചാൻസ് ഉണ്ട്. അതുവഴി നമ്മൾ ആ പുസ്തകത്തിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ എത്താറുള്ള ഒരാളാണ്. നമ്മളിപ്പോ കൂടുതലായിട്ടും കേൾക്കുന്ന ഒരു കാര്യമാണ് യുവതലമുറയ്ക്കിടയിൽ വായനാശീലം മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവര് വായനയിലേക്ക് പൂർണ്ണമായിട്ടും വരുന്നില്ല എന്നുള്ളത്. യുവതലമുറ വായിക്കുന്നില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റിനോട് പൂർണ്ണമായിട്ടും വിയോജിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ NSS യൂണിറ്റിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ലൈബ്രറി സർവേ നടത്തി. സർവേയിൽ വിവിധ ഏജ് ഗ്രൂപ്പുകൾക്കിടയിൽ വായനാശീലത്തെ കുറിച്ച് പഠിക്കാനായിരുന്നു നമ്മൾ ഈ സർവേ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമുക്കറിയാൻ പറ്റിയത് ഏറ്റവും കൂടുതൽ പുസ്തകം എടുത്തിട്ടുള്ളത് 6 മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികളാണ്. അതുപോലെ തന്നെ 2020 ശേഷം ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് വന്നിട്ടുള്ളതും 6 മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികളുടെ എണ്ണത്തിലാണ്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു വായനാമൃതം എന്നുള്ളൊരു പ്രോഗ്രാം നടത്തിയത് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. നമ്മൾ 30 പുസ്തകങ്ങൾ 1-2 ദിവസങ്ങളിൽ റിവ്യൂ ചെയ്തുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. അപ്പൊ ഈ 30 പുസ്തകങ്ങളിൽ 3/4 പുസ്തകങ്ങൾ റിവ്യൂ ചെയ്തിട്ടുള്ളത് നമ്മുടെ കോളേജ് വിദ്യാർത്ഥികൾ തന്നെയാണ്. അതിന്റെ അർത്ഥം ഈ ഒരു യുവതലമുറയ്ക്കിടയിൽ ഒരിക്കലും വായന മരിക്കുന്നില്ല, എല്ലാവരും വായനയും മുറുകെ പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്റെ നാട്ടിലെ വായനശാലയിൽ ഞാൻ പോയാൽ തന്നെ ഏറ്റവും കൂടുതൽ അവിടെ കാണുന്നത് കുട്ടികളെയാണ്. കുട്ടികളാണ് വായനയിലേക്ക് എത്തുന്നത്. പക്ഷെ അവരോട് ചോദിക്കുന്ന സമയത്ത് അവരെ വായന അല്ലെങ്കിൽ ആ പുസ്തകത്തിലേക്ക് എത്താൻ ശ്രമിച്ച വഴികൾ ചിലപ്പോൾ ഇതുപോലുള്ള റീൽസോ ഇൻസ്റ്റാഗ്രാം റീൽസോ ഷോർട്സോ ഒക്കെ കണ്ടായിരിക്കും അവരെ വായനയിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ വായന ഒരിക്കലും മരിക്കുന്നില്ല. യുവതലമുറയ്ക്കിടയിൽ പ്രത്യേകിച്ച് ഈ വായന മരിക്കുന്നില്ല. അവരുടെ കൈകളിൽ ഈ അക്ഷരലോകവും വായനയും എപ്പോഴും ഭദ്രമായിരിക്കും.
1: വായന തുടരട്ടെ, ചിന്തകൾ വിശാലമാവട്ടെ. കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകളിൽ, വായിച്ച് വളർന്ന് വിളയുമാറാവട്ടെ. എല്ലാവർക്കും വായനാദിന ആശംസകൾ. നിർവഹണം ജീജ ശ്രീജിത്ത്, കൂടെ സ്മിത മാണിക്കോത്ത്. ശ്രീതിലകം, പെൺമയുടെ തിളക്കം. മോഡേൺ ITI
3: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
4: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
3: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്,
4: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
3: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
4: ഫോൺ 8891107238.
5: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
1: അറിഞ്ഞില്ലേ എക്സാം ഡേറ്റ്സ് പ്രീപോൺ ചെയ്യുമത്രേ. പോർഷൻസ് എത്ര തീർക്കാനുണ്ട്. പരീക്ഷ പോസ്റ്റ്പോൺ ചെയ്യുമായിരിക്കും എന്ന പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് ഈ നേരത്തെ ആക്കൽ ഷോക്ക്. പ്രീപോൺ, പോസ്റ്റ്പോൺ, ഈ വാക്കുകൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. പോസ്റ്റ്പോൺ, POSTPONE, പോസ്റ്റ്പോൺ, പിന്നീടത്തേക്ക് മാറ്റിവെക്കുക, നീട്ടിവെക്കുക. ഡിലേ, The meeting is postponed. Meeting neetivachu. The interview has not been cancelled but only postponed. Interview vendennu vachittilla, neetivachirikkunu enne ullu. The interview has not been cancelled but only postponed. Aadyam ketta sentenceil parikshayude date nerathe aaki ennaanu പ്രീപോൺ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്നാൽ പ്രീപോൺ എന്ന വാക്ക് ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് പ്രയോഗം മാത്രമാണ്. അതൊരു ഇന്റർനാഷണലി റിക്കഗ്നൈസ്ഡ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് യൂസേജ് അല്ല. നേരത്തെ ആക്കുക എന്ന അർത്ഥത്തിൽ ഏറ്റവും ഉചിതമായ വാക്കാണ് അഡ്വാൻസ്. ADVANCE, അഡ്വാൻസ്, മുന്നോട്ടേക്ക് നിശ്ചയിക്കുക, നേരത്തെ ആക്കുക. Bring forward, move up, expedite, accelerate എന്നീ വാക്കുകളും സന്ദർഭാനുസരണം പ്രയോഗിക്കാവുന്നതാണ്. Postpone opposite advance, അല്ലെങ്കിൽ expedite, accelerate, bring forward, move up. നമ്മുടെ ആദ്യത്തെ സെന്റൻസിലേക്ക് പോകാം. പരീക്ഷ ഈ മാസം 25 ആരംഭിക്കേണ്ടതായിരുന്നു. അത് നീട്ടിവെക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നു തീയതികൾ നേരത്തെ ആക്കിയിരിക്കുന്നു എന്ന്. എക്സാംസ് വേ ടു കമ്മിൻസ് ഓൺ ദ 25th ഓഫ് ദിസ് മന്ത്. വി ഹോപ്ഡ് ദാറ്റ് ഇറ്റ് വുഡ് ബി പോസ്റ്റ്പോൺഡ്, ബട്ട് നൗ വി ഹിയർ ദാറ്റ് ദ ഡേറ്റ്സ് ഹാവ് ബീൻ അഡ്വാൻസ്ഡ്. ബൈ ആൻഡ് ടേക്ക് കെയർ. ദിസ് ഇസ് സ്മിത മാണിക്കോത്ത്.
4: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: മോഡേൺ ITI
3: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
4: PSC അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
4: ഫോൺ 8891107238.
6: ആകാശവാണി കണ്ണൂർ.
7: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: പരിശുദ്ധമായ ബന്ധം.

0: ആറ് പതിറ്റാണ്ടിലേറെയായി.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
2: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:26:01 മംഗളൂരു സെൻട്രൽ മെയിൽ 9 മിനിറ്റും 1:65:27 കണ്ണൂർ എക്സ്പ്രസ് 30 മിനിറ്റും 1:63:45 നേത്രാവതി എക്സ്പ്രസ് 35 മിനിറ്റും 1:61:60 ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 7 മിനിറ്റും 1:66:05 ഏറനാട് എക്സ്പ്രസ് 4 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു.
3: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
0: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: നേത്രപരിചരണ രംഗത്ത് 10 പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
5: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
6: ലാപ്ടോപ്പോ?
5: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
7: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
8: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
9: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
8: അതെങ്ങനെയാ?
9: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
8: എടാ സംഭവം കൊള്ളാലോ.
9: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
10: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
11: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM, കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
10: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
11: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
10: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
11: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
9: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
10: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
13: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
12: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കോയിലി ഹോസ്പിറ്റൽ, തളാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
14: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

ആകാശവാണി കണ്ണൂർ. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.

പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ. ജൂൺ 19 കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശ്രീ പി എൻ പണിക്കരുടെ സ്മരണയിൽ നമ്മൾ വായനാ ദിനമായി ആചരിക്കുകയാണ്. ഈ വർഷവും ജൂൺ 19 വായനാ ദിനം നമ്മൾ സമുചിതമായി ആചരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ വർഷത്തെ വായനാദിന പരിപാടികൾക്ക് സമാരംഭം കുറിക്കുകയാണ്. തുടർന്നൊരു മാസക്കാലം സ്കൂളുകളിൽ, പൊതു ഇടങ്ങളിൽ എല്ലാം വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് പി എൻ പണിക്കർ സ്മാരക ഫൗണ്ടേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്.

0: വായന ഒരു സമൂഹത്തിൽ വളരെ സജീവമായി നിലനിൽക്കണം, വായിച്ച് വളരണം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാൽ വളരും, വായിക്കാതെയായാൽ അല്ലെങ്കിൽ വായിച്ചില്ലെങ്കിൽ വളയും. വളരെ സാധാരണമായ ഒരു പ്രയോഗമാണ്, പക്ഷേ അതിനകത്ത് ഒരുപാട് അർത്ഥപൂർണമായ കാര്യങ്ങളുണ്ട്. വായനയ്ക്ക് ഒരു സമൂഹത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഒക്കെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. പക്ഷെ പൊതുവെ ഇപ്പോഴുള്ളൊരു ആക്ഷേപം, വായന കുറഞ്ഞു വരുന്നു, കഴിഞ്ഞ തലമുറകളിൽ ഉണ്ടായിരുന്നത് പോലെ ഇന്ന് വായനയില്ല, അതിൽ കുറേയൊക്കെ വസ്തുതയുണ്ട് താനും. അപ്പോൾ അങ്ങനെ വായന കുറയരുത്, സമൂഹത്തിൽ വ്യക്തികളിൽ വായനാശീലം ശക്തിപ്പെടുത്തണം. അതിനാണ് പി എൻ പണിക്കരുടെ സ്മരണാദിനത്തിൽ നമ്മൾ തുടക്കം കുറിച്ച് ആ ഓർമ്മകളിൽ വായനയെ ശക്തിപ്പെടുത്താനുള്ള വിവിധ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ പൊതു ഇടങ്ങളിലുള്ള പ്രചരണ പരിപാടികൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ പ്രചാരണ പരിപാടികൾ വെച്ചിട്ടുണ്ട്. വായന, അതുപോലെ തന്നെ പിന്നെ വായനക്കളരി, അധ്യാപകരെ ആദരിക്കൽ, ഗുരുവന്ദനം, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പരിപാടികൾ, സെമിനാറുകൾ ഒക്കെ വായനയുമായി ബന്ധപ്പെടുത്തി ആ ഒരു മാസാചരണമായിട്ട് വ്യത്യസ്തമായ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വായനയെ ശക്തിപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസും അതോടൊപ്പം അതിനൊക്കെ മുകളിൽ നമ്മുടെ സർക്കാരും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതൊക്കെ സർക്കാരിൻ്റെ രണ്ട് വകുപ്പുകളാണ്. സർക്കാർ പൊതുവിലും ഈ കാര്യത്തിൽ വളരെ സജീവമായി പി എൻ പണിക്കർ ഫൗണ്ടേഷനെ സഹായിച്ചുകൊണ്ട് വായനയെ പ്രോത്സാഹിപ്പിക്കുക. ഞാനിവിടെ ദീർഘമായി സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ വായനാ ദിനവുമായും അതുമായി ബന്ധപ്പെട്ട ഒരു മാസക്കാലത്തെ പ്രചരണ പരിപാടികളുമായും എല്ലാവരും സഹകരിക്കണം. നമ്മളുടെ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും വായന വർദ്ധിപ്പിക്കണം, പുസ്തകങ്ങൾ പരമാവധി അവർക്ക് ലഭ്യമാക്കണം, നമ്മളെ കുട്ടികളെ പുസ്തകങ്ങളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പഠിപ്പിക്കണം. അങ്ങനെ ഒരു പുതിയ വായനാ സംസ്കാരം നമുക്കിടയിൽ ശക്തിപ്പെട്ടു വരണം. അതിന് ഈ പ്രചാരണ പരിപാടി ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്.
1: മാപ്പിളപ്പാട്ടുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916-HYD-BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. കണ്ണൂർ ആകാശവാണി പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടക രചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തെരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടക രചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു. മാപ്പിളപ്പാട്ടുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി IP സിദ്ദിഖും സംഘവും പാടിയത്.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: മാപ്പിളപ്പാട്ടുകളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. താജുദ്ദീൻ പാടിയത് പരിശുദ്ധ ദീനിന് ജീവൻ കൊടുത്തവരെ.

മാപ്പിളപ്പാട്ടുകളാണ് ശ്രോതകൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ സംസ്ഥാന ബജറ്റ് അവതരണത്തിന്റെ നേരിട്ടുള്ള പ്രക്ഷേപണം കേൾക്കാം.

0: ആകാശവാണി ഇപ്പോൾ 2026-2027 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിന്റെ അവതരണം തത്സമയ പ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണിയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് അവതരണത്തിന്റെ തത്സമയ പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബജറ്റ് അവതരിപ്പിക്കുന്നത് ധനമന്ത്രി കൂടിയായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനാണ്. അദ്ദേഹം നിയമസഭയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളുമായുമൊക്കെ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. കൃത്യം 9 മണിക്കാണ് നമ്മുടെ ബജറ്റ് അവതരണത്തിൻ്റെ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത്. ഏവർക്കും അറിയാവുന്നതുപോലെ ധനവകുപ്പ്

0: കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ബജറ്റ് അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. അതിന് മുന്നോടിയായി നടന്ന ചർച്ചകളെക്കുറിച്ചൊക്കെ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെയും അറിഞ്ഞതാണ് വിഷൻ 2031 എന്ന ഡോക്യുമെന്റിലൂടെ. ഒപ്പം ജൂൺ 8 നടന്ന വിവിധ മേഖലകളിലുള്ള 12 ചർച്ചകളിലൂടെ, കൂടിയാലോചനകളിലൂടെയാണ് ബജറ്റ് രൂപപ്പെട്ടിരിക്കുന്നത്. പൊതുവേ ഒരു ചടങ്ങുണ്ട്, ധനമന്ത്രി ബജറ്റ് അവതരണത്തിൻ്റെ തലേന്ന് മുഖ്യമന്ത്രിയെ വിളിച്ച് ഈ ഒരു പ്രസംഗം അറിയിക്കുന്ന ഒരു ചടങ്ങുണ്ട്, വായിച്ചു കേൾപ്പിക്കുന്ന. ഒപ്പം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അടുത്ത ദിവസം ബജറ്റ് അവതരിപ്പിക്കപ്പെടാറുള്ളത്. എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി തന്നെയാണ് ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ആ ഒരു ചടങ്ങ് ഇവിടെ ഉണ്ടായിട്ടില്ല. ധനസമാഹരണം സർക്കാരിന് മുന്നിൽ ധവളപത്രമൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം ധനസമാഹരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതോടൊപ്പം ജനക്ഷേമ പദ്ധതികളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുപക്ഷെ ഈ ബജറ്റിൽ ഏറ്റവും അധികം ചർച്ചാ വിഷയമാവുക തെരഞ്ഞെടുപ്പ് കാലത്ത് UDF അവതരിപ്പിച്ച ഇന്ദിരാ ഗ്യാരണ്ടി തന്നെയായിരിക്കും. ഇപ്പോൾ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര പോലുള്ള പദ്ധതികൾ ആൾറെഡി തന്നെ നടപ്പിലായി കഴിഞ്ഞു. അദ്ദേഹം ബജറ്റ് അവതരണത്തിനായി തയ്യാറെടുക്കുകയാണ്. ഒപ്പം വികസന പദ്ധതികളാണ് മറ്റ് ജനങ്ങൾ ഉറ്റുനോക്കുന്ന മറ്റൊന്ന്. തുറമുഖ കേന്ദ്രീകരിച്ചുള്ള വികസനം സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തിച്ചേർന്നിട്ടില്ല. വികസന പദ്ധതികളിലാണ് കൂടുതലായി ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് തുറമുഖ കേന്ദ്രീകരിച്ചുള്ള വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ പ്രഖ്യാപനത്തെക്കുറിച്ചാണ്. ഒപ്പം ഇന്ന് June 19 വായനാ ദിനം കൂടിയാണ്. നല്ലൊരു വായനക്കാരൻ എന്ന രീതിയിൽ കൂടി ശ്രദ്ധേയനാണ് മുഖ്യമന്ത്രി. ഒപ്പം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വ്യവസായ ചരക്ക് നീക്ക ഹബിൻ്റെ സാധ്യതകൾ, ഒപ്പം കടൽ അധിഷ്ഠിതമായൊരു സാമ്പത്തിക വ്യവസ്ഥയിൽ രൂപപ്പെടാവുന്ന മിഷൻ സമുദ്ര പോലുള്ള പദ്ധതികൾ, കൊച്ചിയിൽ കപ്പൽ നിർമ്മാണ ശാലയുടെ സാധ്യതകളൊക്കെയാണ് വലിയ വികസന പദ്ധതികളായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അംഗങ്ങൾ ഓരോരുത്തരായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നിയമസഭയിലേക്ക്. ഒപ്പം ജനക്ഷേമ നടപടികളിലും പ്രധാനമായി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി, ഇടനിലക്കാരില്ലാതെ മത്സ്യങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിക്കാനുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇടനിലക്കാരില്ലാതെ മത്സ്യങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികളെക്കുറിച്ചും അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പകൾ, ഇതൊക്കെയാണ് ആ മേഖലയുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ ധവളപത്രം അവതരിപ്പിച്ചതിന് ശേഷമുള്ള ധനപ്രതിസന്ധി മറികടക്കാനുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെ വരുമാനം മെച്ചപ്പെടുത്താനും, ഒപ്പം കേന്ദ്രവിഹിതം അതിൻ്റെ കേന്ദ്ര പദ്ധതികളായ അമൃത്, സ്മാർട്ട് സിറ്റി, ദേശീയപാത വികസനം, അത്തരത്തിലുള്ള പദ്ധതികളുള്ള സംസ്ഥാന വിഹിതം പരമാവധി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വികസനത്തിൻ്റെ സാധ്യതകളാണ് സാമ്പത്തിക മേഖലയിൽ ഈ ഒരു ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഗതാഗത രംഗത്ത് തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽപാതയെക്കുറിച്ചുള്ള സാധ്യതകൾ കൂടി. അംഗങ്ങളെല്ലാവരും തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹം സ്പീക്കർ എത്തിച്ചേരുന്നതിനായി കാത്തിരിക്കുകയാണ്. ഒപ്പം പെൻഷൻ പ്രായം ഉയർത്താനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ശമ്പള പരിഷ്കരണം ഉണ്ടായേക്കുമോ? 2 ഗഡു DA സംസ്ഥാന സർക്കാർ ജീവനക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം പങ്കാളിത്ത പെൻഷന്റെ സർക്കാർ വിഹിത നിലവിൽ 10% എന്നുള്ളത് 14 എത്തുമോ എന്നുള്ള സാധ്യതയും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രതീക്ഷയാണ്. ഒപ്പം ക്ഷേമ പെൻഷൻ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ വലിയ ചർച്ചാ വിഷയമായ ക്ഷേമ പെൻഷൻ 2000 നിന്ന് എത്രയിലേക്ക്, 3000 ഉയർത്തുമെന്നുള്ള ഒരു ഇതാണ് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത്. അത് എത്രയായി മാറുമെന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രതീക്ഷയുണ്ട്. കൂടാതെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇതിൽ ഉണ്ടായിട്ടുള്ള മറ്റൊന്ന്, ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട് കോളേജ് വിദ്യാർത്ഥിനികൾക്കുള്ള പ്രതിമാസ സഹായം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹം ഇപ്പോൾ നിയമസഭയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ധനാഗമ മാർഗമായ കിഫ്ബി, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ള ഒരു പ്രധാന ധനാഗമ മാർഗമായ കിഫ്ബിയുടെ പുനഃസംഘടന ഏത് തരത്തിൽ, ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കസേരയിലേക്ക് എത്തുകയാണ്. സഭാംഗങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ അഭിവാദനം ചെയ്യുന്നു. നമ്മൾ 9 ഇപ്പോൾ സമയം 9 എത്തിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ വികസന പദ്ധതികൾക്ക് പുതിയ ദിശാബോധം നൽകുന്ന ബജറ്റിൻ്റെ അവതരണം ഉണ്ടാകും. എയിംസുമായി ബന്ധപ്പെട്ട, കേരളത്തിലേക്കുള്ള എയിംസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ചയിലുണ്ട്. ഇപ്പം തിരുവനന്തപുരത്തെ തലസ്ഥാനത്തിൻ്റെ തീരസംരക്ഷണം, അപ്പം ഭൂനിയമങ്ങളുടെ മാറ്റം, ഇന്ധനസിസ്, നമ്മൾ ഈ പ്രക്ഷേപണം ബജറ്റിൻ്റെ തത്സമയ അവതരണത്തിനായി നിയമസഭയിലേക്ക്.
1: ബജറ്റ് അവതരിപ്പിക്കാവുന്നതാണ്
2: സാർ. 2027 മുതൽ 2028-29 വരെയുള്ള പുതുക്കിയ മീഡിയം ടേം ഫിസ്കൽ പോളിസി സ്റ്റേറ്റ്മെന്റ്, മീഡിയം ടേം ഫിസ്കൽ പ്ലാൻ

0: 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ വാർഷിക ധനവിവര മേശപ്പുറത്ത് വയ്ക്കുന്നു. പുതുക്കിയ വാർഷിക ധനവിവര പത്രിക എന്നിവ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു.
1: സർ, കേരള സംസ്ഥാനത്തിന്റെ 2026-27 പുതുക്കിയ ബജറ്റ് ഞാൻ നിയമസഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. UDF സർക്കാരിന്റെ ഈ പുതുക്കിയ ബജറ്റ് അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു ദിശാസൂചികയായിരിക്കും. വ്യക്തവും നിർണായകവുമായ ജനവിധിയോടെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനത്തിന്റെ പൊതുജന ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകൾ എന്നിവ സമീപകാലത്ത് കടുത്ത വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും നേരിടുകയാണ്. കേരളത്തിന്റെ സാമൂഹ്യ വികസന സൂചികകൾ കുറച്ചു വർഷങ്ങളായി സ്തംഭനാവസ്ഥയിലാണ്. കൂടാതെ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ ഒരാശങ്കയായി നിലകൊള്ളുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും പിന്നോക്കാവസ്ഥയിലുള്ളവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് സാമൂഹ്യനീതിയോടുകൂടിയ സാമ്പത്തിക വളർച്ചയും പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തോടുകൂടിയ ആധുനിക അടിസ്ഥാന സൌകര്യ വികസനവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലെ പുതുയുഗ കേരളം സൃഷ്ടിക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തീർപ്പാകാതെയുള്ള പ്രതിബദ്ധതകളും സാമ്പത്തിക ബാധ്യതകളും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ നിലവിലെ യഥാർത്ഥ ധനസ്ഥിതിയെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിനും സുതാര്യവും ഉത്തരവാദിത്വപൂർണവുമായ സാമ്പത്തിക വീണ്ടെടുക്കൽ തന്ത്രത്തിന് അടിത്തറയിടുന്നതിനുമാണ് ധവളപത്രം ജനങ്ങൾക്ക് മുൻപാകെ ഈ സർക്കാർ സമർപ്പിച്ചിട്ടുള്ളത്. നിലവിൽ 5.07 ലക്ഷം കോടി രൂപയുടെ ആകെ കടബാധ്യത, മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 77% വരുന്ന ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയടങ്ങുന്ന നിർബന്ധിത ചെലവുകൾ, റവന്യൂ വരുമാനത്തിന്റെ 20.9% വരുന്ന പലിശ അടവുകൾ എന്നീ വലിയ സാമ്പത്തിക വെല്ലുവിളികളാണ് കേരളം നേരിടുന്നത്. സംസ്ഥാനത്തിന്റെ മൂലധന ചെലവ് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 1.3%. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നാണ്. 2015-16 കേരളത്തിന്റെ തനത് നികുതി വരുമാനം GSTPയുടെ 6.94%. ഇത് പ്രധാന സംസ്ഥാനങ്ങളുടെ ശരാശരിയേക്കാൾ 0.59% മുകളിലായിരുന്നു 15-16. 2025-26 GSTPയുടെ 6.41% നിൽക്കുന്ന കേരളത്തിന്റെ തനതു വരുമാനം ഇപ്പോൾ സമാന സംസ്ഥാനങ്ങളുടെ ശരാശരിയായ 6.84%, പ്രധാന സംസ്ഥാനങ്ങളുടെ ശരാശരിയായ 7%, ദേശീയ ശരാശരിയായ 7.14% താഴെയാകുകയും ചെയ്തു. 2026 ജനുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിൽ തെറ്റായ അനുമാനത്തിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 14,137.69 കോടി രൂപ, മറ്റു ഗ്രാന്റുകൾ, കേന്ദ്ര നികുതി വിഹിതം എന്നീ ഇനങ്ങളിലായി ആകെ 20,500 കോടി രൂപ അധികമായാണ് കഴിഞ്ഞ സർക്കാർ കണക്കാക്കിയിരുന്നത്. ഇക്കാരണത്താൽ ഈ സർക്കാർ പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, മറ്റു ഗ്രാന്റുകൾ, കേന്ദ്ര നികുതി വിഹിതം എന്നീ ഇനങ്ങളിലായി ആകെ 20,500 കോടി രൂപയുടെ കുറവുണ്ടാകുകയാണ്. പ്രതീക്ഷിത വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഗണ്യമായ കുറവ് കണക്കിലെടുക്കാതെയാണ് പദ്ധതി അടങ്കൽ 35,750 കോടി രൂപയായി മുൻ സർക്കാർ നിശ്ചയിച്ചിരുന്നത്. ഈ കുറവ് കണക്കിലെടുക്കുമ്പോൾ യഥാർത്ഥ പദ്ധതി അടങ്കലിൽ ആനുപാതികമായ കുറവുണ്ടാവും. കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളിൽ ക്ഷാമബത്ത കുടിശ്ശിക ഇനത്തിൽ 21,670 കോടി രൂപയും ക്ഷാമാശ്വാസ കുടിശ്ശിക ഇനത്തിൽ 14,387 കോടി രൂപയും ബിൽ ഡിസ്കൌണ്ടിംഗ് വഴി ബാങ്കുകൾക്കും കരാറുകാർക്കുമായി നൽകാനുള്ള 3,431 കോടി രൂപയും മാറ്റിവെക്കപ്പെട്ട 9,245 കോടി രൂപയുടെ മറ്റു ബാധ്യതകളും കിഫ്ബിയുടെ 21,000 കോടി രൂപയുടെ വായ്പാ തിരിച്ചടവിന്റെ ബാധ്യതയും ധവളപത്രപ്രകാരം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ പെൻഷൻ കമ്പനിയുടെ 17,279 കോടി രൂപയുടെ ബാധ്യതയും ചേർത്ത് 2026 മാർച്ച് 31 വരെ ആകെ

കോടി രൂപയാണ് ഈ സർക്കാരിന് നൽകേണ്ടി വരുന്നത്. ഇതിനു പുറമെ ഏകദേശം 35,000 കോടി രൂപ ചെലവ് വരുന്ന കിഫ്ബിയുടെ പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ടതിന്റെ ബാധ്യതയും ഈ സർക്കാരിന്റെ ചുമലിലാണ്. സർക്കാർ എടുത്ത വായ്പയുടെ പലിശ നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് കിഫ്ബി ഓഫ് ബജറ്റ് ബോറോയിങ് വായ്പ എടുക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ വായ്പയും കടബാധ്യതയും അനുവദനീയമായ പരിധിക്കപ്പുറത്തേക്ക് വർദ്ധിക്കുന്നതിനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കിഫ്ബിയുടെ നിലവിലെ പ്രവർത്തന രീതി സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് നടപടി കൈക്കൊള്ളുന്നതാണ്. 1/7/2024 മുതൽ നടപ്പിലാക്കേണ്ട ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുകയും ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ ഇതിലും കൂടുതൽ ബാധ്യത ഈ സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും. പദ്ധതി അടങ്കൽ വർദ്ധിപ്പിക്കാതെ പദ്ധതി ചെലവ് പെരുപ്പിച്ചു കാണിക്കാൻ കഴിഞ്ഞ സർക്കാർ യഥാർത്ഥ പദ്ധതി കണക്കുകളിൽ കിഫ്ബിയുടെയും ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കണക്കുകൾ ബജറ്റ് എസ്റ്റിമേറ്റിൽ ചേർക്കാതെ പദ്ധതി ചെലവിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ഈ തെറ്റായ പ്രവണത പദ്ധതി ചെലവിന്റെ യഥാർത്ഥ വസ്തുത പ്രതിഫലിപ്പിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും സ്വതവേ ദുർബലമായ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷം ഉളവാക്കിയിട്ടുള്ള അനിശ്ചിതത്വം മൂലം പ്രവാസി പണത്തിൽ റെമിറ്റൻസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറവും എണ്ണവിലയിലെ മാറ്റങ്ങൾ സൃഷ്ടിച്ച പണപ്പെരുപ്പവും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന ഡെവലപത്രത്തിലെ കണ്ടെത്തലുകളുടെയും മേൽ പ്രതിസന്ധികളുടെയും പശ്ചാത്തലത്തിലാണ് ഈ സർക്കാരിന്റെ പ്രഥമ ബജറ്റ് ഞാൻ അവതരിപ്പിക്കുന്നത്. സർ, ഇത്തരം കടുത്ത പ്രതിസന്ധികൾക്കിടയിലും ഈ സർക്കാർ പ്രഖ്യാപിച്ച 6 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര, വയോജന ക്ഷേമ വകുപ്പ് രൂപീകരണം എന്നിവ സർക്കാർ ഇതിനോടകം നടപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ ആശാവർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ഹെൽപ്പർമാർ എന്നീ വിഭാഗങ്ങളുടെ ഓണറേറിയവും പാചക തൊഴിലാളികളുടെ വേതനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി ഉയർത്തുകയാണ് സർക്കാരിന്റെ പ്രാഥമിക ലക്ഷ്യം. സർ, സംസ്ഥാനത്തിന്റെ ജനസംഖ്യയിൽ ഘടനാപരമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകേണ്ട വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോകുന്ന യുവാക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലവസരവും നൽകിക്കൊണ്ട് അവരെ സംസ്ഥാനത്തിന്റെ വികസനത്തിൽ ഘടനാപരമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെമോഗ്രാഫിക് ചേഞ്ചസ് ആണ്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡായി മാറിയിരിക്കുന്ന യുവാക്കളുടെ എണ്ണം സംസ്ഥാനത്തിന്റെ ജനസംഖ്യയിൽ കുറഞ്ഞു വരികയാണ്. ഇതുകൂടാതെ യുവാക്കൾ തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നുണ്ട്. ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റം സംബന്ധിച്ച് ഒരു സമഗ്രമായ പഠനം അനിവാര്യമാണ്. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകേണ്ട വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോകുന്ന യുവാക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലവസരവും നൽകിക്കൊണ്ട് അവരെ സംസ്ഥാനത്തിന്റെ വികസനത്തിൽ പങ്കാളികളാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ജനസംഖ്യ ആനുപാതികമായി വർദ്ധിച്ചു വരുന്ന വയോജനങ്ങൾക്ക് സംസ്ഥാനത്ത് ആവശ്യമായ മികച്ച സൌകര്യങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം അവരുടെ കഴിവും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു സിൽവർ ഇക്കോണമിയും സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായ പരാധീനതകളും ഘടനാപരമായ മാറ്റങ്ങളും പരമ്പരാഗത മാർഗങ്ങളിൽ കൂടി മാത്രം പരിഹരിക്കാൻ സാധിക്കുകയില്ല. ആധുനികവും നൂതനവുമായ മാർഗങ്ങളിലൂടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് വിവിധ മേഖലകളിൽ വൻകിട നിക്ഷേപം ആകർഷിച്ച് ഖജനാവിൽ പണം സമാഹരിച്ചുകൊണ്ട് ആ സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഉറപ്പാക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്വപ്ന പദ്ധതികളെക്കുറിച്ചാണ് ഞാൻ ഇനി വ്യക്തമാക്കാൻ പോകുന്നത്. സർ, മിഷൻ സമുദ്ര. കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി വിഭാവനം ചെയ്ത് റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റും. കൊച്ചി തുറമുഖങ്ങൾക്ക് ചുറ്റും നിർമ്മാണ മേഖലകൾ, സ്റ്റഫിംഗ് സെന്ററുകൾ, ഡ്രൈ പോർട്ട് എന്നിവ ആരംഭിക്കും. ആഗോള ഷിപ്പിംഗ് വ്യവസായം ഹരിത ഇന്ധനങ്ങളിലേക്ക് മാറിയ അവസരം പ്രയോജനപ്പെടുത്തി ഗ്രീൻ ബങ്കറിംഗ് സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്തെ ഉയർത്തും.

മദർഷിപ്പ് നിർമ്മാണം, അവയുടെ അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ഇതിനായി ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കും. ഇത്തരത്തിലുണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ തീരപ്രദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാർക്ക് സംവരണം നൽകും. സർ, സംസ്ഥാനത്തെ നിർണായകമായ നാല് പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത്, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ് കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും. വൻകിട ചെറുകിട തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് ഘട്ടംഘട്ടമായി ജലഗതാഗത സംവിധാനം വികസിപ്പിക്കും. ആദ്യഘട്ടത്തിൽ കാര്യക്ഷമമായ ചരക്ക് ഗതാഗതം, തുടർന്ന് യാത്രാസേവനങ്ങൾ, അവസാന ഘട്ടത്തിൽ ജലാശയങ്ങളെ ബന്ധിപ്പിച്ച ഏകീകൃത നെറ്റ്വർക്ക് എന്നിവ സ്ഥാപിക്കും. പോർട്ട് സിറ്റി ഉൾപ്പെടുന്ന മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ വകയിരുത്തുന്നു. സർ, മാരിടൈം മ്യൂസിയം പുരാതന തുറമുഖമായ മുസിരീസ് മുതൽ പേരുകേട്ട ബേപ്പൂർ ഉരു നിർമ്മാതാക്കൾ വരെയും കൊല്ലം ട്രേഡ് റൂട്ട് മുതൽ ആധുനിക കാലത്തെ വിരിഞ്ഞ മാഴക്കടൽ തുറമുഖം വരെയും കേരളത്തിന് മാരിടൈം ചരിത്രത്തിൽ കേന്ദ്രസ്ഥാനമുണ്ട്. ഈ പൈതൃകം സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ജനങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിവ് നൽകുന്നതിനുമായി കേരളത്തിന്റെ സമുദ്രയാത്രാ ചരിത്രം, കപ്പൽ നിർമ്മാണ പാരമ്പര്യം, വാണിജ്യ പൈതൃകം, കടൽ മേഖലാ ജീവിത സംസ്കാരം എന്നിവയെ ഒരുമിപ്പിക്കുന്ന ഒരു അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. സംവേദനാത്മക പ്രദർശനങ്ങൾ, പൌരാണിക രേഖകളുടെ ശേഖരങ്ങൾ, ഗവേഷണ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം ടൂറിസത്തിന്റെ അടിത്തറയായിരിക്കും ഇത്. കേരളത്തെ മുൻനിര ഇക്കോണമിയും മാരിടൈം ലോജിസ്റ്റിക്സ് ഹബ്ബുമായി ആക്കി മാറ്റുന്നതിനുള്ള സർക്കാരിന്റെ ലക്ഷ്യത്തിന് നിദർശനമായിരിക്കും ഈ മ്യൂസിയം. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സദേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആൻഡ് റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ. ലോകോത്തരമായ വിഴിഞ്ഞത്തെ ആഴക്കടൽ തുറമുഖം, തീരദേശത്തെ നിർണായകമായ ധാതുസമ്പത്ത്, അപൂർവ ധാതുക്കളുടെ നിക്ഷേപങ്ങൾ, ബഹിരാകാശ സാങ്കേതിക സ്ഥാപനങ്ങൾ, സമാനതകളില്ലാത്ത സാധ്യതകളുള്ള ഒരു ബ്ലൂ ഇക്കോണമി എന്നിങ്ങനെ സവിശേഷ ഘടകങ്ങൾ ഒത്തുചേരുന്ന തെക്കൻ ജില്ലകളാണ് തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും. ഈ 3 ജില്ലകളെയും തന്ത്രപരമായ ദേശീയ പ്രാധാന്യമുള്ള ഒരു ഏകീകൃത സാമ്പത്തിക മേഖലയായി യോജിപ്പിക്കുന്ന സദേൺ കേരള ഇക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കും. തിരുവനന്തപുരം മേഖല 1 കേരളത്തിന്റെ നോളജ് ആൻഡ് സ്പേസ് ടെക്നോളജി ഹബ്ബായും, കൊല്ലം മേഖല 2 ധാതു സംസ്കരണത്തിന്റെയും അപൂർവ ധാതുക്കളുടെയും കേന്ദ്രമായും, മേഖല 3 ആലപ്പുഴ ഇന്ത്യയുടെ ബ്ലൂ ഇക്കോണമി തലസ്ഥാനമായും മാറും. ഒറ്റപ്പെട്ട പദ്ധതികളിലൂടെയല്ല, സംയോജിത പ്രാദേശിക ക്ലസ്റ്ററുകളിലൂടെയാണ് ആധുനിക സാമ്പത്തിക വളർച്ച കൂടുതലായി സംഭവിക്കുന്നത്. ലോജിസ്റ്റിക്സ്, സാങ്കേതികവിദ്യ, ഉൽപാദനം, ഗവേഷണം, പ്രകൃതി വിഭവങ്ങൾ എന്നിവയെ ഒരൊറ്റ വികസന ചട്ടക്കൂടിലേക്ക് ബന്ധിപ്പിക്കുന്നതിലൂടെ ഈ ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി ശക്തമായ ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുകയും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുകയും ഭാവിയിൽ കേരളത്തിന്റെ തന്നെ തന്ത്രപ്രധാനവും സമുദ്രബന്ധിതവുമായ വികസന മേഖലകളിൽ മുൻനിര സ്ഥാനത്ത് എത്തിക്കുന്നതിനും ഇത് സഹായകമാകും. ഈ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ഭരണപരവും നയപരവുമായ ഇടപെടലുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിന് വിദഗ്ധ ഏജൻസി വഴി വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കും. റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോറിനായി 100 കോടി രൂപയും സദേൺ കേരള ഇക്കണോമിക് കോറിഡോറിനായി 50 കോടി രൂപയും വകയിരുത്തുന്നു. സർ, വർദ്ധിച്ചു വരുന്ന വ്യോമയാന ആവശ്യകത, കയറ്റുമതി, ലോജിസ്റ്റിക്സ്, വിനോദസഞ്ചാര മേഖലകളിലെ സാധ്യതകൾ എന്നിവ കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെയും കേന്ദ്രീകരിച്ച് കേരളത്തെ ഏഷ്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി വികസിപ്പിക്കുന്നതിനുള്ള വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 200 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇതിൽ സേവന മേഖലകൾ, ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ, ഹോസ്പിറ്റാലിറ്റി, വ്യോമയാന അനുബന്ധ വ്യാപാര സേവന മേഖലകൾ എന്നിവ ഉൾക്കൊള്ളുന്ന എയ്റോ പാർക്ക്, എയ്റോ സിറ്റി പദ്ധതികളും നടപ്പിലാക്കും.

ഫാർമ മേഖലകളിലെ കയറ്റുമതി ശക്തിപ്പെടുത്തുന്നതിനായി സംയോജിത പാക്ക് ഹൗസ് സൗകര്യവും ഫാർമ കാർഗോ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതാണ്. സർ, കൊച്ചിൻ എയർപോർട്ടിനോടനുബന്ധമായി അന്താരാഷ്ട്ര ഒരു ഗ്ലോബൽ

വ്യക്തികളാണ്. എന്നാൽ ഭൂമി ലഭ്യതയിലെ പരിമിതികൾ, ഉയർന്ന ഭൂവിലയും വേതന നിരക്കും, നടപടിക്രമങ്ങളിലെ കാലതാമസം എന്നീ ഘടകങ്ങൾ കേരളത്തെ നിക്ഷേപ സൗഹൃദമല്ലാതാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഈ തടസ്സങ്ങൾ മാറിയാൽ മാത്രമേ സാമ്പത്തിക വളർച്ചയ്ക്കും സമഗ്ര പ്രാദേശിക വികസനത്തിനും ഉതകുന്ന തരത്തിലുള്ള നിക്ഷേപകരെ ആകർഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായി ഡാറ്റ അധിഷ്ഠിത ഇൻവെസ് കേരളം എന്ന പേരിൽ ഒരു പ്രത്യേക സെൽ രൂപീകരിക്കും. ഭൂമി ഏറ്റെടുക്കലിൽ നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് സമയബന്ധിതമായി സത്വര നടപടികൾ സ്വീകരിക്കും. നിക്ഷേപകർക്ക് ആവശ്യമായ ഭൂമി, നിയമപരമായ വിവിധ അനുമതികൾ, നിക്ഷേപാനന്തര പിന്തുണ എന്നിവ ഓരോ ഘട്ടത്തിലും ഉറപ്പുവരുത്തുന്ന ഒരു ഏകജാലക സംവിധാനമായിരിക്കും ഇൻവെസ് കേരളം സെൽ. ഇതിനുള്ള മാർഗരേഖയായി പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ പ്രോട്ടോകോൾ നടപ്പിലാക്കും. സർ, പദ്ധതി നിർവഹണം ത്വരിതപ്പെടുത്തുന്നതിലൂടെയും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലൂടെയും കേരളത്തിലുടനീളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വ്യാവസായിക വൈവിധ്യവൽക്കരണത്തിനും സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിനും സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് മികച്ച സംഭാവന നൽകും. നിക്ഷേപത്തിന് തയ്യാറായ പദ്ധതികളുടെ ഒരു നിര, ഒരു പൈപ്പ് ലൈൻ നിലനിർത്തുന്നതിലൂടെ കേരളത്തിന്റെ ദീർഘകാല വികസന ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതും വിവിധ മേഖലകളിൽ മുൻഗണനാടിസ്ഥാനത്തിൽ നിക്ഷേപം ആകർഷിക്കുന്നതുമായ പ്രവർത്തനങ്ങൾ ഈ സംവിധാനം വഴി ഏറ്റെടുക്കാൻ കഴിയും. സർ, പദ്ധതികളുടെ പുരോഗതിയും പൂർത്തീകരണവും കൃത്യമായി നിരീക്ഷിച്ച് വിജയകരമാകുമെന്ന് ഉറപ്പുവരുത്തുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും മുഖ്യമന്ത്രി അധ്യക്ഷനായും വ്യവസായ മന്ത്രി ഉപാധ്യക്ഷനായും ബന്ധപ്പെട്ട മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി കൌൺസിൽ രൂപീകരിക്കും. സർക്കാരിന്റെ നിക്ഷേപ പ്രോത്സാഹന സംവിധാനങ്ങളിൽ മികച്ച പ്രൊഫഷണലിസം കൊണ്ടുവരുന്നതിനും പുതുയുഗ കേരളത്തിന് വഴിയൊരുക്കുന്നതിനും ഇതൊരു നിർണായകമായ ചുവടുവയ്പായിരിക്കും. സർ, കേരള MSME ഗ്രോത്ത് സ്കീം. സംസ്ഥാനത്തെ വ്യാവസായിക വളർച്ചയിൽ MSME കളുടെ പങ്ക് നിസ്തുലമാണ്. ആധുനിക സാമ്പത്തിക വ്യവസ്ഥയിൽ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ വെറും തൊഴിൽ സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമല്ല, നവീകരണത്തിന്റെയും പ്രാദേശിക വികസനത്തിന്റെയും പ്രധാന ചാലക ശക്തികളാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ഇ കോമേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓട്ടോമേഷൻ എന്നിവയുടെ സഹായത്തോടെ ഇന്ന് MSME കൾക്ക് ആഗോള വിപണികളിലേക്ക് എത്തിച്ചേരാനും വലിയ കമ്പനികളുമായി മത്സരിക്കാനും കഴിയുന്നു. ഈ ലക്ഷ്യം മുൻനിർത്തി 10,000 MSME സംരംഭങ്ങൾ സംസ്ഥാനമൊട്ടാകെ ആരംഭിക്കുന്നതിന് ആവശ്യമായ സഹായം നൽകുന്ന സമഗ്ര പദ്ധതിയായ കേരള MSME ഗ്രോത്ത് സ്കീമിന് രൂപം നൽകും. ഇവർക്ക് നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സഹായവും പ്രോത്സാഹനവും ടാക്സ് ഇൻസെന്റീവും സർക്കാർ നൽകും. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന സംരംഭങ്ങൾക്ക് റിവോൾവിംഗ് ഫണ്ട്, ടെക്നോളജി ഫണ്ട്, ചാലഞ്ച് ഫണ്ട് എന്നിവ ലഭ്യമാക്കും. സാങ്കേതിക മാനേജ്മെന്റ് മേഖലകളിൽ മാർഗനിർദ്ദേശം നൽകുന്നതിനായി ടെക്നോ മെന്ററെയും മാനേജ്മെന്റ് മെന്റർമാരുടെയും സേവനം ഉറപ്പാക്കും. ഈ പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തുന്നു. സർ, വൺ കേരള കരുതൽ മിഷൻ. മാരക രോഗങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കാത്തതും കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് കഴിയാത്ത തരത്തിൽ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നതുമായ ഒരു വിഭാഗം ഇന്നും കേരളത്തിലുണ്ട്. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അർഹരായ ഗുണഭോക്താക്കൾക്ക് സഹായം നേരിട്ടെത്തിക്കുന്നതിനുള്ള ഒരു സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. സർക്കാരിതര സംഘടനകൾ, CSR ഫണ്ടുകൾ, സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമുള്ള സഹായം എന്നിങ്ങനെ സംഭാവനയായി ലഭിക്കുന്ന ഓരോ രൂപയും അർഹരായവരിൽ തന്നെ എത്തിച്ചേരണമെന്ന സുതാര്യവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ തത്വമായിരിക്കും ഈ മിഷന്റെ അടിസ്ഥാനം. ഇതിന്റെ ഭരണപരവും പ്രവർത്തനപരവുമായ ചെലവുകൾ സർക്കാർ നേരിട്ട് വഹിക്കുകയും സംഭാവനകൾ പൂർണ്ണമായും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിരിക്കും ഉപയോഗിക്കപ്പെടുക എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സമയബന്ധിതമായ സഹായം ഉറപ്പാക്കുന്നതിനൊപ്പം സംഭാവന നൽകുന്നവരിൽ വിശ്വാസം വളർത്തിയെടുക്കുന്നതിനായി ഡിജിറ്റൽ വെരിഫിക്കേഷൻ സംവിധാനങ്ങൾ, സുതാര്യമായ ഗുണഭോക്തൃ തിരിച്ചറിയൽ പ്രോട്ടോകോളുകൾ, തത്സമയ പൊതുവെളിപ്പെടുത്തൽ റിയൽ ടൈം പബ്ലിക് ഡിസ്ക്ലോഷർ സംവിധാനങ്ങൾ തുടങ്ങിയവ ഇതിനായി പ്രയോജനപ്പെടുത്തും. ഈ പദ്ധതിക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഗ്ലോബൽ ജോബ് വാച്ച് ടവർ. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയും ചെയ്യുന്നതിനായി എന്ന സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷൻ സ്ഥാപിക്കും. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പുതിയ തൊഴിൽ പ്രവണതകൾ നിരീക്ഷിച്ച്

ഭാവിയിൽ ആവശ്യമായി വരുന്ന നൈപുണ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യപദ്ധതി പരിഷ്കരണങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി വ്യവസായ അക്കാഡമിക് പങ്കാളിത്തം ശക്തിപ്പെടുത്തി പ്രധാന മേഖലകളിലെ തൊഴിൽ ശക്തി ആസൂത്രണത്തിന് മിഷൻ പിന്തുണ നൽകും. സർ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, അത്യാധുനിക നിർമ്മാണ മേഖല, ആരോഗ്യ പരിപാലനം, ഹരിത സമ്പദ് വ്യവസ്ഥ, ലോജിസ്റ്റിക്സ്, ടൂറിസം, അന്തർദേശീയ തൊഴിൽ മേഖലകൾ എന്നിവയ്ക്ക് മിഷൻ പ്രത്യേക പ്രാധാന്യം നൽകും. ഈ പദ്ധതിക്കായി പ്രാരംഭഘട്ടത്തിൽ 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, സ്പേസ് ഇക്കോണമി, ബഹിരാകാശ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾ യുവ എഞ്ചിനീയർമാർക്ക് അപ്സ്ട്രീം സാറ്റലൈറ്റ് റോക്കറ്റ് നിർമ്മാണം മുതൽ ഡൌൺസ്ട്രീം ഡാറ്റ അനലിറ്റിക്സ് വരെയുള്ള മേഖലകളിൽ വൻ തൊഴിലവസരങ്ങളാണ് തുറന്നിടുന്നത്. സാറ്റലൈറ്റ് ടെക്നോളജിക്ക് ഊന്നൽ നൽകിയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ ആരംഭിക്കും. ഇതിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ നടപടികൾ സ്വീകരിക്കും. സ്വകാര്യ സാറ്റലൈറ്റ് നിർമ്മാണ വിക്ഷേപണ സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനം നൽകും. ഇവർക്കായി ഭൂമി ലഭ്യമാക്കും. സ്പേസ് പാർക്കിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കും. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, അടുത്ത പദ്ധതി കേരള നോളജ് വാലി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുന്നതിനും അതുവഴി ഉയർന്ന ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ സംസ്ഥാനത്തിന് പുറത്തു പോകുന്ന പ്രവണത മാറ്റുന്നതിനും ഈ സർക്കാർ ദൃഢനിശ്ചയമെടുത്തിട്ടുണ്ട്. ഏറ്റവും സമകാലിക അക്കാഡമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി കേരള നോളജ് വാലി സ്ഥാപിക്കും. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ദേശീയ അന്തർദേശീയ സർവകലാശാല റാങ്കിങ്ങുകളിൽ മുൻനിരയിലുള്ള സർവകലാശാലകളെയും ലോകോത്തര പാരമ്പര്യ സർവകലാശാലകളെ, ലെഗസി യൂണിവേഴ്സിറ്റീസിനെ ആകർഷിക്കുന്ന രീതിയിലാകും ഈ വിദ്യാഭ്യാസ കേന്ദ്രം രൂപകൽപ്പന ചെയ്യുക. ഉയർന്ന അക്കാഡമിക് മികവും ശാസ്ത്രവൈദഗ്ധ്യവും അടങ്ങുന്ന ഒരു ഉപദേശക സമിതിയുടെ മാർഗനിർദ്ദേശങ്ങളോടെ പ്രവർത്തിക്കുന്നതും ഇന്ത്യയിലെയും വിദേശത്തെയും മുൻനിര സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ദൃഢമായ വ്യാവസായിക അക്കാഡമിക് ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതുമാകും ഈ കേന്ദ്രം. വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരങ്ങൾ കണ്ടെത്താനും ഗവേഷണ നേട്ടങ്ങൾ സംരംഭങ്ങളാക്കി മാറ്റാനും കേരളത്തെ ഏഷ്യയുടെ തന്നെ ഭൌതിക തലസ്ഥാനമാക്കി മാറ്റാനും കഴിയുന്ന ഊർജ്ജസ്വലവും സ്വയം പര്യാപ്തവുമായ ഒരു പശ്ചാത്തലമായിരിക്കും ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇതിനായി സ്വകാര്യ സർവകലാശാല ബില്ലിൽ കാലോചിതമായ മാറ്റങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കും. ഈ പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തുന്നു. സർ, വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റിയും തദ്ദേശീയ വിജ്ഞാന മേഖലയും ആദിവാസി സമൂഹങ്ങളുടെ സവിശേഷമായ സാംസ്കാരിക പൈതൃകം, പരമ്പരാഗത വിജ്ഞാന സമ്പ്രദായങ്ങൾ, വികസന അഭിലാഷങ്ങൾ എന്നിവയെ അംഗീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പുരോഗതി, ഗവേഷണം, നവീകരണം, സാമൂഹ്യ സാമ്പത്തിക പരിവർത്തനം എന്നിവ ലക്ഷ്യമാക്കി വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി ആൻഡ് ഇൻഡിജിനസ് നോളജ് സോൺ എന്ന സുപ്രധാനമായ സംരംഭം സ്ഥാപിക്കാൻ 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഒരു ദേശീയ, നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസത്തെ ഉപജീവന മാർഗങ്ങൾ സാങ്കേതിക വിദ്യ, സാമൂഹ്യ വികസനം എന്നിവയുമായി സമന്വയിപ്പിച്ച് ദേശീയ അന്തർദേശീയ തലങ്ങളിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കും. പദ്ധതിയുടെ സ്ഥാപനഘടന, നടപ്പിലാക്കൽ പ്രക്രിയ, വിഭവ സമാഹരണ തന്ത്രം എന്നിവ സംബന്ധിച്ച് ശുപാർശകൾ സമർപ്പിക്കുന്നതിനായി ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കും. ആദിവാസി സംരംഭകത്തെയും സംരംഭകത്വത്തെയും തദ്ദേശീയ പഠനങ്ങളെയും ജൈവ വൈവിധ്യ സംരക്ഷണത്തെയും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയെയും നൈപുണ്യ വികസനത്തെയും എന്നിവയ്ക്കായുള്ളൊരു ലോകോത്തര കേന്ദ്രമായി വിഭാവനം ചെയ്യുന്നു ഈ സ്ഥാപനം. സർ, അടുത്തത് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, പരിശീലന കേന്ദ്രങ്ങൾ, ഗവേഷണ ലാബോറട്ടറികൾ, ഡയഗ്നോസ്റ്റിക് കേന്ദ്രങ്ങൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവയും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആവശ്യമായ അനുബന്ധ സൌകര്യങ്ങളും സംയോജിപ്പിച്ച് വികസിപ്പിക്കുന്ന ആരോഗ്യ സംവിധാനമാണ് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി. ഇതുവഴി ഉയർന്ന നിലവാരത്തിലുള്ള ആരോഗ്യ സേവനങ്ങൾ നൽകും. മെഡിക്കൽ വിദ്യാഭ്യാസവും ഗവേഷണവും മെഡിക്കൽ ടൂറിസവും പ്രോത്സാഹിപ്പിക്കാൻ ഇതിന് സഹായകമാവും. ഈ പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തുന്നു. സർ, അടുത്തത് റിസർച്ച് പാർക്ക്. രാജ്യത്തെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളെയും ഗവേഷണ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി ശാസ്ത്രീയ അറിവുകളെ സമൂഹത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ കേരളത്തിലെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റിസർച്ച് സംവിധാനങ്ങളും നൂതന ആശയങ്ങളും IIT മദ്രാസ് റിസർച്ച് പാർക്ക് മാതൃകയിൽ വിപുലീകരിക്കും. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനും തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനും
കോൺസ്റ്റിറ്റുവന്റ് കോളേജ്

ഓഫ് ദ യൂണിവേഴ്സിറ്റി പദവി നൽകും. ഇതിലൂടെ സാങ്കേതിക പരിജ്ഞാനമുള്ള യുവജനങ്ങളുടെ സേവനം സംസ്ഥാനത്തിന് തന്നെ പ്രയോജനപ്പെടുത്താൻ കഴിയും. സർ, റിസർച്ച് പാർക്കിനായി 60 കോടി രൂപ വിലയിരുത്തുന്നു. സർ, അടുത്തത് കേരള സിൽവർ ഇക്കോണമി. വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും. സർ, വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. അടുത്തത് കെയർ ഗിവർ പദ്ധതിയാണ്. വിട്ടുമാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ

മാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിനായി തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നതിന് സർക്കാർ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിലും 6 മാസ കാലയളവിലേക്കുള്ള സർക്കാർ അംഗീകാരത്തോടെയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. ഇതിലൂടെ ആവശ്യമുള്ളവർക്ക് പരിചരണവും തൊഴിൽരഹിതരായ യുവജനങ്ങൾക്ക് മാന്യമായ തൊഴിലും ലഭ്യമാകും. മുതിർന്ന പൌരന്മാരെ സജീവരാക്കുന്നതിന് വയോജന പാർക്കുകളും പകൽ വീടുകളും ഫിറ്റ്നസ് സെന്ററുകളും ഒരുക്കും. ഭൂനിയമങ്ങളിലെ പരിഷ്കരണമാണ്. ഭൂമിയുടെ ലഭ്യതക്കുറവ്, ഭൂമി സ്വായത്തമാക്കുന്നതിനുള്ള പരിമിതികൾ, നിയമപരമായ വ്യക്തതയില്ലായ്മ എന്നിവയാണ് കേരളത്തിലെ വ്യാവസായിക അടിസ്ഥാന സൌകര്യ അഭിലാഷങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സം. സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സമ്പദ് വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന പദ്ധതികൾക്കായി നിക്ഷേപകർ ഭൂമി തേടുമ്പോൾ പോലും വിശാലമായ ഭൂമി ഉപയോഗിക്കപ്പെടാതെയോ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയോ ചെയ്യുന്നു. ഈ ഘടനാപരമായ വെല്ലുവിളിയെ അഭിസംബോധന ചെയ്യുന്ന സമഗ്രമായൊരു ലാൻഡ് മാനേജ്മെന്റ് നയം സർക്കാർ രൂപീകരിക്കും. വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മിച്ചമുള്ളതും ഉപയോഗിക്കാത്തതുമായ ഭൂമി ഉപയോഗിച്ചൊരു ലാൻഡ് ബാങ്ക് സൃഷ്ടിക്കുന്നതിനായി ഒരു ലാൻഡ് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കുകയും ആവശ്യമായ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യും. മുൻകാലങ്ങളിൽ പ്രസക്തമായിരുന്ന ഭൂനിയമങ്ങൾ പരിശോധിക്കുകയും കാലാനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമായവ പരിഷ്കരിക്കുകയും ചെയ്യും. ഭൂപരിഷ്കരണം 2 എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. വാണിജ്യ സംരംഭങ്ങൾക്കായി ഭൂമി പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയ വേഗത്തിലാക്കും. വലിയ പദ്ധതികൾക്കായി ലാൻഡ് പൂളിംഗ് ഫ്രെയിംവർക്ക് അവതരിപ്പിക്കും. ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയകൾ സമയബന്ധിതവും സുതാര്യവും പ്രൊഫഷണലായും കൈകാര്യം ചെയ്യുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും സർക്കാർ ഏജൻസികളായ കിൻഫ്രയെയും ഇൻകലിനെയും ശക്തിപ്പെടുത്തും. ഈ നയം കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയുടെയും ജനങ്ങളുടെയും പ്രയോജനത്തിനായി ഭൂവിഭവങ്ങളെ ഉപയോഗപ്രദമാക്കുന്നതിന് സഹായിക്കും. സർ, അടുത്തത് റിന്യൂവബിൾ എനർജിയാണ്. നിലവിലെ ആഗോള ഊർജ പ്രതിസന്ധിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഫോസിൽ ഇന്ധനങ്ങൾ ഉയർത്തുന്ന പരിസ്ഥിതി മലിനീകരണ ഭീഷണികളും മറികടക്കുന്നതിന് പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ വലിയ തോതിലുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. കേരളത്തിലെ നിരവധി റിസർവോയറുകൾ ഫ്ലോട്ടിംഗ് സോളാർ പാനൽ സിസ്റ്റം ഉപയോഗിക്കുവാൻ അനുയോജ്യമാണ്. പമ്പ്ഡ് ഹൈഡ്രോ എനർജി സ്റ്റോറേജ് കേരളത്തിന്റെ ഭാവി ഊർജ രംഗത്തിന് പ്രതീക്ഷ നൽകുന്ന സാങ്കേതിക വിദ്യയാണ്. പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾക്കൊപ്പം അവയെ ഗ്രീൻ അമോണിയ, ഗ്രീൻ മെഥനോൾ, ഗ്രീൻ ഹൈഡ്രജൻ എന്നിവയാക്കി മാറ്റുന്നതിലൂടെ ഒരു ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായി കേരളത്തെ മാറ്റുവാൻ കഴിയും. ഇതിനു പുറമെ പീക്ക് ഡിമാൻഡ് നേരിടാൻ വൻകിട ബാറ്ററി സ്റ്റോറേജ് സംവിധാനം സ്ഥാപിക്കും. കമ്മ്യൂണിറ്റി ബേസ്ഡ് ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനം എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. പുനരുപയോഗ ശേഷിയുള്ള ഊർജ്ജം, ഗ്രീൻ ഹൈഡ്രജൻ, ഇതര ഊർജ സ്രോതസ്സുകൾ എന്നിവയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുന്നു. സർ, സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ, സംയോജിത അടിസ്ഥാന സൌകര്യം, നിയമങ്ങളിലും ചട്ടങ്ങളിലുമുള്ള വ്യക്തത എന്നിവ ആവശ്യമുള്ള ബൃഹത്തായ വ്യാവസായിക സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് വ്യക്തിഗത വ്യവസായ പാർക്കുകൾക്കപ്പുറമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, ഒരു സ്ഥാപന ചട്ടക്കൂട് കേരളത്തിൽ അത്യാവശ്യമാണ്. ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ, സമർപ്പിതവും ആസൂത്രിതവുമായൊരു സാമ്പത്തിക മേഖല, അനുമതികൾക്കുള്ള സുഗമമായ നടപടിക്രമങ്ങൾ, പദ്ധതി വേഗവും വിജയവും വാഗ്ദാനം നൽകുന്ന ഭരണരീതി എന്നിവ നിക്ഷേപകർക്ക് ഉറപ്പു നൽകുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ സർക്കാർ കൊണ്ടുവരും. ഉൽപാദനം, ലോജിസ്റ്റിക്സ്, സാങ്കേതികവിദ്യ, റിന്യൂവബിൾ എനർജി തുടങ്ങിയ മേഖലകളിലെ ആങ്കർ നിക്ഷേപകരെ ആകർഷിക്കും.

ായി പ്രത്യേക നിക്ഷേപ മേഖലാ രൂപരേഖ തയ്യാറാക്കി കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപ മേഖലകളുമായി മത്സരിക്കാൻ പ്രാപ്തമാക്കും. സർ, ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലാണ് ഇന്ന് കേരളം. കായിക കേരളത്തിൽ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ലോക നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആവശ്യമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും ആധുനിക സൗകര്യങ്ങളോട് കൂടിയതുമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, ബ്രാൻഡ് കേരളം. സുഗന്ധവ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ആയുർവേദ കൂട്ടുകൾ, കശുവണ്ടി, കയർ എന്നീ കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ലോക പ്രശസ്തമാണ്. എന്നിരുന്നാലും അവ പലപ്പോഴും ആഗോള വിപണികളിൽ ഇടനിലക്കാരുടെ ലേബലുകളിലാണ് എത്തുന്നത്. ഇതുവഴി കേരളത്തിലെ ഉൽപ്പാദകർക്ക് അർഹിക്കുന്ന മൂല്യം ലഭിക്കാതെ വരുന്നു. ഇതിനു പരിഹാരമായി ഈ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഗുണനിലവാരവും ബ്രാൻഡിംഗും ഉറപ്പുവരുത്താൻ ഒരു സമഗ്രമായ വിപണി വികസന സംരംഭമായ ബ്രാൻഡ് കേരളം സർക്കാർ ആരംഭിക്കും. ഓരോ മലയാളിയെയും കേരളത്തിന്റെ മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രേരിപ്പിക്കും വിധം അഭിലഷ

ബ്രാൻഡ് കേരളം സർക്കാർ ആരംഭിക്കും. ഓരോ മലയാളിയെയും കേരളത്തിന്റെ മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രേരിപ്പിക്കും വിധം അഭിലഷ്

വ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ അത്യാവശ്യമാണ്. ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ സമർപ്പിതവും ആസൂത്രിതവുമായ ഒരു സാമ്പത്തിക മേഖല, അനുമതികൾക്കുള്ള സുഗമമായ നടപടിക്രമങ്ങൾ, പദ്ധതി വേഗവും വിജയവും വാഗ്ദാനം നൽകുന്ന ഭരണരീതി എന്നിവ നിക്ഷേപകർക്ക് ഉറപ്പു നൽകുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ സർക്കാർ കൊണ്ടുവരും. ഉൽപാദനം, ലോജിസ്റ്റിക്സ്, സാങ്കേതികവിദ്യ, റിന്യൂവബിൾ എനർജി തുടങ്ങിയ മേഖലകളിലെ ആങ്കർ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി പ്രത്യേക നിക്ഷേപ മേഖലാ രൂപരേഖ തയ്യാറാക്കി കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപ മേഖലകളുമായി മത്സരിക്കാൻ പ്രാപ്തമാക്കും. സർ, ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലാണ് ഇന്ന് കേരളം. കായിക കേരളത്തിൽ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ലോക നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആവശ്യമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും ആധുനിക സൌകര്യങ്ങളോട് കൂടിയതുമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, ബ്രാൻഡ് കേരളം. സുഗന്ധ വ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ആയുർവേദ കൂട്ടുകൾ, കശുവണ്ടി, കയർ എന്നീ കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാര ലോക പ്രശസ്തമാണ്. എന്നിരുന്നാലും അവ പലപ്പോഴും ആഗോള വിപണികളിൽ ഇടനിലക്കാരുടെ ലേബലുകളിലാണ് എത്തുന്നത്. ഇതുവഴി കേരളത്തിലെ ഉൽപ്പാദകർക്ക് അർഹിക്കുന്ന മൂല്യം ലഭിക്കാതെ വരുന്നു. ഇതിനു പരിഹാരമായി ഈ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഗുണനിലവാരവും ബ്രാൻഡിംഗും ഉറപ്പുവരുത്താൻ ഒരു സമഗ്രമായ വിപണി വികസന സംരംഭമായ ബ്രാൻഡ് കേരളം സർക്കാർ ആരംഭിക്കും. ഓരോ മലയാളിയെയും കേരളത്തിന്റെ മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രേരിപ്പിക്കും വിധം അഭിലഷണീയ മൂല്യം, അതായത് ആസ്പിറേഷണൽ വാല്യൂ പ്രദാനം ചെയ്യുന്നതായിരിക്കണം അവ. ഗുണനിലവാരവും ആധികാരികതയും ഉറപ്പു നൽകുന്ന ഒരു സർട്ടിഫിക്കേഷൻ ചട്ടക്കൂടായ കേരള മാർക്ക് വികസിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി ഒരു പ്രത്യേക കുട്ടികളുടെ ഷോർട്ട് ഫിലിമുകൾ, ചെറുപ്പക്കാരുടെ ഡോക്യുമെന്ററികൾ പ്രദർശിപ്പിക്കുന്നതിനും നൃത്ത സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള സൌകര്യങ്ങൾ ഒരുക്കും. ഇതിനു പുറമെ സിനിമാ തിയേറ്ററുകൾ, ലൈബ്രറി, ആർട്ട് ഗാലറി, ചരിത്ര മ്യൂസിയം, സാഹിത്യ ഭാഷാ മ്യൂസിയം, എഴുത്തുകാരുടെയും മറ്റു പ്രതിഭാശാലികളുടെയും ശബ്ദ മ്യൂസിയം, കുട്ടികൾക്കും വയോജനങ്ങൾക്കും പ്രത്യേക ഇടങ്ങൾ, വിശ്രമവേളകൾ കുടുംബമായി ചെലവഴിക്കുന്നതിനുള്ള ഇടം, ഫുഡ് കോർട്ടുകൾ, ബുക്ക് ഷോപ്പുകൾ, ആർട്ട് മെറ്റീരിയൽ ഷോപ്പുകൾ, ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൌസുകൾ, ഡോർമെറ്ററികൾ എന്നിവ സജ്ജീകരിക്കും. കലാസാഹിത്യ ആസ്വാദകർക്കും വിദ്യാർത്ഥികൾക്കും ഒരു വിനോദ വിജ്ഞാന കേന്ദ്രമായി ഇത് മാറും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. ഈ കൾച്ചറൽ പാർക്കിന്റെ നടത്തിപ്പിന്

ആയി കൾച്ചറൽ ടൂറിസം ട്രസ്റ്റ് രൂപീകരിക്കും. സർ, മൺമറഞ്ഞ പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ തൃശൂരിൽ ഒരു പുതിയ മ്യൂസിക് അക്കാദമി ആരംഭിക്കും. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഇത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണ്. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, പാചകകലാ ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിന്റെ തനതായ പാചകകലയെയും രുചികളെയും ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്താനും പാചകകല, ബേക്കറി, ഹോട്ടൽ മാനേജ്മെന്റ്, ഭക്ഷ്യ ഉൽപാദനം, ഭക്ഷ്യസുരക്ഷ എന്നിവയിൽ പരിശീലനവും വിദ്യാഭ്യാസവും നൽകുന്നതിനായി പാചകകല ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും. പ്രൊഫഷണൽ ഷെഫുമാരെ പരിശീലിപ്പിക്കുക, ഭക്ഷ്യ വ്യവസായത്തിന് വിദഗ്ധരെ സൃഷ്ടിക്കുക, പാചക മേഖലയിലെ നവീകരണവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുക, ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയാണ് പാചകകലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിക്കായി പ്രാരംഭമായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് പ്രോഗ്രാം. ഉരുൾപൊട്ടലുകൾ, തീരശോഷണം, മുണ്ടകൈ ചൂരൽമലയിലെ ഹൃദയഭേദകമായ ദുരന്തം, വെള്ളപ്പൊക്കങ്ങൾ എന്നിങ്ങനെ നിരവധി വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങൾ കഴിഞ്ഞ ദശകത്തിൽ കേരളം നേരിട്ടു. ഓരോ ദുരന്തവും ശാസ്ത്രീയമായ തയ്യാറെടുപ്പിന്റെയും മുൻകരുതലിന്റെയും അനിവാര്യത വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി നിലവിലുള്ള സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേക മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, കാലാവസ്ഥാ മോഡലിംഗ്, ജിയോ സ്പേഷ്യൽ ഇന്റലിജൻസ്, റിസ്ക് അനലിറ്റിക്സ്, അടിയന്തര പ്രതികരണ ഏകോപനം എന്നിവ സമന്വയിപ്പിക്കുന്ന ഒരു അത്യാധുനിക കേന്ദ്രമായി കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കേരള ഡിസാസ്റ്റർ റെസീലിയൻസ് സെന്റർ സ്ഥാപിക്കും. സർ, കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളുടെ പ്രതിരോധത്തിനും സ്ട്രാറ്റജിക് സംവിധാന കേന്ദ്രം നിലവിൽ വരുന്നതിലൂടെ ദുരന്ത നിവാരണത്തിലും ഇത് കേരളം ഒരു മാതൃകയായി മാറും. ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി 15 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള സ്കൂൾ ഓഫ് പ്ലാനിംഗ്, ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ. ആഗോളതലത്തിൽ ഡിസൈൻ ആർക്കിടെക്ചർ മേഖല ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സമകാലിക ഡിസൈൻ വിദ്യാഭ്യാസം ക്ലാസ് മുറിയിലെ പരമ്പരാഗത വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് മാറി സൃഷ്ടിപരവും നൂതനവും വിമർശനാത്മകമായ ചിന്തയും നേതൃപാഠവ കഴിവുകളും പരിപോഷിപ്പിച്ചുകൊണ്ട് വിവിധ പഠനശാഖകളും വ്യവസായ അധിഷ്ഠിതവുമായൊരു മാതൃകയിലേക്ക് മാറേണ്ടതുണ്ട്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് PPP മോഡലിൽ കേരള സ്കൂൾ ഓഫ് പ്ലാനിംഗ്, ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ സ്ഥാപിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളുന്നതാണ്. കുട്ടികൾക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ കോഴ്സുകളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും, അർബൻ പ്ലാനിംഗിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിനൊപ്പം ഗവേഷണത്തിനും സൌകര്യമുണ്ടാവും. ഇതിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വിവിധ വകുപ്പുകളിലെ എഞ്ചിനീയർമാർക്കും ആർക്കിടെക്റ്റുകൾക്കും അവർക്കൊരു റീഓറിയന്റേഷൻ കോഴ്സുകളും ഈ സ്ഥാപനത്തിൽ ആരംഭിക്കും. അപ്പൊ കേരളത്തിന്റെ മൊത്തം ഡിസൈൻ മാറും. സർ, പ്രവാസികളുടെ പങ്കാളിത്തം. കേരള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് പ്രവാസി നിക്ഷേപം. പതിറ്റാണ്ടുകളായി ഗൾഫ് രാജ്യങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ജോലി ചെയ്യുന്ന മലയാളികൾ അയക്കുന്ന പണം കേരളത്തിന്റെ ഉപഭോഗശേഷിയും ജീവിത നിലവാരവും ഉയർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ ഭാവിയിലെ കേരള വികസനത്തിന് പണമയക്കൽ മാത്രം മതിയാകില്ല. പ്രവാസികൾ നിക്ഷേപകരായും സംരംഭകരായും അറിവ് പങ്കിടുന്നവരായും മാറേണ്ടതുണ്ട്. സ്റ്റാർട്ടപ്പുകൾ, ടൂറിസം, കാർഷിക മൂല്യവർദ്ധിത സംരംഭങ്ങൾ, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിൽ കൂട്ടായ നിക്ഷേപം നടത്താൻ അവർക്ക് കഴിയും. റെമിറ്റൻസ് ഇക്കോണമി എന്ന നിലയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമി എന്ന നിലയിലേക്ക് കേരളത്തെ മാറ്റുന്നതിൽ പ്രവാസികളുടെ പങ്കുറപ്പാക്കുന്നതിനായി പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ട് രൂപീകരിക്കും. സർ, ഗ്ലോബൽ ഫർണിച്ചർ ഹബ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലൈവുഡ് നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പെരുമ്പാവൂർ. ഫർണിച്ചർ, ഹോംവെയർ നിർമ്മാണ ഇടനാഴിയായി ഇത് മാറിയിരിക്കുന്നു. കൊച്ചി, ആലുവ, പെരുമ്പാവൂർ ബെൽറ്റിനെ ഒരു ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ സ്വപ്നം. ഗ്ലോബൽ ഫർണിച്ചർ ഹബ് ഈ പദ്ധതിക്കായി 10 കോടി രൂപ വിലയിരുത്തുന്നു. സർ, ഇന്ന് ഇന്ത്യൻ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോഗ സംസ്ഥാനമാണ് കേരളമെങ്കിലും സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയിൽ പിന്നിലാണ്. നമുക്ക് കേരളത്തെ ഒരു സ്വർണ്ണ വിനിമയ കേന്ദ്രമാക്കി മാറ്റാൻ സാധിക്കും. ഇതിനായി കൊച്ചി, തൃശൂർ ബെൽറ്റിനെ
ഒരു പ്രധാന ആഭരണ നിർമ്മാണ ഇടനാഴിയാക്കി.

മാറ്റേണ്ടതുണ്ട്. സ്വർണ വിനിമയ കേന്ദ്രവും ആഭരണ നിർമ്മാണ പാർക്കും സ്ഥാപിക്കുന്നതിന് സർക്കാർ പിന്തുണ നൽകും. സർ, ഈ പദ്ധതിക്കായി ഗ്ലോബൽ ഗോൾഡ് ഹബ്ബ് സ്ഥാപിക്കുന്നതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ രണ്ട് നഗരങ്ങളിലും മുൻപന്തിയിൽ എത്തിക്കുന്നതിന് കാലാകാലങ്ങളിലായി വിവിധ സർക്കാരുകൾ വാഗ്ദാനം ചെയ്യുകയും എന്നാൽ ഇതുവരെ നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നതുമായ തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾ ഈ സർക്കാർ നടപ്പാക്കും. സർ, ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, ജെൻസി ആൻഡ് ന്യൂ ജെൻ ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും വേഗത്തിൽ മാറ്റിമറിക്കുന്ന ശക്തികളിലൊന്നാണ് ജെൻസി. ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചു വളർന്ന ഇവർക്ക് സാങ്കേതിക വിദ്യ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. റോബോട്ടിക്സ്, ഡാറ്റ സയൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, വെർച്വൽ റിയാലിറ്റി തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റങ്ങൾ ഇവർ ഏറ്റവും വേഗത്തിൽ സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ധാർമ്മികത, സ്വകാര്യതയുടെ സംരക്ഷണം, സൈബർ സുരക്ഷ, മാനുഷിക മൂല്യങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്റ്റാർട്ടപ്പുകൾ, ഇന്നവേഷൻ ഹബ്ബുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, സ്മാർട്ട് വ്യവസായങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ യുവതലമുറയുടെ സൃഷ്ടിപരമായ കഴിവുകളും മികവുകളും സാങ്കേതിക മികവുകളും ഒരുമിപ്പിക്കാവുന്നതാണ്. ഈ മേഖലയുടെ വികസനത്തിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. മലയാളം നമ്മുടെ അഭിമാനവും വിജ്ഞാന പൈതൃകവുമാണ്. നിർമ്മിത ബുദ്ധിയുടെ ഈ യുഗത്തിൽ അത് പിന്തള്ളപ്പെട്ടു പോകരുത്. മലയാളത്തിന്റെ ഒരു തുറന്ന ഡാറ്റാ സെറ്റ് എല്ലാവർക്കും സൗജന്യമായി ലഭ്യമാക്കിയും വിപണിയിലെത്തിക്കാവുന്ന മലയാളം AI മാതൃകകളുടെ വികസനത്തിന് പിന്തുണ നൽകിയും കേരളം ഒരു മലയാളം AI സംരംഭം ആരംഭിക്കും. ഇതിനായി 10 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, മുൻ സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റ് എസ്റ്റിമേറ്റിൽ കണക്കാക്കിയ പ്രതീക്ഷിത വരുമാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഗണ്യമായ ഇടിവ് കണക്കിലെടുത്തുകൊണ്ട് 2026-27 വർഷത്തെ പദ്ധതി അടങ്കൽ തുക 35,750 കോടി രൂപയിൽ നിന്നും 30,370 കോടി രൂപയായി പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. പദ്ധതി അടങ്കൽ തുക കുറഞ്ഞത് കാരണം മുൻ സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റ് എസ്റ്റിമേറ്റിൽ കണക്കാക്കിയ തുകയേക്കാൾ പട്ടികജാതി പട്ടികവർഗ മേഖലയ്ക്കുണ്ടായ കുറവ് പരിഹരിക്കാനായി പട്ടികജാതി മേഖലയ്ക്ക് 527.68 കോടി രൂപയും പട്ടികവർഗ മേഖലയ്ക്ക് 152.52 കോടി രൂപയും പ്രത്യേക പദ്ധതിക്കായി അധിക തുകയായി വിലയിരുത്തുന്നു. ഇതിനു പുറമെ മത്സ്യബന്ധന മേഖലയ്ക്ക് അവർക്കും കുറവ് വരാതിരിക്കാൻ 50 കോടി രൂപയും അധികമായി വകയിരുത്തുന്നു. സർ, തദ്ദേശ സർക്കാരുകൾ 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ 26-27 പുതുക്കിയ ശുപാർശകൾ സമർപ്പിക്കുകയും ആയത് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 26-27 പുതുക്കിയ ബജറ്റ് പ്രകാരം തദ്ദേശ സർക്കാരുകൾക്കുള്ള ജനറൽ പർപ്പസ് ഗ്രാന്റ് ഇനത്തിൽ 3,236.77 കോടി രൂപയും മെയിൻ്റനൻസ് ഗ്രാന്റ് ഇനത്തിൽ 4,315.69 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം പുതുക്കിയ പദ്ധതി വിഹിതത്തിന്റെ 28.5% 8,655.45 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുള്ള വികസന ഫണ്ടായി നീക്കിവയ്ക്കുന്നു. വികസന ഫണ്ടിന് പുറമെ ഖരമാലിന്യ സംസ്കരണ പരിപാടി പദ്ധതിയിൽ കീഴിൽ നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കായി അർബൻ ലോക്കൽ ബോഡി ഗ്രാന്റായി 160 കോടി രൂപയും പുതുക്കിയ വിഹിതമായി നീക്കിവച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം യഥാസമയത്ത് ലഭ്യമാക്കുന്നതിനും നടപടികൾ സ്വീകരിക്കും. സർ, ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സ്ത്രീകൾക്ക് സൌജന്യ യാത്ര KSRTC അനുവദിച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള ചെലവുകൾക്കായി 600 കോടി രൂപ വകയിരുത്തുന്നു. ക്ഷേമ പദ്ധതികൾ. സർ, അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും പ്രതിമാസ ഓണറേറിയം 1,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഇതിന് 66.20 കോടി രൂപ നീക്കിവയ്ക്കുന്നു. സർ, ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 3,000 രൂപ വർദ്ധിപ്പിച്ച് 9,000 രൂപയിൽ നിന്ന് 12,000 രൂപയാക്കി ഉയർത്തി. ഇതിന് 78.40 കോടി രൂപ വകയിരുത്തുന്നു. വിദ്യാലയ പാചക തൊഴിലാളികളുടെ വിദ്യാലയങ്ങളിലെ വേതന 1,000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി 13.30 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരുടെയും ആയമാരുടെയും സേവനങ്ങൾ മാനിച്ച് അവരുടെ പ്രതിമാസ ഓണറേറിയം നിലവിലുള്ള തുകയേക്കാൾ 1,000 രൂപ വർദ്ധിപ്പിച്ചു. ഇതിനായി 4.72 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തെ ആസൂത്രണ ബോർഡിനെ സർക്കാരിന്റെ ഒരു തിങ്ക് ടാങ്ക് ആയിട്ട് നമ്മൾ പുനഃസംഘടിപ്പിക്കാൻ പോയാൽ മുൻഗണനാ പദ്ധതികളുടെ നടത്തിപ്പ് നിരീക്ഷിക്കുന്നതിനും ആശയങ്ങളെ പ്രായോഗിക പദ്ധതികളാക്കി മാറ്റുന്നതിനുമായി സിവിൽ സൊസൈറ്റി സംഘടനകളും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു കണ്ണിയായി ആസൂത്രണ ബോർഡ് പ്രവർത്തിക്കും. സർ, കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി ആകെ പദ്ധതി അടങ്കൽ തുകയായി
ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് പോയിന്റ്

9.8 കോടി രൂപ വകയിരുത്തുന്നു. റബ്ബറിന്റെ വിലയിടിവിൽ നിന്നും റബ്ബർ കർഷകരെ സഹായിക്കാനായി ആരംഭിച്ചിട്ടുള്ള റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് സ്കീം പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള റബ്ബറിന്റെ നിലവിലെ താങ്ങുവില 200 രൂപയിൽ നിന്നും 250 രൂപയായി വർദ്ധിപ്പിക്കും. ഫ്രൂട്ട് ഫാമുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഫലവർഗ്ഗങ്ങളും പുഷ്പവും ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകും. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനം കാര്യക്ഷമമാകാനും കമ്മീഷൻ അവാർഡ് പ്രഖ്യാപിച്ച കർഷകരുടെ പ്രമാണങ്ങൾ തിരിച്ചു നൽകാനും നടപടികൾ സ്വീകരിക്കും. നെല്ലിന്റെ സംഭരണം കാര്യക്ഷമമാക്കും. സംഭരണ വില കർഷകർക്ക് കൃത്യമായി ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കും. സർ, കൃഷി സഖി വനിതാ കർഷക വികസന പരിപാടി എന്നുള്ള പുതിയ പദ്ധതി കാർഷിക മേഖലയിൽ വനിതകളുടെ ശക്തമായ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിന് തുടങ്ങും. കാർഷിക വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കും. സംസ്ഥാനത്ത് ഫാം ടൂറിസം പ്രോത്സാഹിപ്പിക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പദ്ധതി തയ്യാറാക്കും. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കാലാവസ്ഥ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാനുമുള്ള ശേഷി ശക്തിപ്പെടുത്തുന്നതിനും കേരള കാർബൺ ഫാമിംഗ് ആൻഡ് സോയിൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് എന്ന പദ്ധതി നടപ്പിലാക്കും. സർ, മൃഗസംരക്ഷണത്തിന് ആ മേഖലയ്ക്ക് 258.88 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ മൃഗസംരക്ഷണ വകുപ്പിന് 137.24 കോടി രൂപയും കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന് 29.89 കോടി രൂപയും കേരള സ്റ്റേറ്റ് പൌൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 8 കോടി രൂപയും MBIക്ക് 5.85 കോടി രൂപയും കേരള ഫീഡ്സിന് 19.20 കോടി രൂപയും കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയ്ക്ക് 52 കോടി രൂപയും കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന് 6.70 കോടി രൂപയും ഉൾപ്പെടുത്തുന്നു. സർ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം, വിധവകളുടെ അശരണരുടെയും സാമ്പത്തിക സുരക്ഷ എന്നിവ ലക്ഷ്യമാക്കി കെപ്കോ ആശ്രയ പദ്ധതി, സ്കൂൾ കുട്ടികൾക്കായി സ്കൂൾ പൌൾട്രി ക്ലബ്ബ്, കേജുകളിലെ കോഴി വളർത്തൽ, അതുപോലെ കന്നുകാലികൾ ഉൽപ്പാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിന് ഹൈഫർ റിയറിംഗ് സെന്ററുകൾ എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കും. സർ, ക്ഷീരവികസനം. ക്ഷീരവികസന മേഖലയ്ക്ക് 102.88 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ ഗ്രാമീണ ക്ഷീര വിപുലീകരണത്തിനും കാർഷിക ഉപദേശക സേവനങ്ങൾക്ക് 9 കോടി രൂപയും ക്ഷീര സഹകരണ സംഘങ്ങൾക്കുള്ള സഹായമായ 21 കോടി രൂപയും പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള ലാബറട്ടറികളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ 7 കോടി രൂപയും വാണിജ്യ ക്ഷീരവികസന പ്രവർത്തനങ്ങളും മിൽക്ക് ഷെഡ് വികസന പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തുന്നതിനുള്ള 36.37 കോടി രൂപയും കാലിത്തീറ്റ സബ്സിഡി നൽകുന്നതിൽ 7 കോടി രൂപയും തീറ്റപ്പുല്ലുകളുടെ ഉൽപ്പാദനവും സംരക്ഷണത്തിലുള്ള 8.5 കോടി രൂപയും ഉൾപ്പെടുന്നു. ഇതിനൊരു ടാർഗറ്റ് ഉണ്ട്. കേരളത്തിൽ നിലവിൽ 70 ലക്ഷം ലിറ്റർ പാലാണ് പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്നത്. സംസ്ഥാനത്തിന് ആവശ്യം 86 ലക്ഷം ലിറ്റർ പാലിന്റെ ആവശ്യകതയുണ്ട്. അടുത്ത 3 വർഷത്തിനുള്ളിൽ പാലിന്റെ പ്രതിദിന ഉൽപ്പാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്താനും അധികമായി വരുന്ന പാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സർ, ഡയറി ഫാർമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് മുഖേന ക്ഷീരസാന്ദ്രം പദ്ധതി നടപ്പിലാക്കും. തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരിയിൽ പുതിയ സംസ്ഥാന തീറ്റപ്പുൽ ഫാം മാതൃകാ ക്ഷീര യൂണിറ്റ് സ്ഥാപിക്കുന്നതിനും നടപടികൊള്ളും. സർ, മത്സ്യബന്ധനം. മത്സ്യബന്ധന വകുപ്പിന് 133.43 കോടി രൂപയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് 34 കോടി രൂപയും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിന് 33.5 കോടി രൂപയുൾപ്പെടെ 200.93 കോടി രൂപ വകയിരുത്തുന്നു. ഇതിനു പുറമെ മത്സ്യബന്ധന വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 50 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു. കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് ഉറപ്പുവരുത്തുന്ന നടപടികൾ സ്വീകരിക്കും. പിന്നോക്കാവസ്ഥയിലുള്ള ഇവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കും. മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കും. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സമൂഹത്തിന് മറ്റ് തൊഴിൽ മാർഗങ്ങൾ കണ്ടെത്താനുള്ള പരിശീലന പരിപാടികൾ ആരംഭിക്കും. സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനായി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ സഹായം നൽകും. പട്ടയം ലഭിച്ചിട്ടില്ലാത്ത എല്ലാ തീരദേശ നിവാസികൾക്കും പട്ടയം ലഭ്യമാക്കും. മത്സ്യബന്ധനത്തിന് പോകാൻ സർക്കാർ മുന്നറിയിപ്പ് പ്രകാരം മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കാത്ത ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേതന സഹായം ലഭ്യമാക്കും. ഹൈടെക് ഫിഷ് നഴ്സറികൾക്കും അലങ്കാര മത്സ്യകൃഷിക്കുമായി സർക്കാർ പ്രോത്സാഹനം നൽകും. തീരദേശ പ്രദേശത്തെ സംരക്ഷിക്കുന്നതിനുള്ള കടൽ ഭിത്തി, ബ്രേക്ക് വാട്ടർ, ബീച്ച് നറീഷ്മെന്റ് അടക്കമുള്ള ശാസ്ത്രീയ നടപടികൾ സ്വീകരിക്കും. മുതലപ്പൊഴി ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും.
സർ വനം വന്യജീവി

വനംവകുപ്പ്. വനം വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി 243.80 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് മലയോര കർഷകരും മറ്റു ജനങ്ങളും വന്യജീവി ആക്രമണങ്ങളുടെ ഭീഷണിയിലാണ്. കേരളത്തിലെ കടുവ, പുലി എന്നിവയുടെ ശാസ്ത്രീയ സെൻസസ് നടത്തി അവയെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നിയമവിധേയമായ നടപടി സ്വീകരിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തും. ഇതിനായി ആകെ 192.20 കോടി രൂപ വകയിരുത്തുന്നു. വന്യജീവി ശല്യം ഏറെ രൂക്ഷമായ പ്രദേശങ്ങളിൽ കൂടുതൽ RRT സംഘത്തെ വിന്യസിക്കും. സാർ, പരിസ്ഥിതി വകുപ്പ് പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾക്കായി 22.02 കോടി രൂപ വകയിരുത്തുന്നു. വായു, ജലം, ഭൂമി, പ്രകാശ മലിനീകരണം തടയുന്നതിന് സീറോ ടോളറൻസ് നയം നടപ്പിലാക്കും. 2050 കേരളത്തെ പൂർണ്ണമായും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കും. സോയിൽ കാർബൺ സെക്വസ്ട്രേഷൻ വർദ്ധിപ്പിക്കുന്ന കൃഷിരീതികൾ പ്രോത്സാഹിപ്പിച്ച് കാർബൺ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സംസ്ഥാനതല സംവിധാനം രൂപപ്പെടുത്തി കർഷകർക്ക് നേരിട്ടുള്ള സാമ്പത്തിക നേട്ടം ഉറപ്പാക്കും. സർ, മലയോര കർഷകക്ഷേമം. മലയോര മേഖലയിൽ ബഹുവിള കർഷക കൃഷിരീതി മൾട്ടി ക്രോപ്സ് പ്രോത്സാഹിപ്പിക്കും. ഇതിനായി ആവശ്യമായ നിയമനിർമ്മാണം നടത്തും. മലയോര മേഖലയിൽ പട്ടയ വിതരണത്തിന് തടസ്സമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സമയബന്ധിതമായി പരിഹാരം കാണും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ CHR കേസ്, 1964 റൂൾ, പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ കേസ് എന്നിവ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വേഗത്തിലാക്കി കർഷക താൽപര്യം സംരക്ഷിച്ച് പട്ടയ വിതരണം പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കും. ഏലം പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാൻ പാടില്ലെന്ന സർക്കാർ ഉത്തരവ് നിയമവിധേയമായി പുനഃപരിശോധിക്കും. പട്ടയഭൂമിയിൽ നിലവിലുള്ള നിർമ്മാണങ്ങൾ ഉപാധിരഹിതമായി ക്രമവൽക്കരിച്ചു നൽകും. സർ, ഗ്രാമവികസന മേഖലയ്ക്കാകെ 2138.80 കോടി രൂപ സാർ വകയിരുത്തുന്നു. തൊഴിലുറപ്പ് പദ്ധതി. ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് ഏറെ സഹായകരമായിരുന്ന UPA സർക്കാർ നടപ്പിലാക്കിയ ജനകീയ പദ്ധതിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയെ നിർത്തലാക്കുന്ന രീതിയിൽ VBG റാംജിയായി പരിഷ്കരിച്ച് പുനർനാമകരണം ചെയ്യുകയും സംസ്ഥാന വിഹിതം 40% വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നപ്പോൾ സംസ്ഥാന വിഹിതമായി നൽകേണ്ടിയിരുന്നത് ഏകദേശം 250 കോടി രൂപയായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയം കാരണം ഇത് 2090.96 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. ഈ ജനകീയ പദ്ധതി തുടർന്നും നടപ്പിലാക്കുന്നതിന് ആദ്യഘട്ടമെന്ന നിലയിൽ 1422.60 കോടി രൂപ സംസ്ഥാന വിഹിതമായി വകയിരുത്തുന്നു. സാർ, ഗ്രാമസഭയിൽ നേരിട്ട് സാധിക്കാത്ത ഗ്രാമസഭാംഗങ്ങൾക്ക് ഓൺലൈനിലായി പങ്കെടുക്കുന്നതിനുള്ള സൌകര്യം ഏർപ്പെടുത്തും. സാർ, ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. വിലങ്ങാട് പാക്കേജ്. 2024 ഉരുൾപൊട്ടലിൽ കോഴിക്കോട് ജില്ലയിലെ നാദാപുരം നിയോജകമണ്ഡലത്തിലെ വിലങ്ങാട് വില്ലേജിൽ നിരവധി വീടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, കൃഷി തുടങ്ങിയവയ്ക്ക് വൻ നാശനഷ്ടമുണ്ടായി. അടിസ്ഥാന സൌകര്യ പുനർനിർമ്മാണം, ദുരിതബാധിതരുടെ പുനരധിവാസം, കാർഷിക മേഖലയുടെ പുനരുജ്ജീവനം, പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള മാതൃക സൃഷ്ടിക്കൽ എന്നീ ലക്ഷ്യത്തോടെ വിലങ്ങാട് വില്ലേജിന്റെ സമഗ്രവും സുസ്ഥിരവുമായ പുനർനിർമ്മിതിക്ക് വിലങ്ങാട് പാക്കേജ് പ്രഖ്യാപിക്കുന്നു. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ വയനാട്, കാസർഗോഡ്, ഇടുക്കി എന്നീ പിന്നോക്ക ജില്ലകൾക്കായുള്ള പ്രത്യേക പാക്കേജ്, അത് സമഗ്രമായി പുനഃസംഘടിപ്പിക്കും. വിദ്യാഭ്യാസം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഈ പിന്നോക്ക ജില്ലകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരും. വികസന പദ്ധതികൾ നടപ്പിലാക്കും. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നടപടികളും അവിടെ കൈക്കൊള്ളും. സാർ, എൻഡോസൾഫാൻ ബാധിതർക്കുള്ള ധനസഹായം. എൻഡോസൾഫാൻ ബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കും. ദുരിതബാധിതരായ കുടുംബങ്ങളെ സർക്കാർ ഏറ്റെടുക്കാൻ നടപടി സ്വീകരിക്കും. സാർ, സഹകരണ മേഖലയ്ക്കായി ആകെ 114.44 കോടി രൂപ വകയിരുത്തുന്നു. സമീപകാലത്ത് സഹകരണ മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് നിക്ഷേപകരുടെ ഇടയിൽ മങ്ങലേറ്റിട്ടുണ്ട്. ഇത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കും. സഹകരണ മേഖലകളിലെ സംഘങ്ങളിലെ നിക്ഷേപ തുക യഥാസമയം മടക്കി നൽകാൻ കഴിയുന്ന തരത്തിൽ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സപ്ലൈകോയുടെ നേതൃത്വത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലും വൈദ്യുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പുനരുപയോഗ ഊർജ്ജ പദ്ധതികളിലും സഹകരണ മേഖലയെ കൂടി പങ്കാളിയാക്കുന്നതാണ്. സാർ, സംസ്ഥാനത്തിന്റെ പുനരുപയോഗ ഊർജ്ജ സാധ്യതകളിൽ സഹകരണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 100% ഊർജ്ജ സ്വയം പര്യാപ്ത സഹകരണ സംഘങ്ങൾ

എന്ന പദ്ധതി നടപ്പാക്കുന്നതാണ്. സഹകരണ മേഖലയിൽ പി സി പി പൊതുസഹകരണ പങ്കാളിത്തം മാതൃകയിൽ പദ്ധതികൾ ആരംഭിക്കാൻ പ്രോത്സാഹനം നൽകും. സാർ, ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരദേശ പരിപാലനത്തിനുമായി 559.39 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഇത് വൻകിട ഇടത്തരം ജലസേചനത്തിനായി 213.39 കോടി രൂപയും ചെറുകിട ജലസേചനത്തിനായി 176.27 കോടി രൂപയും കമാൻഡ് ഏരിയ വികസനത്തിനായി 1.50 കോടി രൂപയും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരദേശ സംരക്ഷണത്തിനുമായി 168.23 കോടി രൂപയും ഉൾപ്പെടുന്നു. സാർ, ജലവിതരണ കാര്യക്ഷമത ശക്തിപ്പെടുത്തും. അതിന്റെ ഭാഗമായി അടിസ്ഥാന സൌകര്യങ്ങൾക്കും കനാൽ സംവിധാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും പരിപാലനത്തിനുമായി നെയ്യാർ ജലസേചന പദ്ധതി കൂടി മെച്ചപ്പെടുത്തും. ജലസേചന വകുപ്പിന് കീഴിലുള്ള ഇറിഗേഷൻ മ്യൂസിയം, അണക്കെട്ടുകളിലെ ഡാം ടൂറിസം, കനാൽ ടൂറിസം പദ്ധതി, ഇറിഗേഷൻ ഗസ്റ്റ് ഹൌസുകളുടെ നിർമ്മാണം തുടങ്ങിയവ പി പി പി മോഡലിൽ വികസിപ്പിക്കുന്നതാണ്. സാർ, ഊർജ്ജ മേഖലയ്ക്ക് 1284.75 കോടി രൂപ ഉയരുത്തുന്നു. ഇതിൽ ഊർജ്ജ മേഖലാ വികസനത്തിനായി കെ എസ് ഇ ബിക്ക് വിവിധ ധനസ്രോതസ്സുകളിലൂടെ 1218.71 കോടി രൂപയും പാരമ്പര്യേതരവും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾക്കായി 66.04 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വ്യവസായ മേഖലയ്ക്കുള്ള ആകെ വിഹിതം 1115.48 കോടി രൂപയാണ്. ഗ്രാമ ചെറുകിട വ്യവസായങ്ങൾക്കായി 445.51 കോടി രൂപയും ചെറുകിട വൻകിട വ്യവസായങ്ങൾക്കായി 669.97 കോടി രൂപയും ധാതുക്കൾക്കായി 8.20 കോടി രൂപയും ഐ ടിക്കായി 434.40 കോടി രൂപയും ഉൾപ്പെടെ വ്യവസായവും ധാതുക്കളും എന്ന മേഖലയ്ക്ക് ആകെ 1558.08 കോടി രൂപ വകയിരുത്തുന്നു. സാർ, വിവര സാങ്കേതിക വിദ്യ. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. പരമ്പരാഗത വ്യവസായം. സംസ്ഥാനത്തെ പരമ്പരാഗത വ്യവസായങ്ങൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾ കൂടുതലുള്ള കശുവണ്ടി, കയർ, കൈത്തറി അടക്കമുള്ള പരമ്പരാഗത വ്യവസായങ്ങൾക്ക് സർക്കാർ സഹായം അത്യാവശ്യമാണ്. ഇതിനായി ഇൻകം സപ്പോർട്ട് സ്കീം നൽകും. കശുവണ്ടി വ്യവസായത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സമഗ്ര പാക്കേജിന് രൂപം നൽകും. പൂട്ടിക്കിടക്കുന്ന ഫാക്ടറികൾക്ക് ബാങ്കുകളുമായി ചേർന്ന് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിക്കായി നടപടികൾ സ്വീകരിക്കും. കൈത്തറി, കരകൌശല വ്യവസായങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ വിൽക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നിർമ്മിക്കുകയും നൂതന യന്ത്ര സാമഗ്രികൾ ലഭ്യമാക്കാനും തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും പ്രത്യേക പ്രോത്സാഹനം നൽകും. സംസ്ഥാനത്തെ പ്രതിസന്ധി നേരിടുന്ന മൺപാത്ര തൊഴിലാളികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നടപ്പിലാക്കും. കയർ ഉൽപ്പന്നങ്ങളുടെ വിപണി ഉറപ്പുവരുത്താൻ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹനം നൽകും. കയർ മേഖലയ്ക്ക് 107.64 കോടി രൂപയും കശുവണ്ടി മേഖലയ്ക്കായി 56 കോടി രൂപയും വകയിരുത്തുന്നു. വിപണി സഹായമായി 50% കയർ കയർ ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാനത്തിന്റെ തുല്യവിഹിതം 10 കോടി വിലയിരുത്തുന്നു. കയർ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദനം, വിപണനം, കയറ്റുമതി എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ സഹായം നൽകുന്നതിനുള്ള പദ്ധതിക്കായി 11 കോടി വകയിരുത്തുന്നു. വില സ്ഥിരത ഫണ്ടായി 35 കോടി വകയിരുത്തുന്നു. സാർ, ഇൻക്യുബേഷൻ സെന്റർ. പുതുതലമുറ സംരംഭകർക്ക് അവരുടെ നൂതന ആശയങ്ങളെ പ്രായോഗിക ബിസിനസ് നിർദ്ദേശങ്ങളാക്കി മാറ്റുന്നതിന് സഹായകമാകുന്ന ഇടമാണ് ഇൻക്യുബേഷൻ സെന്റർ. വളർന്നുവരുന്ന സംരംഭകർക്ക് ഏറ്റവും നഷ്ടസാധ്യത കുറഞ്ഞ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കിയാണ് ഇൻക്യുബേഷൻ സെന്ററിന്റെ പ്രാഥമിക ഉദ്ദേശം. സ്റ്റാർട്ടപ്പുകൾക്കും വ്യക്തിഗത സംരംഭകർക്കും ബിസിനസ് സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിന് ആയി മാനേജ്മെന്റ് പരിശീലനം, ഓഫീസ് സൌകര്യം, പ്രാഥമിക മൂലധന സഹായം എന്നിവ ലഭ്യമാക്കും. ഇതിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. ഗതാഗതത്തിന് തുറമുഖങ്ങൾ, ലൈറ്റ് ഹൗസസ് ആൻഡ് ഷിപ്പിംഗ് എന്നിവയുടെ വികസനത്തിന് 77.17 കോടി രൂപയും റോഡുകൾ, പാലങ്ങൾ എന്നിവയ്ക്ക് 985.77 കോടി രൂപയും റോഡ് ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന് 179.47 കോടി രൂപയും ഉൾനാടൻ ജലാഗതം മെച്ചപ്പെടുത്തുന്നതിന് 113.59 കോടി രൂപയും മറ്റ് ഗതാഗത സേവനങ്ങൾക്ക് 222.83 കോടി രൂപയും ഉൾപ്പെടെ ഗതാഗത മേഖലയ്ക്കാകെ 1578.83 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ ജലഗതാഗതം മെച്ചപ്പെടുത്തും. അതിനായി വെള്ളത്തിന് മുകളിൽ ഉയർന്ന് സഞ്ചരിക്കുന്ന ഹൈഡ്രോ ഫോയിൽ ജലഗതാഗത സംവിധാനം സംസ്ഥാനത്ത് നടപ്പിലാക്കും. സാർ, സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകും. മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങളുടെ സമയബന്ധിതമായ തീർപ്പാക്കലിന് ശക്തമായ ഐ ടി അടിസ്ഥാന സൌകര്യങ്ങളും വിശ്വസനീയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണക്ടിവിറ്റിയും അത്യാവശ്യമാണ്. അതിനാൽ വകുപ്പിലെ ഐ സി ടി അടിസ്ഥാന സൌകര്യങ്ങൾ, നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾ എന്നിവയ്ക്ക് നവീകരിക്കുന്നതിന് 20 കോടി രൂപ വകയിരുത്തുന്നു. നികുതി വെട്ടിപ്പ്

തടയുന്നതിന് പ്രത്യേക ടാക്സ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ വിങ് രൂപീകരിക്കും. വിനോദസഞ്ചാര മേഖലയ്ക്ക് 325.36 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിൽ ടൂറിസത്തെ മുൻഗണനാ മേഖലയായി മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കും. വ്യവസായങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ടൂറിസം മേഖലയ്ക്കും ലഭ്യമാക്കാൻ ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടികൾ സ്വീകരിക്കും. തോട്ടം മേഖലയിൽ കൂടുതൽ സ്ഥലം ടൂറിസത്തിനായി ഉപയോഗിക്കാവുന്ന രീതിയിൽ ആവശ്യമായ നിയമ ഭേദഗതി കൊണ്ടുവരും. ആലപ്പുഴ ജില്ലയിൽ UPA സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കിയ മെഗാ ടൂറിസം സർക്യൂട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ടൂറിസം അമിനിറ്റി സെന്ററുകളും ഹൌസ് ബോട്ട് ടെർമിനലുകളും പരിഷ്കരിച്ച് ഉപയോഗപ്പെടുത്തും. ആലപ്പുഴയിൽ ഹൌസ് ബോട്ട് മാലിന്യം ഉൾപ്പെടെ സംസ്കരിക്കുന്നതിന് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കും. അർത്തുങ്കൽ ബസലിക്ക, അമ്പലപ്പുഴ ക്ഷേത്രം, കാക്കഴം പള്ളി, മണ്ണാർശാല, കൃഷ്ണപുരം കൊട്ടാരം, മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിറ ക്ഷേത്രം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പിലാക്കും. പാതിരാമണൽ ദ്വീപ് ഇക്കോ ടൂറിസം കേന്ദ്രം അതിന് മാസ്റ്റർ പ്ലാനോട് കൂടിയ പദ്ധതി നടപ്പാക്കും. മുഹമ്മദ് ജെട്ടിയിൽ നിന്ന് ദ്വീപിലേക്ക് സഞ്ചാരികൾക്ക് വേണ്ടി റോപ്പ് വേ സൌകര്യം ഏർപ്പെടുത്തും. മുസ്ലിം ടൂറിസം പദ്ധതി പ്രദേശങ്ങളിലെ പുരാതന സ്മാരകങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സൌഹൃദമായ ടൂറിസം വികസിപ്പിക്കുന്നതിനായി മുസ്ലിം ടൂറിസം പദ്ധതി കൂടുതൽ വിപുലമാക്കും. സർ ലൈവ് മ്യൂസിയം, പൈതൃക മ്യൂസിയങ്ങൾ, പരമ്പരാഗത ജലപാതകളിലൂടെ ബോട്ട് യാത്ര എന്നിവ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഈ പദ്ധതിക്കായി 19 കോടി രൂപ വകയിരുത്തുന്നു. ഫോർട്ട് കൊച്ചി, മൂന്നാർ, കോവളം, ആലപ്പുഴ എന്നിവ ഉൾപ്പെടെയുള്ള വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഗ്രീൻ മാർഷൽസ് പദ്ധതി ആരംഭിക്കും. സ്ത്രീകളെ ഉൾപ്പെടെ പരിശീലിപ്പിക്കും. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയെ പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ രീതിയിൽ വികസിപ്പിക്കുന്നതിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കും. ഇക്കോ, ജൈവ വൈവിധ്യ, കണ്ടൽക്കാട്, ഫാം, കാർഷിക, ഗ്രാമീണ ജീവിതാനുഭവ വിനോദസഞ്ചാര മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. കേരളത്തിന്റെ തനത് പാരമ്പര്യവും ഭക്ഷ്യ സംസ്കാരവും സാംസ്കാരിക പൈതൃകവും സംരക്ഷിച്ചുകൊണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കമ്മ്യൂണിറ്റി അധിഷ്ഠിത ടൂറിസം ഹബ്ബുകളും സാംസ്കാരിക ടൂറിസം ഹബ്ബുകളും സ്ഥാപിക്കും. ബ്രാൻഡ് വയനാട് എന്ന ആശയം അവതരിപ്പിക്കും. അഷ്ടമുടി ടൂറിസം പ്രോത്സാഹിപ്പിക്കും. സ്ത്രീകൾ നയിക്കുന്ന ടൂറിസം സംരംഭങ്ങൾ, ഹോംസ്റ്റേകൾ, ഉത്തരവാദിത്ത ടൂറിസം പദ്ധതികൾ എന്നിവ സംസ്ഥാനത്തുടനീളം വിപുലീകരിക്കും. ഡിജിറ്റൽ ടൂറിസം പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ള സ്മാർട്ട് ടൂറിസം ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കും. സർ, ശാസ്ത്ര സേവനങ്ങളും ഗവേഷണവും. ശാസ്ത്ര സേവനങ്ങൾക്കും ഗവേഷണത്തിനുമായി 205.18 കോടി രൂപ വകയിരുത്തുന്നു. പ്രധാനപ്പെട്ട ശാസ്ത്ര സ്ഥാപനങ്ങൾ: ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻസ്, CEWRDM, MBGIPS, നാറ്റ്പാക്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, NHRI, KFRI, ശ്രീനിവാസ് രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിൽ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുന്ന വിധത്തിൽ പുനഃസംഘടിപ്പിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കാകെ 1477.57 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരവും അക്കാഡമിക് നിലവാരവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുമായി 1032.28 കോടി രൂപ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ വകയിരുത്തുന്നു. കായിക വിനോദങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം അനിവാര്യമാക്കും. മറ്റേ ഗേൾ ഫ്രണ്ടിലേക്കി ഉള്ള പദ്ധതി, പെൺകുട്ടികളെ ശാക്തീകരിക്കുന്ന ആർത്തവ ശുചിത്വ സംരംഭം, എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിനുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, സാനിറ്ററി നാപ്കിനുകൾ സുരക്ഷിതവും പരിസ്ഥിതി സൌഹൃദവുമായ സംസ്കരണത്തിലുള്ള സൗകര്യം ഒരുക്കുക, സ്കൂൾ ടോയ്ലറ്റുകൾ വൃത്തിയും ശുചിയുള്ളതുമായി സൂക്ഷിക്കുക തുടങ്ങിയ ഗേൾ ഫ്രണ്ട്ലി ക്യാമ്പസ് കൂടിയാക്കി മാറ്റും. സർ, ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനും കേരളത്തെ ഒരു ആഗോള വിജ്ഞാന ഹബ്ബായി മാറ്റുന്നതിനുമായി ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ എന്ന ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നതാണ്. ഈ പദ്ധതിക്കായി 25 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഉന്നത വിദ്യാഭ്യാസം. സമഗ്രമായ മാറ്റം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരും. നിരവധി പദ്ധതികൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസത്തെ തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കും. ഗവേഷണത്തിന് പ്രാധാന്യം കൊടുക്കും. സർ, അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ മുൻകൂട്ടി മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താൻ ഫ്യൂച്ചർ റെഡിനെസ് തിങ്ക് ടാങ്ക് രൂപീകരിക്കും. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്നു പഠിക്കാൻ അവസരമൊരുക്കുന്ന സെമസ്റ്റർ ഇൻ കേരള പദ്ധതി പുനരാരംഭിച്ച് അക്കാഡമിക് ടൂറിസം ശക്തിപ്പെടുത്തും. സംസ്ഥാന സർവകലാശാലകൾക്കിടയിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ നടപ്പാക്കും. ഇത് സ്റ്റുഡന്റ് മൊബിലിറ്റി ഉറപ്പുവരുത്താൻ സഹായിക്കും. അന്താരാഷ്ട്രാടിസ്ഥാനത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ലോകത്തിന് പരിചയപ്പെടുത്താൻ എഡ്യൂക്കേഷൻ ഫെയറുകൾ സംഘടിപ്പിക്കും. എല്ലാ പ്രധാന സർവകലാശാലകളിലും സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റിയുണ്ട്. ഉദാഹരണത്തിന്, ഹാവാർഡിൽ 100 രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. JNU ഇന്ത്യയുടെ പരിച്ഛേദമാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റിക്ക് പ്രധാന പരിഗണന നൽകും. സംസ്ഥാനത്തെ കോളേജുകളിൽ റാഗിങ്ങും ആക്രമണങ്ങളും ഒരു പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നു. സർ, ഇത് തടയാൻ കേരളത്തിലെ ക്യാമ്പസുകൾ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും, റാഗിംഗ് തടയാനും വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പുവരുത്താനും സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ടും സംസ്ഥാനത്ത് നടപ്പാക്കും. സർ, ബിരുദ

കുട്ടികൾക്ക് വേഗത്തിൽ ജോലി ലഭിക്കാൻ സഹായിക്കുന്ന ബ്രിഡ്ജ് പ്രോഗ്രാമുകളും കോഴ്സുകളും നടപ്പിലാക്കും. അക്കാഡമിക് വിഷയങ്ങൾ അമിത രാഷ്ട്രീയ ഇടപെടൽ ഒഴിവാക്കാൻ അക്കാഡമിക് കൌൺസിൽ രൂപീകരിക്കും. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാനും പരിഹരിക്കാനും കോളേജുകളിൽ ഓംബുഡ്സ്മാൻ സംവിധാനം നടപ്പിലാക്കും. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി ആകെ 232.11 കോടി രൂപ നീക്കിവയ്ക്കുന്നു. ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സിറ്റി സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. കലാ സാംസ്കാരിക മേഖലയ്ക്ക് ആകെ 203.93 കോടി രൂപ വകയിരുത്തുന്നു. തൃശൂർ ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ തേക്കിൻകാട് മൈതാനം നവീകരിക്കുന്നതിന് നടപടി കൈക്കൊള്ളുന്നതാണ്. ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ കീഴിൽ അന്താരാഷ്ട്ര നിലവാരത്തോടെ ശിവഗിരി തീർത്ഥാടന പ്ലാറ്റിനം ജൂബിലി സ്മാരക കൺവെൻഷൻ സെന്ററിന് നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. മഠത്തിന്റെ ചരിത്ര പ്രാധാന്യവും സ്വതന്ത്ര മാനവികതയും സാമൂഹ്യ പ്രതിബദ്ധതയും പരിഗണിച്ച് സെന്ററിന്റെ നിർമ്മാണത്തിനുള്ള ധനസഹായമായി 5 കോടി രൂപ വകയിരുത്തുന്നു. കായിക യുവജന മേഖലയ്ക്ക് 173.77 കോടി രൂപ വകയിരുത്തുന്നു. കോളേജ് ക്യാമ്പസുകളിലെ കളിസ്ഥലങ്ങൾ പൂർണ്ണമായും ഉപയോഗക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. 2036 ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പ്രാപ്തിയുള്ള കായിക താരങ്ങളെ വാർത്തെടുക്കാൻ വിഷൻ 2036 നടപ്പാക്കും. സർ, വൈദ്യശുശ്രൂഷയും പൊതുജന ആരോഗ്യവും ആരോഗ്യമേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകും. വൈദ്യശുശ്രൂഷയ്ക്കും പൊതുജനാരോഗ്യ മേഖലയ്ക്കുമുള്ള പദ്ധതി വിഹിതമായി 276.02 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന ആരോഗ്യ ചികിത്സാ ചെലവ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറച്ചുകൊണ്ടുവരാൻ സർക്കാർ ഇടപെടൽ നടത്തും. കാസർഗോഡ്, ഇടുക്കി, വയനാട്, മഞ്ചേരി മെഡിക്കൽ കോളേജുകളിലെ അവസ്ഥ ഇപ്പോഴും ശോചനീയമായി തുടരുകയാണ്. ഇവിടങ്ങളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ, ജീവനക്കാർ, ഉപകരണങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ തിരുവനന്തപുരത്തെ 2 മെഡിക്കൽ കോളേജ് പ്രവർത്തനക്ഷമമാക്കും. ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. ഇതിനെല്ലാമായി 100 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്നുള്ള പദ്ധതി നടപ്പിലാക്കും. ആയുഷ് ടൂറിസം, മറ്റ് അനുബന്ധ വകുപ്പുകൾ എന്നിവ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മികച്ച ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കും. തെരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവിയും അവർക്ക് എയിംസ് നിലവാരത്തിലുള്ള സേവനങ്ങളും അക്കാഡമിക് മികവും കൈവരിക്കാൻ ആവശ്യമായ പിന്തുണ നൽകും. സ്കൂൾ ഹെൽത്ത് ബ്രിഗേഡ് രൂപീകരിക്കും. അത്യാഹിത ട്രോമ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഡിജിറ്റലൈസ് സംവിധാനം ലഭ്യമാക്കിക്കൊണ്ടും ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. പകർച്ചവ്യാധികളെ ഫലപ്രദമായി നേരിടുന്നതിനും ആരോഗ്യവകുപ്പും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും തമ്മിലുള്ള ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തി സംവിധാനങ്ങൾ സൃഷ്ടിക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി, ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നിവയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കും. KMCSLന്റെ മരുന്ന് സംഭരണ പ്രക്രിയ പുനഃപരിശോധിക്കുകയും കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. ആദിവാസി മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി ട്രൈബൽ ഹെൽത്ത് ക്ലസ്റ്ററുകൾ ആരംഭിക്കും. തീരദേശ മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി കോസ്റ്റൽ കെയർ യൂണിറ്റുകൾ സ്ഥാപിച്ച് ചികിത്സ ഉറപ്പാക്കും. ക്യാൻസർ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കും. രോഗനിർണയ ടെസ്റ്റുകൾക്കായി ലാബ് സൌകര്യങ്ങൾ കുറവുള്ള ഗ്രാമീണ മേഖലകളിൽ മൊബൈൽ ടെസ്റ്റിംഗ് ലാബ് സൌകര്യം ഏർപ്പെടുത്തും. ആദ്യഘട്ടം 2 കോടി രൂപ വീതം ചെലവിൽ 10 ലാബുകൾ സജ്ജീകരിക്കുന്നതാണ്. ഇതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് സ്പൈനൽ മസ്കുലർ അട്രോഫി അടക്കമുള്ള അപൂർവ രോഗങ്ങൾക്ക് മരുന്നുകൾ ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കും. ജലവിതരണവും മാലിന്യ നിർമ്മാർജ്ജനത്തിനുമായി 895.59 കോടി രൂപ മാറ്റിവെക്കുന്നു. പല പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് വെള്ളത്തിൽ നിന്നാണ്. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. ഇതിനായി കോളേജ് ലാബുകളും പ്രയോജനപ്പെടുത്തും. ഭവന നിർമ്മാണ മേഖലയ്ക്കായി 58.15 കോടി രൂപ വകയിരുത്തുന്നു. നഗരവികസനത്തിന് 997.88 കോടി രൂപ വകയിരുത്തുന്നു. വിവര വിനിമയവും പ്രചാരണവും മേഖലയ്ക്കായി 36.23 കോടി രൂപയും തൊഴിലും തൊഴിലാളി ക്ഷേമത്തിനും 650.46 കോടി രൂപയും വകയിരുത്തുന്നു. ഭരണപരമായ ചെലവുകൾ കുറച്ചുകൊണ്ടുവരുന്നതിനും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി സമാന സ്വഭാവമുള്ള ക്ഷേമനിധി ബോർഡുകൾ ലയിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളും. ഗിഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം തൊഴിലാളികളുടെ ഉന്നമനത്തിനായി പ്രത്യേക പദ്ധതികൾക്ക് രൂപം നൽകും. ഐ ടി അടക്കമുള്ള പ്രൊഫഷണൽ തൊഴിൽ മേഖലയിൽ
ഓഫീസ്

ഉള്ള ഉറപ്പു വരുത്താൻ നടപടികൾ സ്വീകരിക്കും. പട്ടികജാതി പട്ടികവർഗ ക്ഷേമം, പട്ടികജാതി ക്ഷേമത്തിനായി പട്ടികജാതി ഉപപദ്ധതിക്ക് ആകെ സംസ്ഥാന പദ്ധതി അടങ്കലിന്റെ 9.81% 2979 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 1638.0 കോടി രൂപ പട്ടികജാതി വികസന വകുപ്പിനും ബാക്കി 1341.30 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുമായി വകയിരുത്തുന്നു. ഇതിനു പുറമെ പട്ടികജാതി ഉപപദ്ധതിക്കായി 527.68 കോടി രൂപ അധിക വിഹിതമായി വകയിരുത്തുന്നു. സംസ്ഥാന പദ്ധതി വിഹിതത്തിന്റെ 2.83% 850.48 കോടി രൂപ പട്ടികവർഗ ഉപപദ്ധതിക്കായി നീക്കിവച്ചിട്ടുണ്ട്. ഇതിൽ 657.93 കോടി രൂപ പട്ടികവർഗ വികസന വകുപ്പിനും ശേഷിക്കുന്ന 201.55 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുമായി വകയിരുത്തുന്നു. ഇതിനു പുറമെ പട്ടികവർഗ ഉപപദ്ധതിക്കായി 152.52 കോടി രൂപ അധിക വിഹിതമായി വകയിരുത്തുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പുതിയ ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കും. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ ജോലിയിൽ അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തും. ഇ ഗ്രാൻസ്, വിദ്യാർത്ഥികളുടെ ഇ ഗ്രാൻസ് സമയബന്ധിതമായി നൽകാൻ നടപടികൾ സ്വീകരിക്കും. പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ഉപജീവനം എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നതിന് 164.16 കോടി രൂപ വകയിരുത്തുന്നു. ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിന് 77.91 കോടി രൂപ വകയിരുത്തുന്നു. മുന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമത്തിന് 31.29 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി മാറ്റിയെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഭിന്നശേഷിക്കാർക്ക് തടസ്സരഹിത യാത്ര ഉറപ്പുവരുത്താൻ ബാരിയർ ഫ്രീ കർശന നടപടി സ്വീകരിക്കും. ഇതിന്റെ ഭാഗമായി പൊതു ഇടങ്ങളിൽ റാമ്പ് അടക്കമുള്ള സൌകര്യങ്ങൾ ഉറപ്പുവരുത്തും. ഭിന്നശേഷിക്കാരുടെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരങ്ങൾ സർക്കാർ ഒരുക്കും. അംഗൻവാടികൾ വഴി പഠന വൈകല്യങ്ങളും ഭിന്നശേഷിയും നേരത്തെ തിരിച്ചറിയാനുള്ള സ്ക്രീനിംഗ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കും. സാമൂഹിക സുരക്ഷയും ക്ഷേമവും മേഖലയ്ക്കായി 590.11 കോടി രൂപ വിലയിരുത്തുന്നു. നിർദ്ദന്തരായ രോഗികൾക്ക് സഹായെത്തിക്കാൻ മുൻ യു ഡി എഫ് കാലഘട്ടത്തിൽ കാര്യക്ഷമമായി നടപ്പിലാക്കിയ കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതി, ശ്രുതി തരംഗം, സ്നേഹപൂർവം, സ്നേഹസ്പർശം, താലോലം, ക്യാൻസർ സുരക്ഷ, സ്നേഹസാന്ത്വനം, പകൽ വീട്, വയോമിത്രം, ആശ്വാസകിരണം, സുഹൃതം അടക്കമുള്ള പദ്ധതികളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കും. അർഹമായ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകാൻ നടപടി സ്വീകരിക്കും. ടൈപ്പ് 1 പ്രമേഹ രോഗബാധിതരായ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള ഇൻസുലിൻ നൽകാനും ബ്രിട്ടിൽ ഡയബറ്റിക്കായ കുട്ടികൾക്ക് ഇൻസുലിൻ പമ്പ് നൽകാനും, കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സെൻസർ നൽകാനും നടപടി സ്വീകരിക്കും. ഇൻസുലിൻ പമ്പ് തദ്ദേശീയമായി നിർമ്മിക്കാൻ സർക്കാർ സഹായം നൽകും. മിഠായി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തും. മിഠായി സാറ്റലൈറ്റ് സെന്ററുകളിൽ എൻഡോക്രൈൻ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തും. സാർ, സംസ്ഥാനത്ത് സാമ്പത്തിക കുടുംബാരോഗ്യ കാരണങ്ങൾ മൂലമുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിന് പരിഹാരമായി സോഷ്യൽ വർക്ക് പ്രൊഫഷണലുകളുടെ സഹായം ലഭ്യമാക്കും. പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കും. സാർ, ദേവസ്വം വികസന പ്രവർത്തനങ്ങൾ. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം എന്നീ ക്ഷേത്രങ്ങൾ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലിൽ വികസിപ്പിച്ച് ദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളാക്കാൻ നടപടി സ്വീകരിക്കുന്നതാണ്. ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള കാവുകളും കുളങ്ങളും നവീകരിക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പ്രതിപക്ഷം നൽകേണ്ട ആനുവിറ്റി വിഹിതം നൽകുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും കൂടുതൽ അധികാരം നൽകുന്നതിനും മറ്റ് ദേവസ്വം ബോർഡുകൾക്ക് സമാനമാക്കുന്നതിനും നടപടി സ്വീകരിക്കും. ഇതര ദേവസ്വം ബോർഡുകളെ പോലെ അവർക്ക് വേണ്ടി ചട്ടങ്ങൾ നിർമ്മിക്കും. സാർ, എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കും പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായി 23.31 കോടി രൂപ വകയിരുത്തുന്നു. മയക്കു മരുന്നിന്റെ ഉത്ഭവ വിതരണ ശൃംഖല കണ്ടെത്തി സമൂലമായി ഇല്ലാതാക്കാൻ മറ്റു വകുപ്പുകളുമായി ചേർന്ന് സമഗ്രമായ പദ്ധതി രൂപീകരിക്കും. ലഹരി, മദ്യപാനം എന്നിവയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വ്യാപകമായ പ്രചരണം നടത്തും. എക്സൈസ് വകുപ്പിന് മാത്രമായി ഒരു കെമിക്കൽ എക്സാമിനേഷൻ ലാബോറട്ടറി രൂപീകരിക്കും. സംസ്ഥാന നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. മയക്കുമരുന്ന് കള്ളക്കടത്ത് തടയുന്നതിന് CCTV ക്യാമറകളും എക്സ്റേ, ഗാമറേ സ്കാനറുകളും സ്ഥാപിക്കും. പുതുതലമുറ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാത്തരം ലഹരി വസ്തുക്കളും തിരിച്ചറിയാനാവുന്ന വിധത്തിലുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ എല്ലാ എക്സൈസ് ഓഫീസുകളിലും ലഭ്യമാക്കും. സാർ,
മാവേലിക്കര റേഞ്ചിൽ നിന്നും ചെട്ടിക്കുളം

വരണിക്കാവ് പഞ്ചായത്തുകളെയും കായംകുളം റേഞ്ചിൽ നിന്നും പത്തിയൂർ പഞ്ചായത്തും നൂറാട് റേഞ്ചിൽ നിന്നും വള്ളിക്കുന്നം പഞ്ചായത്തും ചേർത്തുകൊണ്ട് ഒരു പുതിയ മാതൃക റേഞ്ച് ഓഫീസ് സ്ഥാപിക്കും. ഭരണ നിർവഹണം സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ രാജ്യത്തെ ഏറ്റവും മികച്ചതാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഉദ്യോഗസ്ഥരുടെ പ്രകടനം

INTF dance of SOG എന്നീ സംവിധാനങ്ങളിലൂടെ കേരള പോലീസ് പ്രവർത്തനം വിപുലീകരിക്കും. സർ, വനിതകളെ കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായി നിയമിക്കും. സർ, സ്ത്രീകളും കുട്ടികളും പീഡനത്തിന് വിധേയരായ കേസുകൾ അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, സ്ത്രീകളെ അപമാനിക്കുന്നവർക്കെതിരെ അതിശക്തവും കർശനവുമായ നിയമ നടപടികൾ കൈക്കൊള്ളും. ലഹരി മാഫിയയുടെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെയും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തുന്നു. സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കും. ജയിൽ നവീകരണവും തടവുകാരുടെ ക്ഷേമവും നടപ്പാക്കും. പട്ടാരി, എടപ്പാൾ എന്നിവിടങ്ങളിൽ പുതിയ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും. അഗ്നിരക്ഷാസേനാ വകുപ്പ് പുനഃസംഘടിപ്പിക്കും. ആ പ്രവർത്തനങ്ങളെ ആധുനികവൽക്കരിക്കും. സർ, ജുഡീഷ്യറി, നീതിന്യായ സംവിധാനത്തിന്റെ കാര്യക്ഷമത, സുതാര്യത, സേവന ലഭ്യത എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ആധുനികവൽക്കരണം, ഡിജിറ്റൽ പരിവർത്തനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകും. ഹൈക്കോടതിയിലും ജില്ലാ നീതിന്യായ സംവിധാനത്തിലും ICT ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനും സംസ്ഥാനത്തെ വിവിധ കോടതി സമുച്ചയങ്ങളിലെ നീതിന്യായ ഭരണരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും മുൻഗണന നൽകും. കൊച്ചിയിൽ ഒരു ആർബിട്രേഷൻ കോടതി സ്ഥാപിക്കും. സർവേ വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 17.5 കോടി വകയിരുത്തുന്നു. റവന്യൂ വകുപ്പിനായി 76.70 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ പ്രാദേശിക ഭൂവിനിയോഗ ഭരണ സംവിധാന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയൺമെന്റ് സെന്റർ അന്തർദേശീയ നിലവാരത്തിലുള്ള കേരള ജിയോ സ്പേഷ്യൽ ഗവർണൻസ് പ്ലാറ്റ്ഫോമാക്കി വികസിപ്പിക്കും. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഹൈ റെസൊല്യൂഷൻ ഡാറ്റ, DEM ഡാറ്റ ശേഖരിക്കുന്നതിനും പ്രോസസ് ചെയ്യുന്നതിനുമായി ഒരു ഡ്രോൺ ലാബ് സെന്റർ സ്ഥാപിക്കും. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷൻ നിയമിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 24.01 ലക്ഷം രൂപ വിലയിരുത്തുന്നു. സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 6.31 കോടി രൂപ വകയിരുത്തുന്നു. സ്പേഷ്യൽ ഇന്റലിജൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിഷൻ ജിയോ കേരളമാണ്. അതിനാൽ KSREC സംസ്ഥാനത്തെ പ്രമുഖ ജിയോ സ്പേഷ്യൽ ഗവർണൻസ് സ്ഥാപനമാക്കി മാറ്റുന്നതിനും ഏകീകൃത കേരള ജിയോ സ്പേഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം KGIS സ്ഥാപിക്കുന്നതിനും സർക്കാർ ഉദ്ദേശിക്കുന്നു. സ്പേഷ്യൽ ഗവർണൻസിനെ പൊതുഭരണത്തിന്റെ മുഖ്യധാരയാക്കി മാറ്റുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറുന്നതാണ്. ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി ഒരു കോർപ്പസ് ഫണ്ട് രൂപീകരിക്കും. ട്രഷറി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 20 കോടി വകയിരുത്തും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സംരംഭകത്വം ശക്തിപ്പെടുത്തുന്നതിന്, ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിന് KFC മുൻനിര പദ്ധതിയായ മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടി ശക്തിപ്പെടുത്തും. പുതിയ MSMEകളെ പിന്തുണയ്ക്കുക എന്നാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതി പ്രകാരം സംരംഭകർക്ക് 6% കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കും. ആദ്യ 5 വർഷത്തേക്ക് 3% പലിശ ഇളവ് സർക്കാർ നൽകുന്നതാണ്. സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് CMEDP കീഴിലുള്ള അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി 50 നിന്നും 60 വയസ്സായി ഉയർത്താനും, പരമാവധി വായ്പാ തുക നിലവിലുള്ള 2 കോടി രൂപയിൽ നിന്നും 5 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നു. രജിസ്ട്രേഷൻ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് 27.7 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് ഭൂമിയുടെ കൈമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട മുദ്രവിലയും രജിസ്ട്രേഷൻ ഫീസും നിർണ്ണയിക്കുന്നതിനുള്ള അടിസ്ഥാനമാണ് ന്യായവില. സംസ്ഥാന വ്യാപകമായി ന്യായവിലയെക്കുറിച്ച് പരാതികളുണ്ട്. ചില സ്ഥലത്ത് വിപണി വിലയേക്കാൾ കുറവാണ് ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത്. ചില സ്ഥലത്ത് വിപണി വിലയേക്കാൾ കൂടുതലാണ് ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ ഭൂമിയുടെ ന്യായവില സമഗ്രമായി നമ്മൾ പുനഃപരിശോധിക്കും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും വസ്തുനിഷ്ഠമായ വിപണി വിവരങ്ങളുടെയും ഫീൽഡ് തലത്തിലുള്ള ഡാറ്റയുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഈ പരിഷ്കരണം നടപ്പിലാക്കുക. 2010 നടപ്പിലാക്കിയ ന്യായവില നിർണ്ണയവുമായി ബന്ധപ്പെട്ട കേരള സ്റ്റാമ്പ് ആക്ട് 1959 Section 28A പ്രകാരമുള്ള ധാരാളം അപ്പീൽ അപേക്ഷകൾ നിലവിൽ തീർപ്പാകാതെ കിടക്കുന്നുണ്ട്. ഇവ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനായി പ്രത്യേക അദാലത്തുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതും നിലവിലുള്ള എല്ലാ അപ്പീലുകളും 2026 October 31 തീർപ്പാക്കുന്നതുമാണ്. പേപ്പർരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്, വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും 1908 രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം നിർബന്ധമായും രജിസ്റ്റർ ചെയ്യേണ്ടതില്ലാത്ത രേഖകൾക്ക് ഡിജിറ്റൽ സ്റ്റാമ്പിംഗ് സൌകര്യം വിപുലീകരിക്കുന്നതാണ്. ഈ സ്റ്റാമ്പിംഗ് സംവിധാനം സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളിലേക്കും നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. അതുപോലെ സ്റ്റാമ്പ് ആക്ട് 1959 പ്രകാരമുള്ള അണ്ടർ വാല്യൂഷൻ കേസുകളുടെ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുകയും അപ്പീൽ നടപടികൾ പൂർത്തിയാവുകയും ചെയ്ത ശേഷം നിർണ്ണയിക്കപ്പെട്ട കുടിശ്ശിക മുദ്രവില അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം
അത്തരം കുടിശ്ശിക ബന്ധപ്പെട്ട

ആധാരത്തിലെ വസ്തുവിന്മേലുള്ള ബാധ്യതയായി ചാർജ് ഓൺ പ്രോപ്പർട്ടിയായി കണക്കാക്കുന്നതാണ്. ഇതുവഴി സർക്കാർ കുടിശ്ശികൾ കൂടുതൽ ഫലപ്രദമായി ഈടാക്കാൻ കഴിയുന്നതോടൊപ്പം ഭാവിയിൽ വസ്തു വാങ്ങുന്നവർക്ക് ഇടപാടിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഇത്തരം ബാധ്യതകളെക്കുറിച്ച് അറിവ് ലഭിക്കുന്നതും ഉറപ്പിക്കുന്നതാണ്. പിന്നെ നമ്മുടെ വെണ്ടർമാരുടെ ഒരു പരാതിയുണ്ട്. ലൈസൻസ് ഉള്ള സ്റ്റാമ്പ് വെണ്ടർമാരുടെ സ്റ്റാമ്പ് പേപ്പർ വിൽപ്പന നടത്തുന്നതിനുള്ള നിലവിലെ 1 ലക്ഷം രൂപ എന്ന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പിനായി 5,952.29 കോടി രൂപ വകയിരുത്തുന്നു. നിലവിലുള്ള PWD മാനുവൽ പരിഷ്കരിക്കും. പുതിയ റോഡ് ആർക്കിടെക്ചർ വിങ് രൂപീകരിക്കും. 5 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ പൊതുമരാമത്ത് റോഡുകളും ഘട്ടംഘട്ടമായി BMNBC നിലവാരത്തിലേക്ക് ഉയർത്തും. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സപ്ലൈകോ, ഹോർട്ടികോപ്പ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് വിതരണ ശൃംഖലയിലെ പോരായ്മകൾ പരിഹരിക്കും. ഈ ഏജൻസികളെ സ്വയം പര്യാപ്തമാക്കും. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മോഡലിൽ അവശ്യ വസ്തുക്കൾ സംഭരിച്ച് ആധുനികമായ രീതിയിൽ സംഭരണ സൌകര്യങ്ങൾ ഏർപ്പെടുത്തി സപ്ലൈകോയെ സ്വയം പര്യാപ്തമാക്കും. സപ്ലൈകോയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള കുടിശ്ശിക നേടിയെടുക്കും. സർ, മറ്റു പ്രധാന പദ്ധതികൾ പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി ഊരിലെ 100 കണക്കിന് ആളുകൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ പുന്നപ്പുഴയ്ക്ക് കുറുകെ പുഞ്ചക്കൊല്ലി പാലം പണിയുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കും. ഈ പദ്ധതികൾക്കെല്ലാം പ്രാരംഭമായിട്ടുള്ള പണമാണ് ഇതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനും 1 കോടി രൂപ വകയിരുത്തുന്നു. പത്തനാപുരം ടൗൺ റിംഗ് റോഡ് നിർമ്മാണത്തിനുള്ള നടപടി സ്വീകരിക്കും. 1 കോടി രൂപ ടോക്കൺ പ്രൊവിഷനായി വയ്ക്കുന്നു. ആറന്മുള കണ്ണാടി എക്സ്ക്ലൂസീവ് എക്സിബിഷൻ സെന്റർ ആൻഡ് ട്രെയിനിംഗ് സെന്റർ സ്ഥാപിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. പൂന്ത്രയിലെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമായ പൂന്ത്ര ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനും പൂന്ത്ര ഇടയാർ പാലം നിർമ്മിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കും. NH 66 കോഹിനൂരിൽ നിന്നും കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് ഒരു എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനത്തിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. വള്ളിക്കുന്ന് മണ്ഡലത്തിലെ ചേളാരിയിലും ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠാപുരത്തും ഫയർ സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കും. കരുതാഗപ്പള്ളി, ചാലക്കുടി, മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ റവന്യൂ ടവർ സ്ഥാപിക്കുന്നതിനും വടകര താലൂക്ക് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനും പണം വകയിരുത്തുന്നു. ഇടക്കുളങ്ങര വ്യവസായ പാർക്കിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 1 കോടി രൂപ വകയിരുത്തുന്നു. കോട്ടയത്തെ സ്കൈ വാക്കിന്റെ പ്രവൃത്തികൾ പുനരാരംഭിക്കും. ബത്തേരി നിയോജകമണ്ഡലത്തിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിക്കുന്നതിന് പ്രാരംഭ നടപടികൾക്കായി 2 കോടി രൂപ വകയിരുത്തുന്നു. ഗോശ്രീ ബോൾഗാട്ടി സമാന്തര പാലം നിർമ്മിക്കുന്നതിനും ഗോശ്രീ മാമംഗലം റോഡിനാവശ്യമായ സ്ഥലമേറ്റെടുക്കൽ നിർമ്മിക്കുന്നതിനും പ്രാരംഭ നടപടികൾക്കുമായി 1 കോടി രൂപയും ഒറ്റപ്പാലം കോടതി സമുച്ചയ നിർമ്മാണത്തിനായി പ്രാഥമിക ചെലവുകൾക്കായി 1 കോടി രൂപയും വകയിരുത്തുന്നു. പൊന്നാനി തീരദേശ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി 3 കോടി രൂപ ബാക്കി തുക നബാർഡ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സ്വീകരിക്കും. വയനാട് വാണിയമ്പലത്ത് ROB നിർമ്മിക്കുന്നതിന് നടപടികൾ കൈക്കൊള്ളും. പ്രാരംഭ നടപടിക്കായി 5 കോടി രൂപ വകയിരുത്തും. വിശുദ്ധ ചാവറയച്ചന്റെ സ്മരണ നിലനിർത്തനായി കൂനമ്മാവ് സെന്റ് ഫിലോമിനാസൻ സെന്റ് ചാവറ തീർത്ഥാടന കേന്ദ്രത്തിന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന 175 വർഷം പഴക്കമുള്ള മുറി, ആശ്രമ കെട്ടിടം, ചരിത്ര സാംസ്കാരിക മ്യൂസിയം എന്നിവയുടെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. പ്രസിദ്ധമായ ആറന്മുള വള്ളംകളിയുടെ മുഖ്യ സംഘാടകരായ 52 പള്ളിയോടങ്ങൾക്ക് നൽകി വരുന്ന 10,000 രൂപയുടെ ഗ്രാന്റ് 15,000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതാണ്. പൊന്നാനി കേന്ദ്രമാക്കി മലബാർ തീന്തീസ് കൾച്ചറൽ ബിനാലെ സംഘടിപ്പിക്കും. വയനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി മൈസൂർ നഞ്ചങ്കോട് റോഡ് നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടിക്കായി 2 കോടി രൂപ വകയിരുത്തുന്നു. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി നമ്പൂതിരി ട്രസ്റ്റിന്റെ സഹായത്തോടെ കൾച്ചറൽ സെന്റർ ആൻഡ് മ്യൂസിയം സ്ഥാപിക്കുന്നതിന് സഹായധനമായി 1 കോടി രൂപ വകയിരുത്തുന്നു. അന്തരിച്ച പ്രശസ്ത നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. പ്രശസ്ത ഗസൽ ഗായകനായിരുന്ന ഉമ്പായിയുടെ നാമധേയത്തിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുന്നതിന് പ്രാരംഭ ചെലവുകൾക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. കോതമംഗലം നിയോജകമണ്ഡലത്തിലെ ചേലാട് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. മലപ്പുറം താലൂക്ക് ആശുപത്രിയെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കി ഉയർത്തുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 5 കോടി രൂപയും മലപ്പുറത്ത് ആധുനിക രീതിയിലുള്ള ക്യാൻസർ സെന്റർ സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 10 കോടി രൂപയും വകയിരുത്തുന്നു. എറണാകുളം മെഡിക്കൽ കോളേജിന്റെ നവീകരണത്തിനായി 10 കോടി രൂപ. കൊല്ലം ചിന്നക്കടയിൽ സ്കൈവേ, അർബൻ പാർക്ക് എന്നിവ നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. കൂട്ടായി റെഗുലേറ്ററി കം ബ്രിഡ്ജ് നവീകരണത്തിന് നടപടി സ്വീകരിക്കുന്നതിനാണ് ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. ശ്രീനാരായണ ഗുരുദേവന് ഡൽഹിയിൽ പ്രതിമയും സാംസ്കാരിക കേന്ദ്രവും സ്ഥാപിക്കുന്നതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു.
കെ യു ഡബ്ല്യു ജി നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം

നൽകും. നോൺ ജേർണലിസ്റ്റ് പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ചാലക്കുടിയിൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ സ്മാരകം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ 150-ാം ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രത്യേക സാമ്പത്തിക സഹായമായി 25 ലക്ഷം രൂപ വകയിരുത്തുന്നു. പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രഥമഘട്ട സ്ഥലമെടുപ്പ് പൂർത്തിയാക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. ആതിരപ്പള്ളിയിലെ ഇക്കോ ഫ്രണ്ട്ലി ഡൈനാമിക് ലൈറ്റിംഗ് പദ്ധതിക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്ട് പദ്ധതിയുടെ അറ്റകുറ്റ പ്രവൃത്തികൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനും മറ്റ് പ്രധാനപ്പെട്ട പദ്ധതികൾക്കുമായി ഓരോ ജില്ലാ കളക്ടർമാർക്കും പ്രതിവർഷം 50 ലക്ഷം രൂപ കോർപ്പസ് ഫണ്ടായി അനുവദിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഫണ്ട് രൂപീകരിക്കുന്നതിനാണ്. ഇതിനായി 7 കോടി രൂപ വകയിരുത്തുന്നു. ഇതിന്റെ വിനിയോഗം സംബന്ധിച്ച വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ്. ബാലരാമപുരം നാവായിക്കുളം റിംഗ് റോഡ് പദ്ധതിക്കായി പ്രാരംഭമായി 100 കോടി രൂപ വകയിരുത്തുന്നു. ചാലിശ്ശേരി CHC കെട്ടിടത്തിനായി 2 കോടി രൂപ. തൃത്താര നിയോജകമണ്ഡലത്തിൽ KR നാരായണൻ സിവിൽ സർവീസ് അക്കാദമിക്കായി 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. യശസ്വരീയനായ മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിന് പട്ടത്ത് സ്മാരക മന്ദിരം നിർമ്മിക്കുന്നതിന് ആർ ശങ്കർ ഫൗണ്ടേഷൻ ഓഫ് കേരളയ്ക്ക് 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിനെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കൂടുതൽ അതിനെ മാറ്റം ഉണ്ടാക്കും. ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം നടപ്പിലാക്കും. ഇതിനായി 30 കോടി രൂപ വകയിരുത്തുന്നു. ലോട്ടറി വകുപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ സമഗ്രമായ പുനഃസംഘടിപ്പിക്കും. സമ്മാനഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ മെഷീനുകൾ ഏർപ്പെടുത്തുന്നതാണ്. സർ, ജീവനക്കാരുടെ സംബന്ധിച്ച് സംസ്ഥാന ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിന്റെ കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ് സമഗ്രമായി പരിഷ്കരിക്കും. മുൻ സർക്കാർ പ്രഖ്യാപിച്ച അശ്വയുട് പെൻഷൻ പദ്ധതിയിൽ അവ്യക്തത നിലനിൽക്കുന്നു. ആയതിനാൽ ഇത് സംബന്ധിച്ച വിലയിരുത്തൽ നടത്തിയതിനു ശേഷം നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സർ, വിഭവ സമാഹരണം, ചരക്ക് സേവന നികുതി വകുപ്പ്, ഫ്ലഡ് സെസ് കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി 2026, പ്രകൃതി ദുരന്തങ്ങൾ മൂലം സംസ്ഥാനത്തിന് ആവശ്യമായ അതീവ വിഭവ സമാഹരണത്തിനായി 2019 ഏർപ്പെടുത്തിയ GST ബാധകമായ ബിസിനസ് ടു കസ്റ്റമർ സപ്ലൈകളിൽ 1% ഫ്ലഡ് സെസ് ഈടാക്കിയിരുന്നു. ഫ്ലഡ് സെസിന്റെ കാലാവധി അവസാനിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട നിരവധി കുടിശ്ശിക നിലവിലുണ്ട്. അതുകൊണ്ട് ഇത്തരം കുടിശ്ശികൾ തീർപ്പാക്കുന്നതിന് അവസരം വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നതിനാൽ വ്യാപാരികൾക്ക് ആശ്വാസം നൽകുന്നതിന് ഫ്ലഡ് സെസ് കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി 2026 എന്ന ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന നികുതിദായകർക്ക് കുടിശ്ശികയുള്ള ഫ്ലഡ് സെസ് മാത്രം ഒടുക്കുന്ന പക്ഷം അതുമായി ബന്ധപ്പെട്ട പലിശയും പിഴയും പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ്. ഈ പദ്ധതി പ്രകാരം കുടിശ്ശിക തീർപ്പാക്കുന്നതിനുള്ള അവസാന തീയതി 2027 മാർച്ച് 31 ആയിരിക്കും. ചെറുകിട നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി, GST നിയമം വരുന്നതിന് മുമ്പുള്ള വിവിധ നികുതി നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി കുടിശ്ശികൾ നിലനിൽക്കുന്നുണ്ട്. പല കുടിശ്ശികളും വളരെ പഴക്കമേറിയതും ചെറിയ തുകകൾ ഉൾപ്പെടുന്നവയും ആണ്. സർ, അതുകൊണ്ട് കേരള സർചാർജ് ഓൺ ടാക്സസ് ആക്ട് തുടങ്ങിയ നിരവധി നിയമങ്ങളുമായി ബന്ധപ്പെട്ട പഴയകാല നികുതി നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2017-18 സാമ്പത്തിക വർഷം വരെയുള്ള നികുതി നിർണയ ഉത്തരവുകളിൽ 50,000 മുകളിൽ വരുന്നതും എന്നാൽ 2 ലക്ഷം കവിയാത്തതുമായ നികുതി തുകയുള്ള കുടിശ്ശികകളെ അവയുടെ പിഴയും പലിശയും അടക്കം പൂർണ്ണമായി ഒഴിവാക്കും. ഈ ആനുകൂല്യം 2027 മാർച്ച് 31 വരെ തീർപ്പാക്കുന്ന നികുതി നിർണയ ഉത്തരവുകളിലെ നികുതി കുടിശ്ശികൾക്കും ബാധകമായിരിക്കും. എന്നാൽ ഈ ആനുകൂല്യം കേരള പൊതുവിൽപ്പന നികുതി നിയമം 1963 പ്രകാരമുള്ള മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട കുടിശ്ശികൾക്ക് ബാധകമായിരിക്കില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന നികുതി നിരക്ക്, സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനം അനുവദിക്കുന്നതിനായി 2022-23 അബ്കാരി നയത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ വിദേശ മദ്യച്ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പ്രസ്തുത ഭേദഗതി പ്രകാരം 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മദ്യ ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ വ്യക്തത വരുത്തുന്നതിനായി അവയ്ക്കനുയോജ്യമായ വിൽപ്പന നികുതി നിരക്ക് കേരള പൊതുവിൽപ്പന നികുതി നിയമപ്രകാരം നിശ്ചയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 0.5% മുതൽ 10%
വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക്

120% വിൽപ്പന നികുതി നിരക്കും 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. ചരക്ക് സേവന ജി എസ് ടി കൌൺസിലിന്റെ ശുപാർശയെ തുടർന്ന് കൊണ്ടുവന്ന 2026 യൂണിയൻ ഫിനാൻസ് ആക്ട് പ്രകാരം 2017 കേന്ദ്ര ചരക്ക് സേവന നികുതി നിയമത്തിൽ ഉൾപ്പെടുത്തിയ ഭേദഗതികൾക്കനുസൃതമായി 2017 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി നിയമത്തിലും ഭേദഗതികൾ വരുത്തും. സർ, മോട്ടോർ വാഹന വകുപ്പ് പൊതുഗതാഗത മേഖലയെ സംരക്ഷിക്കുന്നതിനായി പ്രൈവറ്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന സ്റ്റേജ് കാരേജ് ബസ്സുകൾക്ക് നിലവിലെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് അനുവദിക്കും. കേരളത്തിലേക്ക് രജിസ്ട്രേഷനായി കൂടുതൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ്സുകൾ എത്തുന്നതിനും അന്തർ സംസ്ഥാന യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതി കുറയ്ക്കുന്നു. നിലവിലെ ത്രൈമാസ നികുതിയായ സീറ്റ് ഒന്നിന് 2000 രൂപ എന്ന നിരക്ക് 900 രൂപയായും സ്ലീപ്പർ ഒന്നിന് നിലവിലെ 3000 രൂപ എന്നത് 1500 രൂപയായും കുറയ്ക്കുന്നു. കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിലർ വാഹനങ്ങളുടെ രജിസ്ട്രേഷനുകൾ ആകർഷിക്കുന്നതിനായി ട്രെയിലർ വാഹനങ്ങളുടെ ത്രൈമാസ നികുതി സ്ലാബുകൾ ഏകീകരിച്ച് പരിഷ്കരിക്കുന്നു. 20 ടണ്ണിന് മുകളിൽ ഭാരമുള്ള ട്രെയിലർ വാഹനങ്ങളുടെ അധിക നികുതി ചുമത്തിയിരുന്ന സ്ലാബ് ഒഴിവാക്കി 15 ടണ്ണിന് മുകളിൽ ഭാരമുള്ള വാഹനങ്ങളുടെ നികുതി നിരക്കിലേക്ക് കുറച്ചു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഘടന പരിശോധിച്ച് അത് പരിഷ്കരിക്കുന്നു. 10 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 5% നിന്നും 3% കുറച്ചു. 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 8% നിന്നും 5% കുറച്ചു. 40 ലക്ഷത്തിന് മീതെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിലെ 10% നിന്നും 15% വർദ്ധിപ്പിച്ചു. മറ്റു നികുതി നിരക്കുകളിൽ മാറ്റമില്ല. ഭിന്നശേഷിക്കാർക്ക് മോട്ടോർ വാഹന നികുതി ഇളവ് ലഭിക്കുന്ന വാഹനത്തിന്റെ മൂല്യപരിധി നിലവിലുള്ള 7 ലക്ഷം രൂപയിൽ നിന്നും 15 ലക്ഷം രൂപയാക്കി ഉയർത്തും. 50% പിഴ മാത്രം അടച്ച് ഈ ചെല്ലാനുകൾ തീർപ്പാക്കുന്നതിനായി ഈ ചെല്ലാൻ ആംനസ്റ്റി പദ്ധതി നടപ്പിലാക്കുന്നതാണ്. രജിസ്ട്രേഷൻ വകുപ്പ് 1986 മുതൽ 2023 വരെയുള്ള കാലയളവിൽ ഏകദേശം 703 കോടി രൂപയുടെ കുടിശ്ശിക മുദ്രവിലയുമായി ബന്ധപ്പെട്ട 146355 മുദ്രവില അണ്ടർ വാല്യുവേഷൻ കേസുകൾ നിലവിലുണ്ട്. ഈ സാഹചര്യം ഇത്തരം കേസുകളുടെ തീർപ്പാക്കലിനും കുടിശ്ശിക പിരിവിനുമായി നിലവിലുള്ള സംവിധാനത്തിൽ പരിഷ്കാരം അനിവാര്യമാണ് എന്ന് വ്യക്തമാക്കുന്നു. തീർപ്പാകാതെ അവശേഷിക്കുന്ന മുദ്രവില അണ്ടർ വാല്യുവേഷൻ കേസുകളിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായും സർക്കാർ വരുമാന സമാഹരണം ശക്തിപ്പെടുത്തുന്നതിനുമായി ഇളവുകളോടുകൂടിയ ഒരു ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി വൺ ടൈം സെറ്റിൽമെന്റ് സ്കീം നടപ്പാക്കുന്നതാണ്. 2010 മാർച്ച് 31 വരെയുള്ള കാലയളവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി തീർക്കാതെ കിടക്കുന്ന അണ്ടർ വാല്യുവേഷൻ കേസുകളിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ചെറുകിട ബാധ്യതകൾ അവസാനിപ്പിക്കുന്നതിനായി അന്തിമ ഉത്തരവ് പ്രകാരം നിർണയിക്കപ്പെട്ട അധിക മുദ്രവില 10,000-ൽ താഴെയായി കേസുകളിലെ ബാധ്യത ഒറ്റത്തവണ നടപടിയായി എഴുതിത്തള്ളുന്നതാണ്. ഈ നടപടിയിലൂടെ ഉയർന്ന മൂല്യമുള്ള വരുമാന ശേഖരണ നടപടികളിൽ സർക്കാരിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. പരിസ്ഥിതി സൌഹൃദ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിലവിൽ അർഹതയുള്ള ഫ്ളാറ്റുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും അനുവദിച്ചിട്ടുള്ള 4% മുദ്രവില നിരക്ക് നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി KRERA രജിസ്റ്റർ ചെയ്ത എല്ലാ വില്ലകൾക്കും ബാധകമാക്കുന്നതാണ്. സ്റ്റാമ്പ് ആക്ട് 1959 പ്രകാരം ലഭ്യമായ എല്ലാ അപ്പീൽ പരിഹാര മാർഗങ്ങളും പൂർത്തിയായ ശേഷവും അണ്ടർ വാല്യുവേഷൻ കേസിൽ നിർണയിക്കപ്പെട്ട അധിക മുദ്രവില അന്തിമ ഉത്തരവിന്റെ തീയതി മുതൽ 60 ദിവസത്തിനകം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം കുടിശ്ശിക തുകയിന്മേൽ യഥാർത്ഥ അടവ് തീയതി വരെ പ്രതിമാസം 1% നിരക്കിൽ പലിശ ഈടാക്കുന്ന. സാർ, ഉപസംഹാരം. സാർ, വികസനം എന്നത് കേവലം പശ്ചാത്തല സൗകര്യ വികസനമല്ല, മറിച്ച് ജനങ്ങളോടുള്ള കരുതലും അവർക്കായുള്ള ക്ഷേമപ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം എന്നതാണ് ഈ സർക്കാരിന്റെ കാഴ്ചപ്പാട്. പദ്ധതികളും പരിപാടികളും വേഗത്തിലാക്കിക്കൊണ്ട് വികസനത്തിന്റെ ഫലങ്ങൾ എല്ലാ കേരളീയരിലേക്കും എത്തിക്കാൻ സഹായകരമാകുന്ന ഡാറ്റ അധിഷ്ഠിതവും ജനതയെ ഹൃദയത്തോട് ചേർക്കുന്നതുമായ ഒരു ഭരണ സംവിധാനം കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദുർബലർക്കും കരുതലും സഹായവും ഉറപ്പാക്കുന്ന ചലനാത്മകവും ഊർജ്ജസ്വലവുമായ സാങ്കേതികവിദ്യയോടൊപ്പം സാമൂഹ്യനീതിയിലും അധിഷ്ഠിതമായൊരു സംവിധാനമായിരിക്കും അത്. എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും സഹകരണവും ഐക്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് കേരള ജനതയുടെ പിന്തുണയോടെയും മഹനീയമായ ഈ സഭയുടെ സഹകരണത്തോടെയും സഹാനുഭൂതിയുള്ള ഭരണം, ഗവേണൻസ് വിത്ത് എമ്പതി കാഴ്ചവെച്ചുകൊണ്ട് ഭാവി തലമുറയ്ക്ക് അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും സ്വായത്ത

0: ക്കാവുന്ന ഒരു പുതുയുഗ വികസിത കേരളം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം. സർ, ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന വിധിയുമായുള്ള മുഖാമുഖം എന്ന വിശ്വവിഖ്യാതമായ പ്രസംഗത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആധുനികവും സമഭാവന നിറഞ്ഞതും സമൃദ്ധിയുള്ളതുമായൊരു നാടിനെ സ്വപ്നം കണ്ടു. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ നമുക്ക് ഹൃദയത്തിൽ കുറിക്കാം. ഭാവി നമ്മളെ വിളിക്കുകയാണ്, ഏത് ദിശയിലേക്കാണ് നമ്മൾ പോകേണ്ടത്, എത്ര കഠിനമായ അധ്വാനമാണ് ചെയ്യേണ്ടത്. കൃഷിക്കാരും തൊഴിലാളികളുമായുള്ള സാധാരണ പൌരന്മാർക്ക് എല്ലാ അവസരങ്ങളും പൂർണ്ണ സ്വാതന്ത്ര്യവും ഉറപ്പാക്കണം. പട്ടിണിയെ, രോഗാവസ്ഥകളെ, വിദ്യാഭ്യാസത്തിന്റെ കുറവിനെ ശക്തമായി നേരിടണം. ജനാധിപത്യവും സമ്പദ്സമൃദ്ധിയും പുരോഗമനോന്മുഖവുമായ ഒരു നാടിനെ കെട്ടിപ്പടുക്കാനായി പ്രയത്നിക്കുക. എല്ലാവർക്കും നീതിയും ജീവിതത്തിന്റെ നിറവും പ്രദാനം ചെയ്യുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനം കെട്ടിപ്പടുക്കുകയാവണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. സർ, 2026-27 പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റിന്റെ സംക്ഷിപ്ത രൂപം ഞാൻ അവതരിപ്പിക്കുകയാണ്. പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ്: റവന്യൂ വരവ് 169,646.37 കോടി. സർ, റവന്യൂ ചെലവ് 2,05,001.67 കോടി. സർ, റവന്യൂ കമ്മി -35,355.30 കോടി. മൂലധന ചെലവ് -19,651.41 കോടി. വായ്പകളും മുൻകൂറുകളും തനി -1,398.65 കോടി. പൊതുകടം തനി 52,364.13 കോടി. പൊതുക്കണക്ക് തനി 4,000 കോടി. ആകെ കമ്മി -41.23 കോടി. വർഷാരംഭ രൊക്കബാക്കി -382.382.45 കോടി. വർഷാന്ത്യ രൊക്കബാക്കി -423.68 കോടി. ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചെലവ് -1,080.95 കോടി. വർഷാന്ത്യ രൊക്കബാക്കി -1,504.63 കോടി. സർ, 2026-27 പുതുക്കിയ ബജറ്റ് സഭയുടെ അംഗീകാരത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ജയ് ഹിന്ദ്.
1: താങ്ക് യു വെരി മച്ച്. ബജറ്റ് പ്രസംഗത്തിന്റെ കോപ്പി ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും മാധ്യമ പ്രതിനിധികൾക്കും ഇപ്പോൾ തന്നെ വിതരണം ചെയ്യുന്നതാണ്. അച്ചടിച്ച ബജറ്റ് രേഖകൾ അംഗങ്ങൾക്ക് ലെജിസ്ലേറ്റീവ് ഹോമിലെ മുറിയിലും മന്ത്രിമാർക്ക് ഓഫീസുകളിലും എത്തിക്കുന്നതായിരിക്കും. മുഴുവൻ ബജറ്റ് രേഖകളും നിയമസഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും കേരള ബജറ്റ് എന്ന ബജറ്റ് ആപ്ലിക്കേഷനിൽ നിന്നും പത്രമാധ്യമ പ്രവർത്തകർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓർഡർ ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നത് തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും ചേരുന്നതാണ്. അതിനു മുമ്പ് ഇതിന്റെ വിതരണം പൂർത്തിയാക്കണം.
2: പ്രിയ ശ്രോതാക്കളെ, 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനമായിരുന്നു യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ്. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റാണ് മുഖ്യമന്ത്രി, ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവതരിപ്പിച്ചത്. അതിന്റെ തത്സമയ പ്രക്ഷേപണമാണ് നമ്മൾ കേട്ടത്. ഈ പ്രക്ഷേപണത്തിന്റെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷയ്ക്കൊത്ത ഒരു ബജറ്റായിരുന്നു. അടുത്ത 5 വർഷത്തെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസനങ്ങളുടെ ഒരു ദിശാസൂചിക എന്ന രീതിയിലാണ് ഈ ഒരു ബജറ്റ് അദ്ദേഹം അവതരിപ്പിച്ചത്. വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള പുതിയ പദ്ധതികൾ, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കിയ ധവളപത്രത്തിലെ കണക്കുകൾ കൃത്യമായി ബജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം ഉദ്ധരിച്ചു. ഒപ്പം മുൻകാലങ്ങളിൽ വികസനത്തിന്റെ ഒരു പ്രധാന വെഹിക്കിൾ എന്ന് നമുക്ക് പറയാവുന്ന കിഫ്ബിയുടെ ഘടനയിലുള്ള സമഗ്രമായ പരിഷ്കരണത്തെക്കുറിച്ചും അത് പഠിക്കാനുള്ള വിദഗ്ദ്ധ സമിതിയെക്കുറിച്ചും ഇത്തരത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പരാമർശമുണ്ടായിരുന്നു. ഒപ്പം വികസനത്തിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ തീരദേശം 600 കിലോമീറ്ററോളം വരുന്ന തീരദേശ ഒപ്പം ജലസ്രോതസ്സുകളുമൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഉള്ള മാരിടൈം ആയിട്ടുള്ള, നമ്മൾ ഈ പ്രക്ഷേപണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മാരിടൈം വികസനം തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ഇതിനകത്തുണ്ടായി. ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. ഒപ്പം പ്രതീക്ഷിച്ചതുപോലെ തന്നെ കൊച്ചിയിലെ മദർഷിപ്പ് നിർമ്മാണ കേന്ദ്രം, കൊച്ചിയിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രം, അത്തരം തൊഴിൽ കേന്ദ്രങ്ങളിൽ തീരദേശവാസികളായ ആളുകൾക്ക് കൃത്യമായ തൊഴിൽ ലഭിക്കുന്നു എന്നത് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഇപ്പം കേരള മാരിടൈം പോളിസി എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കൂടാതെ മിഷൻ സമുദ്ര, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ 400 കോടി രൂപയാണ് മിഷൻ സമുദ്ര പദ്ധതിക്കായി ബജറ്റിൽ വിലയിരുത്തിയിരിക്കുന്നത്.

കേന്ദ്ര മാരിടൈം മ്യൂസിയം സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കൂടാതെ കൊച്ചി വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ, ഡാറ്റ അധിഷ്ഠിത ഇൻവെസ്റ്റ് കേരളം എന്ന പ്രത്യേക സെൽ രൂപീകരണം, ഒപ്പം വികസനം, അതിന്റെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് വികസനത്തിനായുള്ള നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി കൌൺസിൽ, കൂടാതെ സാമൂഹ്യക്ഷേമ മേഖലയിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ അവിടെ വൺ കേരള കരുതൽ മിഷൻ, രോഗികളായ ആളുകൾക്ക് കൂടുതൽ ഗുണഭോക്താക്കൾക്ക് സഹായം ലഭിക്കുന്ന രീതിയിലുള്ള വൺ കേരള കരുതൽ മിഷൻ എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കൂടാതെ ചെറുകിട ഇടത്തരം വ്യവസായ അങ്ങനെ ഒരു 10,000-ത്തോളം MSME കൾ ആരംഭിക്കാനുള്ള നടപടികൾ, ഒപ്പം ഗ്ലോബൽ ജോബ് വാച്ച് ടവർ തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ഇതോടൊപ്പം ഉണ്ടായി. കൂടാതെ നമ്മുടെ ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി 5 കോടി രൂപ വിലയിരുത്തുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായി. കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നോളജ് ഹബ്ബാക്കി മാറ്റുക എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നൊരു സാഹചര്യത്തിൽ കേരളത്തിൽ തന്നെ ലോകോത്തരമായ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം ഈ ബജറ്റിലുണ്ടാകുന്നു. കൂടാതെ വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള, അത്തരത്തിൽ നമ്മുടെ സ്വകാര്യ സർവകലാശാല ബില്ലിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനായിട്ട് 100 കോടി രൂപയോളം ഇവിടെ വകയിരുത്തുന്നു. ഒപ്പം UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലുണ്ടായ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുണ്ടായിരുന്ന പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി, അതിന് 50 കോടി രൂപയോളം വിലയിരുത്തിയിരിക്കുന്നു. കൂടാതെ രാജ്യത്തെ പ്രമുഖ ഗവേഷണ വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടുത്തി റിസർച്ച് പാർക്കുകൾ, വീണ്ടും വയോജന വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾക്കായി ഒരു പ്രത്യേക നമ്മുടെ രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ഒരു ക്ഷേമത്തിനായിട്ടൊരു വകുപ്പ് തന്നെ രൂപീകരിച്ച സർക്കാരാണ്. അപ്പോൾ വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വിലയിരുത്തുന്നു. ഒപ്പം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഭൂപരിഷ്കരണം 2.0, അതിനകത്ത് ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായേക്കും, മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളത്. ഒപ്പം വയോജനങ്ങളുടെ പരിഗണനയ്ക്കായി തന്നെ അവരുടെ പരിചരണത്തിനായുള്ള കെയർ ഗീവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. കായിക കേരളത്തിലെ പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി മലബാറിൽ ഏകദേശം 50 കോടി രൂപ മുടക്കി സ്റ്റേഡിയം നിർമ്മിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. കൂടാതെ ചലച്ചിത്ര മേഖലയ്ക്കും കൃത്യമായ വകയിരുത്തലുകളാണ് ഈ ബജറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം നിലവിൽ കൊച്ചിയിൽ സ്ഥാപിക്കുമെന്നുള്ളതുണ്ടാകുന്നു. ഒപ്പം കോഴിക്കോട് MD വാസുദേവൻ നായർ സ്മാരക കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കും. കൂടാതെ സംഗീത സംവിധായകൻ, അന്തരിച്ച സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്റർ പേരിൽ തൃശൂരിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കും. കൂടാതെ ഏവരും ഒറ്റുനോക്കിക്കൊണ്ടിരുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ഇൻഷുറൻസായി ലഭിക്കുന്നത്, അതിനായി പ്രാഥമികമായി പദ്ധതിയിലേക്ക് 10 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് തുടങ്ങിയ തിരുവനന്തപുരത്തും കോഴിക്കോടും ലൈറ്റ് മെട്രോ, കൂടാതെ ജെൻസികളെ ആകർഷിക്കുന്നതിനായിട്ട് ന്യൂജൻ ടെക്നോളജി വികസനത്തിനായി 50 കോടിയോളം രൂപ, ഒപ്പം നിർമ്മിത ബുദ്ധി മേഖലയിൽ മലയാളം കേന്ദ്രീകൃതമായിട്ടുള്ള നിർമ്മിത ബുദ്ധി മേഖലയിലെ സംരംഭങ്ങൾക്ക് 10 കോടി രൂപ. ഇപ്പം നിലവിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന, മുൻപ് തന്നെ പ്രഖ്യാപിച്ച പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കായിട്ട് 600 കോടി രൂപയും ഈ ബജറ്റിൽ വിലയിരുത്തിയിട്ടുണ്ട്. റബ്ബർ കർഷകർക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ താങ് വില 250 രൂപയായി വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം ഇവിടെയുണ്ടാകുന്നു. ഒപ്പം നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പൌൾട്രി ക്ലബ്ബുകൾ രൂപീകരിക്കും. ഒപ്പം ക്ഷീരവികസന മേഖലയിൽ ഏകദേശം 102 കോടിയിലധികം രൂപ, സംസ്ഥാനത്തിന്റെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററായി ഉയർത്താനുള്ള പദ്ധതികളും, ഒപ്പം അധികം വരുന്ന പാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറ്റാനുള്ള നടപടികളും ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം ഈ ബജറ്റിലുണ്ടായി. കൂടാതെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വന്നിരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. വനം വന്യജീവി സംരക്ഷണത്തിനായി 240 കോടിയിലധികം രൂപ വിലയിരുത്തി. ഒപ്പം നമ്മുടെ നാട്ടിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്നായ മനുഷ്യ വന്യജീവി സംഘർഷം ആധുനിക സാങ്കേതികതയുടെ സഹായത്തോടെ പരിഹരിക്കാനായിട്ട് ഏകദേശം 190 കോടിയിലധികം രൂപ ഇതിൽ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ എൻഡോസൾഫാൻ ബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും നടപ്പിലാക്കുമെന്നും ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി. IT മേഖലയിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും കൊച്ചി ഇൻഫോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് കോഴിക്കോട് സൈബർ പാർക്കിനെ ഉയർത്താനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം ഈ ബജറ്റിലുണ്ടായി. കൂടാതെ കശുവണ്ടി മേഖലയിലേക്ക് സമഗ്ര പാക്കേജ് അവതരിപ്പിക്കുന്നു. പുതുതലമുറ സംരംഭകർക്കായി ഇൻക്യുബേഷൻ സെന്ററുകൾ ആരംഭിക്കുന്നു. ഒപ്പം റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള പ്രത്യേക പദ്ധതികളും ഈ ബജറ്റിന്റെ ഭാഗമായിട്ടുണ്ടായി. കൂടാതെ ആലപ്പുഴയിലെ ഒരു പ്രധാന പ്രശ്നമായിരുന്ന ഹൌസ് ബോട്ട് മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിക്കായി 1422 കോടി രൂപയാണ് ഈ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ക്യാമ്പസുകൾ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു. റാഗിംഗ് തടയാനായി മുൻപ് തന്നെ

തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുണ്ടായിരുന്ന സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് വെൽഫെയർ ആക്ടിനെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുണ്ടായി. ഒപ്പം ആരോഗ്യ ടൂറിസം മേഖല ഡെസ്റ്റിനേഷൻ കേരളത്തിന് അത്തരത്തിൽ ടൂറിസം മേഖലയുടെ ഒരു ഡെസ്റ്റിനി ആഗോള ഹബ്ബായിട്ട് കേരളത്തെ മാറ്റാനായിട്ട് റീച്ച് കേരള പദ്ധതി, കൂടാതെ തെരഞ്ഞെടുക്കപ്പെട്ട മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവി തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ. ഒപ്പം ആരോഗ്യമേഖലയിലുള്ള മറ്റു മാറ്റങ്ങൾ, ആരോഗ്യമേഖലയിലെ പ്രധാന സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഗോൾഡൻ അവർ പ്രോജക്ട്, കൂടാതെ 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തി മറ്റ് രോഗങ്ങളുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പ്രതിരോധ പരിപാടികളെക്കുറിച്ചുള്ള പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നു. ക്യാൻസർ പ്രതിരോധത്തിനും കൃത്യമായ പരിഗണനയാണ് ഈ ബജറ്റിൽ നൽകിയിരിക്കുന്നത്. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി ഏകദേശം 20 കോടി രൂപ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് മുൻപ് പ്രഖ്യാപിച്ചിട്ടുള്ള, മുൻപൊരിക്കൽ തറക്കല്ലിട്ടതാണ് രണ്ടാം മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നു. കൂടാതെ സമാന സ്വഭാവമുള്ള ക്ഷേമനിധി ബോർഡുകൾ ലയിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനവും ഈ ബഡ്ജറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. കൂടാതെ സമയബന്ധിതമായി കുട്ടികൾക്ക് ഈ ഗ്രാന്റുകൾ കൊടുക്കും, ഭിന്നശേഷിക്കാർക്ക് പൊതുവായ ഇടങ്ങളിൽ റാമ്പ് അടക്കമുള്ള സൌകര്യങ്ങൾ നൽകും എന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി എന്നുള്ളതും ഈ ബഡ്ജറ്റിൽ പരിഗണനയ്ക്ക് വിധേയമായൊരു വിഷയമാണ്. ഒപ്പം പ്രമേഹ രോഗികൾക്ക് ആശ്വാസമായി ഇൻസുലിൻ പമ്പ് തദ്ദേശമായി വികസിപ്പിക്കാനുള്ള ശ്രമം, അതിനെക്കുറിച്ച് ബഡ്ജറ്റിൽ പരാമർശമുണ്ടാകുന്നു. കൂടാതെ നമ്മുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ള ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ തുടങ്ങിയ അമ്പലങ്ങൾ, ക്ഷേത്രങ്ങളെ തിരുപ്പതി മോഡലിലുള്ള വികസിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു. ഇ ഗവേണൻസ് അല്ലെങ്കിൽ നമ്മുടെ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ഫയലുകളുടെ നീക്കം, സെക്രട്ടേറിയറ്റിലുള്ള ഫയലുകളുടെ നീക്കം അതിവേഗത്തിലാക്കും, ഹൈറാർക്കി മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നു. കൂടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴേക്കും സ്റ്റേഷൻ ഹെഡ് ഓഫീസർമാരായിട്ട്, SHOമാരായിട്ട് കൂടുതൽ വനിതകൾ, കൂടാതെ വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. അതിനായി 10 കോടി രൂപ ഈ ബജറ്റിൽ വിലയിരുത്തിയിട്ടുണ്ട്. കൂടാതെ സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാനായി അവൾക്കൊപ്പം എന്ന പദ്ധതി, പിന്നെ ഭൂമിയുടെ ന്യായവില സംബന്ധിച്ചുള്ള പുനഃപരിശോധന ഉണ്ടാകുന്നു, നിലമ്പൂർ സർക്കാർ കോളേജിന്റെ കെട്ടിടം, ഒപ്പം കോട്ടയത്തെ സ്കൈവാക്കിന്റെ പ്രവൃത്തികൾ വീണ്ടും ആരംഭിക്കും എന്നുള്ള പ്രഖ്യാപനം ഇവിടെയുണ്ട്, ഈ ബഡ്ജറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കൂടാതെ പൊന്നാനി തീരദേശ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് 3 കോടി രൂപ, കൂടാതെ അന്തരിച്ച നടൻ സലീംകുമാറിന് എറണാകുളത്തെ സ്മാരകം ഏകദേശം 1 കോടി രൂപ അതിനായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് ക്യാൻസർ സെന്റർ, മലപ്പുറം താലൂക്ക് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കും, ഒപ്പം ക്യാൻസർ സെന്റർ എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തിരുവനന്തപുരത്തേക്ക് വരുമ്പം ബാലരാമപുരം നാവായിക്കുളം റിംഗ് റോഡ് പദ്ധതിക്ക് 100 കോടി രൂപയോളം വിലയിരുത്തിയിട്ടുണ്ട്. തൃത്താലയിൽ കെ ആർ നാരായണന്റെ പേരിൽ സിവിൽ സർവീസ് അക്കാദമി ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായിട്ടുണ്ട്. കൂടാതെ പ്രൈവറ്റ് ബസ്സുകൾ, പ്രത്യേകിച്ച് ഈ പ്രിയദർശിനി പദ്ധതിയൊക്കെ നടപ്പിലാക്കിയ പ്രൈവറ്റ് ബസ്സുകളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അവരുടെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി കുറച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രശസ്തമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ള പ്രസംഗം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ബജറ്റിന്റെ സമാപനം നടക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ കഴിഞ്ഞ വരാനിരിക്കുന്ന 5 വർഷത്തെ നമ്മുടെ നാടിന്റെ വികസനത്തെക്കുറിച്ചുള്ള കൃത്യമായ മാർഗരേഖയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനം ഇവിടെ ഉണ്ടായി. കൂടുതലായും നാടിന്റെ വികസനമൊപ്പം ക്ഷേമം, സമാന്തരമായ വരുമാന മാർഗങ്ങളിലുണ്ടാകുന്ന വർധന, അത്തരത്തിലുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി, ധനമന്ത്രി കൂടിയായ ശ്രീ വി ഡി സതീശൻ അവതരിപ്പിച്ചത്. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണിയുടെ ഭാഗത്തു നിന്നുള്ള സംസ്ഥാന ബജറ്റിന്റെ ഈ പുനഃ തത്സമയ പ്രക്ഷേപണം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇതേ തുടർന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 11 മണിക്കുണ്ടാവും. കൂടാതെ 12:30 വാർത്ത, 12:50 വാർത്തകളിലൊക്കെ തന്നെ ബജറ്റുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ടാകും, വിശേഷങ്ങളുണ്ടാകും. കൂടാതെ രാത്രി 9:15 ആകാശവാണിയുടെ വാർത്താ വിഭാഗം ബജറ്റിനെ കുറിച്ച് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ഉണ്ടാകും. കൂടാതെ മറ്റ് പരിപാടികളിലൊക്കെ തന്നെ തുടർന്ന് ആകാശവാണിയുടെ പരിപാടികളിൽ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള അനാലിസിസ് ഒക്കെ തന്നെ ഉണ്ടാകും. ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി. ഇതേ തുടർന്ന് 11 മണിക്ക് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഉണ്ടാകും. ഈ തത്സമയ പ്രക്ഷേപണത്തിന് സാങ്കേതിക സഹായം നൽകിയത് ബിജു കോലോത്ത്, വി സുരേഷ് കുമാർ, ഈ പരിപാടി ഒപ്പം സന്തോഷ് കുമാർ, ഒപ്പം ഈ സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖ നായർ. സംസ്ഥാന ബജറ്റിന്റെ ഈ തത്സമയ പ്രക്ഷേപണം ശ്രവിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
5: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വിജേഷ്. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചു. ധവളപത്രത്തിലെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് ഈ ബജറ്റെന്ന് അദ്ദേഹം പറഞ്ഞു. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആരോഗ്യമേഖല മെച്ചപ്പെടുത്തുമെന്നും വയോജനങ്ങളെ സംരക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രതിസന്ധികൾക്കിടയിലും KSRTCയിലെ സൌജന്യ യാത്ര ഉൾപ്പെടെയുള്ള ഇന്ദിരാ ഗ്യാരന്റികൾ ഇതിനോടകം നടപ്പാക്കാൻ സാധിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു.
6: പശ്ചിമേഷ്യൻ സംഘർഷം ഉളവാക്കിയിട്ടുള്ള അനിശ്ചിതത്വം മൂലം പ്രവാസി പണത്തിൽ, റെമിറ്റൻസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറവും എണ്ണവിലയിലെ മാറ്റങ്ങൾ സൃഷ്ടിച്ച പണപ്പെരുപ്പവും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന ദേവളപത്രത്തിലെ കണ്ടെത്തലുകളുടെയും മേൽ പ്രതിസന്ധികളുടെയും പശ്ചാത്തലത്തിലാണ് ഈ സർക്കാരിന്റെ പ്രഥമ ബജറ്റ് ഞാൻ അവതരിപ്പിക്കുന്നത്.
5: കിഫ്ബിയുടെ പ്രവർത്തനം സമഗ്രമായി പരിഷ്കരിക്കും. ഇതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹരിത ഇന്ധന സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്ത് ഉയർത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചു. തൃശൂർ, എറണാകുളം ജില്ലകളെ ചേർത്ത് ഗ്ലോബൽ ഗോൾഡ് ഹബ്ബ് നിർമ്മിക്കും. കേരളത്തെ ഏഷ്യയിലെ സുപ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് ആക്കി മാറ്റാനുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കും. നിക്ഷേപ സൌഹൃദമാക്കി മാറ്റുന്നതിന് ഇൻവെസ്റ്റ് കേരളം സെൽ ഏകജാലക സംവിധാനം ആരംഭിക്കും. സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. ഇതിനായി മിഷൻ സമുദ്ര പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു.
6: കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി വിഭാവനം ചെയ്ത് റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റും.
5: സംസ്ഥാനത്തെ ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് വാലി പദ്ധതി നടപ്പാക്കും. വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ അവസരങ്ങൾ കണ്ടെത്താൻ വഴിയൊരുക്കുന്ന ഈ പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റ്

0: പ്രഖ്യാപിച്ചു. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. വയനാട് ട്രൈബൽ സർവകലാശാലയ്ക്ക് 50 കോടിയും IIT മാതൃകയിൽ റിസർച്ച് പാർക്കിന് 60 കോടി രൂപയും നീക്കിവച്ചു. കേരള സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആന്റ് പ്ലാനിംഗ് സ്ഥാപിക്കാൻ 2 കോടി രൂപ വകയിരുത്തി. വിദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്നവരെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്താനും അവരുടെ കഴിവ് പ്രയോജനപ്പെടുത്താനുമുള്ള പദ്ധതികൾ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കും. KSRTC ബസുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രയ്ക്ക് 600 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് വിലങ്ങാട് വികസനത്തിന് പ്രത്യേക പാക്കേജ് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിനായി 5 കോടി രൂപ വകയിരുത്തി. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കും. ഗ്രാമസഭകൾ ഓൺലൈനാക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ വകയിരുത്തി. കോഴിക്കോട് സൈബർ പാർക്കിനെ തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും കൊച്ചി ഇൻഫോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. സർക്കാർ ജീവനക്കാരുടെ DA DR മുടക്കമില്ലാതെ നൽകും. മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പരിഷ്കരിക്കും. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കി മാറ്റുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി ബജറ്റിൽ 2074 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്കായി ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിന് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. വയോജന കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തിയതായും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു.
1: വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു.
0: കൃഷി കാർഷിക അനുബന്ധ മേഖലകൾക്കായി 1534.98 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. റബ്ബറിന്റെ താങ്ങുവില കിലോയ്ക്ക് 200 രൂപയിൽ നിന്ന് 250 രൂപയായി ഉയർത്തി. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും. ഫലം പുഷ്പകൃഷി നടത്തുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കും. വനിതകൾക്കായി കൃഷി സഖി പദ്ധതി തുടങ്ങും. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കും. മുതലപ്പൊഴി ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആശാൻ എന്ന ചിത്രത്തിലെ ഗാനം.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: വീടുകളുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956 007.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ടു മണി വരെ.
5: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
6: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
7: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
8: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ നേരിടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് എപ്പിലെപ്സി അഥവാ അപസ്മാരം. അപസ്മാരം എന്ന രോഗാവസ്ഥയെക്കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അടുത്തറിയാം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: അപസ്മാരം എന്ന രോഗാവസ്ഥയെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: അപസ്മാരം എന്ന രോഗാവസ്ഥ ഒന്നിലേറെ തവണ പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ ജന്നി വരുന്ന ഒരു രോഗാവസ്ഥയാണ് നമ്മൾ അപസ്മാരം എന്ന് പറയുന്നത്. അപസ്മാരം ഉണ്ടാകുന്ന തലച്ചോറിന്റെ തകരാറ് മൂലമാണ്. തലച്ചോറിലെ ഒരു കോശം ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങൾ ഒരുമിച്ച് അമിതമായും അതിസങ്കീർണമായി പെട്ടെന്ന് ഫയർ ചെയ്യുമ്പോൾ, അമിതമായി വൈദ്യുതി തരംഗങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഈ ജന്നി ഉണ്ടാകുന്നത്. അത് തലച്ചോറിന്റെ ഏത് ഭാഗത്ത് നിന്നും വരുന്നു എന്നുള്ളതനുസരിച്ച് ഈ ജന്നിയുടെ ലക്ഷണം വ്യത്യസ്തപ്പെട്ടിരിക്കും. അതായത് മാംസപേശികളെ നിയന്ത്രിക്കുന്ന ഭാഗത്ത് നിന്നുമാണ് വരുന്നെങ്കിലാണ് നമ്മൾ സാധാരണ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഈ ജന്നി അഥവാ കോട്ടൊക്കെ കാണുന്നത്. അതുപോലെ നമ്മുടെ തലച്ചോറിന്റെ കാഴ്ചയെ നിയന്ത്രിക്കുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ ആ ലക്ഷണം വ്യത്യസ്തമായിരിക്കും. സ്പർശനത്തിനെ അറിയുന്ന പെരിറ്റൽ ലോബ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു വശം തരിപ്പ് പോലെയായിരിക്കും, ചിലപ്പോൾ ബോധക്ഷയം പോലെയായിരിക്കാം. അങ്ങനെ പല രീതിയിൽ ഈ ഫിറ്റ്സ് പ്രത്യക്ഷപ്പെടാം. അത് ഒന്നിലേറെ തവണ വരുമ്പോഴാണ്, പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ വരുമ്പോഴാണ് നമ്മൾ അതിനെ എപ്പിലെപ്സി എന്ന് പറയുന്നത്.
1: മാഡം, ഈ രോഗം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ഈ രോഗം പാരമ്പര്യമായി ഉണ്ടാകാൻ സാധ്യതയുള്ളതാണോ?
2: ഈ അപസ്മാരം എന്നത്

നമുക്ക് ഒരു ഗർഭസ്ഥ ശിശു മുതൽ വയസ്സായ പ്രായവൃദ്ധർക്ക് വരെ ഏത് പ്രായത്തിലും വരാവുന്ന ഒരസുഖമാണ്. പല കാരണങ്ങൾ കൊണ്ട് അപസ്മാരമുണ്ടാകാം. ജനിതകമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് പല രീതിയിൽ തലച്ചോറിനുള്ള ചാനലുകളുടെ വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ ചില മെറ്റബോളിക് അസുഖം

0: മറ്റ് കാരണങ്ങൾ, അതായത് നമ്മുടെ ജനനശേഷം, ഒന്ന് ജനന സമയത്ത് തന്നെ ഉണ്ടാവുന്ന തകരാറുകൾ, ഓക്സിജൻ നല്ല രീതിയിൽ കുഞ്ഞിന്റെ തലച്ചോറിന് കിട്ടാതെ വരിക, രക്തയോട്ടം കിട്ടാതെ വരിക, അല്ലെങ്കിൽ ജനന സമയത്ത് ഗ്ലൂക്കോസ് കുറഞ്ഞു പോവുക, ഇതെല്ലാം ഒരു ശിശുവായിരിക്കുമ്പോൾ തന്നെ അപസ്മാര രോഗത്തിന് കാരണമാകാവുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം തലച്ചോറിനുണ്ടാകുന്ന പരിക്കുകൾ, അത് മറിഞ്ഞു വീണോ അല്ലെങ്കിൽ ആക്സിഡന്റിലൂടെയൊക്കെ ഉണ്ടാകുന്ന തലക്കേൽക്കുന്ന ക്ഷതങ്ങൾ, തലച്ചോറിന് വരുന്ന അണുബാധ മൂലമുണ്ടാകുന്ന ക്ഷതങ്ങൾ, സ്ട്രോക്ക് വരുമ്പോൾ തലച്ചോറിനുള്ളിൽ രക്തം കട്ടപിടിച്ചോ അല്ലെങ്കിൽ രക്തസ്രാവം മൂലമോ ഉണ്ടാകുന്നവ, അല്ലെങ്കിൽ തലച്ചോറിലെ അണുബാധകൾ, തലച്ചോറിലെ മുഴകൾ, ഇവയെല്ലാം തന്നെ ഭാവിയിൽ അപസ്മാര രോഗത്തിന് കാരണമാകാം. പ്രായമായവരിലാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും തലച്ചോറിലെ ചെറിയ രക്തക്കുഴലുകൾ അടയുന്നത് ജെന്നിക്ക് കാരണമാകാം എന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾക്കാണെന്നുണ്ടെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയുന്നതും കൂടുന്നതും എല്ലാം ജെന്നി ഉണ്ടാകാം. അതുപോലെ സോഡിയത്തിന്റെ അളവ് കൂടുന്നത്, കുറയുന്നത, പ്രത്യേകിച്ചും കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നത്, ഇവയെല്ലാം ജെന്നി ഉണ്ടാകാൻ കാരണമാകാം. പക്ഷേ അടിക്കിടെ ഇങ്ങനെയുള്ള ഈ ഗ്ലൂക്കോസോ സോഡിയമോ പോലുള്ള കാര്യങ്ങളൊന്നും കൂടെ അല്ലാതെ ജെന്നി അടിക്കടി വരുന്ന ഒരു രോഗാവസ്ഥയെ ആണ് നമ്മൾ അപസ്മാരം എന്ന് പറയുന്നത്. പാരമ്പര്യമായിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനിതകമായിട്ടുള്ള റീസൺസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി എന്ന് പറയും. അതിൽ തന്നെ ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി, അത് പ്രധാനമായിട്ട് ഒരു ടീനേജ് പ്രായത്തിലാണ് ആരംഭിക്കുക. പെട്ടെന്ന് ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന പോലെയും കയ്യിൽ നിന്ന് സാധനങ്ങൾ തെറിച്ചു പോകുന്ന ഞെട്ടൽ പോലെ, പ്രത്യേകിച്ച് അതിരാവിലെകളിലും ഉറക്കമുളയ്ക്കുമ്പോഴും ഉള്ളാവുന്ന ഞെട്ടലുകളായിരിക്കാം ഈ ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സിയുടെ തുടക്കം. പിന്നീട് അതിനുശേഷം ശരീരം മൊത്തത്തിൽ വെട്ടലും വിറയലും വരുന്നത് പോലെയുള്ള പൂർണ്ണമായിട്ടുള്ള ജനിരോഗമായിട്ട് പ്രത്യക്ഷപ്പെടാം. ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി, ജുവനൈൽ ആബ്സൻസ് എപ്പിലെപ്സി, പിന്നെ പലതരത്തിലുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലേറ്റഡും സോഡിയം ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ജനിതകമായിട്ടുള്ള എപ്പിലെപ്സികളും ഉണ്ട്.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും തലച്ചോറിന്റെ ഏത് ഭാഗത്തെ കോശങ്ങളാണ് ഈ അബ്നോർമൽ ആയിട്ട് ഫയർ ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും. അതിൽ ഏറ്റവും നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒന്ന് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറയും. അതായത് തലച്ചോറിലെ ഈ ടെമ്പറൽ ലോബ്, അതായത് രണ്ട് വശത്തും നമ്മുടെ പ്രധാനമായിട്ടും കേൾക്കുക, മണമറിയുക, ഇവയെല്ലാം അറിയാനായിട്ട് ഉപകരിക്കുന്ന ഒരു സ്ഥലമാണ് ടെമ്പറൽ ലോബ്. ഈ ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയുടെ ആദ്യ ലക്ഷണം പലപ്പോഴും ഇത് വരാൻ പോകുന്നതായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കിട്ടും. അതിന് നമ്മൾ ഓറ എന്ന് പറയും. അതൊരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു സ്മെൽ, പലപ്പോഴും ഒരു ദുർഗന്ധം അനുഭവപ്പെടുന്ന പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ വയറ്റിൽ എന്തോ ഉരുണ്ട് കയറുന്ന പോലെ, അല്ലെങ്കിൽ എന്തോ ഇങ്ങനെ ഉയർന്ന നെഞ്ചിലൂടെ ഇങ്ങനെ ഉയർന്ന് പൊങ്ങി വരുന്നത് പോലെ അപരിചിതത്വം തോന്നുക. നമുക്ക് വളരെ പരിചിതമായിട്ടൊരു ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പോലും സ്ഥലമെല്ലാം അപരിചിതം, ആൾക്കാരെ പരിചയമില്ലാത്ത പോലെ തോന്നുക. നമ്മൾ അത് ഒരു ലക്ഷണം. മറ്റൊന്ന് വളരെ പരിചിതമല്ലാത്തൊരു സ്ഥലത്ത് ഭയങ്കര പരിചയം ഉള്ളതുപോലെ തോന്നുക, തിരിച്ചു അനുഭവപ്പെടാം, അങ്ങനെ ഒരു ഓറ തോന്നാം, അല്ലെങ്കിൽ ദേഹത്തൊരിടത്ത് നിന്ന് തരിപ്പ് അനുഭവപ്പെടുന്ന പോലെ തോന്നാം. ഈ ഓറയ്ക്ക് ശേഷം പെട്ടെന്ന് സ്റ്റക്കായി നിന്ന് പോവുക, കണക്ഷൻ വിട്ട് തുറച്ച് അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ, അതിനുശേഷം ഓട്ടോമാറ്റിസംസ്. അപ്പോ പലപ്പോഴും കൈകളിൽ ഇങ്ങനെ വിരലുകളെ ചലിപ്പിക്കുക, കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുക, അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക, അതിനൊപ്പം ചുണ്ടിലും നാവിനും വായ്ക്ക് ചുറ്റുമുള്ള ചലനങ്ങൾ, അത് നാക്ക് വെച്ച് ഇങ്ങനെ ചുണ്ട് അനക്കുന്ന നക്കുന്നത് പോലെയും ചവയ്ക്കുന്ന പോലെയും ചെയ്യുക. അതിനുശേഷം നടന്ന എന്താണെന്ന് പൂർണ്ണമായിട്ടും മറന്നു പോവാം. ഇങ്ങനെ ഒരു നാല് സ്റ്റേജിലേക്ക് മിനിറ്റുകൾക്കുള്ളിൽ പോകാം. ചിലപ്പോൾ മൊത്തത്തിൽ ബോധക്ഷയം വന്ന് വെട്ടലും വിറയലും നാക്ക് കടിക്കുന്ന പോലെയും മലമൂത്ര വിസർജനവും ഒക്കെ സംഭവിക്കാം. മറ്റൊന്ന് പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി. ഈ ഗ്രൂപ്പിൽ നമുക്ക് ഈ ഒരു ഓറ ഉണ്ടാവില്ല, ഇത് വരാൻ പോകുന്നതായിട്ട് അറിയില്ല. അതിനു മുന്നേ തന്നെ ആൾക്ക് ബോധക്ഷയം സംഭവിക്കുകയും കൈകാലുകൾ മൊത്തത്തിൽ ഒരുമിച്ച് വെട്ടിത്തുടങ്ങുകയും ചെയ്യാം. ചിലരിൽ ഈ ജെന്നി വന്നതിന് ശേഷം ഒരു വശത്തെ കൈക്കോ കാലിനോ തളർച്ച അനുഭവപ്പെടാം. ഇത് പലപ്പോഴും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മാറുന്നതായിരിക്കും. ഇങ്ങനെയുള്ള രീതിയിൽ വരാം. അപ്പം നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്ന സ്ഥലത്ത്, കാഴ്ചയെ നിയന്ത്രിക്കുന്ന ഓക്സിപിറ്റൽ ലോബിൽ നിന്നുമാണ് ഈ ജെന്നിയുടെ വൈദ്യുതി ആദ്യമായിട്ട് വരുന്നെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുക. പെട്ടെന്ന് എന്തെങ്കിലും ലൈറ്റ്സ് എല്ലാം പെട്ടെന്ന് മിന്നിമാഞ്ഞ് പോകുന്ന പോലെ, കളർഫുൾ ലൈറ്റ്സ് പോകുന്ന പോലെ ആയിരിക്കും കാണുക, അല്ലെങ്കിൽ പെട്ടെന്ന് കാഴ്ച മങ്ങുന്ന പോലെ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഫിറ്റ്സിന്റെ ലക്ഷണം കാണാം. എപ്പോഴും നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ കൈയും കാലും ഇട്ട് അടിക്കുകയും വായിലൂടെ നുരയും പുതയും വരികയും മലമൂത്ര വിസർജനം ചെയ്യുകയും നാക്ക് കടിക്കുക, കണ്ണു മുകളിലോട്ട് പോയി, ഇതെല്ലാം എല്ലായ്പ്പോഴും വരണമെന്നില്ല. ഇത് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്നനുസരിച്ച് ലക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. ചിലർക്ക് ഒന്നിലേറെ തവണ ഒരേ ദിവസം വരാം. ചിലപ്പോൾ മിക്കപ്പോഴും രണ്ട് മിനിറ്റിനുള്ളിൽ തനിയെ ആ ജെന്നി തനിയെ തീരുകയാണ് പതിവ്. വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ ഇത് മിനിറ്റുകളോളം നീണ്ടു നിൽക്കാം. അതൊരു അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്.
1: മാഡം, ഒരാൾക്ക് അപസ്മാരം പൊടുന്നനവേ ഉണ്ടായാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഒരാൾക്ക് അപസ്മാരം ഉണ്ടായാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും പ്രധാനമായിട്ട് അയാളുടെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക, അയാളുടെ കൈകാലുകളൊക്കെ പിടിച്ചു വെച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കുക.

0: വായിലേക്ക് ഒന്നും വെള്ളം ഒഴിച്ചു കൊടുക്കാനോ ഒന്നും പാടുള്ളതല്ല. അതെല്ലാം ശ്വാസകോശത്തിലോട്ട് കടന്ന് അണുബാധയ്ക്ക് കാരണമാകാം. അതുപോലെ വായിക്ക് എന്തെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാൻ ശ്രമിക്കാം. പക്ഷെ ഒരിക്കലും വായിലേക്ക് ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. കയ്യിലെ താക്കോല് പോലുള്ള കാര്യങ്ങൾ പിടിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പറ്റുമെങ്കിൽ ആ രോഗിയെ ഒന്ന് മാറ്റിക്കിടത്തുക. കഴുത്തിന് ചുറ്റും ടൈറ്റ് ആയിട്ടുള്ള ഷർട്ട് കോളറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അയച്ചു കൊടുക്കുക. ഈ വെട്ടൽ തീർന്നതിന് ശേഷം രോഗിയെ ഇടതുവശത്തേക്ക് ചരിച്ച് കിടത്തുക. അപ്പൊ വായിലുണ്ടാകുന്ന കുറെ സ്രവങ്ങൾ ഉണ്ടാവും. ഇവയെല്ലാം ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 2 മിനിറ്റിനുള്ളിൽ ഈ രോഗിയുടെ ജെന്നി ചലനങ്ങൾ തീരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു എമർജൻസി അലേർട്ടാണ്. എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടണം. ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
1: മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭിണികളിൽ അപസ്മാരം ഉണ്ടായാൽ അത് കുഞ്ഞിനെ ബാധിക്കുമോ എന്നുള്ളതാണ്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒന്നാമത്തെ കാര്യം, ഗർഭിണികളിൽ ആദ്യമായിട്ട് ഫിറ്റ്സ് വരുന്നത് പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ചില കാരണങ്ങൾ കാരണമാണ്. അത് പലപ്പോഴും ജനിതക കാരണങ്ങളല്ല. ഈ ഗർഭാവസ്ഥയിൽ പലപ്പോഴും പ്രഷർ, രക്തസമ്മർദ്ദം അമിതമായി വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ തലച്ചോറിനകത്ത്, ഈ ഗർഭിണിയുടെ തലച്ചോറിനകത്തുള്ള രക്തക്കുഴലുകൾ പെട്ടെന്ന് വികസിക്കുന്ന അവസ്ഥയും ചുരുങ്ങുന്ന അവസ്ഥയും എല്ലാം ഉണ്ടാകാം. അങ്ങനെയുള്ള അവസ്ഥകളിലും തലച്ചോറിനുള്ളിലെ വെയിനുകൾക്കുള്ളിൽ രക്തം കട്ട പിടിക്കാം. നമ്മൾ CVT എന്ന് പറയും. CVT, പ്രസ്, RCVS, എക്ലാംസി, അങ്ങനെ ഒരു 3-4 കാരണങ്ങൾ അത് യൂഷ്വലി ഗർഭാവസ്ഥയിലാണ് കാണപ്പെടാറുള്ളത്. അത് ഗർഭിണിക്കാണ് സംഭവിക്കുക. അത് കുഞ്ഞിനെ ഡയറക്റ്റ് അപസ്മാരത്തിന് കാരണമാവില്ല. പക്ഷെ അമ്മയ്ക്ക് അപസ്മാരം വരുന്ന ആ സമയത്ത് കുഞ്ഞിന് ഒന്ന് അമ്മ വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് ഗർഭസ്ഥ ശിശുവിന് പരിക്ക് പറ്റാൻ കാരണമാകാം. കുഞ്ഞിനൊരു പക്ഷേ നല്ല രീതിയിൽ ഓക്സിജൻ ആ സമയത്ത് കിട്ടാതെ വരികയാണെങ്കിൽ അതെല്ലാം കുഞ്ഞിന് തകരാറുണ്ടാക്കാം എന്നുള്ളതല്ലാതെ, അമ്മയ്ക്ക് ഗർഭാവസ്ഥയിൽ ഒരു ജെന്നി ഉണ്ടാകുന്നത് കുഞ്ഞിന് ഭാവിയിൽ ജെന്നി ഉണ്ടാകാനുള്ള ഒരു ഡയറക്റ്റ് കാരണം ആകുന്നില്ല.
1: അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയും മാനസിക സമ്മർദ്ദങ്ങളും അത് ഈ രോഗത്തിന് ഒരു കാരണമാണോ?
0: ഉറക്കമില്ലായ്മയും മാനസിക സമ്മർദ്ദവും മാത്രം കാരണം ഒരാൾക്ക് ജെന്നി വരില്ല. പക്ഷേ ജെന്നി ഉള്ള ഒരാൾക്ക്, അപസ്മാര രോഗമുള്ള ഒരാൾക്ക് ബ്രെയിൻ റെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നോർമലി ഒരു 6 to 8 hours ഓരോ അഡൾട്ട് മുതിർന്ന വ്യക്തിയും ഉറങ്ങേണ്ടതുണ്ട്. നല്ല രീതിയിലുള്ള വിശ്രമം ലഭ്യമായില്ല എന്നുണ്ടെങ്കിൽ ജെന്നി വരാനുള്ള സാധ്യത കൂടും. അല്ലാതെ ഉറക്കം കിട്ടിയില്ല അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഉണ്ട് എന്നുള്ളത് മാത്രം ഒരിക്കലും ജെന്നിക്കൊരു കാരണം ആകുന്നില്ല.
1: മാഡം, അപസ്മാരം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവുമോ? അതുപോലെ തന്നെ അവർക്ക് ഒരു സാധാരണ ജീവിതം നയിക്കാനാവുമോ?
0: വളരെ ചെറിയൊരു 10% രോഗികൾക്ക് മാത്രമാണ് ശരിക്കും മരുന്നുകളിലൂടെ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ കഴിയാതെ വരുന്നത്. മിക്കവാറും ഒരുവിധപ്പെട്ട നല്ല 10% രോഗികൾക്കും കൃത്യമായ രീതിയിലുള്ള മരുന്നുകൾ, അവയുടെ കറക്റ്റ് കോമ്പിനേഷൻ, ഒന്നിലേറെ മരുന്നുകൾ വേണ്ടി വരാം. അതിന് വേണ്ട അളവിലൊക്കെ കൊടുക്കുമ്പോഴേക്കും ഏത് തരം ജെന്നിയാണെന്നുള്ള തിരിച്ചറിഞ്ഞ് വേണ്ട രീതിയിൽ കൊടുക്കുമ്പോൾ മെജോറിറ്റി ആൾക്കാർക്കും ജെന്നി നല്ല രീതിയിൽ നിയന്ത്രണ വിധേയമാകും. ചിലർക്ക് ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം. ഈ ജെന്നി ഉണ്ടാകുന്ന വൈദ്യുത തരംഗം കൂടുതലായിട്ട് വരുന്ന ഭാഗത്തിന് ചിലപ്പോൾ സർജറി ചെയ്ത് റിമൂവ് ചെയ്തതായിട്ട് വന്നേക്കാം. അല്ലാത്ത പക്ഷം ഇവർക്കെല്ലാം നല്ല രീതിയിൽ വളരെ നോർമലായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയും. പക്ഷെ അപകടകരമായുള്ള സാഹചര്യങ്ങൾ, അതായത് ഉദാഹരണത്തിന് ഈ വൈദ്യ ഒരുപാട് ഫയർ, തീയോട് അനുബന്ധിച്ച് ജോലി ചെയ്യുന്നവർ, ഉയരങ്ങളിൽ കയറി ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഡൈവിങ്, അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അതായത് ആ സാഹചര്യത്തിൽ ജെന്നി വന്നാൽ ആ രോഗിക്ക് അപകടം വരാം, അത്തരം സാഹചര്യങ്ങൾ അവരൊഴിവാക്കണം. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരു സാധാരണ കുടുംബജീവിതവും എല്ലാം അപസ്മാരമുള്ള ഏതൊരു രോഗിക്കും സാധ്യമാണ്.
1: മാഡം, അപസ്മാരമുള്ള രോഗികൾ ഡ്രൈവിംഗ് ഒഴിവാക്കുന്നതല്ലേ നല്ലത്?
0: അത് തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ഈ ജെന്നി വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് വിദേശ രാജ്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതൊരു 1 മാസം മുതൽ 3 മാസം വരെയും ഡ്രൈവിംഗ് ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ ഹെവി ഡ്രൈവിംഗ്, ഹെവി വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്യുന്നവർ അത് പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യമാണ്.
1: മാഡം, അപസ്മാര ബാധിതരായ രോഗികളുടെ കുടുംബാംഗങ്ങൾക്ക് എന്ത് നിർദ്ദേശമാണ് മാഡത്തിന് നൽകാനുള്ളത്?
0: അപസ്മാരമുള്ള ഒരു രോഗി നിങ്ങളുടെ കുടുംബത്തിലുണ്ട് എന്ന് വെച്ചാൽ അത് മറ്റൊരു ഹൃദ്രോഗം പോലെയോ ഒക്കെ ഉള്ള മറ്റൊരു രോഗം മാത്രമാണ് യഥാർത്ഥത്തിൽ അപസ്മാരം. അത് കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ വേണ്ട മരുന്നുകൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളിൽ ഏതൊരാളെ പോലെയും അവർക്ക് കഴിയാനാകാം. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളമാണെന്നുണ്ടെങ്കിൽ വിവാഹം തീരുമാനിക്കുന്നതിന് മുന്നേ തന്നെ, അതായത് ഗർഭിണിയാകാൻ സാധ്യതയുള്ളതിന് ഒരു 1 വർഷം മുന്നേ തന്നെ കൃത്യമായി ഡോക്ടറെ കണ്ട് മരുന്നുകളിൽ ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടതായി വരും. കാരണം എല്ലാ മരുന്നുകളും ഗർഭിണി ാകാൻ സാധ്യതയുള്ളവർ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് അതിനു മുന്നേ തന്നെ ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രോഗം നല്ല രീതിയിൽ നിയന്ത്രണം വരുത്തുകയും തകരാറുണ്ടാകാത്ത, അതായത് അമ്മയ്ക്കും കുഞ്ഞിനും ഒന്നും ബുദ്ധിമുട്ടുണ്ടാകാത്ത മരുന്നുകളിലേക്ക് മാറ്റേണ്ടതായിട്ടും വരും. അതല്ലാതെ എന്തുകൊണ്ടും മറ്റേതൊരു രോഗം പോലെയും നോർമലായി ചികിത്സിച്ച് തികച്ചും സാധാരണമായ ഒരു ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്.

0: അവരെ നമ്മൾ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം June 21 ഞായറാഴ്ച രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കുന്നു. ഈ യോഗാ ദിനത്തിൽ യോഗയെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കി ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് മുന്നേറുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ആരോഗ്യകരവും സന്തോഷകരവും സജീവവുമായ ജീവിതത്തിനായി യോഗയെ ജീവിതശൈലിയായി സ്വീകരിക്കാം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസിന്റെ വഴികാട്ടി.
3: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: outdated and unsuited to present-day realities. Speaking at the 62nd session of the UNHRC, First Secretary at the Permanent Mission of India to the United Nations, Anupama Singh said, a state which exports terror as an instrument of policy continues to demand the privileges of cooperation predicated on goodwill and friendship.
1: Our position on Indus Water Treaty is well known. It defies logic that a state which exports terror as an instrument of policy continues to demand the privileges of cooperation predicated on goodwill and friendship. It is equally undeniable that the treaty is now outdated. No technical arrangement can remain frozen in time while the world around it is transformed. A treaty negotiated in 1960 cannot be treated as a perpetual entitlement which is insulated from accountability, detached from present-day realities and untouched by the profound changes of the past 6 decades.
0: India's LNG tanker Disha has successfully arrived at the Dahej port in Gujarat after crossing the strategically important Strait of Hormuz. It is carrying 62,370 metric tons of liquefied natural gas from Qatar's Ras Laffan terminal. The cargo is expected to strengthen LNG availability and support stable energy supplies across the country amid geopolitical tensions in West Asia. In the FIFA World Cup, Mexico defeated South Korea 1-0 at the Guadalajara Stadium, Mexico, to become the first country to qualify for the knockout round of 32 today. In hockey, India defeated Uruguay 3-2, registering their third consecutive win in the FIH Women's Nations Cup in New Zealand yesterday. Benchmark domestic equity indices were trading around 1% lower in a forenoon session today. Sensex tumbled 790 points to 76,620, while the Nifty shed 210 points to 23,960 when reports last came in. And with that, we end this news bulletin.
2: Akashavani, Kannur, Sevana Vartagal. അധ്യയന വർഷത്തിലെ കണ്ണൂർ സർവകലാശാല പഠന വകുപ്പുകളിലെ 5 വർഷ ഏകീകൃത ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കും അഫിലിയേറ്റഡ് കോളേജുകളിലെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കുമുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. 22-നാണ് ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി. 1-ാം അലോട്ട്മെന്റ് 24-ന്. തോട്ടട എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് അഭിമുഖം 3 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർഗോഡ് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലേക്ക് എക്സ്റേ ടെക്നീഷ്യനെയും എക്സ്റേ അറ്റൻഡറെയും നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 26-ന് രാവിലെ 11-ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചേംബറിൽ നടക്കും. എക്സ്റേ ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായവർക്ക് പങ്കെടുക്കുക. മൃഗങ്ങളുടെ എക്സ്റേ എടുത്ത് പരിചയമുള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 9447741777. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ സുവോളജി വിഷയത്തിൽ താൽക്കാലിക അധ്യാപകനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 23-ന് രാവിലെ 10:30 നടക്കും. യോഗ്യത 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദം. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 0499225602727. കൊമ്പടാച്ചേ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആശാവർക്കർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 4 രാവിലെ 10:30 നടക്കും. പഞ്ചായത്തിൽ സ്ഥിര താമസക്കാരായ SSLC യോഗ്യതയുള്ളവരും വിവാഹിതരും 25-ഉം 45-ഉം ഇടയിൽ പ്രായമുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0499242800. പട്ടികവർഗ വികസന വകുപ്പിനു കീഴിൽ കാസർഗോഡ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ ഓഫീസിന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ സ്റ്റുഡന്റ് കൌൺസിലർമാരെ നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി 22-ന് രാവിലെ 11-ന് ജില്ലാ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തും. കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആന്റ് ഗൈഡൻസ് ബ്യൂറോ ആന്റ് കണ്ണൂർ മോഡൽ കരിയർ സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി ഒഴിവുകളിലേക്ക് നാളെ രാവിലെ 10 മുതൽ 12 വരെ സൌജന്യ പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ രാവിലെ 9:30 കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ താവക്കര ആസ്ഥാനത്തിലെ സെൻട്രൽ ലൈബ്രറി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആന്റ് ഗൈഡൻസ് ബ്യൂറോയിൽ 3 സെറ്റ് ബയോഡാറ്റ സഹിതം എത്തിച്ചേരണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497273130. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള നീലേശ്വരം സെന്റർ ഫോർ MBA മാങ്ങാട്ടുപറമ്പ സെന്റർ ഫോർ മാനേജ്മെന്റ് സ്റ്റഡീസ് ITEC പാലയാട് മഞ്ചേശ്വരം സെന്റർ ഫോർ ലീഗൽ സ്റ്റഡീസ് എന്നിവിടങ്ങളിലേക്ക് ഒരു വർഷ കാലാവധി വ്യവസ്ഥയിൽ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക്

യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മാസം 25 ആണ്. വിശദ വിവരങ്ങൾ www.kannur.ac.in എന്ന സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. സേവന വാർത്തകളാണ് കേട്ടത്.

ശ്രോതാക്കളെ, കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കയ്യക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണ യോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4.

ഇന്ന് 6:50-നുള്ള ഹരിതവീതിയിൽ കേളകം മൂർച്ചിലക്കാട്ടെ എ എൻ ഹരീന്ദ്രന്റെ കാർഷികാനുഭവങ്ങൾ, തുടർന്ന് പെരുവ തറപ്പിക്കണ്ടത്തെ എം അശോകന്റെ കാർഷികാനുഭവങ്ങൾ എന്നിവ കേൾക്കാം. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. ആദ്യം മാർക്കോസ് പാടിയത് ഇല്ലാഹി നിന്റെ തിരുമുന്നിൽ എന്നാരംഭിക്കുന്നു.

ശ്രോതാക്കളെ, പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയറോഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്ത.

0: money. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് പുതിയ ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആരോഗ്യത്തിനും വയോജനങ്ങൾക്കും യുവാക്കൾക്കും ഗതാഗതത്തിനും പ്രാധാന്യം നൽകി ബജറ്റ്. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ആഗോള മാരിടൈം ശക്തിയാക്കുമെന്നും ബജറ്റ് പ്രഖ്യാപനം. മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ. കാർഷിക മേഖലയ്ക്ക് സംസ്ഥാന ബജറ്റിൽ ആശ്വാസ നടപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇന്ന് വായനാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് പുതിയ ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്നും യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച് മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തിന്റെ പ്രതീക്ഷിത വരുമാനത്തിൽ 20,500 കോടി രൂപയുടെ കുറവാണ് ഉണ്ടായതെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബിയുടെയും സാമൂഹ്യ സുരക്ഷാ കമ്പനിയുടെയും ഉൾപ്പെടെ ഗവൺമെന്റിനുമേൽ 87,012 കോടി രൂപയുടെ ബാധ്യതയുണ്ടെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. എൽ ഡി എഫ് ഗവൺമെന്റ് പദ്ധതി ചെലവിലെ യഥാർത്ഥ കണക്കുകൾ മറച്ചുവെച്ചുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. സംസ്ഥാനം വൻ സാമ്പത്തിക വെല്ലുവിളി നേരിടുകയാണെന്നും സാമൂഹിക വികസന സൂചികൾ സ്തംഭനാവസ്ഥയിലാണെന്നും തനത് വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം കുറഞ്ഞെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആരോഗ്യമേഖല മെച്ചപ്പെടുത്തുമെന്നും വയോജനങ്ങളെ സംരക്ഷിക്കുമെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: വയോജന വകുപ്പിന് 10 കോടി രൂപ വകയിരുത്തിയ ബജറ്റിൽ യുവാക്കൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലും നൽകി അവരെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. കിഫ്ബിയുടെ പ്രവർത്തനം സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ആധുനികവും നൂതനവുമായ കേരളം കെട്ടിപ്പടുക്കുന്നതിന് കടലിലും കരയിലും വികസനത്തിന് മിഷൻ സമുദ്ര നടപ്പാക്കാൻ 400 കോടി രൂപ വകയിരുത്തും. വിവിധ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് കേരളത്തെ പോർട്ട് സിറ്റിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരള മാരിടൈം നയം രൂപീകരിക്കും. അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിച്ച് കപ്പൽ നിർമ്മാണ കേന്ദ്രം തുടങ്ങുമെന്നും അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ മാരിടൈം ശക്തിയാക്കി മാറ്റുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖ റെയിൽ നിർമ്മാണം പൂർത്തിയാക്കി വിഴിഞ്ഞത്തെ കേരളത്തിന്റെ മുഖമാക്കി മാറ്റുമെന്നും മുഖ്യമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ സംരക്ഷിക്കാൻ MSME ഗോത്ര പദ്ധതിക്ക് രൂപം നൽകുമെന്നും 10,000 MSME സ്ഥാപിക്കാൻ 100 കോടി രൂപ വകയിരുത്തുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കാൻ 1 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. ബഹിരാകാശ മേഖലയിൽ വൻ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കും. ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സ്ഥാപിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് കേരള നോളജ് വാലി രൂപീകരിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഉയർന്ന ആരോഗ്യ സേവനങ്ങൾക്കായി കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസസ് സിറ്റി സ്ഥാപിക്കും. ഫാർമ കാർഗോ സൌകര്യം വർദ്ധിപ്പിക്കും. കൊച്ചിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെക്കൻ ജില്ലകളെ ചേർത്ത് കേരള എക്കണോമിക് കോറിഡോർ സ്ഥാപിക്കും. ഇത് സമ്മിശ്ര സമ്പദ്വ്യവസ്ഥ സൃഷ്ടിക്കും.
0: ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കുമെന്നും 2ാം ഭൂപരിഷ്കരണം നടപ്പാക്കുമെന്നും നഗരവികസനത്തിന് കേരള അർബൻ ഗ്രോത്ത് മിഷൻ എന്ന സമഗ്ര പദ്ധതി നടപ്പാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. അപൂർവ ധാതു സമ്പത്ത് സംരക്ഷിക്കും. ഹരിത ഹൈഡ്രജൻ ഹബായി കേരളത്തെ മാറ്റും. ഇതിന് 100 കോടി രൂപ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മലബാറിൽ ലോക നിലവാരത്തിൽ ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കും. ഇതിന് 50 കോടി രൂപ വകയിരുത്തി. മലയാള സിനിമയെ വികസിപ്പിക്കാൻ ജെ സി ഡാനിയൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കും. ഇതിന് 100 കോടി രൂപ വകയിരുത്തിയത്. എം ടി വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട്ട് സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കാൻ 50 കോടി രൂപ വകയിരുത്തി. നടൻ സലിംകുമാറിന് എറണാകുളത്ത് 1 കോടി രൂപ ചെലവിൽ സ്മാരകം നിർമ്മിക്കും. സംഗീത സംവിധായകൻ ജോൺസൺ മാഷിന്റെ പേരിൽ തൃശൂരിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രയ്ക്ക് 600 കോടി രൂപ നീക്കിവച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപയും വകയിരുത്തി. വനിതകൾക്ക് കൃഷി സഖി പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്ത് പുതിയ നെല്ല് സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങും. തിരുവനന്തപുരം നെട്ടുകാൽത്തേരിയിൽ തീറ്റപ്പുൽ ഫാം ആരംഭിക്കും. മത്സ്യത്തൊഴിലാളികളുടെ മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി. മത്സ്യത്തൊഴിലാളികളുടെ ഭവന പദ്ധതി നടപ്പാക്കും. ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുമെന്നും കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കുമെന്നും

മുതലപ്പുഴയിലെ അശാസ്ത്രീയ നിർമ്മാണത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ആഘാതം നേരിടുന്ന കാർഷിക മേഖലയ്ക്ക് ആശ്വാസ നടപടിയില്ലാത്ത ബജറ്റാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എൽ ഡി എഫ് ഗവൺമെന്റിന്റെ മുൻ പ്രഖ്യാപനങ്ങൾ പേരുമാറ്റി പുതിയതായി പ്രഖ്യാപിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 6,300 കോടിയിലധികം രൂപ ഖജനാവിൽ ബാക്കിയായാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ഭരണം പൂർത്തിയാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഗവൺമെന്റിന്റെ ധവളപത്രം മുൻകൂർ ജാമ്യമെടുക്കൽ മാത്രമായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ സിനിമയെ വ്യവസായമായി പ്രഖ്യാപിച്ച ഗവൺമെന്റിന്റെ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി നടൻ മോഹൻലാൽ പറഞ്ഞു. തീരുമാനം സിനിമാ മേഖലയ്ക്ക് പുത്തൻ ഉണർവും വളർച്ചയും പ്രദാനം ചെയ്യുമെന്ന കാര്യം തീർച്ചയാണെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇത് ആയിരക്കണക്കിന് സിനിമാ പ്രവർത്തകർക്ക് പ്രതീക്ഷകൾ നൽകുന്ന പ്രഖ്യാപനമാണെന്നും മോഹൻലാൽ അറിയിച്ചു. ഇന്ന് അന്താരാഷ്ട്ര അരിവാൾകോശ ദിനം. ജനിതക രക്തവൈകല്യമായ സിക്കിൾ സെൽ രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനും രോഗബാധിതർക്ക് മികച്ച ചികിത്സയും പിന്തുണയും ഉറപ്പാക്കാനുമാണ് ദിനം ആചരിക്കുന്നത്. അതിജീവനത്തിലെ വിടവ് നികത്തുക, അരിവാൾകോശ രോഗത്തിൽ തുല്യത എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ അന്താരാഷ്ട്ര അരിവാൾകോശ ദിനാചരണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. ഒഡീഷയിലെ റായരംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് കുസുമി ബ്ലോക്കിന് കീഴിലെ ഖനി ബാധിത ഗ്രാമങ്ങളിലേക്ക് മെഗാ സംയോജിത ഗ്രാമീണ പൈപ്പ് ജലവിതരണം, ബ്രഹ്മകുമാരി മാതൃശക്തി ഭവൻ, റായരംഗ്പൂർ പോലീസ് ജില്ലാ സ്പെഷ്യൽ സർക്യൂട്ട് ഹൌസ് എന്നിവയും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ലഡാക്കിലെ ലേയിലെത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പി എം വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. പുതുതായി ജോലിയിൽ ചേർന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ഉടമകളുടെ നിയമനക്കത്തിന്റെ വിതരണം നടക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പരിപാടി സംഘടിപ്പിക്കും. മഴക്കാല രോഗവ്യാപനങ്ങൾ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഉന്നതതല അവലോകന യോഗം ചേർന്നു. രാജ്യത്തെ നിലവിലെ രോഗസ്ഥിതിഗതികൾ അവലോകനം ചെയ്ത നദ്ദ കൊതുകുജന്യ രോഗങ്ങളെ ഫലപ്രദമായി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ഒപ്പം വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും സഹമന്ത്രി കൂടിയായ കീർത്തി വർദ്ധൻ സിംഗ് 4 ദിവസത്തെ ഔദ്യോഗിക ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ലക്ഷദ്വീപിൽ എത്തിച്ചേർന്നു. അഗത്തി വിമാനത്താവളത്തിൽ ഇറങ്ങിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, കവരത്തി പരിസ്ഥിതി വനം വകുപ്പ് സെക്രട്ടറി രാജ് തിലക്, എ ഡി എം അവിനാഷ് സിംഗ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. യോഗ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ആയുഷ് മിഷന് കീഴിലെ ആയുഷ് ക്ലബ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച് യോഗ ഡെമോൺസ്ട്രേഷനും ഒരുക്കും. വിവിധ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി പാർലമെന്ററികാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് അനക്സിൽ യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ സത്യപ്രകാശ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ലാൽ ബഹദൂർ ശാസ്ത്രി ദേശീയ സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ രമേശ് കുമാറാണ് വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകിയത്. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി സന്ദേശങ്ങൾ അയയ്ക്കാൻ ഉപയോഗിക്കുന്ന ടെലഗ്രാം ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങൾ താൽക്കാലികമായി നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ടെലഗ്രാം സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി വാദത്തിന് ശേഷം വിധി പറയാൻ മാറ്റിവെച്ചു. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് മറ്റന്നാൾ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30 എത്തും. ഒറ്റപ്പാലം, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. നീറ്റ് പുനഃപരീക്ഷയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ദേശീയ പരീക്ഷാ ഏജൻസി ഔദ്യോഗിക വാട്സ്ആപ്പ് ചാനൽ ആരംഭിച്ചു. എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും ഔദ്യോഗിക അക്കൌണ്ട് വഴി

മാത്രമേ അയയ്ക്കൂ എന്നും ഏജൻസി വ്യക്തമാക്കി. തിരക്ക് വർദ്ധിക്കുന്നത് കാരണം യാത്രക്കാരുടെ അസൌകര്യം ഒഴിവാക്കാൻ പ്രത്യേക സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു ജംഗ്ഷൻ ഫെസ്റ്റിവൽ സ്പെഷ്യൽ എക്സ്പ്രസ് നാളെ രാവിലെ 7:45 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് വൈകിട്ട് 7:45 മംഗളൂരു ജംഗ്ഷനിൽ എത്തിച്ചേരും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് വായന ദിനം. കേരളത്തിലെ ഗ്രന്ഥശാലാ സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പിതാവായ പി എൻ പണിക്കരെ സ്മരിച്ച് കേരളത്തിലും ദേശീയതലത്തിലും വായന ദിനം ആഘോഷിക്കുന്നു. പി എൻ പണിക്കർ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 43 ലക്ഷത്തിൽപരം കുട്ടികൾ വായന ദിന പ്രതിജ്ഞ ചൊല്ലും. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരു മാസക്കാലം പരിപാടി സംഘടിപ്പിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ മെക്സിക്കോയ്ക്ക് ജയം. ദക്ഷിണ കൊറിയയ്ക്കെതിരെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ജയം. രാത്രി 12:30 US ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം നാളെ പുലർച്ചെ 3:30, ബ്രസീൽ ഹെയ്റ്റി മത്സരം 6:00. FIH വനിതാ ഹോക്കിയിൽ ഇന്ത്യ സെമിഫൈനലിൽ എത്തി. ന്യൂസിലൻഡിൽ നടന്ന മത്സരത്തിൽ ഉറുഗ്വയെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പൂൾ എയിൽ 1 സ്ഥാനത്ത് എത്തിയത്. ഇന്ത്യ ഇന്ന് ചിലിയെ നേരിടും. പ്രമുഖ കഥാകാരി കെ ആർ മല്ലിക തിരുവനന്തപുരത്ത് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം, അബുദാബി ശക്തി അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. നാവ്, സമാന്തരം, മായാമാളവ ഗൌള, നിറങ്ങൾക്കപ്പുറം, വളയം, അമ്മ, അകം എന്നിവയാണ് പ്രധാന കൃതികൾ. സംസ്കാരം വൈകിട്ട് തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ. സംസ്ഥാനത്ത് 19 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്ട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്ത് 2, കണ്ണൂർ 2, കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ ആൾക്കാർക്കുമാണ് ഇന്നലെ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഈ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. രോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് നിർദ്ദേശപ്രകാരം സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതര വകുപ്പുകളുടെ കൂടി സഹകരണത്തോടെ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനും നടപടികളും ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ ബാധിച്ച രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് മേധാവിമാരുടെയും പഞ്ചായത്ത് സെക്രട്ടറിമാരുടെയും യോഗം ചേർന്നു. ഷിഗല്ല, ഡെങ്കിപ്പനി എന്നിവർക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തോട് പരിശോധനകൾ ശക്തമാക്കാനും വാട്ടർ അതോറിറ്റിയോട് പൊതുകുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേഷൻ നടത്താനും കളക്ടർ നിർദ്ദേശിച്ചു. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് സ്കൂളുകൾ, ശനിയാഴ്ച സ്ഥാപനങ്ങൾ, ഞായറാഴ്ച വീടുകൾ എന്നിങ്ങനെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്താനും യോഗത്തിൽ തീരുമാനമായി. ഈ മാസം 28 നടത്തുന്ന പൾസ് പോളിയോ പ്രതിരോധ പരിപാടിയുടെ നടത്തിപ്പിൽ വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും ഏകോപനം ഉറപ്പാക്കുന്നതിനായി എറണാകുളം ADM കെ മനോജിന്റെ അധ്യക്ഷതയിൽ ഏകോപന യോഗം ചേർന്നു. ആരോഗ്യ സ്ഥാപനങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മെട്രോ സ്റ്റേഷനുകൾ, ബോട്ട് ജെട്ടികൾ, മാളുകൾ, മൊബൈൽ ബൂത്തുകൾ, പ്രത്യേകമായി സജ്ജീകരിച്ച മറ്റ് ബൂത്തുകൾ അടക്കം 1993 ബൂത്തുകളാണ് ജില്ലയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിനാണെന്ന് KSEB വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാവും. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രതിരോധ കുത്തിവയ്പ്പ് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാരത് പശുധൻ പോർട്ടലിന്റെ പരിശീലന പരിപാടിയും നടക്കും. ഇന്ന് മുതൽ അടുത്ത മാസം 10 കർഷകരുടെ വീടുകളിലെത്തി 4 മുകളിൽ പ്രായമായ കന്നുകാലികൾക്കാണ് സൌജന്യ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. സ്വർണവില കുറഞ്ഞു. പവന് 2,680 രൂപ കുറഞ്ഞ് 1,06,960 രൂപയായി. ഗ്രാമിന് 13,370 രൂപയാണ്. കൊല്ലം ആശ്രാമം ESI മോഡൽ ആന്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയതായി NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ ദിശാസൂചികയാണ് പുതിയ ബജറ്റെന്ന് മുഖ്യമന്ത്രി

0: ബി സതീശൻ. ആരോഗ്യത്തിനും വയോജനങ്ങൾക്കും യുവാക്കൾക്കും ഗതാഗതത്തിനും പ്രാധാന്യം നൽകി ബജറ്റ്. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ആഗോള മാരിടൈം ശക്തിയാക്കുമെന്നും ബജറ്റ് പ്രഖ്യാപനം. മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ. കാർഷിക മേഖലയ്ക്ക് സംസ്ഥാന ബജറ്റിൽ ആശ്വാസ നടപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇന്ന് വായന ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രപാടിയ ഗാനം ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, രവി ബോംബെയുടെ സംഗീതം. ചിത്രം സുഹൃത്തം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ വിശദമായി. 2026-27 പുതുക്കിയ സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണ് എന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ 600 കിലോമീറ്റർ വരുന്ന തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റും. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത് കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ് കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും.
0: ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കോണമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആന്റ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി.
1: തിരുവനന്തപുരത്തെ 2 മെഡിക്കൽ കോളേജ് പ്രവർത്തനക്ഷമമാക്കും. ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. ഇതിനെല്ലാമായി 100 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്നുള്ള പദ്ധതി നടപ്പിലാക്കും. തെരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവിയും അവർക്ക് എയിംസ് നിലവാരത്തിലുള്ള സേവനങ്ങളും അക്കാഡമിക് മികവും കൈവരിക്കാൻ ആവശ്യമായ പിന്തുണ നൽകും. അത്യാഹിത ട്രോമാ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഡിജിറ്റലൈസ് സംവിധാനം ലഭ്യമാക്കിക്കൊണ്ടും ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും.
0: വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ സംസ്ഥാനത്ത് ആരംഭിക്കും. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപയും പ്രഖ്യാപിച്ചു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കും. ഗ്രീൻ ഹൈഡ്രജൻ, പുനരുപയോഗ ഊർജ്ജം എന്നിവയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. നഗരവികസനത്തിനായുള്ള കേരള അർബൻ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി

0: 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിവരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഏറ്റവും സമകാലിക അക്കാദമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി കേരള നോളജ് വാലി സ്ഥാപിക്കും. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ദേശീയ അന്തർദേശീയ സർവകലാശാല റാങ്കിങ്ങുകളിൽ മുൻനിരയിലുള്ള സർവകലാശാലകളെയും ലോകോത്തര പാരമ്പര്യ സർവകലാശാലകളെ, ലെഗസി യൂണിവേഴ്സിറ്റീസ് ആകർഷിക്കുന്ന രീതിയിലാകും ഈ വിദ്യാഭ്യാസ കേന്ദ്രം രൂപകൽപ്പന ചെയ്യുക.
0: 10,000 MSME കൾ സംസ്ഥാനത്ത് ആരംഭിക്കും. MSME ഗ്രോത്ത് പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകും. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ബ്രാൻഡ് കേരളം, കേരള മാർക്ക് എന്നിവ ആരംഭിക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. കേരളത്തെ സ്വർണ വിനിമയ കേന്ദ്രമാക്കി മാറ്റും. കൊച്ചി തൃശൂർ ആഭരണ ഇടനാഴി സ്ഥാപിക്കാൻ 10 കോടി രൂപ വകയിരുത്തി. കൊച്ചി ആലുവ പെരുമ്പാവൂർ ഗ്ലോബൽ ഫേർണിച്ചർ ഹബ് രൂപീകരണത്തിനായി 10 കോടി വകയിരുത്തും. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഗ്രാമവികസനത്തിനായി 2,138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1,422 കോടിയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആന്റ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്നും ഭിന്നശേഷിക്കാർക്ക് പൊതു ഇടങ്ങളിൽ റാമ്പുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലാക്കി മാറ്റും. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവേൺസ് വിത്ത് എംപതി കാഴ്ചവച്ച് പുതുയുഗ വികസന കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനക്ഷേമത്തിലും വികസനത്തിലും സർക്കാരിന്റെ പിൻവാങ്ങൽ ഉണ്ടാകുന്ന ബജറ്റാണിതെന്നും അദ്ദേഹം വിമർശിച്ചു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ബജറ്റിലൂടെ മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത്. കൃഷി, വ്യവസായം പോലുള്ള പ്രധാന മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും അദ്ദേഹം വിമർശിച്ചു. സ്വാഭാവിക വരവ് ചിലവുകൾ പെരുപ്പിച്ചു കാണിച്ച് ബജറ്റ് സ്വകാര്യ മേഖലയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ പല പദ്ധതികളും പേരുമാറ്റി അവതരിപ്പിച്ചതായും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൌജന്യ

0: യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കണ്ണൂർ, മിലേനിയം മെലഡീസ്. ഈ പരിപാടിയിലെ ആദ്യത്തെ ഗാനം യെസ് യുവർ ഓണർ എന്ന ചിത്രത്തിലേതാണ്. ജയചന്ദ്രൻ പാടിയത്, വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം ദുബായ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
4: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
5: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
7: ഉത്തമൻ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ സംഗീതം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ
1: ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയത് ചിത്രം രാവണപ്രഭു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും സുരേഷ് പീറ്ററിന്റെ സംഗീതവും.

0: ശ്രോതാക്കളെ, ഒരറിയിപ്പ്. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക്സ്.

0: ചെട്ടിപ്പീടികയ്ക്കു പുറമെ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
1: മിലേനിയം മെലഡീസ് തുടരുന്നു. അടുത്ത ഗാനം ഗോവ എന്ന ചിത്രത്തിലേതാണ്. യേശുദാസ് പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, പ്രേംകുമാറിന്റെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചിത്രപാടിയ ഗാനം, ചിത്രം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ. തിരുനെല്ലൂർ കരുണാകരന്റെ വരികൾ, MG രാധാകൃഷ്ണന്റെ സംഗീതം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
2: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: പ്രജ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് അടുത്തത്. എം ഡി രാജേന്ദ്രന്റെ രചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
3: യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം മേഘസന്ദേശം. എസ് രമേശൻ നായരുടെ വരികൾ, MG രാധാകൃഷ്ണന്റെ സംഗീതം.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മിലേനിയം മെലഡീസിലെ അടുത്ത ഗാനം ജി വേണുഗോപാൽ പാടിയതാണ്. ചിത്രം പകൽ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

ചിത്രം മഴമേഘപ്രാവുകൾ. ഉണ്ണികൃഷ്ണനും സുരേഷ് പീറ്ററും ചേർന്ന് പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. ശ്രീറാമിന്റെ സംഗീതം.

അടുത്ത ഗാനം ജയചന്ദ്രൻ പാടിയത്. ചിത്രം മൂന്നാമത്തെ ഒരാൾ. ഷിബു ചക്രവർത്തിയുടെ വരികളിൽ ഔസേപ്പച്ചന്റെ സംഗീതം.

ഈ ഗാനത്തോടെ ഇന്നത്തെ മിലേനിയം മെലഡീസ് ഇവിടെ പൂർണ്ണമാവുന്നു. ആകാശവാണി കണ്ണൂർ. എഫ്എം പ്രധാന വാർത്തകൾ. ദേശീയ ലക്ഷ്യവർഷമായ 2047 മുൻപ് ഇന്ത്യ സിക്കിൾ സെൽ രോഗമുക്തി നേടുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഈ ജനിതക രക്തവൈകല്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ അവബോധം വളർത്തുന്നതിന് കൂട്ടായ ശ്രമങ്ങൾക്ക് മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. നിക്ഷേപകരിലൂടെ കേരളത്തിന്റെ പുരോഗതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഗവൺമെന്റിന് വെല്ലുവിളികൾ ഉണ്ടെങ്കിലും പുതിയ പദ്ധതികളിലൂടെ വരുമാനം ഉറപ്പാക്കുമെന്നും ബജറ്റ് അവതരണത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ ഒരു വിസ്മയവും കണ്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മത്സ്യത്തൊഴിലാളികൾക്ക് പുനർഗേഹം എന്ന പേരിൽ പ്രഖ്യാപിച്ച ഭവന പദ്ധതി നിലവിലെ പദ്ധതിയാണെന്നും പുതിയതല്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ട ഭരണമാണ് 12 വർഷമായി നടപ്പാക്കുന്നതെന്ന്

0: Slovakia. Prime Minister Modi to disburse incentives worth 2,400 crore rupees under Pradhan Mantri Vikasit Bharat Rozgar Yojana in New Delhi today. President Draupadi Murmu says India on track to eliminate sickle cell disease well before 2047 target. Delhi High Court upholds center's temporary curbs on Telegram ahead of NEET UG 2026 re-examination. India calls Indus Waters Treaty outdated at UN Human Rights Council, also slams Pakistan for sponsoring terrorism. And Mexico becomes first team to qualify for FIFA World Cup round of 32, defeating South Korea 1-0. With that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 50-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ, സിന്ധു വിജയൻ, അനീഷ് നായർ. സംവിധാനം പി എ ബിജു.
3: കുറ്റമില്ലാത്തവർക്കും ശിക്ഷയുണ്ടോ? വംശവൃക്ഷത്തിന്റെ വേരിൽ നിന്നും തലപ്പിലേക്ക് ശിക്ഷ പടർന്നു കയറിയോ? അവൾ കാതറീനയാണ്. ചീട്ടുകളിച്ച് വല്ലവരോടും വഴക്കടിച്ച് സമ്പാദ്യമെല്ലാം തുലച്ച് മരിച്ചുപോയി അവളുടെ ആദ്യ ഭർത്താവ്. കുടിച്ചു കൂത്താടി ജോലി കളഞ്ഞ് വണ്ടിച്ചക്രത്തിന് തലവച്ചു രണ്ടാം ഭർത്താവ്. പട്ടിണി മാറ്റാൻ മൂത്ത മകളെ ശരീരം വിൽക്കാൻ പറഞ്ഞുവിട്ടു അവൾ. പിന്നെ കാലു പിടിച്ച് പൊട്ടിക്കരഞ്ഞവൾ. രണ്ടാം ഭർത്താവിന്റെ ശവസംസ്കാര ദിനം തന്നെ വാടക വീട്ടിൽ നിന്ന് 3 കുട്ടികളോടൊപ്പം അടിച്ചിറക്കപ്പെട്ടവൾ. അതുക്കും മീതെ രക്ഷപ്പെടാൻ ഒരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങാൻ പ്ലാനിട്ട കാതറീനയെ ക്ഷയരോഗാണുക്കൾ പോലും വെറുതെ വിട്ടില്ല. തീ വിഴുങ്ങി പക്ഷി തീക്കുണ്ഠം തികട്ടിയാടുകയാണ് തെരുവിൽ. ഭ്രാന്താണെന്നു ജനം. അവളാണ് കാതറീന. അവസാന രംഗം ആടിത്തീർക്കാൻ ഇറങ്ങിയവൾ.
4: നൃത്തം തുടരൂ. ദൈവമേ, ഇവരെയും കൊണ്ട് ഞാനിനി എന്താണ് ചെയ്യുക?
5: പാവം, ഒരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങാനായിരുന്നു അവർക്കാഗ്രഹം. കഷ്ടം, ഇപ്പോൾ ഇങ്ങനെയായി.
6: മനുഷ്യന്റെ വിധിയാ, എങ്ങനെയൊക്കെ മാറുമെന്ന് ആർക്കറിയാം.
4: ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരാകാശക്കോട്ട. ഇല്ല, ആ സ്വപ്നം അവസാനിപ്പിച്ചു. എല്ലാരും ഞങ്ങളെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ആ ജനറൽ, ഞാനൊരു മഷിക്കുപ്പി എടുത്ത് അയാളുടെ നേർക്കെറിഞ്ഞു. സന്ദർശകർക്കായി കുറിപ്പെഴുതി കൊടുക്കാൻ കടലാസും മഷിയും സന്ദർശക മുറിയിലെ മേശമേൽ വെച്ചിരുന്നു. ഞാൻ എന്റെ പേരെഴുതി അയാളുടെ നേർക്ക് ശപിച്ചെറിഞ്ഞിട്ട് ഓടിപ്പോന്നു. ഓ ദുഷ്ടന്മാർ, തെമ്മാടികൾ, അവരെ കൊണ്ട് മതിയായി. കുഞ്ഞുങ്ങളെ ഞാൻ സ്വയം കാത്തു രക്ഷിക്കും. ഞാൻ ആരുടെ മുന്നിൽ കുമ്പിടുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി അവൾ ഒരുപാട് കേട്ടു, വളരെയധികം സഹിച്ചു. പോലങ്ക, നിനക്ക് എത്ര പണം കിട്ടി നോക്കട്ടെ. എന്നെ എന്നെ കാണിക്കൂ. എന്ത്, വെറും 2 കോംപ്ലക്സ്? ഓ തെമ്മാടികൾ, ആരും നമുക്കൊന്നും തരുന്നില്ല.

വെറുതെ ചെലിച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്നു. പോ, എല്ലാരും പോ. എന്തിനാണോ മരത്തലയും ചിരിക്കുന്നത്?

0: പോലെയല്ല നിങ്ങൾ. അന്തസ്സായി വളർത്തപ്പെട്ടവരാണ്. നമ്മൾ വൃത്തികെട്ട പ്രകടനമല്ല തെരുവിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. അന്തസ്സുള്ള പാട്ടാണ്. ആ അതെ, എന്താണ് പാടേണ്ടത്? നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്തുന്നു. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് പാട്ട് പാടി പണം സമ്പാദിക്കാനാണ്. കോലേക്ക് നൃത്തം ചെയ്യാൻ കഴിയുന്ന പാട്ട്.
1: എങ്ങനെയാണ് എങ്ങനെയാണ് അവരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത്?
2: അവർ വരില്ല. എത്ര നിർബന്ധിച്ചിട്ടും അവർ വരുന്നില്ല.
3: അവർക്ക് ഭ്രാന്തായി കഴിഞ്ഞു.
1: ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോകാനും വയ്യ.
2: എന്തായാലും അവരെയും കൊണ്ടേ ഞാൻ പോരൂ. ഉന്മാദം ഒന്ന് അവസാനിക്കട്ടെ.
3: അത് അവസാനിക്കില്ല, ആരംഭിച്ചിട്ടേ ഉള്ളൂ.
1: എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.
2: അവരുടെ ചുമയും ചിത്തരോഗവും തെരുവിലെ ഭ്രാന്തൻ ജൽപ്പനങ്ങളും.
3: അപകടമാണത്.
1: ജീവിതം ഇങ്ങനെയൊക്കെയാണ് സോണിയ. ചീട്ടുകൊട്ടാരം പോലെ വീഴുമ്പോൾ ചിതറിപ്പോവും. പെറുക്കിയെടുക്കാൻ പോലും ആവാതെ ചതഞ്ഞരഞ്ഞ്.

0: എടേ, അവര് പരിപാടി തുടങ്ങി.
1: അമ്മച്ചിക്കൊള്ളാം, പുതിയ ഐറ്റംസ് ആണ്, എന്തോ ഡാൻസ് ആണേ.
0: പാവ പിള്ളേർക്ക് പാട്ട് പാടാനും അറിഞ്ഞുകൂടാ, ഡാൻസ് ചെയ്യാനും അറിഞ്ഞുകൂടാ.
1: വയറ്റിപ്പിഴപ്പിന്റെ പ്രശ്നമല്ലേ?
2: പാട്ട് പാടും ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഞങ്ങൾ. ഒരു ഫ്രഞ്ച് ഗാനം പോരട്ടെ, മാൽബവേ. ഞാനത് നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ? ഫ്രഞ്ചിലായതിനാൽ ഉന്നത കുടുംബത്തിലേതാണ് നിങ്ങൾ എന്ന് കരുതും. എന്താ നീ നിന്ന് ചിണുങ്ങുന്നത്? വിശക്കുന്നോ? വിശപ്പകറ്റാനല്ലേ പാട്ട്? എല്ലാരും കരയുകയാണോ?
0: ഡേ, പോലീസ് വരുന്നു.
3: ഈ തെരുവിൽ ഇത് നിരോധിച്ചിരിക്കുകയാണ്. നിങ്ങൾ പൊതുജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്. എല്ലാരും മാറുമോ? മാറ.
2: നിങ്ങളാണ് ശല്യമുണ്ടാക്കുന്നത്. ഇതൊരു വാദ്യ സംഗീതമാണ്. നിങ്ങൾക്ക് പോലീസുകാർക്ക് സംഗീതത്തിൽ എന്താണ് കാര്യം?
3: തെരുവിൽ ഇപ്രകാരം പാടി നടക്കുന്നതിന് അനുമതി പത്രം വാങ്ങിയിരിക്കണം. നിങ്ങൾ അത് ചെയ്തിട്ടില്ല.
2: എന്തനുമതി പത്രം? ഇന്നാണ് ഞാൻ എന്റെ ഭർത്താവിനെ മറവ് ചെയ്തത്. ഒരു അനുമതിയുടെ ആവശ്യം എന്താണ്?
3: നിങ്ങൾ ഇങ്ങനെ വികാരം കൊള്ളരുത്. വരൂ, ഞാൻ നിങ്ങളോടൊപ്പം വരാം. ഈ ജനക്കൂട്ടത്തിൽ നിൽക്കേണ്ടവരല്ല നിങ്ങൾ. നിങ്ങൾക്ക് സുഖമില്ല. എല്ലാരും ഒന്ന് മാറിക്കേ. മാറ.
2: ബഹുമാനപ്പെട്ട സാർ, നിങ്ങൾക്കറിയില്ല, ഞങ്ങൾ നെവിസ്കിയിലേക്ക് പോവുകയാണ്. ആ വരുന്നത് മകളാണ്, സോണിയ. സോണിയ, നീയും കരയുകയാണോ? നിങ്ങൾക്കല്ലേ എന്ത് പറ്റി? ബോധമില്ലാത്ത കുട്ടികൾ. കോലിയ, ലിഡ, പൊലങ്ക, അവർ ഓടിപ്പോവുകയാണല്ലോ കൈകോർത്ത് പിടിച്ച്, പോലീസുകാരെ പേടിച്ച്. അവരെ തിരിച്ചു കൊണ്ടുവരൂ, അവരെ തിരിച്ചു കൊണ്ടുവരൂ സോണിയ.
4: അതിനിടയില് കല്ലിൽ തട്ടി വീണല്ലോ കാതറിൻ. റസ്കോൾനിക്കോവും ആൻഡ്രയും എത്തിയല്ലോ, ഇവരെ ഒന്ന് പിടിക്കൂ.
5: അയ്യോ, വീണ് ചോര ഒലിക്കുക.
6: നമുക്കിവിടെ ഒന്ന് കൊണ്ടുപോകാം. പിടിക്ക്, എല്ലാരും കൂടി പിടിക്ക്.
7: ഒന്ന് മാറി നിക്ക്, മാറി നിക്കാൻ മാറി.
3: വഴി കൊടുക്ക്, മാറിപ്പോങ്ങള്. ഒന്ന് മാറിയെന്നേ, എല്ലാരും ഒന്ന് മാറിക്കേ.
8: അവർ മരിക്കുകയാണ്.
0: ആ ചോര കല്ലിൽ തട്ടി വീണതല്ല, രക്തസ്രാവമാണ്.

0: ക്ഷയരോഗ ഇത്. രക്തസ്രാവം മൂലം രോഗിക്ക് ശ്വാസം മുട്ടുണ്ടാവും.
1: രക്തം, അയ്യോ രക്തം!
2: കണ്ടോ, അവര് രക്തം ഛർദിക്കുന്നു.
3: അവർ അധികമില്ല, തട്ടിപ്പോകും.
1: എന്റെ മുറിയിലേക്ക് കൊണ്ടുപോവാം, അവിടെ ആ കെട്ടിടത്തില്.
4: ഡോക്ടറെ വിളിപ്പിക്കൂ വേഗം.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 50-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, സോണിയ നിതുന നെവിൽ, കാതറീന സിന്ധു വിജയൻ, ആൻഡ്രി അനീഷ് നായർ, കൂടാതെ സന്ദീപ് സുരേഷ്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4.

ഇന്ന് 5:30 ദഫ്മുട്ട് കേൾക്കാം. മുഹമ്മദ് റാസിയും സംഘവും അവതരിപ്പിച്ചത്. 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആറൻപതിനുള്ള കിസാൻ ഹരിതവീതിയിൽ കേളകം മൂർച്ചിലക്കാട്ടെ എ എൻ ഹരീന്ദ്രന്റെ കാർഷികാനുഭവങ്ങൾ, തുടർന്ന് പെരുമ്പ തറപ്പിക്കട്ടത്തെ ശ്രീ എം അശോകന്റെ കാർഷികാനുഭവങ്ങൾ എന്നിവ കേൾക്കാം. 7:20 കമ്പോള വില നിലവാരം, 8:00 സാഹിത്യരംഗം, 8:30 സേവന വാർത്തകൾ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി കേൾക്കാം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇനിയുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കണ്ണൂർ ടാക്കീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. മലയാള സിനിമയിലും പൊതുവെ ഇന്ത്യൻ സിനിമയിലും കൊറിയോഗ്രാഫി അല്ലെങ്കിൽ നൃത്ത സംവിധാനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. സംഗീതത്തെയും ശബ്ദത്തെയും ശരീരത്തിന്റെ ചലനങ്ങളാക്കി മാറ്റി കണ്ണുകൾക്ക് ആസ്വാദ്യകരമായ ഒരു ദൃശ്യവിരുന്നൊരുക്കുന്ന പ്രക്രിയയാണ് കൊറിയോഗ്രാഫി. ഒരു പാട്ടിനൊപ്പം കഥാപാത്രങ്ങൾ നൃത്തം ചെയ്യുന്നു എന്നതിലുപരി ആ രംഗത്തിന്റെ മൂഡ് എന്താണെന്ന് നിശ്ചയിക്കുന്നത് കൊറിയോഗ്രാഫിയാണ്. ഒരു നല്ല കൊറിയോഗ്രാഫർക്ക് പാട്ടിന്റെ ഈണം മാത്രമല്ല, ക്യാമറയുടെ ചലനങ്ങളും ലൈറ്റിംഗും നടീനടന്മാരുടെ നൃത്തം ചെയ്യാനുള്ള കഴിവും കൃത്യമായി അറിഞ്ഞിരിക്കണം. നൃത്തം ചെയ്യാൻ വലിയ മടിയുള്ള നടന്മാരെ പോലും മനോഹരമായ ചുവടുകളിലൂടെ സ്ക്രീനിൽ ആകർഷകമായി അവതരിപ്പിക്കുന്നത് കൊറിയോഗ്രാഫറുടെ മിടുക്കാണ്. ചുരുക്കത്തിൽ, സിനിമയിലെ ദൃശ്യഭംഗിക്ക് മാറ്റുകൂട്ടുന്ന, സംഗീതത്തെയും അഭിനയത്തെയും ദൃശ്യകലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു കണ്ണിയാണ് കൊറിയോഗ്രാഫി അല്ലെങ്കിൽ നൃത്ത സംവിധാനം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യത്തിലേക്ക്. ചോദ്യമിതായിരുന്നു,

0: നിങ്ങളിപ്പോൾ കേട്ട ഈ ഗാനം ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരിയുത്തരം അയച്ചത് എന്ന് നമുക്ക് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഇത് കണ്ണൂർ ടാക്കീസ് എന്നാണേ.
1: ഓക്കെ,
0: ഈ ആഴ്ചയിലെ വിജയാണ്.
1: അതെ,
2: നമുക്ക് ആദ്യം കിട്ടിയ മെസ്സേജ് രാജേഷിന്റേതാണ്. അതുകൊണ്ടാണ് രാജേഷിനെ നമ്മൾ ഇപ്പൊ വിളിച്ചത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ രാജേഷ്?
1: നല്ല വിശേഷം
0: രാജേഷ്. ഇത് പ്രതീക്ഷിച്ചിരുന്നു തോന്നുന്നു.
1: ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അതായത് ഒരു നിങ്ങളെ ഇത് കഴിയുന്നതിന് മുന്നേ ഞാൻ അത് മെസ്സേജ് വിട്ടിരുന്നു.
2: ഓ, അത് ശരി.
1: അതുകൊണ്ട്
2: പ്രോഗ്രാം ലാസ്റ്റ് ആവുന്നതിന് മുന്നേ
1: പാട്ട് കേട്ടപ്പോ തന്നെ ഞങ്ങൾക്ക് തോന്നി ഇത് ഇതിന്റെ പേര് സിനിമേന്റെ ഇതായിരിക്കുന്നതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ
2: വിട്ടിരുന്നു.
0: എന്നാ പിന്നെ ആ പാട്ടും സിനിമയൊക്കെ ഒന്ന് കേൾക്കട്ടെ.
2: ഏതായിരുന്നു സിനിമ?
1: സ്വാഗതം.
2: സ്വാഗതം. പാട്ട് പാടാൻ അറിയോ?
1: ഇങ്ങനെ വെറുതെ മൂളാലായുള്ളൂ.
2: എന്നാ ആ ഒരു പാട്ടൊന്ന് വെറുതെ ഒന്ന് മൂളിക്കൂടെ.
1: ഇപ്പാട്ട് തന്നെയാ സ്വാദത്തിലെ പാട്ടാ.
0: അല്ല, ഏത്
2: കുഴപ്പമില്ല.
1: അത് പിന്നെ താരകരൂപിണി
2: ബ്രഹ്മാനന്ദം പാടിയ.
1: ആ, ബ്രഹ്മാനന്ദ സാറ് പാടിയ പാട്ട്. താരകരൂപിണി നീ എന്നുമെന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും. ഏകചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലും പാല പൂവായിരിക്കും.
0: മതി, രാജേഷിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ പാട്ട്
2: പാടി പാടി. ബ്രഹ്മാനന്ദന്റെ പാട്ട് വളരെ ഇഷ്ടാണോ?
1: വളരെ ഇഷ്ടമാണ് ആ പാട്ട്. ഞാൻ എന്നും
2: നല്ല പാട്ടല്ലേ?

0: കാട്ടാലും മടുക്കൂല.
1: അതെ.
0: പിന്നെ രാജേഷ് എന്താ ചെയ്യുന്നേ?
1: ഞാൻ ആദ്യം ടൈലറായിരുന്നു, അവിടുന്ന് നേരെ ഗൾഫിലേക്ക് പോയി, വീണ്ടും ഗൾഫിന്ന് നാട്ടിലേക്ക് വന്നു.
2: ഇപ്പൊ എത്ര നാടായി നാട്ടിലായിട്ട്?
1: നാട്ടിലായിട്ട് കൊറോണ സ്റ്റാർട്ടിങ്ങിലും ഉണ്ട് ഇവിടെ
0: 2020ൽ അല്ലേ.
1: ആ സ്റ്റാർട്ടിംഗ് അങ്ങനെ വരുമ്പം ലീവ് അടിച്ചിട്ട് വന്നെയാണ്. പിന്നെ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല.
2: ഇപ്പൊ എന്നിട്ട് എന്താ ചെയ്യുന്നേ?
1: മേലൂർ ഒരു കടയുണ്ട്, ആ കടയില് അനാദി സ്റ്റേഷനറി ബേക്കറി ആയിട്ട് ഇങ്ങനെ ഒരു കച്ചവടം നടത്തുന്നു. ഒരു ടൈലറിംഗ്, ചെറിയൊരു ടൈലറിംഗ് അതിനുള്ളില് എന്റെ പ്രൊഫഷൻ തന്നെ.
2: ശരി, ഇപ്പൊ എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ?
1: കുഴപ്പമില്ല, അങ്ങനെ പോന്ന്.
0: ടൈലറിംഗ് എങ്ങനെ, എല്ലാം തയ്ച്ചു കൊടുക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇനം മാത്രമാണ് തയ്ച്ചു
1: കൊടുക്കുന്നത്?
2: ആരെങ്കിലും കൂടെ ഉണ്ടോ സഹായിക്കാനായിട്ട്?
1: കൂടെ എന്റെ ഭാര്യ ഉണ്ട്.
2: അവരും തയ്ക്കുന്നതാണോ?
1: അല്ല, അവള് കച്ചവടം ചെയ്യും, ഞാൻ തയ്ക്കും. അരങ്ങത്ത്
0: രണ്ടാളും അടിപൊളിയാണ്.
1: അടുക്കളയിൽ അരങ്ങത്തേക്ക്.
0: അതെ അതെ അതെ.
2: അപ്പൊ രണ്ടുപേർക്കും ഒരുമിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാം.
1: അതെ അതെ.
2: കുട്ടികളോ?
1: കുട്ടികൾ രണ്ടാള്. മൂത്തയാള് ബാംഗ്ലൂര് ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവന്റെ അവളെ താഴത്തുള്ള ആള് ഷാരോണ്, ബാംഗ്ലൂർ തന്നെ ഒരു ടൈറ്റാൻ കമ്പനി കിട്ടിയിട്ടുണ്ടോ? മറ്റേ NTHF വഴി പഠിച്ചു. മകളുടെ പേര് ശ്രീനന്ദയാണ്.
0: ശ്രീനന്ദ,
1: ആ ശ്രീനന്ദ ഓർത്തത്. മകന്റെ പേര് ഷാരോണ്.
0: ഷാരോണ്.
1: വൈഫിന്റെ പേര് ബിജനി.
0: വൈഫിന്റെ പേര് എന്താ പറഞ്ഞത്?
2: ബിജനി.
1: ബിജനി.
0: ബിജനി. കേൾക്കാത്തൊരു പേര്, അതുകൊണ്ടാണ് വീണ്ടും ചോദിച്ചത്. അപ്പൊ രണ്ടുപേരും നന്നായിട്ട് കച്ചവടമൊക്കെ ചെയ്ത് പോന്നു. പിന്നെ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്?
1: പ്രോഗ്രാം, അതായത് നമ്മള് രാവിലെ കടയിൽ പോയി കഴിഞ്ഞാൽ ഓണാക്കും, പിന്നെ 3:30 കോഫി ചെയ്യും, പിന്നെ 5 മണിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ വരുന്നത് വരെ ആ റേഡിയോ നാടകോത്സവം ഫുള്ളായിട്ട് കേട്ടതാണ്. നമുക്കതിനുള്ള സൗകര്യം ഉണ്ട്.
2: അപ്പൊ വീട്ടിൽ നിന്നല്ല, കടയിൽ നിന്നാണ് കേൾക്കുക?
1: കടയിൽ നിന്നാണ്. ആ കടയിൽ നിന്നാണ് എല്ലാം കേൾക്കുക.
2: വീട്ടില് റേഡിയോ ഉണ്ടോ?
1: ഉണ്ട്.
2: അത് വെക്കാറില്ല രാവിലെ?
1: വീട്ടിൽ വന്ന വെക്കും, രാവിലെ വെക്കും. രാവിലെ
0: ഒരു
1: മോട്ടിവേഷൻ
2: സുഭാഷിതം
1: അതെല്ലാം കേൾക്കാറുണ്ട്. പിന്നെ പോണ സമയത്തെ പൂട്ടും.
2: കട പൂട്ടി പോണ സമയത്തെ റേഡിയോ പൂട്ടുള്ളൂ.
1: എന്നാലേ പൂട്ടുള്ളൂ. അവിടെ വരുന്ന കസ്റ്റമർ പറയൂ, ഇവിടെ വന്നാലേ പഴയ പഴയ പാട്ടുകൾ കേൾക്കാൻ പറ്റൂന്ന് പറയും.
0: നമുക്ക് വീണ്ടും നമ്മളെ സ്വാഗതം സിനിമയിലേക്ക് വരാം. സ്വാഗതം സിനിമ കണ്ടിരുന്നോ?
1: സ്വാഗതം സിനിമ കണ്ടിരുന്നു, കുറെ വർഷം മുന്നേ കണ്ടതാണ്.
0: അതെ, ജയറാമ, അശോക്, ശ്രീനാഥ്, ഉർവശി,
1: പാർവതി,
0: അതെ,
2: ജഗതി, ജഗതി, വേണു, സുകുമാരി, ഇവരൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു കുടുംബകഥയായിരുന്നു അല്ലേ? പ്രണയവും അതുപോലെ സൗഹൃദവും ഒക്കെ ഉള്ള ഒരു സിനിമ.
0: 1989 വേണുനഗവള്ളിയാണ് സംവിധാനം ചെയ്ത സിനിമ.
2: സംവിധാനവും അതുപോലെ കഥയും തിരക്കഥയും ഒക്കെ വേണുനഗവള്ളിയുടേതായിരുന്നു.
0: പിന്നെ എല്ലാ പാട്ടുകളും അല്ലേ മികച്ചതായിരുന്നു,
1: പാട്ടായിരുന്നു.
0: ഇപ്പോഴെങ്ങനെ സിനിമക്ക് പോകാനൊക്കെ സമയം കണ്ടെത്താറുണ്ട്? എങ്ങനെയാണ്
1: സിനിമക്ക് പോകാൻ നമ്മൾ സമയം കണ്ടെത്തും? എങ്ങനെയാ വെച്ചാല് രാത്രി കടയടക്കും, നേരെ ചക്രഷോപടത്തിന് പോകും.
0: രണ്ടുപേരും കൂടി പോകും അല്ലേ?
1: മക്കള് നമുക്ക് പോകാൻ പറ്റില്ല, കാരണം ഓരോ കൂട്ടായിട്ട് പോകാൻ പറ്റില്ല. നമ്മൾ രണ്ടാളുടെ വിടക്കെല്ലാം പോയിട്ടാണ്.
0: ഇപ്പൊ ഈ അടുത്ത് കണ്ട സിനിമ ഏതാ?
1: ഇപ്പൊ അടുത്ത് കണ്ടത് പിന്നെ ദുരന്തർ കണ്ടില്ല. മകള് നാട്ടിലുള്ള സമയത്ത് മകളുമായിട്ട് പോയിട്ട് കണ്ട പടം വാഴാറ്റു.
2: അടുത്തടുത്തൊക്കെ സിനിമ കണ്ടു
1: കണ്ടു കണ്ടു പണ്ടത്തെ പോലെ കാണുന്നില്ലെന്നേ ഉള്ളു, എന്നാലും കാണും.
2: തലശ്ശേരി അല്ലേ പോകാറ്?
1: അല്ല, നമുക്കിന്ന് പെൺറായി കൂത്തുപറമ്പിലാണ്.
2: ഓ അശ്ശേരി.
1: പമ്പറത്തോട്ടിന് അങ്ങെത്തിയില്ലേ?
2: അപ്പൊ ഈ പാട്ടിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. പാട്ടിന്റെ രചനയും സംവിധാനവും ഒക്കെ ആരാന്നറിയായിരുന്നോ?
1: അത് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല.
2: രചനയും സംഗീതവും
1: അത് നോട്ട് ചെയ്തു.
0: അത് പെട്ടെന്ന് നമുക്ക് ഓർമ്മയില് വരില്ല. നമ്മൾ ഇഷ്ടംപോലെ പാട്ടുകൾ കേൾക്കുന്നുണ്ട്. അതെ അതെ അതെ. പാട്ട് കേട്ട ഉടനെ നമുക്ക് സിനിമ ഏതാണെന്ന് മനസ്സിൽ ഓടിയെത്തിയല്ലോ.
1: പാട്ട് അതല്ലേ, അത് ഫുൾ ടൈം പാട്ട് കേൾക്കുന്നോണ്ടാണ് എനിക്കത്
2: കിട്ടിയത്.
1: ഗൾഫിലുള്ള സമയത്ത് അതുപോലെ തന്നെയാണ് യൂട്യൂബിൽ പാട്ട് വെച്ചിട്ട് അങ്ങനെ കേൾക്കാറുണ്ട്.
2: ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? എങ്ങനെയാ രജനി ആരാണ്, സംഗീത ആരാണ് എന്നൊക്കെ ഉള്ളത്
1: ശ്രദ്ധിക്കാറുണ്ട്. ശ്രോതാക്കൾ എല്ലാവരും ആ പാടുന്ന ഗായകനെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറു, കൂടുതൽ ആൾക്കാരും ശ്രദ്ധിക്കാറുള്ളൂ. അതിന്റെ പിന്നണിയിലുള്ള ആൾക്കാരൊന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്.
0: പക്ഷെ അതിന്റെ പിന്നണിയിലാണ് അല്ലേ കൂടുതലും?
1: ആ അതെ അതെ, പിന്നണിയിലാണ് അതിന്റെ കാര്യമായതെല്ലാം
0: നടക്കുന്നത്.
1: പക്ഷെ പേര് കിട്ടുന്നത്
2: ഗായകന്റെ. ബിച്ചു തിരുമലയാണ് പാട്ടിന്റെ രചന, അതുപോലെ സംഗീതം രാജാമണി.
1: രാജാമണി.
2: ബിച്ചു തിരുമല ഒരുപാട് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ഒരാളാണ് അല്ലേ? പ്രണയവും വിരഹവും ഒക്കെ ഉള്ള ഒരുപാട്
0: നല്ല നല്ല ഗാനങ്ങൾ
2: പാട്ടെഴുത്തുകൾ.
0: പഴയ പാട്ടിനോടാണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നത്.
1: പഴയ പാട്ടിനോടാണ് താല്പര്യം കൂടുതൽ. പഴയ അതായത് എന്റെ ജനറേഷനുള്ളതും അച്ഛന്റെ ജനറേഷനുള്ള പാട്ടും.

0: അങ്ങനെയാണ് അതിന്റെ ഇത്. സാറത് ഏത് വർഷമായിരുന്നു?
1: 1989 ആ ഒരു കാലഘട്ടത്തിലെ പാട്ടുകൾ നമ്മൾ ഇന്നും മനസ്സിൽ
0: അല്ലേ?
1: 80s, 90s, 70s ഒക്കെ പാട്ടുകൾ എത്ര കേട്ടാലും നമുക്ക്
2: മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ്. എപ്പോ ചോദിച്ചാലും നമ്മൾ ഓർമ്മയിലുണ്ടാകും ആ പാട്ട് ഏതായിരുന്നു, ആരായിരുന്നു പാടിയത് എന്നൊക്കെ ഉള്ളത്. ഈ പാട്ട് പാടിയത് ആരാന്ന് ഓർമ്മയുണ്ടോ? വേണുഗോപാലും എം ജി ശ്രീകുമാറും മിൻമിനിയും ചേർന്ന് പാടിയത്.
1: ഏതായാലും നല്ലൊരു പാട്ടായിരുന്നു, നല്ലൊരു സിനിമയായിരുന്നു അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഏതാന്ന് അറിയോ?
0: ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കവിത
1: സാഹിത്യരംഗം പരിപാടിയിലല്ലോ?
0: സാഹിത്യരംഗം പരിപാടിയൊക്കെ നല്ല പരിപാടിയാണ്, അതെല്ലാം നമുക്ക് ഇഷ്ടമാണ്. പിന്നെ പാട്ട് ഫുൾ ടൈം കേൾക്കുന്ന തന്നെയാണ്
1: പാട്ട്, അതാണല്ലോ നമുക്കല്ലേ കൂടുതൽ ഇഷ്ടമുള്ളത്.
0: അതെ.
1: ഏതായാലും വീണ്ടും ഞങ്ങളുടെ പരിപാടികളൊക്കെ കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.
2: അപ്പൊ ആകാശവാണിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്.
0: ഓക്കെ,
1: നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞതില് ഒത്തിരി സന്തോഷം.
0: ഓക്കെ,
1: എല്ലാവരോടും അന്വേഷണം പറയാ, പ്രത്യേകിച്ച് വൈഫിനോടും മക്കളോടും ഒക്കെ പറയാ. ഓക്കെ എന്നാലേ.
0: ഓക്കെ.
3: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മലയാളികൾക്ക് ചിരിക്കാൻ ഒരു കാരണവും ചിന്തിക്കാൻ ഒട്ടേറെ കഥാപാത്രങ്ങളും നൽകി കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്ന് അകന്നു പോയ സലിം കുമാറിന്റെ ഓർമ്മകളാണ് ഇന്ന് സിനിമ ക്ലിപ്പ് ചലഞ്ചിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഓരോരുത്തർക്കും പറയാനുണ്ടാകും സലിം കുമാർ എന്ന നടനെ കുറിച്ച്. നമസ്കാരം.
5: നമസ്കാരം. നമസ്കാരം.
4: പേര്
5: നിഷാദ്.
4: നിഷാദേട്ടാ, ഞാൻ കണ്ണൂർ ആകാശവാണിയിൽ നിന്ന് കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ് വരുന്നത്. ആകാശവാണി പരിപാടി കേൾക്കുന്ന ആളാണോ?
5: അത്യാവശ്യം, പലപ്പോഴും സമയം കിട്ടുമ്പോൾ കേൾക്കും.
4: അതെല്ലേ. എവിടെ സ്ഥലം? എവിടെയാ?
5: ഞാൻ ചേലേരി.
4: ജോലി എന്താ ചെയ്യുന്നത്?
5: ജോലി ഞാൻ ഇപ്പോൾ പ്രൈവറ്റ് കമ്പനിയിലെ മാർക്കറ്റിംഗ് സെയിൽസ് നോക്കുന്നു.
4: എഴുത്തിന്റെ ഒരു ഇതുണ്ട് തോന്നല്ലോ.
5: അല്ല, അങ്ങനെ വലിയ അത്യാവശ്യം നമുക്ക് തോന്നുന്ന നിലപാടുകൾ എഴുതും, അത്യാവശ്യം കവിതയും മറ്റും അങ്ങനെ എഴുതാറുണ്ട്.
4: അത് ശരി. പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? അല്ല,
5: ഇല്ല, പ്രസിദ്ധീകരിക്കാൻ താല്പര്യമില്ല.
4: അത് ശരി. സ്വന്തമായിട്ട് എഴുതിയിട്ട് സ്വന്തമായിട്ട് ആനന്ദിക്കുക.
5: സ്വന്തമായിട്ട് ആലപിക്കുക, ആനന്ദിക്കുക.
4: ശരി. സോഷ്യൽ മീഡിയയിൽ സജീവായിരിക്കും അപ്പോ?
5: സോഷ്യൽ മീഡിയയിലുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല.
4: ശരി. അപ്പോ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വിഷയ കവിതയായിട്ട് എടുത്തത്?
5: ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെയില്ല, നമുക്ക് നമ്മുടെ മുമ്പില് പെട്ടെന്ന് ചില സമയങ്ങളിൽ ചില മൂഡിനനുസരിച്ച് തോന്നുന്ന വിഷയങ്ങളെ കുറിച്ച് എഴുതും. അത്രയാണ്.
4: അത് ശരി. ഈ കണ്ണൂർ ടാക്കീസ് എന്നൊരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമ കാണുന്ന ആളാണോ ആസ്വദിക്കുന്ന ആളാണോ എങ്ങനെയാണ്?
5: സിനിമ കാണാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. പിന്നെ സിനിമ ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ട്. ഒരു പടത്തിൽ ചെറുങ്ങനെ മുഖം കാണിച്ചിട്ടുണ്ട്.
4: ഓ, അത് ശരി. അതേതാ സിനിമ?
5: അത് നമ്മുടെ ടോവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ള സിനിമയായിരുന്നു.
4: അതെ, അവിചാരിതമായിട്ടൊരു സിനിമ നടന്ന കണ്ടെത്തി. ഏതായാലും കണ്ണൂർ ടാക്കീസിൽ പങ്കെടുത്തൊരു വലിയ സന്തോഷം. ആദ്യം തന്നെ പറയാണ്, സലിം കുമാറിന്റെ സിനിമകളാണ് ഈ ആഴ്ച നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കറിയാം അഭിനയത്തിന്റെ എല്ലാ മേഖലയിലും തിളങ്ങിയ ഒരു വ്യക്തിയാണ് സലിം കുമാർ. അദ്ദേഹത്തെ ഓർക്കുമ്പോ എങ്ങനെയാണ്, ഒരു നടൻ എന്ന രീതിയിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്?
5: നടൻ എന്ന് പറഞ്ഞാല് ഹാസ്യത്തില് നമ്മുടെ ഇന്നസെന്റ് മാമുക്കോയ അങ്ങനെയുള്ള കുറച്ച് നല്ല രീതിയിൽ ഹാസ്യങ്ങൾ ചെയ്ത അവരുടെ ഒരു പിന്തുടർച്ചക്കാരനായിട്ട് നല്ല രീതിയിൽ തിളങ്ങിയ ഒരു നടനാണ്. കോമഡി തന്നെയാണ് കൂടുതലും അദ്ദേഹത്തിന്റെ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. എന്നാലും സീരിയസ് വേഷങ്ങൾ, അച്ഛനുറങ്ങാത്ത വീട് അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, കുറെ നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു പിന്നെ ഇല്ലായ്മ എന്ന് പറഞ്ഞാല് മലയാള സിനിമക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ്.
4: ഈ കോമഡി ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോകുമ്പോൾ, ശരിക്കും പറഞ്ഞ സിനിമയ്ക്ക് നമ്മൾ ഒരു കാലത്ത് കോമഡി മാത്രം ചെയ്തോണ്ടിരുന്നു, പിന്നെ സീരിയസും ചെയ്ത് കോമഡിയും സീരിയസും രണ്ടും കൈകാര്യം ചെയ്യുന്ന ആളുകൾ അല്ലെ, അവരൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുന്ന ഒരു
5: ഫീലല്ലേ.
4: സലിം കുമാറിന്റെ ശബ്ദം മറ്റും എടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു ഡയലോഗ് ഓർമ്മയുണ്ടോ?
5: സലിം കുമാറിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ കുറെ പണ്ടെടുത്തിയാൽ ഇപ്പൊ അങ്ങനെ ചെയ്യാറൊന്നുമില്ല.
4: മിമിക്രി ചെയ്യാറുണ്ട്.
5: ആ, മുമ്പൊക്കെ ചെയ്യാറുണ്ട്.
4: അപ്പൊ നമുക്ക് വലിയ ആളെയാണ് പിടിച്ചത്. ശരി, പറ്റോ നോക്ക്, ഏതെങ്കിലും ഒരു ഡയലോഗ് ഓർമ്മയുണ്ടാ
5: നോക്കട്ടെ.
6: ഏയ് കാണൂർ ഗ്ലാബറത്തിന് ഭയങ്കര ബുദ്ധിയ, അഡ്വക്കേറ്റ് മുഖത്തിലുണ്ട്, അഴിയണത കാര്യാണ് പാപ്പനെ ഇപ്പച്ച് സാറേ.
4: അത്ഭുതപ്പെടുത്തിയട്ടോ, പ്രതീക്ഷിക്കാണ്ട് വഴിയിൽ നിന്ന് കിട്ടിയ ഒരാളാണ്, പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നേ, നന്നായി. ഏതായാലും ഈ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി നമ്മുടെ മീശമാധവന്റെ ഒരു കഥാപാത്രമായിരുന്നു, അതേപോലെ മുകുന്ദൻ ഉണ്ണി വേറൊരു കഥാപാത്രമായിട്ട് വരുന്ന സിനിമയുണ്ട്, അതാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്ക്, അത് ഏതാ സിനിമ എന്ന് കണ്ടെത്താൻ പറ്റുമെന്ന്. ഓക്കെ,
7: ഏതാണ് ആ സമയം? നിങ്ങൾ ആ സമയത്ത് പെൺകുട്ടിയെ കണ്ടവരില്ല, എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, ഏത് സമയമാണ് ഒരു പെൺകുട്ടിക്ക് അസമയം?
8: അത് അല്ല.
7: ആ, പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ.
8: അത് പിന്നെ രാത്രി
7: രാത്രി അസമയമാണോ?
8: അല്ല, ഞാൻ

0: അപ്പൊ അങ്ങനെയല്ല പാതിരാത്രി.
1: പാതിരാത്രി അസമയമാണ്.
2: പാതിരാത്രി അല്ലേ സാറേ? അപ്പൊ ഒരു പെൺകുട്ടിയെ അസാധാരണമായ രീതിയിൽ കണ്ടാൽ?
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് ഈ അസാധാരണം?
2: അത്
1: ആ
2: അത് പിന്നെ
3: ഒബ്ജക്ഷൻ യുവർ ഓണർ. ഡിഫൻസ് സാക്ഷികളെ അനാവശ്യമായി ചോദ്യങ്ങൾ ഉന്നയിച്ച് കൺഫ്യൂസ് ചെയ്യിക്കുക.
1: എങ്കിൽ നിങ്ങൾ പറയണം എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ അസമയമെന്ന്. നിയമ പുസ്തകങ്ങൾ മാത്രം ഉദ്ധരിച്ച് വാദിക്കുന്ന മിസ്റ്റർ കാവൂർ പറയണം ഇന്ത്യൻ നിയമ വ്യവസ്ഥ അനുസരിച്ച് എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് അസമയം.
4: മനസ്സിലായി ഏതാ സിനിമ?
5: ഓക്കെ, ഇത് ക്യൂനുള്ള മൂവിയാണെന്നാണ് എന്റെ ഒരു ഓർമ്മ.
4: കറക്റ്റ്.
5: അല്ല, ഇതിനെ കുറിച്ച് പറയാൻ കാരണം വെച്ചാൽ, ഞാൻ മുന്നേ ഈ സിനിമയുടെ ആക്ടിംഗ് വർക്ക്ഷോപ്പിന് പോയപ്പോ അത് പിന്നെ ഒരു ദിവസത്തെ ക്ലാസ് എടുക്കാൻ വന്നത് നമ്മുടെ ഈ സിനിമയുടെ ഡയറക്ടറായിരുന്നു ബിജോ ജോസ്. അപ്പോ ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പടമാണ് ജനഗണമന എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ക്യൂന് തന്നെ നല്ല പിന്നെ എന്താ പറയേണ്ടത് നല്ല മൂവിംഗ് ആയിട്ടുള്ള പടമാണ്, നല്ല വിജയം.
4: അതെ,
5: വിജയം നേടിയ പടം. അപ്പൊ അന്ന് ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം ഈ കാര്യങ്ങൾ ഫസ്റ്റ് പടം ക്യൂനൊക്കെ പറഞ്ഞുകൊണ്ടും പിന്നെ ഈ മൂവി കണ്ടതുകൊണ്ടും എനിക്ക് കൃത്യമായിട്ട് ആ ഒരു അദ്ദേഹത്തിന്റെ പേരും ഓർമ്മയിലുണ്ട്.
4: പിന്നെ നമുക്ക് അറിയാം അദ്ദേഹം സലീംകുമാർ ചെയ്ത ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മുകുന്ദനുണ്ണി നമ്മൾ ആ മീശമാധവനിൽ കണ്ട മുകുന്ദനുണ്ണി ആയിരുന്നില്ല, ഇതിലെ മുകുന്ദനുണ്ണി. തീപ്പാർന്ന ഡയലോഗാണ് ഇതിനകത്ത് വരുന്നത്. ശരിക്കും ഇന്നും സമൂഹത്തിൽ അത്രയും പ്രസക്തമായിട്ടുള്ള ഡയലോഗാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ നമുക്കറിയാൻ പറ്റിയത്. ഏതായാലും ഉത്തരം കൃത്യമായിട്ട് നിഷേധട്ടൻ പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇനിയും നല്ല നല്ല സിനിമകളിൽ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വീണ്ടും നമുക്ക് വെള്ളിത്തിരിക്ക് പിന്നിലൊക്കെ വരാൻ സാധിക്കട്ടെ.
5: ഓക്കെ,
4: ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
5: സിനിമയ്ക്കൊപ്പം.
6: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
4: നമസ്കാരം.
7: നമസ്കാരം.
4: പേര്?
7: സുകുമാരൻ.
4: സുകുമാരൻ ചേട്ടൻ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണോ?
7: ഇല്ല, ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്താണ്.
4: അതെ, ഏതാ ഡിപ്പാർട്ട്മെന്റ്?
7: സഹകരണ വകുപ്പ്.
4: സഹകരണ വകുപ്പിൽ എന്തായിട്ടാ റിട്ടയർ ആയത്?
7: ഞാൻ സീനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആയിട്ട്.
4: ആ ശരി, കുറെ വർഷമായോ റിട്ടയർ ആയിട്ട്?
7: 9 വർഷമായി.
4: അത് ശരി, 9 വർഷത്തെ റിട്ടയർമെന്റ് ലൈഫ് അന്ന് മനസ്സിലാവുന്നില്ല. ഈ റിട്ടയർമെന്റ് ലൈഫ് എങ്ങനെ പോകുന്നു?
7: റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ 9 വർഷത്തിൽ ഈ ഡിസംബർ വരെ ഹരിത കേരള മിഷന്റെയും കിലയുടെ ഒരു ട്രെയിനറായിട്ടും പിന്നെ പ്രവർത്തിച്ചുകൊണ്ട് അങ്ങനെ ഒരു വിശ്രമ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. ഇപ്പൊ അടുത്ത 2-3 മാസമേ ആയുള്ളൂ.
4: സാമൂഹ്യ രംഗത്ത്
7: പ്രവർത്തിക്കുന്നുണ്ട്, ചെറിയ തോതിൽ പ്രവർത്തിക്കുന്നുണ്ട്.
4: ശരി, വീട്ടിലെ കാര്യങ്ങൾ, അതായത് കൃഷി അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യും?
7: വീട്ടിലെ കൃഷിയുടെ ഇതൊന്നുമില്ല, കൃഷിയോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ അതൊന്നുമില്ല. ഞാൻ പിന്നെ നല്ലോണം കായിക അധ്വാനം ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ ഉള്ള ഒരു അന്തരീക്ഷമൊന്നുമല്ല. കുറച്ച് നിലം ഉണ്ട്,
4: കൃഷിഭൂമിയുണ്ട്,
7: അതിൽ കുറച്ച് നിലമുണ്ട്, പിന്നെ നെൽകൃഷി ചെയ്യാൻ പറ്റുന്ന. പക്ഷെ അതെല്ലാം തരിശാക്കി ഇട്ടിട്ടില്ല, അതിനുള്ള പശ്ചാത്തല സൗകര്യം ഇല്ല, അതുകൊണ്ട് എല്ലാം തരിശാക്കി ഇട്ടിട്ടില്ല. അതിനുള്ള ഒരു പശ്ചാത്തല സൗകര്യം കൊണ്ട് ഞാൻ കൃഷി ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷെ അതിന് പിന്നെ കൃഷി വകുപ്പോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഭാഗത്തോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടുന്നില്ല.
4: അത് ശരി,
7: അതുകൊണ്ട് അങ്ങനെ തരിശാക്കിട്ടുള്ളത്.
4: ഇപ്പൊ പൊതുവെങ്കിലും തരിശു ഭൂമികൾ ഏറ്റെടുത്തുകൊണ്ട് കൃഷി നടത്തുന്ന പരിപാടികളൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ?
7: ഉണ്ട്, പക്ഷെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിന്റെ ഇതെടുത്ത് നോക്കിയാൽ നെൽവയലുകൾ, കാരണം അതിൽ പിന്നെ നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ ഭേദഗതി വരുത്തിയോട് കൂടിയിട്ട് കണ്ടമാനം എന്ന് പറയൽ നെൽവയലുകൾ തരം മാറ്റുകയും അത് റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന രീതിയുണ്ട്. എത്ര തന്നെ ഇടപെട്ടാലും പരിഹരിക്കാൻ പറ്റാതെ. അതുണ്ടാക്കുന്ന ദൂരവ്യാപകമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നമൊന്നും ആൾക്കാർക്ക് പ്രശ്നമേ അല്ല.
4: ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്നുള്ള പ്രോഗ്രാം എന്നാണ്. ആകാശവാണി പ്രോഗ്രാം കേൾക്കുന്ന ആളാണ് സുകുമാരേട്ടൻ?
7: കേൾക്കാറ്, നേരത്തെ എല്ലാം കേൾക്കാറുണ്ട്. ഇപ്പൊ ആകാശവാണിയുടെ അങ്ങനെ ഇതല്ലോ, എല്ലാം മൊബൈലിലേക്ക് ചുരുങ്ങിയില്ലേ.
4: നമ്മുടെ മൊബൈലിലും ആകാശവാണിന്റെ പരിപാടികൾ കേൾക്കാൻ പറ്റും. ന്യൂസ് ഓൺ എയർ എന്നുള്ള ഒരു ആപ്പ് ഉണ്ട്, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാം.
7: അത് ഞാൻ ഡൗൺലോഡ് ചെയ്തതായിരുന്നു. ഇടയ്ക്ക് ഞങ്ങളുടെ ഹരിത കേരള മിഷന്റെ ചില പരിപാടികളിലും
4: ഉണ്ടാവാറുണ്ട്.
7: അപ്പൊ
4: അത്
7: ഇത് കേട്ടിട്ടുണ്ട്.
4: അത് കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ തന്നെ എയർ കണ്ണൂർ നടിച്ച കണ്ണൂരിന്റെ ലൈവ് സ്ട്രീം ആയിട്ടുള്ള പ്രോഗ്രാംസ് കേൾക്കാൻ പറ്റും. അപ്പോ ഇത് കണ്ണൂർ ടാക്കീസ് പറയുന്നത് ഒരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമയെ ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് സുകുമാരേട്ടനോട് ചോദിക്കാം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം അന്തരിച്ച സലീംകുമാർ എന്ന നടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് വലിയ ഒരു നഷ്ടമാണ്. ചിരിയായാലും ചിന്തയായാലും ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് തന്ന ഒരു നടനെ കുറിച്ച് സുകുമാരേട്ടൻ, സിനിമ കാണുന്ന ഒരാളെന്നുള്ള രീതിയിൽ എങ്ങനെയാണ്?
7: ഞാനിങ്ങനെ സിനിമ പിന്നെ കാണാറുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട്. കണ്ടാലും പിന്നെ അതിൽ ചില സംഭവങ്ങൾ ഇങ്ങനെ ഓർക്കുന്നല്ലാണ്ട്. പക്ഷെ സലീംകുമാറിനെ കുറിച്ച് എനിക്ക് എഴുതുന്നുണ്ട്. ഒന്ന്, ഹാസ്യത്തിന്റെ ആ മേഖലയിൽ നല്ല വിരാജിച്ചാണ്. പിന്നെ മിമിക്രി അടക്കം നല്ല മിമിക്രി കലാകാരനാണ്. അതുപോലെ തന്നെ എന്ന് പറയുന്നത് ഹാസ്യത്തിന് മാറി അദ്ദേഹം നല്ല സ്വഭാവ നടനായിട്ട് പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള പിന്നെ

0: ഒന്ന് രണ്ട് സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെ, ഒന്ന് പെൺകുട്ടികളെ പിന്നെ ഉണ്ടായാലുള്ള ഒരു കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതാക്കിയിട്ട് അതിൽ ശരിക്കും അദ്ദേഹം അഭിനയിക്കുകയല്ല, ജീവിക്കുക ചെയ്തിട്ടുള്ളത്.
1: അച്ഛനുറങ്ങാത്ത വീട്,
0: അച്ഛനുറങ്ങാത്ത വീട്, ആദാമിന്റെ പിന്നെ അതും ഞാൻ കണ്ടിട്ടില്ല. ആദാമിന്റെ മകൻ അബു എന്ന് പറഞ്ഞിട്ടുള്ള അതും കണ്ടിട്ടില്ല. അത് ആ പെൺകുട്ടികളുടെ ആ ഒരു പിന്നെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കുടുംബത്തിന്റെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദൈന്യാവസ്ഥ അത് ശരിക്കും അത് അദ്ദേഹം ജീവിക്കുകയാണ്, കരഞ്ഞു പോകും. നമുക്ക് അദ്ദേഹത്തിന്റെ പിന്നെ പല രംഗങ്ങൾ കാണുമ്പോൾ കരഞ്ഞു പോകുന്ന ഇതാണ് അത്.
1: ഒരു കോമഡി നടൻ ഇത്രയധികം സ്വഭാവ നടനെന്ന രീതിയിലേക്ക് വന്നത് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ മലയാളികൾക്ക് നൽകിയ ഒരു നടനാണ്. ഏതായാലും സലീം കുമാറിന്റെ സിനിമകൾ തന്നെയാണ് ഇന്ന് ചോദ്യത്തിലേക്ക് എടുത്തിട്ടുള്ളത്. ചില ഡയലോഗുകൾ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ അവസരങ്ങൾ ഉപയോഗിക്കുന്ന അത്തരത്തിലെ ഡയലോഗുകളിലെ ഒരു സിനിമ, അതിൽ ഒന്ന് കേൾപ്പിക്കാം. അത് ഏതാ സിനിമ എന്ന് കണ്ടെത്താൻ പറ്റുമോ നോക്കി. ഓക്കെ,
2: അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കുന്നത്.
0: ദിലീപ് പെട്ടെന്ന് പേര് ഓർമ്മ വരുന്നില്ല.
1: ദിലീപ്
0: ദിലീപാണ് നായകനുള്ളത്. ദിലീപ് ഒരു ഏകദേശം ഒരു സെമി റിട്ടയർഡ്
1: ആയിട്ടുള്ള, അതിൽ ഓമനക്കുട്ടനാണ് സലീം കുമാറിന്റെ പേര് വരുന്നത്. അല്ലെങ്കിൽ വേറൊരു സീൻ ഉണ്ടായിരുന്നു, വനജേ എന്ന് പറഞ്ഞു വിളിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. നമ്മളെ ബിന്ദുപ്പണിക്കറ ദിലീപ് മുണ്ടൂരി കൊണ്ടുപോയിട്ടില്ലേ, ഓർമ്മട്ടിയാ? അപ്പൊ ഏതാ സിനിമ?
0: ഏകദേശം ഭയങ്കരം ഓർമ്മ പ്രശ്നമുണ്ട്, പെട്ടെന്ന് ഇത് വരില്ല, കുറച്ച് കഴിഞ്ഞാലും തരുവരും.
1: ശരി, അപ്പൊ ഞാൻ ഇന്ന് പറയട്ടെ സിനിമയുടെ പേര്. തിളക്കം എന്നാണ് സിനിമയുടെ പേര്, ഓർമ്മട്ടില്ല. അപ്പോ ഏതായാലും സുമാർ ചേട്ടൻ പങ്കെടുത്തത് വലിയ സന്തോഷം. സഞ്ചരിക്കാം
0: സിനിമക്കൊപ്പം.
3: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
1: ഹായ്, നമസ്കാരം.
4: നമസ്കാരം.
1: മൂന്ന് പേരും ഒന്ന് പേരൊന്ന് പരിചയപ്പെടുക.
4: രാജി, ഷൈനി, ഷേർലി.
1: ഷേർലി, മൂന്ന് പേരും ഇവിടെ
4: ആർടി ഓഫീസിൽ വർക്ക് ചെയ്യുന്നു.
1: ആർടി ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, കുറെ വർഷമായോ?
4: കുറെ വർഷമായി.
1: മൂന്ന് പേരും കട്ട ഫ്രണ്ട്സ് ആണെന്ന് തോന്നല്ലോ. ഇപ്പൊ ബ്രേക്ക് ടൈമാ,
4: ടീ ബ്രേക്കിന് ഇറങ്ങി.
1: ടീ ബ്രേക്കിന് ഇറങ്ങിയതാണ്. ചായ കുടി ഒരു അഞ്ചു മിനിറ്റ് എന്നിട്ട് ചായ കുടിക്കാം. ഞാൻ കടൂർ ആകാശവാണിയുടെ കടൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ് വരുന്നത്. ആകാശവാണി പ്രോഗ്രാംസ് കേൾക്കുന്ന ആൾക്കാരാണോ? എങ്ങനെയാണ്?
4: കേൾക്കാറുണ്ട്.
1: ഏത് സമയത്താണ് കേൾക്കാൻ പറ്റാറ് നിങ്ങൾക്ക്?
4: മോർണിംഗില്.
1: കടൂർ ടാക്കീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പരസ്യം കേട്ടിട്ടുണ്ട്. അതായത് സിനിമയെ ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമാണത്, എന്റർടൈൻമെന്റ് പ്രോഗ്രാമാണ്. അതിൽ സിനിമയുടെ ക്ലിപ്പോ സിനിമയുടെ ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയാന്ന് വേണ്ടത്. ഓരോരാളും അവരുടെ സ്ഥലം എന്ന് പറയണേ. എവിടെ സ്ഥലം? ഇവിടെ പറഞ്ഞു.
4: ഞാനിപ്പോ ഇവിടെ താമസിക്കുന്ന കരിമ്പത്ത്.
1: കരിമ്പത്ത്.
4: ഞാനും ബക്കള.
1: ഓക്കെ, അപ്പൊ നമുക്ക് സിനിമയുടെ ക്ലിപ്പിലേക്ക് പോവാം അല്ലേ. സലീം കുമാറിന്റെ സിനിമയാണ് നമ്മൾ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത്. സലീം കുമാറിനെ കുറിച്ച്, സിനിമകളെ കുറിച്ച്, സിനിമ കാണുന്ന ആൾക്കാരാണോ? എങ്ങനെയാണ്, ആസ്വദിക്കുന്ന ആൾക്കാരാണോ?
4: സിനിമ കാണുന്ന.
1: പുതിയ പടം എല്ലാം കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഗ്യാങ് ആയിട്ട് പോകും. എങ്ങനെയാണ്? ഫാമിലി ആയിട്ട് പോകുന്നു. ഓക്കെ, ശരി. അപ്പോ സലീം കുമാറിന്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. ശരി, നമുക്ക് സലീം കുമാറിനെ കുറിച്ച് ഓർക്കുമ്പോ ഒരു സിനിമ കാണുന്ന ഒരാളെന്നുള്ള രീതിയിൽ എന്താ പറയാനുള്ളത്?
4: കോമഡി തന്നെയാണ് പുള്ളിയെ പറ്റി ഓർക്കുമ്പോ വരുന്നത്.
1: അതെ, നമ്മുടെ, അതായത് നമ്മളിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല ഡയലോഗുകളും സലീം കുമാറിന്റെ ഡയലോഗാണ് ഇല്ലേ. ഇന്ദിരാ വേണ്ടി തിളക്കുന്ന സാമ്പാർ, അതെ, അത്തരത്തിൽ ഡയലോഗ്. സലീം കുമാറിന് കുറെ ഡയലോഗുകൾ അത്തരത്തിലുണ്ട്. അതായത് ഒരു കോമഡി നടൻ ദേശീയ അവാർഡിലേക്ക് പോവാന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചാണ്. അത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ സാധാരണക്കാർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ. അപ്പൊ നമുക്ക് ക്ലിപ്പിലേക്ക് പോവാം അല്ലേ. റെഡിയല്ലേ?
5: ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു നടക്കുന്നു. എനിക്ക് ദുബായിൽ കൂലിപ്പണിയാണെന്ന്, അതുകൊണ്ട് എന്റെ മാങ്കിലും നടക്കുന്നില്ല. നാട്ടിലൊരു ലേബർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മണവാൻ സൺസ് എന്ന ബോർഡും ഈ സ്ഥാപനവും പിന്നെ ഈ പൈപ്പും. ആസ് വെൽ ആസ് ഞാൻ സത്യം പറയട്ടെ, ഫൈനാൻസിയേഴ്സിന്റെ ഇടയിൽ ഞാൻ ഒരു കന്യകനാണ്. ഞാൻ ഇന്നേ വരെ ആർക്കും 10 പൈസ കൊടുത്തിട്ടില്ല.
6: ഈ ദീപാവലി എന്ന് പറയണത് ഞങ്ങള് പടക്കക്കാരുടെ ചാകരയാണ്. ചിരി കാശി പടക്കത്തേൽ എറിഞ്ഞ 4 ഇരട്ടിക്കോര.
5: പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം, കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു.
1: മനസ്സിലായി?
4: പുലിവൽ കല്യാണം
1: കറക്റ്റ് അതല്ല ഈ മണ

0: മണവാളനായിരുന്നു എനിക്ക് തോന്നുന്നു ജയസൂര്യനെക്കാളും തിളങ്ങിയ കഥാപാത്രം അല്ലേ. ഒക്കെ രസമായിരുന്നു ആ ഒരു കുറച്ച് മണവാളനും കൊച്ചിനനിഫിയായിട്ടുള്ള ഒരു സീനുണ്ട്. അത് കുറേ സമയം ആ സീനിനെ കൊണ്ട് ഭയങ്കര രസമായിട്ട് പോയ സിനിമയായിരുന്നു. പുൽവൽക്കലനത്തിലെ മെയിൻ ഈ പേരുകൊണ്ട് തന്നെ അത് കാച്ച് ചെയ്താണ് ധർമ്മേന്ദ്രയായിട്ട് ഡൽഹിയിൽ നിന്ന് വരുന്ന ആളുകളേ. അപ്പൊ ഏതായാലും നിങ്ങൾ മൂന്ന് പേരും പങ്കെടുത്തു, പിന്നെ ഉത്തരം പറയാൻ സാധിച്ചു. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
0: നമസ്കാരം.
3: നമസ്കാരം.
0: പേര്?
3: വിനോദ് കുമാർ.
0: വിനോദ് സാർ എന്താ ചെയ്യണേ?
3: ഞാൻ അവിടെ റവന്യൂ വകുപ്പിലെ ലാൻഡ് അക്വിസിഷൻ ഓഫീസിൽ വർക്കെയാണ്.
0: ശരി. കൊറേ വർഷമായി ഇവിടെ.
3: ഇവിടെ വന്നിട്ട് ഒരു 10 മാസം.
0: 10 മാസമായി. നാട് എവിടെയാണ്?
3: തളിക്കുണ്ട്.
0: കണ്ണൂർ ആകാശവാണിയുടെ ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ടാണ് ഞാൻ വന്നത്. കണ്ണൂർ ടാക്കീസ് തന്നെ.
3: ഓക്കെ.
0: ആകാശവാണി പരിപാടികൾ കേൾക്കുന്ന ആളാണോ?
3: അത്യാവശ്യം കളിക്കാറുണ്ട്.
0: അതെ. ഒരു നാടക നടന്റെ ശബ്ദം പോലെ എനിക്ക് തോന്നുന്നു. നാടകത്തിലോ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർ ആളാണോ?
3: നാടകം ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്. ചെറിയ പ്രായം തൊട്ട് നാടകം ചെയ്തിട്ടുണ്ട്.
0: ശരി. ആകാശവാണിയിൽ നാടകം ചെയ്തിട്ടുണ്ടോ?
3: ഇല്ല.
0: ആകാശവാണി നാടകങ്ങൾ കേൾക്കാറുണ്ടോ?
3: നാടകം കേൾക്കാറുണ്ട്. ആകാശവാണി ഇപ്പോൾ കൂടുതലും കേൾക്കുന്നത് യാത്രയിലാണ്. യാത്രയിൽ ഞാൻ കൂടുതലും ആകാശവാണി റേഡിയോ വെക്കുന്നത്.
0: വണ്ടിയിൽ വെക്കുന്നത്.
3: അല്ലാതെ കേൾക്കാൻ നമുക്ക് സമയമില്ലല്ലോ.
0: ഞായറാഴ്ച ലീവ് ഉണ്ടാവില്ലേ?
3: ഞായറാഴ്ച ലീവ് ഉണ്ടോ?
0: നമ്മുടെ ഈ കണ്ണൂർ ടാക്കീസ് എന്ന് പറയുന്നത് ഒരു സിനിമാ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കുക. അപ്പോ സിനിമ കാണുന്ന ആളാണോ ആസ്വദിക്കുന്ന ആളാണോ? ഇപ്പൊ നാടകം എന്ന് പറഞ്ഞാൽ സിനിമ ഉണ്ടാവില്ല, ഒരു ക്രേസ് ഉണ്ടാവില്ലേ?
3: ഓക്കെ. സിനിമ കാണാറുണ്ട്, പിന്നെ അടുത്ത കാലത്തായിട്ട് കുറച്ച് കുറവാണ്. അത് വേറെ പറയുന്നത് അത് കുറച്ച് റീസൺ ഉണ്ടല്ലോ, പേഴ്സണൽ ആയിട്ട് റീസൺ ആണ്.
0: അപ്പോ സിനിമയായിട്ട്
3: അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കുറച്ച് കുറവാണ്. നേരത്തെ മുന്നേ ഒരുപാട് സിനിമ, ഒരു സിനിമ തന്നെ 15 പ്രാവശ്യം 16 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പപ്പയുടെ സ്വന്തം അപ്പൂസെ, ആകാശദൂത് സിനിമ ഉണ്ടല്ലോ.
0: സങ്കട സിനിമകളാണ് ഇത്രയും ധൈര്യത്തോടെ കാണുന്നത്. ശരിക്കും ആകാശദൂതെല്ലാം നമ്മൾ ഒരു വട്ടം കണ്ടിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് പോവില്ല.
3: ആ സിനിമകളൊക്കെ അത് ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ട് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്.
0: അപ്പൊ മനക്കെട്ടി കൂട്ടാൻ വേണ്ടി കണ്ടതാണെന്ന് തോന്നുന്നു അല്ലേ?
3: അങ്ങനെ ഈ സാഡ് മൂവീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്.
0: ശരി.
3: കാരണം അതിനകത്ത് കൂടുതൽ ഈ ആക്ടിങ് കുറച്ച് കൂടുതലുള്ള.
0: ശരിയാണ്. പക്ഷെങ്കിൽ കരയിക്കുന്നതിനേക്കാളും കുറച്ച് വിഷമമാണ് നമ്മൾ ചിരിപ്പിക്കുന്നത്
3: അല്ലേ? തീർച്ചയായും.
0: അപ്പോ ചിരിപ്പിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഓർക്കുമ്പോ തന്നെ നമ്മുടെ സലീം കുമാറിനെയാണ് ആദ്യം ഓർമ്മ വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് മലയാളികൾക്ക് നഷ്ടപ്പെട്ട ഒരു നാട്. അപ്പൊ സലീം കുമാറിന്റെ ഓർമ്മകളെ കുറിച്ച്, സലീം കുമാറിന്റെ സിനിമകളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ, കോമഡി അല്ലാത്ത അച്ചറിറങ്ങാത്ത വീട്, അതേപോലെ തന്നെ ആദാമിന്റെ മകനാകും, അതൊക്കെ ഒരു സങ്കടപ്പെടുന്ന സിനിമയാണ്. അപ്പൊ സങ്കടപ്പെടുന്ന സിനിമ ഇഷ്ടപ്പെടുന്നോണ്ട് ചോദിച്ചാണ്. അപ്പൊ അത്തരത്തിൽ സിനിമകളിൽ സലീം കുമാറിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് സ്വാധീനം?
3: നല്ല പെർഫോമൻസ് ആണ്. കാരണം അദ്ദേഹം ഒരു കോമഡിയായിട്ടാണ് വന്നതെങ്കിലും പിന്നീട് പിൽക്കാലത്തെ ആള് നല്ല ക്യാരക്ടർ റോൾ ചെയ്തുകൊണ്ട് നല്ല മലയാളികൾക്ക് മനസ്സിൽ ഉടനേടിയ
0: ആളാണ്.
3: അതെ. വ്യക്തിയാണ്.
0: ഒരു നടൻ എന്ന നിലയിൽ, ഈ സിനിമ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലയിൽ, ക്യാരക്ടർ മനസ്സിലാക്കുന്ന ഒരാളെന്ന നിലയിൽ സലീം കുമാറിന്റെ ഒക്കെ അഭിനയം നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ്.
3: തീർച്ചയായിട്ടും. അദ്ദേഹം ഈ അകാലത്ത് കൊടുത്തു പോയത് ഈ മലയാള സിനിമക്ക് ഏറ്റവും വലിയ നഷ്ടമാണ്.
0: തീർച്ചയായും. അപ്പൊ അദ്ദേഹത്തിന്റെ കുറച്ച് അനശ്വരമായ കുറച്ച് കഥാപാത്രങ്ങളെയാണ് ഇന്ന് നമ്മൾ കണ്ണൂർ ടാക്കീസിൽ എടുത്തിട്ടുള്ളത്. അതിലൊരു സിനിമ കേൾപ്പിക്കാൻ പോകുന്നത്, സിനിമ ഏതാണെന്ന് പറയാൻ പറ്റുമെന്ന് നോക്ക്. ഓക്കെ.
4: ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും?
0: സിനിമ മനസ്സിലായ ഏത് സിനിമയാണിത്?
3: കല്യാണരാമൻ
0: എന്നുള്ള സിനിമയാണിത്. കല്യാണരാമന്റെ
3: കല്യാണ വീടിന്റെ പന്തലിൽ കമന്റ് വരുന്ന സമയത്തുള്ള ഒരു സീനാണ്.
0: പ്യാരി ലാൽ എന്നുള്ള ഒരു കഥാപാത്രമുണ്ട്, പ്യാരി അല്ലേ. ഒരുപാട് സീനുകൾ, കോമഡി സീനുകളിലെ ഒരു സിനിമയായിരുന്നു കല്യാണരാമൻ എന്ന് പറയുന്നത് അല്ലെ. ഒരു ആഘോഷം. അതിൽ ഒരു സംഭവം സലീം കുമാർ തന്നെ ഒരു ഓർമ്മയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ ഒരു ഡയലോഗില്ല, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഉപയോഗിക്കുന്നത്.
3: ആൾക്കാർ ഇപ്പം പല രീതിയിൽ അത് ഉപയോഗിച്ച് വരുന്നുണ്ട്. കാരണം അത് സലീം കുമാറിന്റെ ഡയലോഗാന്ന് അറിഞ്ഞിട്ടുണ്ടല്ല, പക്ഷെ അറിയാതെ കണ്ടതിന് പല ആൾക്കാർ ഇപ്പോഴും അത് റെഗുലറായിട്ട്
0: ഉപയോഗിക്കുന്നുണ്ട്. അതെ അതെ. ആ ഡയലോഗ് വരാമ്പം ആ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ആ ഡയലോഗ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ ഡയലോഗിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പറഞ്ഞ് എല്ലാ ഷൂട്ടും കഴിഞ്ഞ് വൈകുന്നേരം ഒരു സാമ്പാറിന് സെറ്റ് ഇട്ടിട്ടാണ് ഈ ഒരു സീൻ എടുത്തത്. ആ ഒരു ഡെഡിക്കേഷനാണ്, സിനിമയോടുള്ള ഒരു ഡെഡിക്കേഷൻ കൊണ്ട് ചെയ്തതാണ്. അപ്പൊ ഏതായാലും ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
3: സിനിമയ്ക്കൊപ്പം.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
0: നമസ്കാരം.
3: നമസ്കാരം.
0: ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ്. പേരെന്തായിരുന്നു?
3: ബാലകൃഷ്ണൻ.
0: എന്താ ചെയ്യേണ്ടത്? ജോലി റിട്ടയർ ചെയ്തു. ഏത് ഡിപ്പാർട്ട്മെന്റ്?
3: റവന്യൂ.
0: എത്ര വർഷമായി റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട്?
3: കഴിഞ്ഞ മാസം.
0: കഴിഞ്ഞ മാസം
3: ലാസ്റ്റ് മെയ്.

0: ഞാൻ കണ്ടത് ആകാശവാണിയുടെ പരിപാടിയിലാണെന്ന് പറഞ്ഞല്ലോ. ആകാശവാണി പ്രോഗ്രാം കേൾക്കുന്ന ആളാണോ?
1: സമയം കിട്ടുമ്പോഴത്തെ
0: ഏതാണ് ശ്രദ്ധിക്കുന്ന പരിപാടി ഏതൊക്കെയാ?
1: എല്ലാ രാവിലെ പരിപാടി അധികം എല്ലാ സമയത്തും കേൾക്കുന്നുണ്ട്. വീട്ടിൽ എല്ലാ സമയത്തും എല്ലാം കേൾക്കും.
0: ഇപ്പൊ റിട്ടയർമെന്റ് ആയ ശേഷം പിന്നെ റേഡിയോ കുറച്ചുകൂടെ കേൾക്കാൻ
1: സമയം ഉച്ചവരെ കേട്ടിട്ടുണ്ട്.
0: അതെ അല്ലേ. റിട്ടയർമെന്റ് ശേഷം എന്തൊക്കെയാ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും?
1: അങ്ങനൊന്നും പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല.
0: ഒരാഴ്ച ആയുള്ളൂ. പക്ഷെ എന്നിരുന്നാ പോലും നമ്മൾ ചില കാര്യങ്ങൾ റിട്ടയർ ആയിട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവില്ല.
1: തീരുമാനിച്ചിട്ടൊന്നുമില്ല. ചെറിയ കടയായിട്ടുണ്ട്, വീട്ടിനോട് ചേർന്നിട്ടുണ്ട്. നടത്തണമെന്നുണ്ട്.
0: നല്ലതന്നെ നല്ലതന്നെ. ഓ, കണ്ണൂർ ടാക്കീസിനെ കുറിച്ച്
1: കേട്ടിട്ടുണ്ടാവും.
0: ഒരു സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് അല്ലെങ്കിൽ സിനിമയായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്ന പരിപാടിയാണ്. ഞായറാഴ്ചകളിൽ വൈകിട്ട് 4 മണിക്കാണ് ഇത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ വെള്ളിയാഴ്ച 2:30 റിപ്പീറ്റ് കൊടുക്കാറുണ്ട്. ഇതിൽ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ സലീം കുമാർ അഭിനയിച്ച കുറച്ച്
1: സിനിമകളാണ്. പ്രത്യേകിച്ച്
0: സലീം കുമാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒന്ന് പറയാൻ പറ്റുമോ, എന്താണ് ആ ഒരു നടനെ കുറിച്ച്
1: പറയുമ്പോൾ? അതെ,
0: സാധാരണക്കാരന്റെ ഒരു മട്ട്. അപ്പൊ ഏതായാലും സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിക്കാം. അത് ഏതാ സിനിമ എന്ന് പറയാൻ പറ്റുമോ?
2: അത് നമ്മുടെ കമലഹാസൻ തന്നെയല്ലേ. കമലഹാസനം
3: എന്റെ കമലഹാസനാ, എന്റെ വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്റെ പുറത്ത് വെച്ച് തേക്കാൻ ഞാൻ അപമാനിക്കുന്നുവോ? മാഫി മുഷ്കിൽ, എന്തൊരു മുഷ്കിൽ വേണം. അപ്പു മേസ്ത്രിയോ, ഇത് മേസ്ത്രിക്ക് ഇരിക്കട്ടെ. ഇതുപോലെ പളപള മിന്നുന്ന ഒരുപാട് കുപ്പായങ്ങൾ ഇനി മേസ്ത്രിക്ക് തയ്ക്കേണ്ടി വരും.
0: കമലഹാസന എന്നുള്ള കഥാപാത്രം മമ്മൂട്ടിയാണ് ഇതില്. ഓർവട്ടുന്നില്ല. ഇത് വെനീസിലെ വ്യാപാരി എന്ന് പറഞ്ഞൊരു സിനിമയാണ്. വെനീസിലെ വ്യാപാരി, അതില് കമലഹാസനൻ സലീം കുമാറിന്റെ നല്ലൊരു വേഷമായിരുന്നു അത്. ഏതായാലും ബാലശേട്ടൻ പങ്കെടുത്തു. ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പങ്കെടുത്തത് വലിയ സന്തോഷം. സഞ്ചരിക്കാം
1: സിനിമക്കൊപ്പം.
4: വെള്ളിത്തിരക്ക് പിന്നിൽ

0: ഒറ്റ വർഷത്തിൽ നെയ്മർ, കാതൽ ദ കോർ, RDX എന്നീ മൂന്ന് വിജയ സിനിമകളിൽ കയ്യൊപ്പ് പതിപ്പിച്ച് ഹാട്രിക് വിജയം കൊയ്ത തിരക്കഥാകൃത്ത്, വരത്തൻ, ഹൃദയം, ആരവം തുടങ്ങിയ സിനിമകളിലൂടെ തന്നിലെ അഭിനേതാവിന്റെ സാന്നിധ്യം മലയാളികൾക്ക് മുന്നിൽ അടയാളപ്പെടുത്തിയ പ്രിയ കലാകാരൻ ആദർശ് സുകുമാരൻ. എഴുത്തിന്റെ മാന്ത്രികതയും അഭിനയത്തിന്റെ സ്വാഭാവികതയും ഒരുപോലെ ഹൃദയത്തിലേറ്റിയ ഈ യുവ പ്രതിഭയാണ് ഇന്ന് നമ്മുടെ വെള്ളിത്തിരയ്ക്ക് പിന്നിൽ. തിരശീലയ്ക്ക് മുന്നിലെയും പിന്നിലെയും തന്റെ സുന്ദരമായ സിനിമാ യാത്രയെക്കുറിച്ച്, ഓർമ്മകളെക്കുറിച്ച് അദ്ദേഹം ഇന്ന് നമ്മോട് മനസ്സ് തുറക്കുന്നു.
1: കുട്ടിക്കാലം മുതലുള്ള സിനിമയോടുള്ള വളരെ എന്താ പറയാ അടങ്ങാത്തൊരു ആഗ്രഹം സിനിമയിൽ എത്തണം എന്നുള്ള അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ എന്തൊക്കെയാണ്. സ്കൂൾ കലോത്സവ വേദികളിൽ നിന്നായിരുന്നു അതിൻ്റെ ഒരു തുടക്കം. പിന്നീട് സംസ്ഥാന തലത്തിലൊക്കെ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. മിമിക്രിക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചു. അതിനുശേഷം പിന്നീട് ചാനൽസിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായി. കോളേജ് സമയത്ത് തന്നെ ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എല്ലാ വർഷവും 10 ഷോർട്ട് ഫിലിം ചെയ്തു. അതെല്ലാം സിനിമയിലേക്കുള്ള യാത്രയിൽ ഒരു വെള്ളവും വളവും ഒക്കെ ആയെന്ന് തന്നെ പറയാം. തിരിഞ്ഞു നോക്കുമ്പോൾ അതും നല്ല കാലങ്ങളായിരുന്നു, ഏറ്റവും നല്ല നല്ല നാളുകളായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മുന്നോട്ടേക്കുള്ള യാത്രയ്ക്ക് ഏറ്റവും ഊർജം തരുന്നതും ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തരുന്നതും അതിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ടൈമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കുമ്പോഴും അല്ലെങ്കിൽ ഓർത്തെടുക്കുമ്പോഴും ഒക്കെ വളരെ സന്തോഷം തന്നെയാണ്. നല്ല അനുഭവങ്ങൾ തന്നെയാണ്. അതിൽ അവസരം തന്ന ആളുകളെയും ഗുരുക്കന്മാരെയും എല്ലാം ഞാൻ ഓർക്കുകയാണ്. അത് അമ്പലപ്പറമ്പിലായിക്കോട്ടെ, ടെലിവിഷൻ വേദികളിലായിക്കോട്ടെ, കലോത്സവ വേദികളിലായിക്കോട്ടെ, ആദ്യകാല സിനിമയിലെ അവസരങ്ങളായിക്കോട്ടെ, എല്ലാത്തിനോടും നന്ദിയോടെ തന്നെ സ്നേഹത്തോടെ തന്നെ ഓർക്കുന്നു.
2: ഇവന്മാരത് എപ്പൊ നോക്കിയാലും ഇങ്ങനെ പുതുമുടികളെ പോലെ ഗുണഗുണാന്ന് പറഞ്ഞൊരു ഗുണഗുണപ്പ്
3: തന്തക്കെട്ട് എങ്ങനെ പണിയാന്ന് ആലോചിക്കായിരിക്കും.

0: ഹൈ സക്സസ് റേറ്റ് ഉള്ള ഐഡിയ ആണ് മോനെ ഇത്.
1: പാളില്ല
0: പട്ടിയുള്ള ഏതൊരു കുട്ടിയും മറ്റൊരു പട്ടിയെ കണ്ട ഒന്ന് നിൽക്കും,
1: ഒന്നില്ല ആളി പതിയാല ആളനെ പട്ടിയിൽ നിന്ന് ഈ കുട്ടിയിലേക്കാവും.
2: ഞാൻ എഴുതിയിട്ടുള്ള ആദ്യത്തെ പടത്തിന്റെ റിലീസ് എന്ന് പറഞ്ഞ നെയ്മർ ആയിരുന്നു. നെയ്മറിലുള്ള ഡയലോഗ്സ് ഒക്കെ കേട്ടിട്ട് ആളുകള് കോമഡി ഒക്കെ കേട്ടിട്ട് ചിരിക്കുന്നതൊക്കെ വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ആർ ഡി എക്സ് വന്നപ്പോഴും വളരെ സന്തോഷം തോന്നി. നല്ല സീനുകൾക്കൊക്കെ എന്ന് വെച്ചാൽ മാസായിട്ടുള്ള ഡയലോഗ്സിനൊക്കെ കൈയിരിക്കുന്നത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. പിന്നീട് മമ്മൂക്ക ഞാൻ എഴുതിയ എന്റെ സിനിമയിലെ ഡയലോഗ് അദ്ദേഹം പറഞ്ഞപ്പോ അതിനേക്കാൾ അറിയത് ആളുകൾ കൈയടിക്കുന്നതിനേക്കാളുപരി മലയാളത്തിന്റെ മഹാനടൻ ആ ഡയലോഗ് പറഞ്ഞു, ഞാൻ എഴുതിയൊരു ഡയലോഗ് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതിലാണ് എനിക്ക് കൂടുതൽ ആനന്ദം. അതിനുശേഷം പിന്നീട് അത് പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ അതിന് കൂടുതൽ അതിന് ഭംഗിയാവുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ വളരെ വളരെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൊന്നാണ്.
3: ചാച്ചൻ കൂടി ഇരിക്കുമ്പോഴല്ലേ ഡോക്ടർ എല്ലാം പറഞ്ഞു. അപ്പൊ ചാച്ചൻ എന്നാ പറഞ്ഞു, കല്യാണം കഴിപ്പിച്ചാൽ എന്നാ ശരിയാവും, ശരിയായി എല്ലാ സ്വാതന്ത്ര്യവും നന്നാ. ചാച്ചൻ എന്നെ പറഞ്ഞു, എന്റെ എല്ലാ കാര്യങ്ങളും ചാച്ചൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ കാര്യം വന്നപ്പോ ചാച്ചന് പറ്റിയില്ല.
4: എനിക്ക് പേടിയായിരുന്നു അവന്. ഞാനിങ്ങനത്തെ ഒരാളാണെന്ന് എനിക്ക് വിളിച്ചു പറയണമെന്നും ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല, പേടിയായിരുന്നു, എല്ലാത്തിനോടും പേടിയായിരുന്നു. എനിക്ക് എന്നെ തന്നെ പേടിയായിരുന്നു. ഓമനെ എത്ര കാലമായി ഇതൊക്കെ സഹിച്ച് വേണമെങ്കിൽ ഓമനക്ക് എന്നെ എന്നെ ഇട്ടിട്ട് പോകായിരുന്നു. അതിനും ഞാൻ സമ്മതിച്ചില്ല, സോറി.

0: സംതൃപ്തി തരുന്ന റോള് നടനാണോ തിരക്കഥാകൃത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബേസിക്കലി സിനിമയാണ് സംതൃപ്തി തരുന്നത്. അതിപ്പോൾ സിനിമയിലെ എഴുത്താണെങ്കിലും സംവിധാനമാണെങ്കിലും അഭിനയമാണെങ്കിലും സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നേ ഉള്ളൂ, സംവിധാനത്തിലേക്ക് എത്തിയിട്ടില്ല, ചെയ്തിട്ടില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ സിനിമയിൽ നിലനിൽക്കുക എന്നുള്ളതാണല്ലോ അൾട്ടിമേറ്റ്ലി ഇപ്പം നമ്മുടെ ഒരു എയിം. അപ്പോൾ സിനിമയാണ് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഏറ്റവും ആനന്ദം തരുന്നത്. അഭിനയം എഴുത്തെന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. എന്താ പറയുക, എഴുത്തെന്ന് പറഞ്ഞാൽ അതൊരു ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ ആണ്. നമ്മൾ ആ ഒരു കഥാപാത്രങ്ങളുടെ ഒപ്പമുള്ള ട്രാവലിംഗ്, മാസങ്ങളോളം എന്നതിനു വേണ്ടി കൊടുക്കുന്ന സമയം, കഥാസന്ദർഭങ്ങളിലൂടെയുള്ള യാത്ര, കഥാപാത്രങ്ങളുടെ ഇമോഷൻസിലൂടെയുള്ള യാത്ര, ഇതെല്ലാം വളരെ വളരെയധികം ഞാൻ ആസ്വദിക്കാറുണ്ട്. അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷനും കട്ടിനും അപ്പുറത്തേക്ക് നമുക്ക് അതിനൊരു ഹൈ ഉണ്ടാകുന്നത് പിന്നീട് തിയേറ്ററിൽ വന്ന ആൾക്കാരത് അംഗീകരിക്കുമ്പോഴാണ്. എഴുത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബഡ്ഡിങ് സ്റ്റേജ് മുതലാണ്. എന്ന് വെച്ചാൽ ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കി നല്ല സ്കൂളിൽ പറഞ്ഞു കഴിച്ചാൽ നല്ല ജോലി കിട്ടി നല്ല ജീവിതം നയിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെ ഒരു അത് വെച്ച് നോക്കുമ്പോൾ എഴുത്തും ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. അൾട്ടിമേറ്റ്ലി സിനിമയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പിക്ക് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ എഴുത്താണ് കുറച്ചുകൂടെ എന്താ പറയുക ഒരു ഒരു പോയിന്റ് എനിക്കിപ്പോൾ കൂടുതൽ ഞാനതിൽ സന്തോഷം, ആനന്ദം, ഒരു ഹൈ എല്ലാം ഒരു പോയിന്റ് കൂടുതൽ കിട്ടുന്നത്. അഭിനയം ഇഷ്ടമാണ്, കുറച്ച് കൂടുതൽ എഴുത്താണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോ
1: കുറുവാ സംഘം രാത്രി ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നാ കേട്ടെ, അത്രയ്ക്ക് ഭീകരന്മാരാ.
2: ഗബ്രി എന്ന് പറയുന്നവൻ ഇവിടുത്തെ പേരിയത്താ ലൈവ് സെറ്റപ്പ് എന്തോ വലിയ പരിപാടിയാണെന്ന് തോന്നുന്നു.
3: എന്റെ ഗബ്രി വീട് ഇത്
4: കേട്ടാ പോട്ടുവാങ്ക.
5: അപ്പടിയാ
6: இந்த ஊரும் அவரும் ரொம்ப மோசமானவங்கடா.
7: சபால்பேட்டை தெரியாது,
8: அது நம்ம நேம் ரணிங் എന്തായാലും നമ്മൾ അവനെ അടുത്ത് കൊണ്ട്
0: കാതല്ലോ മമ്മൂക്ക ചെയ്തിട്ടുള്ള പെർഫോമൻസ് കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ള സന്തോഷം വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അതൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ഇതായിരുന്നു. ക്ലൈമാക്സിനോട് അടുപ്പിച്ച് അദ്ദേഹത്തിന്റെ കഥാപാത്രം നായികയായിട്ടുള്ള ജ്യോതിക മാമിനെ, അതായത് ഓമനേനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീനുണ്ട്. അത് ഏറ്റവും ലൈഫിൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഹൈ കിട്ടിയ ഒരു മൊമെന്റിൽ ഒന്നായിരുന്നു അത്. തിയേറ്ററിൽ കാണുന്നതിനേക്കാൾ ഹൈ എനിക്ക് ആ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ സീനില് നമ്മുടെ മമ്മൂക്കയുടെ ക്യാരക്ടർ മാത്യു ദേവസി എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് അദ്ദേഹം ജീവിച്ചപ്പോൾ ഉണ്ടായ ഒരു

അല്ല, അത് എനിക്ക് ഭയങ്കര ഇത് കിട്ടിയിട്ടുണ്ട്. ഒരു പിന്നെ ഓർത്തെടുക്കാൻ പറ്റിയെന്ന് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വരത്തൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരത്തൻ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ഓർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ആദ്യത്തെ സിനിമകളിലുള്ള ഒരെണ്ണമാണ് വരത്തൻ. അപ്പോൾ അമൽ നീരജ് സാർ ഷൂട്ട് ചെയ്ത വരുന്ന സമയത്ത് ഞാനിങ്ങനെ കവലയിലുള്ളൊരു ക്യാരക്ടറാണ്, ആ നാട്ടിലെ കവലയിലുള്ളൊരു ക്യാരക്ടർ, ഒരു ചെറിയൻ ക്യാരക്ടറായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടർ ഇങ്ങനെ മുണ്ടെടുത്ത് മടക്കി കുത്തി വന്ന് മറ്റൊരു ക്യാരക്ടറിൻ്റെ അടുത്ത് നായികയായിട്ടുള്ള ഐശ്വര്യലക്ഷ്മിയുടെ കമൻ്റ് അടിക്കുന്ന ഒരു ഒരു ഡയലോഗുണ്ട്. അപ്പോൾ ആ മുണ്ടെടുത്ത് മുണ്ട് പൊക്കി എടുത്ത് ഞാൻ മടക്കി കുത്തി വരുന്ന ഇവിടുന്ന് ഡയലോഗ് പറയണം. അപ്പൊ ഞാനൊരു ടേക്കില് മുണ്ട് മടക്കി കുത്തി ഡയലോഗ് പറയാനായിട്ട് അങ്ങ് നടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അമൽ സാർ മൈക്കിലൂടെ പറഞ്ഞു, ആദർശ് എനിക്ക് ഈ പടം എ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടേ, എനിക്ക് യു സർട്ടിഫിക്കറ്റ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. താനിങ്ങനെ മുണ്ട് പൊക്കി ഷോ കാണിച്ച ചിലപ്പോ എ സർട്ടിഫിക്കറ്റ് ആയി പോകുന്ന പറഞ്ഞു. സെറ്റ് മൊത്തം ചിരിച്ചു. എനിക്കിപ്പോ ആലോചിക്കുമ്പോഴും അന്നും ഞാൻ ഒരുപാട് ചിരിച്ച ഒരു സന്ദർഭമായിരുന്നു അത്. ഓർത്തിരിക്കുന്ന ഭയങ്കര രസകരമായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്. വരും തലമുറയിലെ സിനിമാ പ്രേമികള് നല്ല സിനിമ ചെയ്തൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ തന്നെ ഓർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ സിനിമകൾ ഞാൻ മരിച്ചാലും ഇവിടെ ഉണ്ടാവണം. അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഒരു ദശാബ്ദം കഴിഞ്ഞാലും നൂറ്റാണ്ട് കഴിഞ്ഞു കഴിഞ്ഞാലും അന്നങ്ങനെ ഒരു കലാകാരൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്തു വെച്ച സിനിമ അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ സിനിമ ഈ സിനിമയായിരുന്നു. അതെല്ലാ കാലത്തും ഓർക്കുന്ന ഒരു സിനിമയായിരിക്കും എന്ന് പറഞ്ഞ ആളുകൾ ഓർക്കുന്നതായിട്ട് ഒരു കലാകാരനായിട്ട് കാലം എന്നെ കാണാനാണ് എനിക്കിഷ്ടം. അന്നത്തെ ആൾക്കാർ അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം.

0: ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുടെ ജീവിതത്തോടടുത്ത് നിൽക്കുന്ന അങ്ങനെ ഒരു കുറേ കഥാപാത്രങ്ങൾ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ എന്താ പറയുക, കാത്തിരിക്കുന്നു എന്ന് തന്നെ അതിന് പറയാൻ പറ്റുള്ളൂ. ആഗ്രഹമുള്ള കുറേ കഥാപാത്രങ്ങളുണ്ട്, ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കഥാപാത്രങ്ങളുണ്ട്, അതിനുള്ള അവസരങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു കഥാപാത്രം അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ കാതൽ എന്ന് പറഞ്ഞ സിനിമയിലെ സഖാവ് പ്രദീപ് എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ കണ്ടിട്ടുള്ള സഖാക്കന്മാരെ പോലെ, അല്ലെങ്കിൽ ഞാൻ അവരുടെയൊക്കെ ഒരു ചേഷ്ടകൾ, ഞാൻ ക്യാരക്ടർ അല്ലാത്ത ഉദ്ദേശിച്ച്, അവരുടെ ഒരു ചേഷ്ടകളും അവരുടെ ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചുറ്റുവട്ടത്ത് കണ്ടിട്ടുള്ള ആൾക്കാരായിട്ട് അതിനൊരു ഒരു അടുപ്പം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കഥാപാത്രത്തെക്കുറിച്ചല്ല, കഥാപാത്രത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചോ അല്ല ഉദ്ദേശിച്ചത്. ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു സഖാവിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്, പാർട്ടിയോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള അപ്രോച്ചും അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ രീതികളും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ. കഥാപാത്രം എന്ന് പറയുമ്പോൾ അത് സിനിമയിലേക്ക് വരുമ്പോൾ എൻ്റെലി വേറെയാണ്, നമുക്ക് ചുറ്റിനും ഒരു പക്ഷെ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അല്ലാതെയുള്ള ചേഷ്ടകളും വസ്ത്രധാരണ രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ സഖാവ് പ്രദീപ് എന്ന് പറഞ്ഞ കാതലിന്റെ കഥാപാത്രം വേണമെങ്കിൽ പറയാം.
1: സഖാവേ, അവര് വളരെ ഊർജിതമായ കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ട്. ഈ പരസ്യപ്രചാരണത്തിന്റെ കാര്യങ്ങളാണെങ്കിലും വീടുകൾ കയറി ഇറങ്ങുന്ന കാര്യത്തിലാണെങ്കിലും അവർ നമ്മളെക്കാളൊക്കെ ഒരുപാട് മുന്നിലാണ്. പിന്നെ മാത്യു സാർ ഈ കാര്യങ്ങളിലൊക്കെ കുറെ കൂടെ സീരിയസ് ആകണമെന്നും പൊതുവായ ഒരു അഭിപ്രായം കൂടി ഉണ്ട്.
2: ഈ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ടേ. കാരണം ഇന്നലെയും കൂടെ കാവുംഭാഗത്തുള്ള 30 വീടുകൾ ഞങ്ങൾ കവർ ചെയ്തതാണ്. പിന്നെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു?
3: തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് അതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വിജയിക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ല.
4: പിന്നെ സാധാരണ ഇലക്ഷനേക്കാളും കൂടുതൽ പ്രതിസന്ധികൾ മറികടക്കേണ്ടതായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്.
5: ഇവിടെ ഈ ജോമോനച്ചൻ ഈ പുരോഗമനം ഒക്കെ പറഞ്ഞു നടക്കുന്നേ ഉള്ളൂ. അവിടെ അങ്ങ് ബിഷപ്പ് ഹൗസിലെ കാര്യങ്ങളൊക്കെ മാത്യു സാറിന് എതിരായിട്ട് നീങ്ങുന്നത്. പിന്നെ അവന്മാരുണ്ടല്ലോ, അവിടെ കയറി നന്നായി നിരങ്ങുന്നുണ്ട്.
6: ഈ വക കാര്യങ്ങളിലൊക്കെ പാർട്ടി എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെ കുറിച്ച് ഉന്നതതല ചർച്ച നടക്കുന്നുണ്ട്. കേട്ടോ, അപ്പോൾ അതിന് തീരുമാനങ്ങൾ എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. കൺവെൻഷൻ അപ്പോൾ ഏകദേശം അവസാനിക്കാറായ സ്ഥിതിക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ? ആയിക്കോട്ടെ.
7: മീറ്റിംഗ് കഴിഞ്ഞില്ല, ജോസഫ് ഏട്ടൻ കുറച്ച് കാപ്പി അറേഞ്ച് ചെയ്തു.
0: എല്ലാ കാലത്തും തിരക്കഥ തന്നെയാണ് നട്ടെല്ല്.

തിരക്കഥയില്ലാതെ ഒന്നുമില്ല. നല്ല തിരക്കഥകളില്ലാത്ത സിനിമകൾ വിജയിച്ച ചരിത്രം നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടില്ല. അപ്പം അത് കാരണം കൊണ്ട് തന്നെ തിരക്കഥ എല്ലാ കാലത്തും സിനിമയുള്ളിടത്തോളം കാലം വരെ അത് തന്നെയായിരിക്കും അതിൻ്റെ നട്ടല്, സിനിമയുടെ നട്ടല് എന്ന് പറഞ്ഞ്. പിന്നെ പ്രേക്ഷകരെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ പ്രേക്ഷകരുടെ ചിന്താഗതിയല്ല നാളത്തെ പ്രേക്ഷകരുടെ. ഈവൻ ഒരു ഷോ പോലും മേ ബി ഇപ്പം ഇന്ന് റിലീസാകുന്ന ഒരു സിനിമയുടെ ട്രെൻഡ് പിടിച്ച് നമ്മൾ അടുത്ത സിനിമ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് വർക്കൗട്ട് ആവണമെന്നില്ല. അപ്പം അത് കാരണം കൊണ്ട് തന്നെ കാലത്തിനൊപ്പം സഞ്ചരിക്കുക, ഓഡിയൻസിൻ്റെ പൾസ് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് തിയേറ്റർ തിരക്കഥയിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമുക്ക് ആർക്കാണെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരട്ടാം, ഒരു കയറ്റുണ്ണി ഒരു ഇറക്കം ഉണ്ടാവും എന്നൊക്കെ പറയണ പോലെ അത് എല്ലാ കാലത്തും ഒരു ഒരേ ഗ്രാഫിൽ പോകണമെന്നില്ല. എങ്കിലും ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണ്, ഒപ്പം ആളുകൾക്ക് കണക്റ്റ് ആവുന്നത് എന്താണ്. എല്ലാ കാലത്തും കണക്റ്റ് ആവുന്ന ഒരു ഇമോഷൻ, ഒരു ഇമോഷണൽ ഹുക്ക് ഒരു സിനിമയിൽ ഉണ്ടാവണം. ആ ഇമോഷണൽ ഹുക്കിന് ഞാൻ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ഇന്നത്തെ കാലത്താണെങ്കിലും ഏത് കാലത്താണെങ്കിലും പ്രേക്ഷകരെ നിലനിർത്താനായിട്ട് നമുക്ക് അത് ഇമോഷണൽ ഹുക്ക് വേണം. ഒപ്പം തന്നെ ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഏത് ഫോർമുലയാണ് അതിനെ മനസ്സിലാക്കാനുള്ളൊരു ഇത് വേണം. ആൾക്കാർക്ക് കണക്റ്റ് ആവണം. ആൾക്കാർക്ക് കണക്റ്റ് ആയാൽ തന്നെ നമ്മൾ പകുതി നമ്മുടെ ജോലി കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി അത് അവർ തന്നെ കൊണ്ടുപോകുള്ളൂ ആ സിനിമേനെ. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്.

അടുത്ത് വരാനിരിക്കുന്ന പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഓഗസ്റ്റ് 20-ന് റിലീസാണ്, ഓണം റിലീസായിട്ട് എത്തുന്ന ദുൽഖർ സൽമാന്റെ ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമയാണ്. RDXന് ശേഷം ഞങ്ങൾ സെയിം ടീം ഒന്നിക്കുന്ന സിനിമയാണ്. RDXന്റെ ഡയറക്ടറായിട്ടുള്ള നഹാസാണ് ആ സിനിമ ഡയറക്ട് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദുൽഖർ സൽമാൻ നായകനാവുന്നു. വേഫെയർ ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാൻ ആ ചിത്രത്തിൻ്റെ ഡയലോഗ്സ് ആണ് എഴുതിയിട്ടുള്ളത്. ഞാൻ ഡയലോഗ് എൻ്റെയാണ്. ഞാനും RDXൽ എൻ്റെ കോറൈറ്റർ ആയിട്ടുള്ള ഷബാസും ചേർന്നാണ് ഞങ്ങൾ ഡയലോഗ്സ് എഴുതിയിട്ടുള്ളത്. അത് ഓഗസ്റ്റ് 20-ന് റിലീസാവും. ഒരു വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന പ്രതീക്ഷകളുള്ള സിനിമയാണ്. അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസാവാനുള്ളത്. ബാക്കി ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. ഉടനെ തന്നെ പുതിയ ചിത്രങ്ങളുടെ വാർത്തകൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയ ചിത്രങ്ങളുടെ എഴുത്തും എല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം അഭിനയിച്ച് പൂർത്തിയാക്കിയിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഥമ ദൃഷ്ടിയാൽ കുറ്റക്കാർ എന്ന് പറഞ്ഞിട്ട് ഷഹദ് മുഹമ്മദ് ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. പാർവതി തിരുവത്ത്, മാത്യു തോമസ് എല്ലാം നായകനായകന്മാരായിട്ടുള്ള സിനിമയാണ്. അതിലാണ് ഞാനിപ്പോൾ ലാസ്റ്റ് അഭിനയിച്ചത്. ഞാൻ അഭിനയിച്ചതിൽ അടുത്ത റിലീസായിട്ടുള്ള സിനിമ അതാണ്.

0: ശരിക്കും ഉണ്ടല്ലോ. അപ്പം തേയില പോകുമ്പോ പൊള്ളൂലേ?
1: ആ, ഇന്നലെ ഒറ്റക്കൊല ഉണ്ടായിനല്ലേ? ആ, ഇഞ്ഞ കാണാനുണ്ട്.
2: തീച്ചമയങ്ങളുടെ അകമ്പടിയിൽ കടുത്ത വർണ്ണക്കൂട്ടുകളോടെ നിറഞ്ഞാടുന്ന തെയ്യങ്ങൾക്കൊപ്പം യഥാർത്ഥ തെയ്യജീവിതം കൂടി പ്രമേയമാക്കുന്ന പൈതലാട്ടം തിയേറ്ററുകളിൽ റിലീസായി. അയ്യപ്പനും കോശിയും, സൗദി വെള്ളക്ക എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയയായ ധന്യ അനന്യ കേന്ദ്ര കഥാപാത്രമാകുന്ന ചിത്രം May 29 തിയേറ്ററുകളിൽ എത്തിയത്. വിപിൻ എൻ വേലായുധൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ബിജുമേനോൻ, സജിൻ ഗോപു, സുരഭി ലക്ഷ്മി, ലുക്മാൻ അവറ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ റിലീസ് ചെയ്തു. എസ് എൽ മീഡിയയുടെയും ഐശ്വര്യ മൂവി മേക്കേഴ്സിന്റെയും ബാനറിൽ ശ്രീജിത്ത് ലാൽ പിറവം, അഡ്വക്കേറ്റ് എം നവാസ് കൊല്ലം എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാണം.

ജ്യോതി ബസു, വാപ്പാട്ട്, നീതു വേലായുധൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ചിത്രത്തിൽ മിഥുൻ ചമ്പു, വേദമിത്ര രാമൻ, ചേർത്തല ജയൻ, അപ്പുണ്ണി ശശി, സുനിൽ സുഗത, പ്രതാപൻ അരുൺകുമാർ പാവുമ്പ, ഷൈനി സാറ, അർച്ചന നായർ, രാജേശ്വരി സി എം, നാദമുരളി കണ്ണൂർ.

0: ആണ്.
1: കുട്ടന്റെ ചാമുണ്ടി ഉണ്ടല്ലോ, അച്ഛന്റെ അപ്പുറം മോനും കെട്ടിട്ട്
0: കുഞ്ഞി തെയ്യം കെട്ടിയ കുഴപ്പമില്ലുണ്ടാവും.
2: ആചാരല്ലേടോ, ഒരു റൗണ്ട് ഓടിച്ചിട്ട് അവരങ്ങ് നിർത്തുമായിരിക്കും.

0: വർഷങ്ങൾക്ക് മുമ്പ് മറന്നുപോയ ഒരു തീരത്ത് ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ജീവിതങ്ങൾ തകർന്നു, വിശ്വാസം ചാരമായി. ഇപ്പോൾ വഞ്ചനയുടെ തണുത്ത കനലുകളിൽ നിന്ന് ഒരു നിഴൽ തിരിച്ചെത്തുന്നു.
1: മറ്റൊരു മലയാള ചിത്രം കൂടി ഒ ടി ടിയിലേക്ക്. എ ബി ബിനിൽ രചനയും സംവിധാനവും നിർവഹിച്ച് ശ്രീനാഥ് പാസി നായകനായ പൊങ്കാല എന്ന ചിത്രമാണ് സ്ട്രീമിംഗിന് എത്തുന്നത്. ആക്ഷൻ ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ തിയേറ്റർ റിലീസ് December 5 ആയിരുന്നു. 6 മാസത്തിന് ഇപ്പുറമാണ് ചിത്രം ഒ ടി ടിയിലേക്ക് എത്തുന്നത്. യഥാർത്ഥ സംഭവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ചിത്രം എന്നാണ് അണിയറക്കാർ പൊങ്കാലയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സൗഹൃദത്തിന്റെ മറവിൽ നടന്ന വഞ്ചനയും അതിലൂടെ തകർന്നു പോകുന്ന ഒരു മനുഷ്യന്റെ ജീവിതവും തുടർന്ന് അവനെ പ്രതികാരത്തിന്റെ വഴിയിലേക്ക് നയിക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. പ്രണയം, സൗഹൃദം, വിശ്വാസവഞ്ചന, നഷ്ടം, പ്രതികാരം എന്നീ വികാരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ശക്തമായ ആക്ഷൻ രംഗങ്ങളാലും ശ്രദ്ധേയമാണ് ഈ സിനിമ. മലയാള സിനിമയിൽ അപൂർവമായി കാണുന്ന തരത്തിൽ നിരവധി ഫൈറ്റ് സീക്വൻസുകൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രം കൂടിയാണ് പൊങ്കാല. ഒ ടി ടി റിലീസിലൂടെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ. ഗ്ലോബൽ പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്, Junior 8 എന്നീ ബാനറുകളിൽ ഒരുങ്ങിയ ചിത്രം ദീപു ബോസും അനിൽ പിള്ളയും ചേർന്നാണ് നിർമ്മിച്ചത്. ഡോണ തോമസ് ആണ് ചിത്രത്തിന്റെ കോ പ്രൊഡ്യൂസർ. ബാബുരാജ്, സുധീർ കരമന, സമ്പത്ത് റാം, അലൻ സിയർ, കിച്ചു ടെല്ലസ്, സൂര്യ കൃഷ്, ഇന്ദ്രജിത്ത് ജഗജിത്ത്, ജിമോൻ ജോർജ്, മുരുകൻ മാർട്ടിൻ, യാമി സോന, സ്മിനു സിജോ, ശാന്തകുമാരി, രേണു സുന്ദർ എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വൈപ്പിൻ ചെറായി ഭാഗങ്ങളിലായിരുന്നു. 2000 കാലഘട്ടത്തിൽ ഹാർബർ പശ്ചാത്തലമാക്കി വൈപ്പിൻ മുനമ്പം തീരദേശത്ത് നടന്ന ഒരു സംഭവ കഥയെ ആസ്പദമാക്കി അവതരിപ്പിക്കുന്ന ചിത്രമാണ് ഇത്. ഛായാഗ്രഹണം ജാക്സൺ, എഡിറ്റർ അജാസ് പുക്കാടൻ, സംഗീതം രഞ്ജിൻ രാജ്, ആർട്ട് നിതീഷ് ആചാര്യ, ഫൈറ്റ് മാഫിയ ശശി, രാജശേഖർ, പ്രഭു ജാക്കി, കൊറിയോഗ്രാഫി വിജയ് റാണി.

0: കാര്യമായ എവിഡൻസ് ഒന്നും കിട്ടിയില്ല സർ. ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു.
1: ഇന്നലെ എന്താ നടന്നത്?
2: എന്തോ ഒരു ശബ്ദം കേട്ടാ ഞാൻ ആ ഭാഗത്തേക്ക് ഓടിപ്പോയി.
3: ഇവിടെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ?
4: ഓക്കെ ആയിരുന്നു, പക്ഷെ ഞാൻ വന്നത് തുടങ്ങി പ്രശ്നം.
5: വിജയ് എന്താണ് സിറ്റുവേഷൻ?
6: തലയ്ക്ക് പിന്നിലെ അടിയാണ് മരണ കാരണം.
0: ഫിംഗർ പ്രിന്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല സാർ.
7: ഷെയ്ൻ നിഗം നായകനായി അടുത്തിടെ തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് ദൃഢം. മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ പോലീസ് വേഷത്തിലാണ് ഷെയ്ൻ എത്തുന്നത്. ചിത്രം ഇപ്പോൾ ഒ ടി ടിയിൽ റിലീസായി. കുഴിനിലം എന്നൊരു നാട്ടിൻപുറത്തെ പോലീസ് സ്റ്റേഷനിൽ വിജയ് രാധാകൃഷ്ണൻ എന്ന പുതിയ എസ് ഐ ചാർജ് എടുക്കുന്നതും താനേറെ ആഗ്രഹിച്ച ജോലിയിൽ വലിയ ആത്മവിശ്വാസത്തോടെ പ്രവേശിക്കുന്ന അയാൾ സ്റ്റേഷനിൽ തീരെ പ്രതീക്ഷിക്കാത്ത ഒട്ടേറെ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്നതും തുടർ സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. ബി തിലകൻ, ദിനേശ് പ്രഭാകർ, നന്ദൻ ഉണ്ണി, കോട്ടയം രമേശ്, വിനോദ് ബോസ്, അഭിറാം രാധാകൃഷ്ണൻ, പ്രശാന്ത് മുരളി, മാത്യു വർഗീസ്, ജോജി കെ ജോൺ, ബ്രിട്ടോ ഡേവിഡ്, അഭിഷേക് രവീന്ദ്രൻ, സാനിയ ഫാത്തിമ, കൃഷ്ണപ്രഭ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ഇ4 എക്സ്പെരിമെന്റ്സ്, ജീതു ജോസഫ് എന്നിവർ ചേർന്നാണ് ചിത്രം അവതരിപ്പിച്ചത്. മുകേഷ് ആർ മേത്ത, സി വി സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ജൂൺ 12 ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചു.
3: ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുള്ളൂ കൃഷ്ണേട്ടാ.

0: Song of the Week.
1: ഈ ഗാനം പൈതലാട്ടം എന്ന ചിത്രത്തിൽ സിതാര കൃഷ്ണകുമാർ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ലീലാ ഗിരീഷ് കുട്ടന്റെ ഈണം.

0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, നിർവഹണ സഹായം ബേബി സ്മിത, ഷേനി രഞ്ജിത്, കെ കെ ശ്രീജ, ബാബുരാജ് പെരിയാർ.
2: കണ്ണൂർ ടോക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
3: ആകാശവാണി കണ്ണൂർ, സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 47 സെക്കൻഡും. അല്പസമയത്തിനകം കാൽപന്തോളം ഫിഫ വേൾഡ് കപ്പ് പ്രതിദിന അവലോകനം കേൾക്കാം.
1: ജയവും പരാജയവും സമനിലയും തകർപ്പൻ ഗോളുകളും ഉജ്ജ്വല രക്ഷപ്പെടുത്തലുകളും മിന്നൽ കുതിപ്പുകളും ഉൾപ്പെടെ ഫുട്ബോളിന്റെ സമസ്ത സൗന്ദര്യവും ദൃശ്യമാക്കി ലോകകപ്പ് 2026 ഉജ്ജ്വലമായി പുരോഗമിക്കുകയാണ്. പ്രാഥമിക റൗണ്ടിലെ ആദ്യവട്ട കളികൾക്ക് ശേഷം ടീമുകൾ രണ്ടാം അംഗത്തിനിറങ്ങി തുടങ്ങി. ആദ്യ മത്സരത്തിൽ പരാജയത്തിന്റെ കയ്പ് നുണഞ്ഞ രണ്ടു ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തോടെയാണ് രണ്ടാം വട്ട മത്സരങ്ങൾക്ക് തുടക്കമായത്. ചെക്ക് റിപ്പബ്ലിക്കും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറെക്കുറെ തുല്യ ശക്തികളുടെ പോരാട്ടം കണ്ട മത്സരത്തിന് ഒടുവിൽ 1-1 സമനില. ജയം അനിവാര്യമായ കളിയിൽ കൂടുതൽ ആക്രമണത്വര കാണിച്ചത് ചെക്ക് റിപ്പബ്ലിക്കാണ്. അതിനവർക്ക് 6th മിനിറ്റിൽ തന്നെ ഫലം ലഭിക്കുകയും ചെയ്തു. അലക്സാണ്ടർ സോൾക്കയുടെ സുന്ദരമായ പാസ് പിടിച്ചെടുത്ത് ഗോൾ കീപ്പറുടെ ഇടതുഭാഗത്തുകൂടെ പന്തു തൊടുത്ത് മധ്യനിരക്കാരൻ മൈക്കൽ സദിയേക്ക് ചെക്കിനെ മുമ്പിലെത്തിച്ചു. ആദ്യം ഗോളടിച്ചിട്ടും കൊറിയക്കെതിരെ 1-2 തോറ്റുപോയതിന്റെ ഓർമ്മകൾക്ക് ഏറെ പഴക്കമില്ലാത്തതിനാലാവണം മധ്യനിരയിൽ നിന്നൊരാളെ കൂടി പ്രതിരോധത്തിന്റെ മധ്യത്തിലേക്ക് പിൻവലിച്ച് സുരക്ഷ കൂട്ടുന്നതാണ് ചെക്ക് പിന്നീട് ചെയ്തത്. അതോടെ പിന്നെ ഇടവേള വരെ കളി വിശേഷവിദ്യ സംഭവങ്ങളൊന്നുമില്ലാതെ കടന്നുപോവുകയും ഒട്ടന്ന് പരുക്കനാവുകയും ചെയ്തു. 2 സൗത്ത് ആഫ്രിക്കൻ കളിക്കാർ ചെറിയ

ഇടവേളയിൽ റഫറിയുടെ ബുക്കിൽ കയറി. ആദ്യ പകുതിയിൽ എന്ന പോലെ രണ്ടാം പകുതിയുടെ തുടക്കത്തിലും ചെക്കിന്റെ മുന്നേറ്റം കണ്ടു. 47-ാം മിനിറ്റിൽ ദരീദയുടെ അടി പ്രതിരോധക്കാർ ബ്ലോക്ക് ചെയ്തകറ്റി. റീബൗണ്ടിൽ പന്ത് ലഭിച്ച ലൂക്കാസിന്റെ ഇടങ്കാലൻ ഡ്രൈവ് ഗോളി കുത്തിയകറ്റി. തൊട്ടു പിന്നാലെ മറുവശത്ത് ആഫ്രിക്കൻ ടീമിന് കോർണർ ലഭിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 81-ാം മിനിറ്റിൽ സൗത്ത് ആഫ്രിക്കയെ തേടി ഒരു സുവർണാവസരമെത്തി. മസേക്കയുടെ ബോക്സിലേക്കുള്ള പാസ് എതിർ പ്രതിരോധക്കാരന്റെ കയ്യിൽ തട്ടിയപ്പോൾ റഫറി പെനാൽറ്റി വിധിച്ചു. ഇക്കടുത്ത മൊഖേന ഗോൾ കീപ്പറുടെ വലതുഭാഗത്തുകൂടി പന്ത് വലയിലേക്ക് തൂക്കി. സ്കോർ 1-1. ഇതോടെ അവസാന നിമിഷങ്ങളിൽ കളിക്ക് ഗതിവേഗം കൈവന്നു. രണ്ടു പാർശ്വങ്ങളിലേക്കും പന്ത് കയറിയിറങ്ങാൻ തുടങ്ങി. 95-ാം മിനിറ്റിൽ സൗത്ത് ആഫ്രിക്കയുടെ മക്കോബയ്ക്ക് കളി ജയിക്കാനുള്ള ഗോളിനുള്ള അവസരം കൈവന്നുവെങ്കിലും ബോക്സിൽ നിന്നുള്ള ദുർബലമായ അടി ഗോളി രക്ഷപ്പെടുത്തി. ഏറെ വൈകാതെ റഫറി ടോറി പെൻസോ ഫൈനൽ വിസിൽ മുഴക്കി. രണ്ടു ടീമുകളും രണ്ടു കളികളിൽ നിന്നായി ഒരു പോയിന്റ് വീതമാണ് ഇപ്പോഴുള്ളത്. ഇതോടെ ഗ്രൂപ്പിലെ മെക്സിക്കോയുമായുള്ള അവസാന മത്സരം ചെക്ക് ടീമിനും കൊറിയയുമായുള്ള കളി സൗത്ത് ആഫ്രിക്കയ്ക്കും ഏറെ നിർണായകമായി മാറി. ഗ്രൂപ്പിലെ 4 ടീമുകളും ഓരോ മത്സരം വീതം കളിക്കുകയും 4 ടീമുകളും ഓരോ ഗോൾ വീതം നേടുകയും 4 ടീമുകളും ഓരോ ഗോൾ വീതം വഴങ്ങുകയും 4 ടീമുകളും ഓരോ പോയിന്റ് വീതം നേടുകയും ചെയ്ത നിലയിലുള്ള ഗ്രൂപ്പ് ബിയിൽ സ്വിറ്റ്സർലാൻഡും ബോസ്നിയയും തമ്മിലായിരുന്നു അടുത്ത മത്സരം. ആദ്യ പകുതിക്ക് ശേഷം ഏറെക്കുറെ ഏകപക്ഷീയമായി പോയ കളിയിൽ 1-4 ഗോളിന് സ്വിറ്റ്സർലാൻഡ് ജയിച്ചു കയറി. ആദ്യ പകുതിയിൽ പക്ഷേ സ്കോർ 0-0. ഗോളിനായി സ്വിസ്സുകാർ നടത്തിയ സമ്മർദ്ദം അത്രയും നിർവീര്യമാക്കാനും ചെറുത്തു നിൽക്കാനും ആദ്യ പകുതിയിൽ എതിരാളികൾക്ക് കഴിഞ്ഞു. രണ്ടാം പകുതിയിൽ ഗോളുകളുടെ പെരുമഴയായിരുന്നു. 74-ാം മിനിറ്റിൽ മൻസിബി സമനിലക്കുരുക്ക് പൊട്ടിച്ചു. ഇതിനിടെ താരിഖ് മൊഹറോബിക് നേരിട്ടുള്ള ചുവപ്പ് കാർഡ് കണ്ട് പുറത്താക്കിയത് ബോസ്നിയയുടെ കരുത്ത് ചോർത്തി. 10 മിനിറ്റിന് ശേഷം സ്വിസ്സിന്റെ അടുത്ത ഗോളുമെത്തി. എംബോളോ ബോക്സിലേക്ക് നൽകിയ പാസ് പിടിച്ചെടുത്ത് വർഗാസ് വലതുകാലുകൊണ്ട് തൊടുത്ത ഗ്രൗണ്ടർ വലയുടെ വലതുഭാഗത്ത് തുളച്ചുകയറി. സാധാരണ സമയത്തിന്റെ അവസാന മിനിറ്റിൽ 3-ാം ഗോളും വന്നു. ബോക്സിലേക്ക് നൽകിയ സുന്ദരൻ പാസ് വലയിലേക്ക് തഴുകി മൻസാംബി തന്റെ 2-ാമത്തെയും ടീമിന്റെ 3-ാമത്തെയും ഗോൾ നേടി. സ്വിറ്റ്സർലാൻഡ് 3-0. പരിക്ക് സമയത്ത് മെമിച്ചിലൂടെ ബോസ്നിയ ഒരു ഗോൾ മടക്കുന്നത് കണ്ടു. കോർണറിൽ നിന്നും വന്ന പന്ത് ഗോൾ കീപ്പർ തട്ടിയകറ്റിയപ്പോൾ കിട്ടിയ റീബൗണ്ട് ബോക്സിന് പുറത്തുനിന്നുള്ള തകർപ്പൻ വലങ്കാലൻ ബോളിയിലൂടെ ബിബിച്ച് വലയിലേക്ക് എത്തിച്ചു. 97-ാം മിനിറ്റിൽ ഗ്രാനിറ്റ് സാക്ക പെനാൽറ്റിയിലൂടെ സ്വിറ്റ്സർലാൻഡിന്റെ 4-ാം ഗോൾ നേടുകയും ചെയ്തതോടെ മത്സരം 4-1 എന്ന നിലയിൽ സ്വിറ്റ്സർലാൻഡിന് സ്വന്തമായി. ആദ്യ കളിയിലെ അപ്രതീക്ഷിത സമനിലയ്ക്ക് ശേഷം സ്വിസ്സിന് ഈ മത്സരത്തിലെ വിജയത്തോടെ വിലപ്പെട്ട 3 പോയിന്റുകൾ കൂടി ലഭിച്ചു. ഗ്രൂപ്പ് ബിയിലെ അടുത്ത മത്സരവും ഗോളുകളാൽ സമ്പന്നമായിരുന്നു, ഏകപക്ഷീയവുമായിരുന്നു. ലോകകപ്പിന്റെ 3 ആതിഥേയ രാജ്യങ്ങളിലൊന്നായ കാനഡ എതിരില്ലാത്ത 6 ഗോളിനാണ് ഏഷ്യൻ ശക്തികളായ ഖത്തറിനെ മുക്കിയത്. ഇരുപകുതികളിലുമായി 2 കളിക്കാർ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോയതിനാൽ 9 പേരിലേക്ക് ചുരുങ്ങിപ്പോയ ഖത്തർ കളിയിലേ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. 16-ാം മിനിറ്റിൽ റീബൗണ്ടിൽ നിന്ന് വന്ന പന്ത് ഗോളിലേക്ക് കണക്ട് ചെയ്ത് ലാറിൻ കാനഡയുടെ ആദ്യ ഗോൾ പ്രായണനെ എളുപ്പത്തിൽ നേടി. ഏറെ വൈകാതെ ജോനാഥൻ ഡേവിഡ്സ് കാനഡയ്ക്കായി 2-ാം ഗോളും നേടി. ബോക്സിൽ നിന്നും വലതുകാൽ കൊണ്ടുള്ള വോളി വലയിൽ കയറി. കാനഡ 2-0. 1-ാം പകുതിയുടെ പരിക്കു സമയത്ത് ജോനാഥൻ തന്നെ കാനഡയുടെ 3-ാം ഗോളും നേടിയിരുന്നു. ഖത്തർ ബോക്സിലെ കൂട്ടപ്പൊരിശിലിനിടെ കിട്ടിയ പന്ത് ജോനാഥൻ ഡേവിസ് വലയിലേക്ക് തട്ടി. ഇതിനിടെ 33-ാം മിനിറ്റിൽ അഹമ്മദ് നേരിട്ടുള്ള ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത് ഖത്തറിന്റെ നില പരിങ്കലിലായി. ഇടവേളയ്ക്ക് ശേഷം കളി പുനരാരംഭിച്ചപ്പോൾ മഡീബോ കൂടി ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത് ഖത്തറിനെ കൂട്ടക്കുഴപ്പത്തിലാക്കി. 9-ാം ടീമിനെതിരെ 64-ാം മിനിറ്റിൽ കാനഡയുടെ അടുത്ത ഗോളും വന്നു. സലീബയായിരുന്നു സ്കോറർ. ഏറെ വൈകാതെ ഖത്തർ പ്രതിരോധക്കാരൻ മനായിയുടെ കാലിൽ നിന്ന് പന്ത് സ്വന്തം വലയിൽ തന്നെ പതിച്ചപ്പോൾ ഖത്തറിന്റെ ദിവസം ദുരിതത്തിൽ നിന്ന് ദുരന്തത്തിലേക്ക് പതിച്ചു. 92-ാം മിനിറ്റിൽ കാനഡയുടെ 6-ാം ഗോൾ പിറന്നു. മത്സരത്തിലുടനീളം തകർപ്പൻ കളി കാഴ്ചവെച്ച ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക്കുകൾ കൂടിയായി അത്. അവസാന സ്കോർ കാനഡ 6-0. ഗ്രൂപ്പ് എയിൽ അടുത്ത മത്സരം മറ്റൊരു ആതിഥേയ രാജ്യമായ മെക്സിക്കോയും കൊറിയൻ റിപ്പബ്ലിക്കും തമ്മിലായിരുന്നു. ഒറ്റ ഗോൾ വിധിയെഴുതിയ മത്സരം സ്വന്തമാക്കി ആതിഥേയരായ മെക്സിക്കോ ടൂർണമെന്റിലെ 2-ാം ജയം കുറിച്ചു. ആദ്യ കളിയിലെ വിജയത്തിന്റെ ആവേശവുമായി കളത്തിലിറങ്ങിയ 2 ടീമുകളും ചെറിയ ചെറിയ പാസുകളിലൂടെ അതിവേഗ നീക്കങ്ങൾ നടത്തുന്ന തന്ത്രമാണ് സ്വീകരിച്ചത്. 16-ാം മിനിറ്റിൽ അൽവാരസിന്റെ ഗോൾ ലൈൻ ക്ലിയറൻസ് മെക്സിക്കോക്ക് ആശ്വാസമായതിനു പിന്നാലെ 20-ാം മിനിറ്റിൽ കൊറിയ ഗോളിനെടുത്തു. അൽവാർഡോയുടെ ക്രോസിൽ ക്യൂനോസ് തലവെച്ചു എങ്കിലും 16-ാം മിനിറ്റിൽ അൽവാരസിന്റെ ഗോൾ ലൈൻ ക്ലിയറൻസ് മെക്സിക്കോക്ക് ആശ്വാസമായതിനു പിന്നാലെ 20-ാം മിനിറ്റിൽ മെക്സിക്കോ ഗോളിനെടുത്തു. അൽവാർഡോയുടെ ക്രോസിൽ ക്യൂനോസ് തലവെച്ചുവെങ്കിലും ഗോൾ കീപ്പർ കിം രക്ഷകനായി. 1-ാം

0: ഇന്ത്യയുടെ അവസാന 15 മിനിറ്റുകൾ കൊറിയയുടെ സമ്പൂർണമായ ആധിപത്യമാണ് കണ്ടത്. മെക്സിക്കോ പന്ത് തൊട്ടതു തന്നെ അപൂർവമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. പക്ഷെ സമനിലപ്പൂട്ട് തുറക്കാൻ കൊറിയയ്ക്ക് സാധിച്ചില്ല. ആദ്യ പകുതി തീരുമ്പോൾ സ്കോർ 0-0. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ആതിഥേയരായ മെക്സിക്കോയെ ഭാഗ്യം തുടയ്ക്കുന്നത് കണ്ടു. ഒരു ക്രോസിൽ നിന്നും ഉയർന്നു വന്ന പന്ത് കൈപ്പിടിയിൽ ഒതുക്കുന്നതിനിടെ കൊറിയൻ ഗോളി കിം സ്വന്തം പ്രതിരോധക്കാരനുമായി കൂട്ടിയിടിച്ചു വീണപ്പോൾ പന്ത് തെറിച്ചു വീണ് ലഭിച്ചത് ലൂയിസ് റോമോക്ക്. ഗോളിയില്ലാത്ത വലയിലേക്ക് പിഴവില്ലാത്ത ഫിനിഷ്. 1-0 മെക്സിക്കോ മുമ്പിൽ. ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ പിറകിൽ നിന്ന് പൊരുതി ജയം നേടിയ അനുഭവമുള്ള കൊറിയക്കാർ വിട്ടുകൊടുക്കാതെ പോരാടിയതോടെ കളിക്ക് ഗതിവേഗം പിന്നെയും കൂടി. പക്ഷേ 75-ാം മിനിറ്റിൽ മെക്സിക്കോയാണ് വീണ്ടും ഗോളിനടുത്തെത്തിയത്. ത്രൂ പാസ് പിടിച്ച് ക്ലോസ് റേഞ്ചിൽ നിന്നും റോൾ നടത്തിയ ശ്രമം പക്ഷേ ഗോൾ കീപ്പർ കിം വിഫലമായി. 85-ാം മിനിറ്റിൽ വർഗാസിന്റെ തകർപ്പനടിയും കിം തന്നെ ഉജ്ജ്വലമായി തടഞ്ഞിട്ടു. 87-ാം മിനിറ്റിൽ കൊറിയ സമനില പിടിച്ചു എന്ന് തോന്നിച്ചു. ബോക്സിലേക്ക് വന്ന പന്തിൽ തലവച്ച ലീയുടെ ശ്രമം ക്ലോസ് റേഞ്ചിൽ വെച്ച് മെക്സിക്കോ ഗോൾ കീപ്പർ റേഞ്ചൽ വീണുകിടന്നു തടഞ്ഞപ്പോൾ കളിക്കാർക്കൊപ്പം ആതിഥേയരായ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയവും ആശ്വാസം കൊണ്ടു. 92-ാം മിനിറ്റിൽ കോർണറിൽ നിന്നും കൊറിയയുടെ ബി ലിയുടെ ഫ്രീ ഹെഡർ പുറത്തേക്കാണ് പറഞ്ഞത്. കൊറിയൻ സംബന്ധം തുടരുന്നതിനിടെ 94-ാം മിനിറ്റിൽ മറ്റൊരു കോർണർ കൂടി ലഭിച്ചതും ഫലം കാണാതെ പോയതോടെ കൊറിയയുടെ പോരാട്ടം വിഫലമായി. ജയത്തോടെ മെക്സിക്കോ അടുത്ത റൌണ്ട് പ്രവേശനം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. നിലവിൽ 3 പോയിന്റുള്ള കൊറിയയ്ക്ക് മുമ്പിൽ ഇനിയും സാധ്യതകൾ ബാക്കിയാണ് താനും. ലോകകപ്പിന്റെ നിർണായകമായ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ടീമുകളെല്ലാം ഏറ്റവും ചുരുങ്ങിയത് ഓരോ വട്ടമെങ്കിലും കളത്തിലിറങ്ങി കഴിഞ്ഞു. മെക്സിക്കോയും ഖത്തറും പോലുള്ള ടീമുകൾ 2 കളികൾ പൂർത്തിയാക്കുകയും ചെയ്തു. എതിരാളികളുടെ ശക്തി ദൗർബല്യങ്ങളും ഫോർമേഷനും ഒക്കെ പ്രാഥമികമായി വിലയിരുത്താനുള്ള അവസരമായാണ് ടീമുകൾ ആദ്യ മത്സരങ്ങളെ കണക്കാക്കുന്നത്. ഒപ്പം അടുത്ത റൗണ്ട് പ്രവേശനത്തിനായുള്ള വിലപ്പെട്ട പോയിന്റുകൾ ഉറപ്പിക്കുകയും വേണം. ആദ്യ മത്സരത്തിൽ മികച്ച ജയം കുറിച്ച 2 ടീമുകളാണ് ഇന്ന് ആദ്യം കൊമ്പുകോർക്കുന്നത്, അമേരിക്കയും ഓസ്ട്രേലിയയും. ബാലഗോളിന്റെ ഇരട്ട ഗോളുകളുടെ മികവിൽ അമേരിക്ക പരാഗ്വയെ തകർത്ത വിധം ശ്രദ്ധിച്ച ആരും അവരുടെ അടുത്ത റൗണ്ട് പ്രവേശനത്തെക്കുറിച്ച് സംശയിക്കാനിടയില്ല. മറുഭാഗത്തിറങ്ങുന്ന ഓസ്ട്രേലിയ കൗണ്ടർ അറ്റാക്കിംഗ് തന്ത്രത്തിന്റെ മികവിലാണ് തുർക്കിയുടെ വെല്ലുവിളി മറികടന്നത്. ഏതായാലും ഇന്നത്തെ മത്സരം ജയിച്ച് സസ്പെൻസുകൾ കിടനൽകാതെ അടുത്ത റൗണ്ട് പ്രവേശത്തോടടുക്കുക എന്നതാവും ഇരു ടീമുകളുടെയും ലക്ഷ്യം. സമനില പോലും മോശം റിസൾട്ട് ആവുകയുമില്ല. പക്ഷേ ഗ്രൂപ്പ് ഡിയിൽ തങ്ങളുടെ 2-ാം മത്സരത്തിനിറങ്ങുന്ന മൊറോക്കോയ്ക്ക് സ്കോട്ട്ലാൻഡിനെതിരെ സമനില മികച്ച ഫലമായിരിക്കില്ല. ആദ്യ കളിയിൽ സാക്ഷാൽ ബ്രസീലിനെ പിടിച്ചുകെട്ടിയ അഷ്റഫ് ഹക്കിമിയുടെ ടീമിന്റെ മുഖമുദ്ര നിർഭയത്വമാണ്. ഇതേ ഭീതിയില്ലായ്മയാണ് അവരെ ഖത്തർ ലോകകപ്പിൽ 4-ാം സ്ഥാനത്തോളം എത്തിച്ചത്. മറുഭാഗത്തിറങ്ങുന്ന സ്കോട്ട്ലൻഡിന്റെ ക്രെഡിറ്റിൽ ആദ്യ കളിയിലെ ജയവും വിലപ്പെട്ട 3 പോയിന്റുകളുമുണ്ട്. ഹെത്തിക്കെതിരെയായിരുന്നു സ്കോട്ടുകാരുടെ ഒറ്റഗോൾ വിജയം. തീ പറക്കുന്നതാവും ഈ ആഫ്രിക്ക യൂറോപ്പ് മത്സരമെന്ന് പ്രതീക്ഷിക്കാം. ഗ്രൂപ്പ് സിയിലെ അടുത്ത കളിയും നിർണായകം തന്നെ. ഈ കോപ്പയിലെ ആദ്യ ജയം തേടിയിറങ്ങുന്നത് ലോക ഫുട്ബോളിലെ ഒരു കാലത്തെ മുടിചൂടാമന്നന്മാരായിരുന്ന പെലെയുടെ റൊണാൾഡീഞ്ഞോയുടെ ബ്രസീലാണ്. നെയ്മറില്ലാതെ ഇറങ്ങിയ ആദ്യ കളിയിൽ ഒട്ടധികം മങ്ങിപ്പോയ സാമ്പാ താളക്കാർക്ക് ഇന്നൊറ്റ മന്ത്രമേ മനസ്സിലുണ്ടാവൂ, വിജയം. മറുഭാഗത്ത് ഹെയ്റ്റിയും വിട്ടുകൊടുക്കാനിടയില്ല. ഒരു 2-ാം തോൽവി പുറത്തേക്കുള്ള കൈച്ചൂണ്ടിയാവുമെന്നതിനാൽ ഫുട്ബോളിലെ ഈ കുഞ്ഞൻ രാജ്യം അരയും തലയും മുറുക്കിയാവും കളിക്കാനെത്തുക. കസിമറോയും ഗുയ്മറസും റഫീനോയും വിനീഷ്യസും എല്ലാം ഉൾപ്പെടെയുള്ള താരങ്ങളാൽ മധ്യനിര ലോഡ് ചെയ്തെത്തിയിട്ടും വേണ്ടത്ര ശോഭിക്കാതിരുന്ന ബ്രസീലിന് നെയ്മറുടെ സേവനം കൂടെ ലഭ്യമാവുമെന്നാണ് കരുതുന്നത്. തോറ്റ ടീമുകളുടെ കളിയാണ് പിന്നാലെ അരങ്ങേറുക. സാൻഫ്രാൻസിസ്കോയിലെ സാന്റാ ക്ലാര സ്റ്റേഡിയത്തിൽ തുർക്കിയും പരാഗ്വേയും പോരടിക്കുമ്പോൾ അത് തുല്യശക്തികളുടെ മത്സരമാവാനാണ് സാധ്യത. അമേരിക്കയ്ക്കെതിരെ ഏറെക്കുറെ ഭാവനാശൂന്യമായ പ്രകടനമാണ് മുന്നേറ്റ മധ്യനിരകൾ കാഴ്ചവെച്ചത്. എൻസിസോയും ഗോമസും എല്ലാം നിറമങ്ങിയപ്പോൾ അവരുടെ 4-ആൾ പ്രതിരോധവും തീർത്തും കളത്തിലില്ലാതായിപ്പോയി. മറുഭാഗത്തിറങ്ങുന്ന തുർക്കി പന്ത് കൂടുതൽ നേരം കൈവശം വെച്ച് കളിക്കുന്ന മട്ടാണ് ഓസീസിനെതിരെ പുറത്തെടുത്തത്. പക്ഷേ അന്തിമഫലം എതിരായെന്ന് മാത്രം. ചലനവും ഗൂലറും അടങ്ങുന്ന തുർക്കികൾ വേണ്ട ഗൃഹപാഠം ചെയ്തുറച്ചാവും 2-ാം കളിക്കെത്തുക. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. പുൽമൈതാനത്തിന് തീ കൊടുക്കുന്ന കിടിലൻ പോരാട്ടങ്ങൾക്കായി, അവയുടെ തുടർച്ചയ്ക്കായി. ഈ ലോകകപ്പ് കണ്ട ഏറ്റവും കടുത്ത മത്സരങ്ങളിലൊന്ന് കടന്നുവരുന്ന ടീമും ഈ ലോകകപ്പിലെ ഏറ്റവും എളുപ്പമായ ജയങ്ങളിലൊന്ന് സാധ്യമാക്കിയ ടീമും തമ്മിലാണ് ഇന്ന് ആദ്യ പോരിനിറങ്ങുന്നത്, നെതർലാൻഡ്സും സ്വീഡനും തമ്മിൽ. ജപ്പാന്റെ ഉജ്ജ്വല വെല്ലുവിളിയിൽ 2-2 സമനിലയിൽ വീണുപോയി വാൻഡൈക്കിന്റെ ഡച്ചുകാർ. പടിക്കൽ കലമുടക്കുന്ന അവരുടെ പതിവ് ഗാഥ തിരുത്താൻ ഏറെ മുന്നോട്ടു പോകേണ്ടതുണ്ട് ഓറഞ്ചു പടക്കി. അതിനാദ്യം സ്വീഡനെ വീഴ്ത്തിയേ തീരൂ. അത് പക്ഷേ അത്ര എളുപ്പമാവില്ല എന്ന് സ്വീഡൻ ടുണീഷ്യ കളി കണ്ട ആർക്കും ബോധ്യമാവും. 5-1 സ്വീഡിഷ് ജയം ഒരു ബുൾഡോസർ കയറ്റം പോലെ തച്ചു തകർക്കുന്ന മട്ടിലായിരുന്നു. ഇന്നേ ദിവസത്തിലെ ഏറ്റവും മികച്ച പോരാട്ടം ഇതായാൽ ഒട്ടുമേ അതിശയിക്കാനുമില്ല. ജർമ്മനിയും ഐവറി കോസ്റ്റും കൊമ്പ് കോർക്കുന്ന ഈ ഗ്രൂപ്പിലെ കളിയും ആവേശ സീമകളെ ഭേദിച്ചേക്കും. ഇക്വഡോറിനെതിരെ ഒറ്റഗോൾ ജയമായിരുന്നു ഐവറി കോസ്റ്റിന്. മറുഭാഗത്തിറങ്ങുന്ന ജർമ്മൻ ടീമിന്റെ ക്രെഡിറ്റിലുള്ളത് 7-1 തകർപ്പൻ ജയമാണ്. കുറോസക്കെതിരെ ഒറ്റ ഗോൾ വഴങ്ങി എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം സമ്പൂർണമായിരുന്നു ജോഷാ കിമിച്ചിന്റെ ടീമിന്. നെമച്ച, ഷോട്ടർബെക്ക്, ഹൈവർട്സ്, മുസിയല, ബ്രൗൺ, ഉണ്ടാവ് എല്ലാവരും ഗോളടിച്ചു. ഗോളുകളുടെ 6-8. ഏതായാലും എളുപ്പമാവില്ല ഐവറികൾക്ക് ഈ മത്സരം എന്നാണ് കരുതേണ്ടത്. ഐവറി കോസ്റ്റിനോട് ഒപ്പത്തിനൊപ്പം പിടിച്ചിട്ടും 90th വഴങ്ങിയ ഗോളിന്റെ തോൽവിയുടെ വേദന മറക്കാനിറങ്ങുന്ന ഇക്വഡോറും ജർമ്മൻ പടയോട്ടത്തിൽ തകർന്നുപോയ കുറോസോയും തമ്മിലാണ് അടുത്ത മത്സരം. രണ്ടു ടീമുകൾക്കും ആദ്യ ജയം എന്നത് നിർണായകമാണ്. പ്രമുഖ പരിശീലകൻ ഡിക് അഡ്വക്കേറ്റിന്റെ കീഴിൽ നടാടെ ലോകകപ്പിന് യോഗ്യത നേടിയ കുറോസോ രണ്ടും കൽപ്പിച്ച് പൊരുതുമെന്ന് ഉറപ്പാണ്. പന്തിനുമേൽ സൂക്ഷിക്കുന്ന നിയന്ത്രണം ഗോളിലേക്ക് പരിവർത്തനം ചെയ്ത് ജയം നേടാനാവും ഇക്വഡോറിന്റെ ശ്രമം. ജപ്പാനും ടുണീഷ്യയും തമ്മിൽ കൊമ്പുകോർക്കുന്ന കളിയും അതിനിർണായകമാണ്. ഡച്ചുകാർക്കെതിരെ ഒന്നല്ല രണ്ടു വട്ടം പിന്നിൽ നിന്ന് പൊരുതിക്കയറിയ ഏഷ്യൻ ശക്തികളുടെ കൈമുതൽ ആ പോരാട്ട വീര്യം തന്നെയാണ്. കുറിയ പാസുകളിലൂടെ അതിർവേഗം എതിർ ബോക്സിലേക്ക് നീങ്ങുന്ന ശൈലിയിൽ കളിക്കുന്ന ജപ്പാൻ തീർച്ചയായും അടുത്ത റൗണ്ടിൽ കുറഞ്ഞൊന്നും ലക്ഷ്യം വെക്കുന്നില്ല. അതിനാൽ തന്നെ ജയം അനിവാര്യതയാണ്. ആദ്യ കളിയിൽ സ്വീഡന് മുമ്പിൽ പരിങ്ങിപ്പോയ ടൂണീഷ്യയ്ക്കും ആത്മാഭിമാനം വീണ്ടെടുക്കേണ്ടതുണ്ട്, മുമ്പോട്ട് പോവേണ്ടതുണ്ട്. അവരും രണ്ടും കൽപ്പിച്ച് പോരടിക്കാനിറങ്ങും. ഏതായാലും അനിശ്ചിതത്വങ്ങളുടെ, സമാനതകളില്ലാത്ത സൗന്ദര്യ മുഹൂർത്തങ്ങളുടെ, യുദ്ധസമാനമായ പോരാട്ട മുഹൂർത്തങ്ങളുടെ മറ്റൊരു ദിവസത്തിനു കൂടെ നമുക്ക് കാത്തിരിക്കാം.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം ഒഴിവുകാലം. ഗാനരചന കെ ജയകുമാർ, സംഗീതം ജോൺസൺ.

ഇനി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഉത്തരം പറയാതെ. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം നന്ദു കർത്താം.

പ്രിയ ശ്രോതാക്കളെ, അടുത്ത ഗാനത്തിന് മുൻപായി ഈ അറിയിപ്പ് ശ്രദ്ധിക്കും. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തെരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. വിലാസം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം സോഫി പറഞ്ഞ കഥ എന്ന ചിത്രത്തിനായി ലതാകൃഷ്ണ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം മോഹൻ സിത്താര.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രഞ്ജിൻ രാജ് ഈണം പകർന്ന് കെ എസ് ഹരിശങ്കർ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. ഇനി ദഫ്മുട്ട് കേൾക്കാം. മുഹമ്മദ് റാസിയും സംഘവും അവതരിപ്പിച്ചത്.

മുഹമ്മദ് റസീം സംഘവും അവതരിപ്പിച്ച ദഫമുട്ടാണ് നിങ്ങൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു.

0: 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തെരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. വിലാസം ഒരിക്കൽ കൂടി പറയുന്നു: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി! അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
5: RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
7: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക, കണ്ണൂർ ചുങ്കം, തലശ്ശേരി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
4: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
4: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
5: ഏറ്റവും പുതിയ റിലീസുകൾ,
4: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
6: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
7: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
8: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിൽ.

0: ആണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: പ്രിയ ശ്രോതാക്കളെ, ഇനി ലളിത ഗാനങ്ങൾ കേൾക്കാം. ശംഖനാഥ സാന്ദ്രമായ എന്നാരംഭിക്കുന്നു ആദ്യ ഗാനം. ബിജു തിരുമല്ലിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് K. രാഘവൻ, ഗായിക P. മാധുരി.

ലളിത ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാപദ്ധതിയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്തിന്റെ തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വയോജനങ്ങൾക്കാവശ്യമായ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സഹായം, സംരംഭകത്വം, വൈദഗ്ധ്യം എന്നിവയ്ക്കായി സിൽവർ ഇക്കോണമി പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര മാതൃകയിൽ കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ആരംഭിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1420

32 കോടി രൂപ. വിലങ്ങാട് വില്ലേജിനായി 5 കോടിയുടെ പ്രത്യേക പാക്കേജ്. ബജറ്റിലൂടെ സംസ്ഥാനത്തെ മെട്രോ ശൃംഖലയുടെ വികസനത്തിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയും പിന്തുണയും വ്യക്തമാക്കിയതിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് MD ലോക്നാഥ് ബെഹ്റ നന്ദി അറിയിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 യുഎസ്എ ഓസ്ട്രേലിയയും നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലന്റ് മൊറോക്കോയെയും നേരിടും. രാവിലെ 6 മണിക്കാണ് ബ്രസീൽ ഹെയ്റ്റി മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം.

അച്ചുവേട്ടന്റെ വീട് എന്ന ചിത്രത്തിനായി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാധരൻ. ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:50 ഹരിതവീഥി, കേളകം മൂർച്ചിലക്കാട്ടെ എ എൻ ഹരീന്ദ്രന്റെ കാർഷികാനുഭവങ്ങൾ. തുടർന്ന് പെരുവാ തറപ്പിക്കണ്ടത്തെ ശ്രീ എം അശോകന്റെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോളവില നിലവാര ബുള്ളറ്റിൻ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സാഹിത്യരംഗം. എഴുത്ത് വായന. എഴുത്തുകാരനായ ഷംസുദ്ദീൻ കുട്ടോത്ത്, ലോപാമുദ്ര എന്നിവർ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. സി എം വിനയചന്ദ്രൻ അവതരിപ്പിക്കുന്ന കവിതകൾ. വായന സർഗാത്മക പ്രതിരോധമാകുമ്പോൾ, മനോജ് കുമാർ പഴശ്ശി നടത്തുന്ന പ്രഭാഷണം എന്നിവ കേൾക്കാം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 10:00 നാടകം നദീമുഖം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി. 6:00 FM പ്രധാന വാർത്തകൾ തുടർന്ന അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. വിജയലക്ഷ്മി എഴുതിയ ദേവാസുരം എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം. ആലാപനം അനുപമ മോഹൻ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. വലിയ റെക്കോർഡുകളുടെ കുഞ്ഞു രാജകുമാരൻ. 9 മിനിറ്റിൽ 99 മലയാള സിനിമാ ഗാനങ്ങൾ തിരിച്ചറിഞ്ഞ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും സ്ഥാനം പിടിച്ച 4.5 വയസ്സുകാരൻ ശ്രീയാൻ ശ്രീലേഷ് അതിഥിയായി പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ. സ്പോർട്സ് ടൈം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരവും ചരിത്രവും. 2026 ലോകകപ്പിന്റെ വിശേഷങ്ങളുമായി അന്താരാഷ്ട്ര റഫറിയും ദേശീയ താരവും സ്പോർട്സ് സംഘാടകനും നിരീക്ഷകനുമായ TV അരുണാചലം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ ലളിത ഗാനങ്ങൾ കേൾക്കാം. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 പ്രിയം പ്രിയതരം. AV സന്തോഷ് കീച്ചേരി അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ. 10:00 നേർവഴി, കാഴ്ച പരിമിതി നേരിടുന്നവർക്കായുള്ള പ്രതിവാര പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ആൽബം ഗാനങ്ങൾ. 12:10 അറിയിപ്പുകൾ, സേവന വാർത്തകൾ. 12:15 വഞ്ചിപ്പാട്ട്, PV രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി, ഷിഗെല്ലോസിസ് കാരണങ്ങൾ ലക്ഷണങ്ങൾ പ്രതിരോധ മാർഗങ്ങൾ. ഇതേക്കുറിച്ച് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ് ഉള്ളാട്ടിൽ സംസാരിക്കുന്നു. 1:00 ഓർമ്മയിലൊരു ഗാനം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 നാട്ടുവഴിയിലീണങ്ങൾ. വൈകിട്ട് 4:45 കാൽപന്തോളം. ഫിഫ വേൾഡ് കപ്പ് പ്രതിദിന അവലോകനം. 5:00 സംസ്കൃത പാഠം. 5:15 കണ്ണീറുപാട്ട്, തുമ്പക്കോൽ രാമൻ പണിക്കരും സംഘവും അവതരിപ്പിച്ചത്. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിത ഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി, പെരുവയിലെ കൊളപ്പ എന്ന പ്രദേശത്തെ ശ്രീ എ രാജേഷിന്റെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോളവില നിലവാര ബുള്ളറ്റിൻ. 7:35 യുവവാണിയിൽ സിനിമകളുടെ രണ്ടാം ഭാഗങ്ങളും പ്രവണതകളും. നിവേദ് കെ സംസാരിക്കുന്നു. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 കായികലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 കേന്ദ്ര സർക്കാരിന്റെ 12 വർഷം പൂർത്തിയാകുന്നതോടനുബന്ധിച്ചുള്ള

പ്രത്യേക പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്നും റിലീസ് ചെയ്യുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഡൽഹിയിൽ നിന്നുള്ള സംസ്കൃതത്തിൽ വാർത്തകൾ ലഭ്യമല്ലാത്തതിനാൽ പ്രക്ഷേപണം ചെയ്യാൻ സാധിക്കാതെ വന്നതിൽ ഖേദിക്കുന്നു.

0: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
1: Go for PLI.
2: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ ലോകമൊന്നടങ്കം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയ്ക്ക് 400 കോടി രൂപ വകയിരുത്തി. ആരോഗ്യമേഖലയ്ക്കായി വകയിരുത്തിയത് 2074 കോടി രൂപ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ, കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് 192 കോടി രൂപ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1477 കോടി രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് യു ഡി എഫ് സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് ബിജെപി എംഎൽഎ ബി ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ യുവത തങ്ങളുടെ കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്രസഹമന്ത്രി ശോഭ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ മേയർ വി വി രാജേഷ്, എംഎൽഎമാരായ വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ എന്നിവർ പങ്കെടുത്തു. കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. പുതുയുഗ കേരളം ലക്ഷ്യമിട്ടുള്ള 2026-2027 പുതുക്കിയ സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയാണിത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിലെ വൻ ശക്തിയാക്കി മാറ്റുന്നതിനും വ്യോമയാന മേഖലയുടെ വികസനത്തിനുമുള്ള പദ്ധതികൾ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുടെ ഗുണനിലവാരം ഉയർത്തൽ, വയോജനക്ഷേമം എന്നിവ ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങളും ബജറ്റിലുണ്ട്. സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റുന്നതിനുള്ള മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ വകയിരുത്തി.
4: സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത്, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ്, കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും.
3: വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമിക് കോറിഡോർ രൂപീകരിക്കാൻ 50 കോടി രൂപയും അപൂർവ ധാതു ഇടനാഴിക്കായി 100 കോടി രൂപയും വകയിരുത്തി. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നിക്ഷേപകരെ ആകർഷിക്കുന്നത് ലക്ഷ്യമിട്ട് ഭൂമി ഏറ്റെടുക്കലിലെ തടസ്സങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ ഇൻവെസ്റ്റ് കേരളം എന്ന പേരിൽ പ്രത്യേക സെൽ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യ മേഖലയ്ക്കായി 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഉയർന്ന ആരോഗ്യ ചികിത്സാ ചെലവ് കുറയ്ക്കാൻ സർക്കാർ ഇടപെടുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് 2 മെഡിക്കൽ കോളേജും ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജും ആരംഭിക്കും. ഇതിനായി 100 കോടി രൂപയും വകയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
1: എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകും. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. അത്യാഹിത ട്രോമ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. പകർച്ചവ്യാധികളെ ഫലപ്രദമായി തടയുന്നതിന് നടപടികൾ സ്വീകരിക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ കുടിശ്ശിക ഘട്ടംഘട്ടമായി തീർത്ത് പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തും. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ആരോഗ്യ ടൂറിസം മേഖലയുടെ ഡെസ്റ്റിനേഷനായി കേരളത്തെ മാറ്റാൻ റീച്ച് കേരള പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. മുതിർന്ന പൌരന്മാർക്കായി വയോജന പാർക്കുകളും പകൽ വീടുകളും ഫിറ്റ്നസ് സെന്ററുകളും ഒരുക്കും. വയോജന സേവനം ലക്ഷ്യമിട്ട് സിൽവർ ഇക്കണോമിക് പോളിസി വികസിപ്പിച്ച് നടപ്പിലാക്കും. ആശുപത്രികളിലും നഴ്സിംഗ് കോളേജുകളിലും സർക്കാർ അംഗീകാരത്തോടെ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാൽ ഉൽപ്പാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെയും വനിതകളെയും കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യമേഖലയിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് ഫിഷറീസ് സബ് പ്ലാൻ ആവിഷ്കരിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് 192 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. ഒരു റിപ്പോർട്ട്.
5: മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ സാധ്യതയൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തും. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി 232 കോടിയും ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സിറ്റിക്കായി 10 കോടിയും വകയിരുത്തി. ശാസ്ത്രബോധം വളർത്തുന്നതിനായി സ്കൂളുകളിൽ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ടെമ്പർ സ്ഥാപിക്കും. കോളേജുകളിൽ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആക്ടും സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും അവതരിപ്പിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1477 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശവും ബജറ്റിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിന്റെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ് സമഗ്രമായി പരിഷ്കരിക്കും. നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളും. ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുകയും ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ സർക്കാരിന് കൂടുതലായി ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തും. കൊച്ചി തൃശൂർ ആഭരണ ഇടനാഴി സ്ഥാപിക്കാൻ 10 കോടി രൂപയും കൊച്ചി ആലുവ പെരുമ്പാവൂർ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് രൂപീകരണത്തിനായി 10 കോടിയും ബജറ്റിൽ വകയിരുത്തി. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരി മരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. നഗരവികസനത്തിനായുള്ള കേരള അർബൻ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 10,000 MSME കൾ സംസ്ഥാനമൊട്ടാകെ ആരംഭിക്കുന്നതിനായി MSME ഗ്രോത്ത് പദ്ധതിക്ക് രൂപം നൽകും. ഇതിനായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,51,000 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവർണൻസ് വിത്ത് എമ്പതി കാഴ്ചവച്ച് പുതുയുഗ വികസിത കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ധനകാര്യവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
3: സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരുമെന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് ബജറ്റ് അവതരണത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകണമെന്നും പല പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂട്ടലിന്റെ വക്കിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 1 രൂപയുടെ പോലും നികുതി വർദ്ധിപ്പിക്കാത്ത ബജറ്റാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് ഒരു ആശ്വാസ നടപടിയും ഇത്തവണത്തെ ബജറ്റിൽ ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ധാതു ഖനനമടക്കം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്ന നയമാണ് ബജറ്റിലുള്ളത്. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
7: കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇത്. അതീവ ഗൌരവമായി കാണേണ്ട കാര്യമാണ്. സ്വകാര്യ കുത്തകകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെന്റ് നയം ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഭൂപരിഷ്കരണം 2.0 എന്ന ബജറ്റ് പ്രഖ്യാപനം ഒരു മറയുമില്ലാതെ ഈ കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്.
3: ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് BJP MLA BB ഗോപകുമാർ. കേന്ദ്ര സർക്കാർ പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
8: ഓരോ പദ്ധതികളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഭാരതത്തിന്റെ അടിസ്ഥാന വികസന മേഖലയിൽ, അത് ഹൈവേ ആകട്ടെ, തുറമുഖങ്ങളാകട്ടെ, എയർപോർട്ടുകളാകട്ടെ, റെയിൽവേ സ്റ്റേഷനുകളാകട്ടെ, കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഈ പ്രോജക്ടുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിന് മറ്റൊരു പേര് നൽകി നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന, അവരെ പരിഹസിക്കുന്ന സ്വപ്ന പദ്ധതികളാണ് ഇന്നത്തെ ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത്.
3: ഇന്ന് അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റ് സംസ്ഥാനത്തിന് പുതിയ ദിശാബോധം നൽകുന്നതാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഇൻവെസ്റ്റ് കേരള സെൽ വലിയ പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ ലക്ഷദ്വീപ് സന്ദർശനം പുരോഗമിക്കുന്നു. ലക്ഷദ്വീപ് പരിസ്ഥിതി വകുപ്പ് ഒരുക്കിയ തീരദേശ ശുചീകരണ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ഇന്ന് പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ NRS ബാബു അന്തരിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. കേരള കൌമുദി ദിനപത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ, കലാകൌമുദി വാരികയുടെ എഡിറ്റർ, തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം മുൻ ഡയറക്ടർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. NRS ബാബുവിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ യോഗ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് CCRAS അന്താരാഷ്ട്ര യോഗദിന നോഡൽ ഓഫീസറും ആയുർവേദ റിസർച്ച് ഓഫീസറുമായ ഡോക്ടർ സാനിയ സിക്ക് ക്ലാസ് എടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ USA ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലന്റ് മൊറോക്കോ മത്സരം. രാവിലെ 6 ബ്രസീൽ ഹെയ്ക്കിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട് കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 607 താഴ്ന്ന് 76,803, നിഫ്റ്റി 155 നഷ്ടത്തിൽ 24,013 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,680 താഴ്ന്ന് 1,06,960 ഗ്രാമിന് 13,370 ഇന്നത്തെ വില. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാം ആപ്പിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവച്ച് ഡൽഹി ഹൈക്കോടതി. സന്ദേശങ്ങൾ ഒരേ സമയം വ്യാപകമായി പ്രചരിപ്പിക്കാൻ ടെലിഗ്രാം വഴി സാധിക്കുമെന്നതിനാൽ സർക്കാരിന്റെ ഈ നടപടി അനാവശ്യമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. June 21 പുനഃപരീക്ഷ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവുകൾ ലോകമൊന്നടങ്കം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാരിടൈം ഭൂപടത്തിലെ

0: ശക്തിയാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി മിഷൻ സമുദ്രയ്ക്ക് 400 കോടി രൂപ വകയിരുത്തി. ആരോഗ്യ മേഖലയ്ക്കായി വകയിരുത്തിയത് 2074 കോടി രൂപ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ, കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനും പ്രത്യേക പദ്ധതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് 192 കോടി രൂപ. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കായി 1477 കോടി രൂപ വകയിരുത്തി. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തും. റാഗിംഗ് തടയുന്നതിനും പ്രത്യേക ക്രമീകരണം. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നതാണ് UDF സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്ന് BJP MLA BB ഗോപകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി USA ഓസ്ട്രേലിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കണ്ണൂർ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പ്രിയ ശ്രോതാക്കളെ, കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തെരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. വിലാസം ഒരിക്കൽ കൂടി: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4.
3: ആകാശവാണി കണ്ണൂർ. ഹരിതവീഥി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, കേളകം മൂർച്ചിലക്കാട്ട് എന്ന പ്രദേശത്തെ ശ്രീ എ എൻ ഹരീന്ദ്രന്റെ കാർഷികാനുഭവങ്ങളാണ് ഇന്ന് ഹരിതവീഥിയിൽ ആദ്യം.
4: നമസ്കാരം.
5: ഞാൻ പരമ്പരാഗതമായിട്ട് എല്ലാ കൃഷികളും ചെയ്യുന്ന ഒരു കൃഷിക്കാരനാണ്. എനിക്കിപ്പോൾ വയസ്സ് ഏകദേശം 76 വയസ്സാകുന്നു.
4: എത്രാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഈ കൃഷി?
5: ഞാൻ പ്രീ ഡിഗ്രി വരെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അതിനുശേഷം കുടുംബം, അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ടുള്ള കുടുംബത്തിൽ, കൂട്ടുകുടുംബമായിരുന്നു ഞങ്ങളുടേത്. ആ കുടുംബത്തിലെ ഒരു രണ്ടാമത്തെ വലിയ ആളായിരുന്നു. എന്റെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു വലിയ ഫാമിലിയാണ്. ഞങ്ങൾ 12 മക്കളാണ്. 6 സ്ത്രീകളും 6 പുരുഷന്മാരും. അതില് രണ്ടുപേരും മരിച്ചു, ബാക്കിയെല്ലാവരും ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ട്. ഉദ്യോഗപരമായിട്ട് ജോലിയുള്ളത് വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ.
4: അച്ഛനും അമ്മയും ഒക്കെ കർഷകരായിരുന്നു.
5: എന്റെ അച്ഛനും അമ്മയും എല്ലാം കർഷകരായിരുന്നു. പാരമ്പര്യ കർഷകനാണ്. ഞാൻ എന്റെ മക്കളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്ത്, എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത്. മൂത്തത് മകൻ, ഇളയത് മകള്. മകൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു, മകള് MSc നേഴ്സാണ്. അവൾ വിദേശത്ത് ജോലി ചെയ്യുകയാണ് കുടുംബവുമായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ കൃഷിയൊക്കെ ആയിട്ട് സ്വസ്ഥമായി കുടുംബത്ത് ജീവിച്ചു വരികയാണ്. എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് മകനാണ്.
4: അപ്പോൾ എന്തൊക്കെ കൃഷികളാണ് ഹരീന്ദ്രന് ഇപ്പോൾ?
5: ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് റബ്ബറാണ്. എനിക്ക് കൂടുതൽ ഒരു ഏകദേശം ഒരു 3-4 ഏക്കർ സ്ഥലമുണ്ട് കൃഷിഭൂമി. അതിൽ ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ 2.5 ഏക്കറോളം റബ്ബറാണ്. മറ്റു കൃഷികൾ കൂടുതലായിട്ടുള്ളത് തെങ്ങാണ്.
4: റബ്ബർ ടാപ്പ് ചെയ്യുന്നതൊക്കെ ആരാണ്?
5: ടാപ്പ് എനിക്ക്, ഞാൻ കഴിഞ്ഞ കൊല്ലം വരെ ഞാൻ തന്നെയായിരുന്നു. ഒരു 40 കൊല്ലം ടാപ്പ് ചെയ്ത ആളാണ്. റബ്ബറിനെ പറ്റി ആധികാരികമായിട്ട് എല്ലാ രീതി, എങ്ങനെ കൃഷി ചെയ്യണം, അത് എത്ര വണ്ണമാകുമ്പോഴാണ് ടാപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടാപ്പ് ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെ വളങ്ങളാണ് ചെയ്യേണ്ടത്, അതിൽ നിന്ന് എങ്ങനെ കറിയെടുത്ത് സംസ്കരിക്കുന്നു, നല്ല ഗുണനിലവാരമുള്ള ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെ ഉണ്ടാക്കി വിപണിയിൽ കൊടുക്കുന്ന ഒരു കർഷകനാണ് ഞാൻ.
4: ഷീറ്റടിച്ച്
5: പോപ്പരയിൽ ഇട്ട് തുടങ്ങി 6 6 6 6 SS 4 ഗ്രേഡ് ഷീറ്റായിട്ടാണ് കൊടുക്കുന്നത്.
4: പാലെടുക്കുന്നു, ടാപ്പ് ചെയ്യുന്നതും, ഷീറ്റടിക്കുന്നതും ഒക്കെ ഹരീന്ദ്രൻ തന്നെയാണോ?
5: ആയിരുന്നു. ഈ കഴിഞ്ഞ വർഷം

0: ഞാൻ തന്നെയായിരുന്നു. ഞാൻ റബ്ബർ ടാപ്പ് ചെയ്യും. എന്റെ മകനും ഭാര്യയും ഭാര്യയുടെ അല്ല മകനും മകന്റെ ഭാര്യയും ഒക്കെ ഇങ്ങോട്ട് പാലെടുത്ത് ഉറയൊഴിക്കും. ഞങ്ങൾ കൂട്ടായിട്ട് കുടുംബത്തിലുള്ളവരൊക്കെ ഇങ്ങോട്ട് ഷീറ്റടിച്ച് അത് റബ്ബർ പുരയിലിട്ട് ഉണങ്ങുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ഈ വാർദ്ധക്യമായതിന്റെ പേരിൽ ഇപ്പോൾ 76 വയസ്സായി ജോലി ചെയ്യും. അത്ര ക്ഷമയോടുകൂടി ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് ഇപ്പം വേറൊരാളെ ഏൽപ്പിച്ചിട്ടിരിക്കുകയാണ്. അയാളെ ടാപ്പ് ചെയ്ത് ഷീറ്റ് പോപ്പരയിൽ എടുത്തിട്ട് ഉണക്കി തരും.
1: വിപണനം
0: കേരളത്തിലാണ് കൊടുക്കുന്നത്.
1: നല്ല വില കിട്ടാ
0: നമുക്ക് RSS പോറിന്റെ വില എപ്പോഴും കിട്ടാറുണ്ട്.
1: അപ്പൊ ഈ റബ്ബർ പാല് വരാൻ നിങ്ങൾ അഗ്രോവിന് എത്തിഫോൺ പോലത്തെ അങ്ങനെ എന്തെങ്കിലും മരുന്നുകൾ?
0: ഇപ്പൊ ഉത്തേജന ഔഷധങ്ങളൊന്നും ചേർക്കുന്നില്ല. 3 ദിവസത്തിൽ ഒരിക്കലാണ് ടാപ്പ് ചെയ്യുന്നത്. 3 ദിവസം 2 ദിവസം മരത്തിന് റെസ്റ്റ് കൊടുക്കും. 3-ാമത്തെ ദിവസം ടാപ്പ് ചെയ്യും. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ റെയിൻ കാർഡ് ചെയ്യും. എല്ലാം ഞാൻ ഇപ്പോൾ ഒരു 10-20 വർഷമായിട്ട് റെയിൻ കാർഡ് ചെയ്യുന്ന ഒരു കൃഷിക്കാരനാണ്. അങ്ങനെ വലിയ പൊട്ടമരപ്പോ കാര്യങ്ങളൊന്നും മരത്തിനില്ല. അപ്പോൾ
1: എത്ര വർഷമായി റബ്ബർ കൃഷി തുടങ്ങിയിട്ട്?
0: റബ്ബർ കൃഷി ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10-50 വർഷത്തോളം ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. റബ്ബർ ആദ്യം ഇവിടെ ഇറങ്ങിയ കാലഘട്ടത്തിൽ ആദ്യം നാടൻ മരമായിരുന്നു. പിന്നെ ബഡ് മരങ്ങൾ വന്നപ്പോൾ 106 ആയി 105 ആണ് ആദ്യം ഇറങ്ങിയത്. അതിൽ 105 എന്റെ കൃഷിഭൂമിയിൽ ഇപ്പോൾ കൃഷി ചെയ്തിട്ട് ആദായം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെല്ല് കൃഷി ഞങ്ങളെ കുടുംബക്കാരെല്ലാം തന്നെ ഇവിടെ നെല്ല് കൃഷി ചെയ്യുന്നവരാണ്.
1: ഇതിപ്പോ എത്ര സ്ഥലത്തുണ്ടാവും നിങ്ങളെ?
0: എന്റെ ഒരു 50 സെന്റ് സ്ഥലമാണ് വയലായിട്ടുള്ളത്. അതിൽ ഒരു 10-35 സെന്റോളം ഇപ്പൊ കൃഷി ചെയ്യുന്നുണ്ട്.
1: അപ്പം ബാക്കിയുള്ള സ്ഥലത്ത് എന്താണ്?
0: ബാക്കിയുള്ള സ്ഥലത്ത് പിന്നെ തീറ്റപ്പുല്ല് കൃഷി ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും സ്ഥലം കൃഷി ചെയ്ത് നല്ല വിളവ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ആവശ്യവും കഴിഞ്ഞിട്ട് കുറച്ച് അരിയെല്ലാം പുറത്ത് കൊടുക്കാനും കഴിയും. ഞാനിപ്പോൾ 2 കൃഷിയിലായിട്ടൊരു 4 ക്വിന്റൽ അരിയോളം പുറത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞ്.
1: ഇത് പിന്നെ എന്ത് തരം വിത്താണ്?
0: ഇത് കൾച്ചർ 20 എന്ന് പറയുന്ന ഒരു വിത്താണ്.
1: കൾച്ചർ
0: 20 നെൽവിത്തിന്റെ പേര് കൾച്ചർ എന്നാ പറയുന്നത്.
1: കൾച്ചർ എന്ന് പറയുന്ന വിത്താണ് അല്ലേ? ഇത് എവിടെ നിന്ന് കിട്ടിയതാണ്?
0: ഇത് നമ്മളെ കൃഷിപ്പണിയിൽ നിന്നാണ് വിത്ത് കിട്ടിയത്. ഇപ്പോ ആവർത്തനം കുറച്ചായി. ഈ കൊല്ലം നമുക്ക് കൃഷിപ്പണിയിൽ നിന്ന് പുതിയ കൾച്ചറിന്റെ വിത്ത് കിട്ടിയിട്ടുണ്ട്.
1: അപ്പൊ ഇത് എപ്പോഴും ഈ വിത്ത് തന്നെയാണ് നിങ്ങൾ ഇവിടെ?
0: അല്ല, 1-ാം വിളയ്ക്ക് കൾച്ചർ ചെയ്യും. 2-ാം വിളയ്ക്ക് കുഞ്ഞിഞ്ഞെന്ന് പറയുന്നതെല്ലാം ഇപ്പൊ കൃഷി ചെയ്തിരിക്കുന്നത്. ഇതിന് മിന്നമുള്ള കൃഷിയായിരുന്നു കൾച്ചർ. ഇപ്പൊ ചെയ്തിരിക്കുന്നത് 2 വിളയാണ്. ഇതിപ്പോ കുഞ്ഞുഞ്ഞാണ്.
1: അരിയാണ് നല്ലത്?
0: കുറച്ച് സ്വാദിഷ്ടമായിട്ടുള്ളത് നമുക്ക് കൾച്ചറിന്റെ അരിയാണ്. അത് കഞ്ഞിക്കാണെങ്കിലും ചോറിനാണെങ്കിലും. ജ്യോതി ഫസ്റ്റ് എന്ന് പറയുന്ന ഇഞ്ചൻസ് ആണ് കൾച്ചർ എന്ന് പറയുന്ന വിത്ത്. ഇപ്പൊ ചെയ്തിരിക്കുന്ന കുഞ്ഞുഞ്ഞെന്ന് പറഞ്ഞതാണ്.
1: അത് ശരി. അപ്പൊ കൾച്ചർ എന്ന് പറയുന്നതാണ് കുഞ്ഞുങ്ങനെ നല്ലത്. അപ്പൊ അത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്താണ് ഉള്ളത്
0: വ്യത്യാസം? അതിന് ഇതിനേക്കാളും കുറച്ചുകൂടെ കാലയളവ് വേണം.
1: ഇത് എത്ര മാസം?
0: ഇതൊരു 110-115 ദിവസത്തിനുള്ളിൽ ആ രീതിയിൽ നമുക്ക് കൊയ്ത് വിളവെടുക്കാൻ കഴിയും. മറ്റേത് കൾച്ചർ നമുക്ക് ഒരു 120-125 ദിവസം വേണ്ടി വരും.
1: അത് ശരി. ഓക്കെ, ഇതൊക്കെ ഇതിന്റെ പണികളൊക്കെ ഈ നിലവൊരുക്കുന്നതും ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്?
0: ഞാനൊക്കെ ചെയ്യും. നിലവൊരുക്കുന്നതൊക്കെ ഞങ്ങളൊക്കെ തന്നെയാണ്. അധികം കൂലിയൊന്നും കൊടുക്കാണ്ട് തന്നെ വരമ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൂലി കൊടുത്ത് ചെയ്യും. ബാക്കി പണികളൊക്കെ ഞങ്ങളാണ് ചെയ്യുക, വരമ്പ് വെക്കല്. ഇപ്പൊ പിന്നെ ഇതെല്ലാം വളരെ എളുപ്പമായിട്ടുള്ള രീതിയിലാണ് കൃഷികൾ. ട്രാക്ടർ വന്ന് പൂട്ടുന്നു. അതുകൊണ്ട് ഒരു 50 സെന്റ് വേണമെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ കൂട്ടി കയറും. മറ്റേത് നേരത്തെ കുബോട്ടയായിരുന്നു, കൈ പിടിച്ച് പൂട്ടുന്നു. അതാവുമ്പോൾ അതിന് സമയം കൂടുതൽ വേണ്ടും. ഇത് ഡൈവർ എറിഞ്ഞ് ഇരുന്ന് ഓടിക്കുന്ന മെഷീൻ ആയതുകൊണ്ട് വേഗം പണി കഴിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലെ നിറം ലെവലാക്കാനുള്ള യന്ത്രങ്ങളൊക്കെ വേറെയുണ്ട്. അപ്പൊ നമ്മള് ഞവരി പിടിക്കുക, കാലം ലെവൽ ചെയ്യുന്ന പണി കൃഷിക്കാരനില്ല. അത് മെഷീൻ തന്നെ ചെയ്തോളും. വിത്ത് നമ്മൾ വിതയ്ക്കണം.
1: അത് ശരി.
0: വിത്ത് എന്ന് പറഞ്ഞാൽ അത് അറിയാവുന്നൊരു വിതച്ചെങ്കിൽ മാത്രമേ വൃത്തിയായിട്ട് അതിന്റെ മരണ്ടെല്ലാം ഒരേ രീതിയിലെല്ലാം എടുത്തു.
1: എങ്ങനെയാണ് ഈ വിത്ത്? എങ്ങനെയാണ് നിങ്ങൾ ആദ്യം ഇതിൽ തന്നെയാണോ ഇടുന്നത്? അല്ലെങ്കിൽ എടുത്തിട്ട്
0: വിത്ത് നമ്മൾ വേറെ ഇതിനകത്ത് നല്ല നെല്ല് നോക്കി തെരഞ്ഞെടുത്തിട്ട് വെളുത്തിട്ട് ഉണക്കി അത് മഞ്ഞൊക്കെ കൊളിച്ച് എടുത്ത് പേറ്റി വിത്തായിട്ട് തന്നെ പ്രത്യേകം കിട്ടിയുള്ളൂ. അത് നമ്മൾ വിതയ്ക്കേണ്ട ആ സമയമാകുമ്പോൾ വെള്ളത്തിലിട്ട് നനച്ച് ഒരു ദിവസം അതിന് മുകളിൽ ഭാരം വെച്ച് കഴിയുമ്പോൾ ഒരു 4-ാം ദിവസം ആകുമ്പോഴത്തേനും മുള വരും.
1: അത് നനച്ച് കെട്ടിയിട്ട് അതിന് മേലെ ഭാരം വെക്കണം.
0: ഒരു ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം വിത്ത്. അതിനുശേഷം നമ്മൾ ചാക്കിൽ കെട്ടി മുറുക്കി കെട്ടിയിട്ട് അതിന്റെ മുകളിൽ ഭാരം വെക്കും. അങ്ങനെ ഒരു ദിവസം ഇരുന്ന്
1: എത്ര വെക്കണം ഭാരം?
0: ഭാരം ഇപ്പൊ ഒരു 25 കിലോ വിത്താണെങ്കിൽ ഒരു 50 കിലോ ഭാരം അതിന്റെ മുകളിൽ വെക്കണം.
1: അതെന്തിനാണ് അതങ്ങനെ?
0: അത് ഇതിങ്ങനെ പ്രസ് ചെയ്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഇതിന് മുള വരാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത്. ഒരു വർഷം ആകാത്ത വിത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ മുളയ്ക്കും, ഒരു വർഷം കഴിഞ്ഞ വിത്താണെങ്കിൽ ചിലപ്പോൾ മുളയ്ക്കാൻ ഇച്ചിരി താമസം ബുദ്ധിമുട്ടുണ്ടാവും.
1: അപ്പൊ ആ വിത്ത് മുളച്ചിട്ടാകുമ്പോ ഞങ്ങള്
0: കണ്ടം പാങ്ങായി കഴിയുമ്പോ കൈ കൊണ്ട് വിതച്ച് വിതയ്ക്കും.
1: അത് മാറ്റി നടണ്ടേ? ഞാറ്
0: നല്ല വിതയാണെങ്കിൽ വിതച്ചിട്ട് നമ്മ വലിയ അതിവർഷം ഒന്നും ഇല്ലെങ്കിൽ

0: അത് കൃത്യമായിട്ട് തന്നെ മുളച്ച് നല്ലോണക്ക് അറിയാവുന്നവര് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാറ്റി നളാനൊന്നും ഉണ്ടാവൂല. ഈ മഴ പെയ്ത് തല്ലിക്കളയോ?
1: ഇതിപ്പോ അങ്ങനെ വെച്ചതാണോ?
0: ആ ഇതിപ്പോ അങ്ങനെ വെച്ചതാണ്.
1: അപ്പൊ ഇത് മാറ്റി നട്ടിട്ടില്ല?
0: മാറ്റി നട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ അതിലൊക്കെ ഏറ്റവും കുറവുള്ള അടുത്ത് ഇറങ്ങി ഒന്ന് ചെയ്തതല്ലാണ്ട് കൂടുതൽ പണിയൊന്നും അതിന് വേണ്ടി ആരും ചെയ്തില്ല.
1: അപ്പൊ ഇതിന് ആദ്യം നിങ്ങൾ എന്തെങ്കിലും വിളവിട്ടിട്ടുണ്ടോ?
0: ആ വിളവിട്ടു. നമ്മള് കൃഷി ചെയ്യുന്നതിന് മുന്നായിട്ട് ചാണകപ്പൊടി
1: നന്നായിട്ട്
0: ആ നിലവൊരുക്കുന്ന സമയത്ത് ചാണകപ്പൊടി നല്ലോണക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് രണ്ടു പ്രാവശ്യം രാസവളവും കൊടുത്തു. ആദ്യം പാറ്റമ്പോസ് കൊടുത്തു, ഇപ്പൊ പൊട്ടാഷ്യം യൂറിയ. ഇപ്പൊ അടി
1: കൂടിയിട്ടാണ് കൊടുത്തത്?
0: ആദ്യത്തെ നമ്മളൊരു 10-25 ദിവസം കഴിഞ്ഞപ്പോ കൊടുത്തു. രണ്ടാമത്തത് ഇപ്പൊ ഒരു 50-55 ദിവസമായപ്പോ കൊടുത്തു.
1: അത് എങ്ങനെയാണ് ഈ വളം നിങ്ങൾ കൊടുക്കുന്നത്? എങ്ങനെയാണ്
0: വളം? നമ്മള് ഡ്രൈ ആയിട്ടുള്ള സാധനമാണല്ലോ വളം. അതിങ്ങനെ നെല്ല് വിതറുന്ന പോലെ തന്നെ മോളിൽ കൂടെ വിതറി വിടുക. അപ്പൊ അതിന് പാകത്തിനുള്ള നടുവ് നെല്ലിൽ വേണം, എങ്കിൽ മാത്രമേ അത് ഗുണകരമായി കിട്ടുള്ളൂ.
1: അപ്പൊ ഇതിന്റെ അടിയിൽ എപ്പോഴും വെള്ളമുണ്ടോ?
0: ആ ഇപ്പോഴും വെള്ളമുണ്ട്.
1: എപ്പോഴും വെള്ളമുണ്ടാവും?
0: ആ വെള്ളമുണ്ടാവും.
1: നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല?
0: അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഞങ്ങളിപ്പോ ഇതിലെ വെള്ളം ഇങ്ങനെ വന്ന് വയലിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ്.
1: എപ്പോഴും വെള്ളം ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് അല്ലേ?
0: അതെ.
1: ഇതിലിപ്പോ കാണുന്ന ഈ പൊന്തി വന്നിരിക്കുന്ന
0: അത് നെല്ലുപുല്ല് എന്ന് പറയുന്ന നെല്ല് അല്ലാത്ത ഒരു
1: കളയാണ്.
0: അത് കഴിയുന്ന നമ്മള് കൈ കൊണ്ടെല്ലാം മുറിച്ച് മാറ്റി കളയും. ഇപ്പൊ അത് അടിപൊരിണ്ട് ഇരിക്കുന്നത് കൊണ്ട് അതിൽ ഇറങ്ങി കഴിഞ്ഞാല് മറ്റു നെല്ലിന്
1: ബാധിക്കും.
0: അതുകൊണ്ടാണ് ഇറങ്ങി കളയാറ്.
1: അപ്പൊ അതെന്താ ചെയ്യാ?
0: അതങ്ങനെ നെല്ലിനെ ബാധിക്കൊന്നുമില്ല. അത് അത്രയും സ്ഥലത്ത് കുറച്ച് വിളവ് കുറവായിരിക്കും നെല്ലിന്റെ ഇത് വന്നത് കൊണ്ട്.
1: വേറെ ബുദ്ധിമുട്ടില്ല. പിന്നെ ഇതിന് പക്ഷികളെയൊക്കെ ശല്യമുണ്ട്?
0: ആ പക്ഷികളുടെ ശല്യമുണ്ട്. ഇപ്പം കൃഷി കുറവായത് കൊണ്ട് പക്ഷികൾ എന്ന് പറയുന്ന ഈ ആറ്റാന്ന് പറയുന്ന ഒരു ചെറിയ കിളിയുണ്ട്. അത് കതിര് വരുന്ന സമയത്ത് അത് വന്നിട്ട് ആദ്യം പാലടിച്ച് മുറുക എന്ന് പറയും. കതിര് നെൽമണി സെറ്റായി കഴിഞ്ഞാല് ആ സമയത്ത് ഇതിന്റെ അകത്ത് പാല് പോലെ ഉണ്ടാവും പൊട്ടിച്ചു കഴിഞ്ഞാൽ. ആ സമയം മുതൽ ഇത് വന്നിട്ട് ആദ്യം പാല് കൊത്തി കുടിക്കും. പിന്നെ അരിമണി ആകുമ്പോൾ അതിന്റെ തൊണ്ട് ഒരുത്തി കഴിഞ്ഞിട്ട് തിന്നും. അപ്പൊ നമ്മള് നോക്കിയില്ലെങ്കിൽ അവര് കുറെ നഷ്ടപ്പെടുത്തി കളയും. പിന്നെ ഇപ്പൊ മയിലിന്റെ ശല്യം കൂടെ വന്നിട്ടുണ്ട്. മയില് വന്നിട്ട് ഇത് കതിരിങ്ങനെ വളഞ്ഞ വന്നിട്ട് കതിരെ പിടിച്ച് വറ്റുപോരില്ല. ഒരു മയില് വന്നു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്ന ഒരു 10-20 കതിരൊക്കെ ഊരി തിന്നിട്ട് പോകും. അപ്പൊ നമ്മളത് നോക്കും. ഈ ക്ലീനി ഓടിക്കാൻ വേണ്ടി ഇങ്ങനെ കൊട്ടി ഓടിക്കും. ഓടിച്ച് ചെല്ലൊക്കെ ഓടിക്കും, ചെല്ലം ഓടിക്കൂല. അങ്ങനെ ആ ശല്യം ഒരു രൂക്ഷമായിട്ടില്ല. ഇപ്പൊ ആറ്റാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൃഷിയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ കൊല്ലം വലിയ ശല്യം ഉണ്ടായില്ല. ഒരത്ത് തന്നെ കൃഷി ഉണ്ടാകുമ്പോ പക്ഷികളുടെ ശല്യം
1: കൂടുതലായിട്ടിട്ട്
0: ഇതിപ്പോ ഇട്ടിട്ട് 70 ദിവസത്തിന് മേലെയായി. ഇനി ഈ ഇത് ഒരു 30-35 ദിവസം കൊണ്ട് ഏകദേശം ഒരാഴ്ച ആകുമ്പോഴത്തേനും കതിര് പുറത്തു കയറും.
1: അപ്പൊ വിളവെടുക്ക?
0: ആ വിളവെടുക്കാം. വിളവെടുക്കുമ്പോ ഇപ്പൊ കുറച്ച് ആ ഏകദേശം ഒരു 110 ദിവസം
1: 110 ദിവസം കൊണ്ടൊക്കെ വിളവെടുക്കാനാവും. അപ്പൊ ഇതിന് കതിര് ഇതിപ്പോ നിങ്ങൾ മൂർന്ന് കഴിഞ്ഞാല് ഇതിന്റെ കറ്റയൊക്കെ എന്താണ് ചെയ്യുന്നത്?
0: കറ്റിയോ? കറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊയ്യുന്നത് അരിവ കൊണ്ട് നമ്മള് കൊഴിയല്ലേ. ഇന്ന് ഇപ്പൊ കൊയ്ത് മെതിച്ച് തരുന്ന യന്ത്രം ഇവിടെ വന്നിട്ട് കൊയ്ത് മെതിച്ച് നമുക്ക് പേറ്റി ഈ ചാക്കിന്റെ അകത്ത് ഇട്ട് തരും. അങ്ങനത്തെ യന്ത്രം ആണ് ഇപ്പൊ.
1: അതിന് പൈസ കൊടുക്കണ്ടേ?
0: പൈസ കൊടുക്കണം. അത് സർക്കാരിന്റെ ഒരു സബ്സിഡി ഉണ്ട്. നമുക്ക് കൂടുതലായിട്ട് വരുന്നത് കണ്ണൂരിൽ നിന്നാണ് വണ്ടി വരുന്നത്. അപ്പൊ അത് നമുക്ക് ഈ വണ്ടി ചെലവാണ്. വേറെ വണ്ടിയിൽ വേണം ഈ മെഷീനെ കൊണ്ടുവരാൻ. ട്രാൻസ്പോർട്ടിങ് ആണ് വലുതായിട്ട് വരുന്നത്. പിന്നെ സബ്സിഡി അവർക്ക് സർക്കാർ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ ഈ കൈ കൊണ്ട് അരുവ കൊണ്ട് കൊയ്ത് മെതിച്ച് എടുക്കുന്നതിന്റെ പകുതി പോലും ചെലവാകൂല. ഇപ്പൊ 3-4 5-8 കൃഷിയായിട്ട് യന്ത്രം വന്നാണ് കൊയ്യുന്നത്.
1: അപ്പൊ ഈ പുല്ല് എന്താ ചെയ്യുന്നത്? പൊടിഞ്ഞു പോകില്ലേ?
0: പുല്ല് പൊടിഞ്ഞ് വീണാലും നമുക്ക് കുറെയെല്ലാം കിട്ടും. ആ പൊടിഞ്ഞു വരുന്ന പുല്ല് നമ്മള് തട്ടിക്കൂട്ടിയത് പശുവിന് തിന്നാൻ വേണ്ടി കൊടുക്കും.
1: അത് ശരി. അപ്പൊ ഇത് കുഞ്ഞുഞ്ഞു നില പറഞ്ഞത്?
0: അതെ, കുഞ്ഞുഞ്ഞു.
1: ഇത് എത്ര ഹൈറ്റ് വെക്കൂല തോന്നുന്നല്ലേ?
0: ഇത് കുറച്ച് ഹൈറ്റ് വെക്കുന്ന, മറ്റേ ഇത്രയും വരില്ല. ഇനി കുറച്ചുകൂടെ കതിര് വരുമ്പോ പൊന്തു.
1: മറ്റേതാണ് ഹൈറ്റ് കുറവ്?
0: ആ മറ്റേതാ കുറവ്, ഇതാ ഹൈറ്റ് കൂടുതൽ.
1: ഹൈറ്റ് കൂടുതലല്ലേ? അപ്പൊ കട്ട് ഇതിനാണ് അധികം ഉണ്ടാവല്ലേ? പഴയ കാലത്ത് ഈ നെല്ല് നടുമ്പോൾ പാടുന്ന ഒരു പാട്ടൊക്കെ ഇല്ലേ, അത് ഹരീന്ദ്രനെ എന്തെങ്കിലും ഒരു പാട്ട് ഓർമ്മയുണ്ടോ? ആന്നാ പാടിക്കോളൂ.
0: കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കൊയിലാളെ തിത്തിത്തെയ്തെയ്തെയ് നളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. കന്നീരിളങ്കിളി കതിരു കാണ കിളി കൊയിലൊത്തും പാടത്തും പോയി. കട്ടയെ നീക്കി ഓഹോ കല്ലും നീക്കി പെറ്റിക്കൊഴിച്ചങ്ങ് കുത്തുമ്പോ പകുതിയും പതിരായിപ്പോയി പകുതിയും പൊടിഞ്ഞുപോയി. വലിയ ഓർമ്മയൊന്നുമില്ല.
1: നന്നായി നന്നായി അന്യം നിന്ന് പോകുന്ന പാട്ടുകളാണ്. ഇപ്പോഴുണ്ടോ എന്തെങ്കിലും കേൾക്കാൻ?
0: ഞങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ നിക്കുമ്പോഴൊക്കെ കണ്ടത്തിലൊക്കെ കൊയ്യാനൊക്കെ വരുമ്പോ പാടും.
1: അത് പാടണം, അതാണ് വേണ്ടത്. ഇപ്പൊ അന്യം നിന്ന് പോകുന്ന

0: പഴയ പാട്ടുകൾ അല്ലെ, ഇതൊന്നും ആർക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആർക്കും അറിയത്തില്ല. കുട്ടികളുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം,
1: അവർക്കൊന്നും
0: ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. എന്നാലും രണ്ടുപേര് പാടിയതിൽ സന്തോഷം ഞാനിതിലട്ടാ. ഇതിനൊക്കെ ഇവിടെ പെണ്ണുങ്ങളെ പണിക്ക് കിട്ടുമോ?
1: ജോലിക്ക് ആളുകളെ കിട്ടും. സാധാരണക്കാർ അണുകുടുംബമാണല്ലോ, വീടുകളിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും ജോലിക്ക് പോകുന്നു. വീടുമായിട്ട് ഒതുങ്ങി പഴയ തലമുറയിലെ ആളുകൾ മാത്രമാണ് ഈ ജോലിക്ക് പോകുന്ന ആളുകളുള്ളൂ. ബാക്കി ചെറുപ്പക്കാരായിട്ടുള്ളവരൊന്നെങ്കിൽ മറ്റു ഇതര തൊഴിലുകളുമായിട്ട് പോയിരിക്കുകയാണ്, ഒന്നെങ്കിൽ പെയിന്റിങ് അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കുക, അങ്ങനെയുള്ള മേഖലയിലേക്കായതുകൊണ്ട് ഇപ്പോ തൊഴിലാളികളെ കിട്ടാനൊക്കെ വിഷമമാണ്.
0: അത് ശരി. അപ്പൊ ഇനിയിപ്പം ഈ നെൽകൃഷി അല്ലാതെ റബ്ബർ ഉണ്ടെന്ന് പറഞ്ഞു, അത് പറഞ്ഞു, അല്ലാതെ വേറെ എന്ത് കൃഷിയാണ് ചെയ്യുന്നത്?
1: ഞാൻ നാളിത് വരെ പച്ചക്കറി ഒക്കെ നന്നായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ വീട്ടിലെ ആളുകളുടെ പച്ചക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യണമെങ്കിൽ മാത്രമേ അതിന്റെ ഇതുണ്ടാവുള്ളൂ. അതുകൊണ്ട് പ്രായത്തിന്റെ കൂടുതലും അങ്ങനെയുള്ള സംഗതിയായിട്ട് പച്ചക്കറി ഒന്നും ഇപ്പൊ ചെയ്യാണ്ട് എല്ലാ കൃഷികളും ചെയ്തുകൊണ്ടിരുന്ന ഒരു കൃഷിക്കാരനായിരുന്നു.
0: അതെയാ? ഇപ്പൊ വരുന്ന പുതുതലമുറയോട് എന്താണ് പറയാനുള്ളത്?
1: അതെ, പൊതുവെ ഒരു നിരാശാജനകമായിട്ടുള്ള അനുഭവമാണ്. പുതിയ തലമുറയൊന്നും ഇതിനോടത്ര പ്രതികരിക്കുന്നില്ല. എന്ന് വെച്ചാൽ അവർക്ക് താല്പര്യമില്ല, അവര് വൈറ്റ് കോളർ ജോബ് എന്നുള്ള രീതിയിൽ മറ്റ് ജോലികളിലേക്കാണ് വ്യാപൃതമാകുന്നത്. അതിൽ നഗ്നമായിട്ടൊരു പരമാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം നമുക്ക് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അധികം വിഷമൊന്നും ഇല്ലാത്ത സാധനം, നമുക്ക് പച്ചക്കറി ആയാലും നെല്ലായാലും വാഴക്കൊലയൊക്കെ ആണെങ്കിൽ തന്നെയും നമുക്കുണ്ടാക്കി തിന്നാൻ കഴിയും. അത് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുന്നതാണ്, ആയുസ് ദൈർഘിക്കും. ഇപ്പോൾ എല്ലാ സാധനങ്ങളും കേരളത്തെ സംബന്ധിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന വിഷം കൂടിയ പച്ചക്കറിയും അരികളും ഒക്കെയാണ് മനുഷ്യൻ കഴിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വിപരീതമായിട്ട് ഇത്രയും പ്രായമായിട്ട് തന്നെ ഇത് നമ്മൾ കൊണ്ടു നടക്കുന്നത് നല്ല ചോറ് തിന്നാം, നല്ല പച്ചക്കറി കഴിക്കാം, നല്ല ഏത്തക്കായ തിന്നാം എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ തലമുറയിലുള്ള ആളുകൾ, ഇപ്പോൾ എൻ്റെ മകൻ ജോലിക്കാരൻ അല്ലെങ്കിൽ അനിയൻ്റെ മകൻ ജോലിക്കാരൻ, അവർക്കൊന്നും ഇതിനോട് യാതൊരു താല്പര്യമില്ല.
0: അപ്പോൾ
1: സമയമില്ല, മെയിനായിട്ടുള്ള സമയമില്ല. ജോലി കഴിക്കുമ്പോൾ ആ ജോലിയുമായിട്ട് അവർ അങ്ങനെ താരമ്യപ്പെട്ടു പോവുകയാണ്.
0: അതെ അതെ. അപ്പൊ പച്ചക്കറികളൊന്നും ഇപ്പം ചെയ്യുന്നില്ല.
1: ഇല്ല ഇല്ല.
0: അപ്പൊ ഇതില് റബ്ബർ കൂടാതെ തെങ്ങ് ഉണ്ടെന്ന് പറഞ്ഞു.
1: തെങ്ങുണ്ട്,
0: തെങ്ങ് കൊറേ തെങ്ങുകളുണ്ടോ?
1: ആ 100 തെങ്ങുണ്ട്.
0: അതെന്താണ് ചെയ്യുന്നത് നിങ്ങള്?
1: നമ്മളതിന് തേങ്ങ നമ്മള് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി പൊതിച്ച്
0: തേങ്ങയായിട്ടും
1: ഒറ്റത്തേങ്ങയായിട്ടും മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കും.
0: കൊട്ടത്തേങ്ങയല്ല,
1: പച്ചയായിട്ട് എടുക്കും. ഇവിടെ കടയിൽ പച്ചയായിട്ട് എടുക്കുക.
0: നല്ല വില കിട്ടും.
1: അല്ല, ഇപ്പൊ ഒരു കൊല്ലമായിട്ട് തേങ്ങ കുറവായതുകൊണ്ട് നല്ല വിലയാണ്. 1 കിലോയ്ക്ക് ഇപ്പോ 60 രൂപ എങ്ങാണ്.
0: മടലൊക്കെ നിങ്ങൾ?
1: മടലൊക്കെ നമ്മള് തെങ്ങിന് ചോട്ടിൽ ഇടും, അല്ലെങ്കിൽ കടഭാഗമൊക്കെ എടുത്ത് നമ്മൾ ഈ ഷീറ്റ് ഉണക്കുന്ന ആവശ്യത്തിലേക്ക് വേണ്ടി അത് ഉപയോഗിക്കും.
0: ആണോ? റബ്ബർ ഷീറ്റ്
1: ഉണക്കാൻ വേണ്ടി.
0: ഓക്കെ.
1: അതെ, നമ്മള് തലമുറയായിട്ട് നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതിന്റെ ഇത് വിത്തുണ്ടാക്കി, പിന്നെ കുറച്ചൊക്കെ നമ്മളെ കുറ്റ്യാടി തെങ്ങ് എന്ന് പറയുന്ന മേടിച്ച് വെച്ചു.
0: ഹരീന്ദ്രട്ടൻ വെച്ച് തന്നെയാണ്?
1: ആ, ഞാൻ വെച്ച തെങ്ങുകൾ തന്നെയാണ് അധികവും.
0: ഓക്കെ. പിന്നെ കവുങ്ങുണ്ടോ?
1: കവുങ്ങ് വെള്ളക്കുറവുള്ളൂ. കവുങ്ങ് എന്ന് പറഞ്ഞാല് കവുങ്ങിന് ഇപ്പൊ നമ്മൾ 3-4 പ്രാവശ്യം കൃഷി ചെയ്തിട്ട് ഈ മഞ്ഞപ്പ് രോഗം,
0: മഞ്ഞളിപ്പ് അല്ലേ?
1: ആ, മഞ്ഞളിപ്പ്. അതുകൊണ്ട് ഗുണമില്ലാണ്ട് പോകുന്നതുകൊണ്ട്
0: നിങ്ങൾ എന്താണ് പ്രതിവിധി കണ്ടത്?
1: പ്രതിവിധി അതിന് കുമ്മായി ഇടുക, പിന്നെ വേറെ എന്തോ ഇത് ഇടാൻ പറഞ്ഞ അതൊക്കെ മേടിച്ചിട്ട്, പക്ഷെ അതൊന്നും കൊണ്ടൊന്നും ഗുണത്തിൽ വരുന്നില്ല. ഇവൻ തന്നെയാണെങ്കിൽ തന്നെ ഇപ്പൊ ഒരു 3-4 പ്രാവശ്യം ആവർത്തിച്ച് വെച്ചു, ഞാനും വെച്ചു, പക്ഷെ അതൊരു ഗുണമില്ലാത്ത രീതി. പിന്നെ കശുവണ്ടിയുണ്ട്.
0: കശുവണ്ടി എത്ര സ്ഥലത്തുണ്ട്?
1: കശുവണ്ടി എത്ര സ്ഥലത്ത് തെങ്ങിന്റെ ഇടയിൽ അതിലേക്ക് വെച്ചിരിക്കുന്നു,
0: ഇടവേളയായിട്ട് വെച്ചു. അപ്പൊ കശുവണ്ടി പിന്നെ നിറയെ കിട്ടാറുണ്ടോ?
1: നിറയെന്ന് പറഞ്ഞാല് ഇടവേളയായിട്ട് ഒരു 10-30 മാവാണല്ലോ, നമുക്കൊരു 2 കിൻ്റെ അണ്ടിയോളം കിട്ടും.
0: അത് ശരി. ഓക്കെ. ഇതൊക്കെ ആരാണ് എടുക്കുന്നത്? ആരാണ്
1: പെറുക്കി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒന്നെങ്കിൽ ഭാര്യ ഞാനും കൂടെ ഒക്കെ പോയിട്ട് ഇപ്പോഴും പോയി പെറുക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ ജോലിക്ക് വരുന്നവരെ കൊണ്ട് പെറുക്കി എടുപ്പിക്കും.
0: ഭാര്യ സപ്പോർട്ടാണ്?
1: അതുകൂടാണ്ട് സൈഡ് ഇതായിട്ട് പശുവിനെ വളർത്തി അതിന് ആദായം എടുക്കുന്ന.
0: പശുണ്ടോ വീട്ടിൽ? എത്ര പശുണ്ട്?
1: നേരത്തെ 2 പശു ഉണ്ടായിരുന്നു, ഇപ്പൊ 1 പശു, ഒരു ഗർഭിണിയായ കടാവും, പശുവിന്റെ ഒരു ചെറിയ കന്നുകുട്ടിയുണ്ട്.
0: എന്ത് തരം പശുവാണത്?
1: ജേഴ്സി ഇനത്തിൽപ്പെട്ടതാണ്.
0: ജേഴ്സിയാണ്.
1: ഓക്കെ. നല്ല പാല്? നല്ല പാല്, അധികം പാലില്ല, നല്ല കൊഴുപ്പുള്ള പാലാണ്. 12-13 ലിറ്റർ പാല് കിട്ടും.
0: എവിടെയാണ് ഇത് കൊടുക്കുന്ന പാലൊക്കെ?
1: പാല് ഇവിടെ സൊസൈറ്റി ഉണ്ട്, നമ്മുടെ വീടിന്റെ അതിലൂടെ വണ്ടി വരും, നമ്മള് വീടിന്റെ മുന്നിൽ ഇറക്കി കൊടുത്താൽ മതി.
0: കൊടുത്താൽ മതി,
1: പൈസ നമുക്ക് അക്കൗണ്ടിൽ വരും.
0: അപ്പൊ തന്നെ വരുമോ?
1: ഇപ്പോഴല്ല, 10 ദിവസം ആകുമ്പോ.
0: 10 ദിവസം കിട്ടും?
1: കൃത്യമായിട്ട് വരും.
0: ഓ, അത് ശരി. ഓക്കെ.
1: കോഴിയുണ്ട്?
0: കോഴിയുണ്ട്. എത്ര കോഴിയുണ്ട്?
1: 15 കോഴിയുണ്ട്. മുട്ടക്കോഴി
0: 15 എണ്ണം ഉണ്ട്. അപ്പൊ ആ മുട്ടയൊക്കെ എവിടെയാണ്?
1: നമ്മുടെ ആവശ്യത്തിന് കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ വന്ന ആളുകൾ മേടിച്ചോണ്ട് പോകും, അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ മാർക്കറ്റിൽ കൊണ്ട് കൊടുത്താലും നമുക്ക് വില കിട്ടും.
0: സാധാരണ നാടൻ കോഴിയാണോ?
1: സാധാരണ അല്ല, അഴിച്ചു കൊടുക്കില്ല, കൂട്ടിന്ന് ഇറക്കൂല, എല്ലാ ദിവസവും മുട്ടയിടുന്ന കോഴിയാണ്.
0: ഓഹോ അത് ശരി.
1: അപ്പൊ അതിന് കൃത്യമായുള്ള തീറ്റയും പരിചരണവും.
0: എന്താണ് അതിന് തീറ്റ കൊടുക്കുന്നത്?
1: അതിന് തീറ്റ കൊടുക്കുന്നത് അതിന്റെ കടയിൽ നിന്ന് മേടിക്കുന്ന തീറ്റ കോഴിത്തീറ്റയാണ് കൊടുക്കുന്നത്. പിന്നെ അതിന് വേണ്ട ഔഷധങ്ങളും ഇടയ്ക്ക് കൊടുക്കാറുണ്ട് രോഗപ്രതിരോധം.
0: ശരി, പുറത്തിളക്കി വിടാറില്ല?
1: ഇല്ലില്ല, ഇപ്പൊ മുട്ടയിടാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു, ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല.
0: അപ്പൊ എങ്ങനെയുള്ള കൂടാണ്? അതിപ്പോ ഞാൻ കണ്ടിട്ടില്ല, വീട്ടിലാണെന്ന് അല്ലേ?
1: കൂടെന്ന് പറഞ്ഞാൽ കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട് നല്ല അടച്ചുറപ്പാണ്,
0: ഹൈടെക് കൂടാണ്.
1: ഹൈടെക് കൂടാണ് അത്. മുകളില് ബക്കറ്റിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ കോഴിക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് കൊത്തി കുടിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. അപ്പൊ മുട്ടയിട്ട് കഴിഞ്ഞാൽ ഊർന്ന് നമ്മള് തീറ്റ കൊടുക്കുന്നതിന്റെ ഇപ്പുറത്തായിട്ട് തന്നെ വീണ് നമുക്ക് എടുക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്.
0: ഓക്കെ, പുരസ്കാരങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
1: പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം നല്ല നെൽകൃഷി കൃഷിക്കാരനുള്ള അവാർഡ് പഞ്ചായത്തിൽ നിന്ന് കിട്ടി. അതിന് പിന്നെ നല്ല കൃഷിക്കാരനായിട്ടുള്ള അവാർഡ് ഒരു അഞ്ചാറ് കൊല്ലം പിന്നെ പഞ്ചായത്തിൽ നിന്ന് കിട്ടി. അങ്ങനെ രണ്ടു മൂന്ന് ഉപഹാരങ്ങൾ കിട്ടിയിട്ടുണ്ട് കൃഷിക്കാരൻ എന്ന നിലയിൽ.
0: ഈ കൃഷിഭവനുമായിട്ട് എങ്ങനെയാണ്?
1: കൃഷിഭവനുമായിട്ട് നമ്മള് നല്ല ബന്ധമാണ്. എന്തെങ്കിലും നമുക്ക് കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ നെല്ലിനെ പറ്റിയോ വാഴയെ പറ്റിയോ പച്ചക്കറിയെ പറ്റിയോ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ച് അവിടെ അവര് ഇവിടെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നോക്കി അത് ഇന്ന രോഗമാണ് അതിന് ഇന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നെല്ലാം നമുക്ക് നല്ല വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ അവർ പറഞ്ഞുതരാറുണ്ട്.
0: ഇത് കണിച്ചാർ കൃഷിഭവൻ?
1: ഇത് കണിച്ചാർ കൃഷിഭവൻ. ഇതിപ്പോ നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ പയർ വിതയ്ക്കും. പയറ് വിതയ്ക്കുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാല്
0: എന്ത് പയറാണ്?
1: പയറ് നമ്മള് കടയിൽ നിന്ന് കിട്ടുന്ന വൻ പയർ വിതയ്ക്കും.
0: വൻ പയർ
1: അതേ എന്താന്ന് വെച്ചാല് ഇത് ഇപ്പൊ കൊയ്ത് കഴിഞ്ഞിട്ട് ഈ പയറ് പൂത്ത് കായെടുക്കാനുള്ള സമയത്തിന് പിന്നെ മഴ തുടങ്ങും. അതുകൊണ്ട് നമുക്ക് കായ അധികം കിട്ടാറില്ല. കൂടുതലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പയർ വെച്ച് കഴിഞ്ഞാൽ പയറിൽ നിന്ന് നൈട്രജൻ മണ്ണിൽ കിട്ടും. അതിന് ഉപരിയായിട്ട് ഇതിന്റെ ചപ്പ് വീണ് ഒരു ജൈവാംശം മണ്ണിന് കൂടുതലായിട്ട് ലഭിക്കും. അപ്പൊ അത് നെല്ലിന് കൂടുതലായിട്ട് ഗുണകരമായി കിട്ടും. അപ്പൊ ഞങ്ങൾ എല്ലാ
0: കൊല്ലം പയർ
1: കിട്ടുന്ന പയർ നമ്മൾ എടുത്ത് കറി വെക്കും. കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ കൊടുക്കും.
0: ഓക്കെ, മാർക്കറ്റ് എവിടെയാണ്?
1: മാർക്കറ്റ് കേളകത്ത് തന്നെയാണ്.
0: അപ്പൊ
1: ഇത്രയൊക്കെയാണ് പറയാനുള്ള.
0: ഇത്രയൊക്കെയാണ് പറയാനുള്ള അല്ലേ? 76 വയസ്സായി അല്ലേ? അപ്പം ഇത്രയും വർഷം കൃഷിയായിട്ട് മുന്നോട്ട് പോയി
1: അല്ലേ?
0: വേറെ അസുഖങ്ങളൊന്നും ഇതുവരെ?
1: ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടായി, അതിപ്പോ സുഖമായിട്ട് ഇരിക്കുകയാണ്. ഞാൻ എനിക്കൊരു ദുർസ്വഭാവം ഉണ്ടായിരുന്നു സ്മോക്കിങ്, അതിന്റെ ഭാഗമായിട്ട് ഈ ക്യാൻസറിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അത് ആദ്യ സമയത്ത് തന്നെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് പ്രശ്നമില്ലാണ്ട് വന്നു.
0: ഇനി അസുഖമൊന്നും ഇല്ലാതിരിക്കട്ടെ.
1: ഓക്കെ,
0: പിന്നെ ഇനി ഒരുപാട് കാലം ഈ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആകാശവാണിയോട് ഇത്രയും നേരം തന്റെ കാർഷികാനുഭവങ്ങൾ പങ്കുവച്ച ഹരീന്ദ്രേട്ടന് എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.
1: ഓക്കെ,
2: കേളകം മൂർച്ചിലക്കാട്ട് എന്ന പ്രദേശത്തെ ശ്രീ എ എൻ ഹരീന്ദ്രന്റെ കാർഷികാനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഹരിതവീഥിയിൽ ഇനി പെരുവ തറപ്പിക്കണ്ടം എന്ന പ്രദേശത്തെ ശ്രീ എം അശോകന്റെ കാർഷികാനുഭവങ്ങൾ കേൾക്കാം.
0: നമസ്കാരം അശോകേട്ടാ.
3: നമസ്കാരം.
0: എന്തൊക്കെ കൃഷികളാണ് ചെയ്യുന്നത്?
3: തെങ്ങ് കാങ്ങ് കേക്കണ്ട്, പിന്നെ കാപ്പി കൃഷി, പിന്നെ അത്യാവശ്യം ജാതിക്കുണ്ട്, പിന്നെ വേറെ പ്രത്യേകിച്ച് കാപ്പി തെക്കണ്ട, വാഴ ഇതൊക്കെ ചെയ്യുന്നു.
0: ഉണ്ടല്ലേ, വയസ്സ് മുതൽ തുടങ്ങിയതാ കൃഷി?
3: സ്കൂൾ വിട്ടതിന് ശേഷം തൊട്ടില് തുടങ്ങിയതാ.
0: അത് ശരി. അതിപ്പോ ഇത്ര എത്തിയിരിക്കുന്നല്ലേ? 68 വയസ്സാ? 64 വയസ്സിൽ എത്തി നിൽക്കുന്നു അല്ലേ? ഏത് കൃഷിയിലാണ് ആദ്യം നിങ്ങൾ തുടങ്ങിയത്?
3: തുടങ്ങിയത് തെങ്ങിന്റെ ആണ് ആദ്യം തുടങ്ങി. തെങ്ങ് ഇത് 1998 വെച്ച, അല്ല 78.
0: ഇതൊക്കെ അശോകട്ടം വെച്ച തെങ്ങാണോ?
3: സ്വന്തം വെച്ചുണ്ടാക്കിയതാ.
0: അത് ശരി. എന്ത് തരം തെങ്ങാണിത്?
3: ഇത് നാടനാണ്.
0: നാടൻ തെങ്ങ്? എവിടുന്ന് വാങ്ങിയത്?
3: ഇത് ഇവിടെ കുറ്റ്യാടി സുപ്രത്ത് തേങ്ങ കൊണ്ട്
0: തന്നിട്ട്
3: വെച്ചതാ.
0: അത് ശരി. അപ്പൊ എത്ര വർഷമായി കാണും ഇത്?
3: ഇത് 78 വെച്ചതാ.
0: ഇത് നിറയെ വിളവ് കിട്ടാറുണ്ടോ ഇതിനകത്ത്?
3: അത്യാവശ്യമുള്ള ആവശ്യങ്ങളുണ്ട്.
0: വിൽപ്പനക്ക് ഉണ്ടാവാറുണ്ടോ?
3: വിൽപ്പനക്ക് ഉണ്ടാവും. നമ്മളെ ആവശ്യം കഴിഞ്ഞിട്ട് ചിലപ്പോ 2 മാസം 3 മാസം കൂടുമ്പോ 1000 തേങ്ങ പറിച്ചു. 3 മാസം കഴിഞ്ഞ
0: എവിടെയാ ഇത് വിപണനം? എവിടെയാണ്
3: ഇത്? കോളയാട്.
0: കോളയാട് കൊണ്ടുപോകും. ഇവിടുന്ന് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്?
3: വീണ്ടും ഇപ്പൊ ജീപ്പിനോ പിക്കപ്പ് വന്നിട്ട് അങ്ങനെ കൊണ്ടുപോകും.
0: ഇവിടെ ഒന്ന് റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലമാണെന്ന് തോന്നുന്നു.
3: റേഞ്ച് ഇല്ല.
0: ഫോൺ വിളിച്ചാലും
3: ഇപ്പൊ വൈഫൈ ഇട്ടേക്കുന്നു.
0: വൈഫൈ ഇട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. എങ്ങനെയാണ് നിങ്ങള് പിന്നെ നിങ്ങൾ സ്വന്തമായിട്ടാണോ എടുത്തിട്ട് പോവാറ്?
3: അല്ല, പിള്ളേർ കൊണ്ടുപോകാറ്.
0: മക്കളുണ്ട്? എത്ര മക്കളുണ്ട്?
3: മൂന്നാം മക്കള് ഒരു പെണ്ണു.
0: നമ്മള് വരുമ്പം ഇവിടെ അശ്വഘട്ടന്റെ വീടൊക്കെ പെയിന്റ് അടിക്കുന്നു. ഭയങ്കര ഒരു തിരക്കിലാണുള്ളത്. ആ തിരക്കിനിടയിലാണ് അശ്വഘട്ടൻ നമുക്ക് വേണ്ടി ഒരു അല്പസമയം നീക്കി വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ മകന്റെ കല്യാണമാണ്.
3: ഓക്കെ.
0: അപ്പം ഇതില് തെങ്ങിപ്പൊ തേങ്ങയിപ്പം പച്ചത്തേങ്ങ ആയിട്ടാണ്
3: കൊടുക്കാറുള്ളത്.
0: അതെ. ഓണക്കാറൊന്നുമില്ല. ഇപ്പൊ എല്ലാരും അങ്ങനെ തന്നെയാണല്ലേ. എല്ലാരും പച്ച റിസ്ക് എടുക്കുന്നില്ല.
3: റിസ്ക് എടുക്കുന്നില്ല. ഇത് ഓണക്കാര് കൊറേ രണ്ടോ മൂന്നോ ആഴ്ച മെനക്കിട്ടിട്ട് രണ്ട് കണക്കന്നെ. ഇപ്പൊ പച്ചത്തേങ്ങ കൊടുത്താലും നമ്മൾ ഉണക്കി തരുമ്പോള് പൈസക്ക് പോകുന്നു. ഇപ്പൊ പത്താറ് കുഴപ്പമുണ്ട്.
0: അതെ. ഉണക്കുമ്പോ ഉണക്കണം. വെയില്
3: രാവിലെ ഒരു മഴ വന്നുകഴിഞ്ഞാ പോയി. മഴക്കാറ് വിട്ടു കഴിഞ്ഞാൽ ഇത് പൂച്ചു.
0: ഈ തെങ്ങിന്റെ ഓല ഇതൊക്കെ നിങ്ങൾ ഇതിന്റെ ചുവട്ടിൽ തന്നെ ഇടാറാണോ? എല്ലാം
3: ഇടാറാണ്. മഴ ഇങ്ങനെ പൂട്ടിയിട്ട് ചിലപ്പോ കത്തിക്കും. കത്തിക്കാൻ ഉപയോഗിക്കുന്നു.
0: വെളിച്ചെണ്ണ നിങ്ങൾ സ്വന്തമായിട്ട്
3: ആഴ്ചകൊണ്ട്
0: അതിന് മാത്രം നിങ്ങൾ ഉണക്കി
3: ആട്ടും.
0: ശുദ്ധമായ വെളിച്ചെണ്ണ അല്ലേ. ഈ തെങ്ങല്ലാതെ വേറെ എന്ത് കൃഷിയാണ് ഇവിടെ?
3: ഇവിടെ ഇപ്പൊ കാപ്പിയുണ്ട്. അത്യാവശ്യം
0: കാപ്പി കൃഷിയെ പറ്റി പറയാം നമുക്ക്. കാപ്പി ഇത് ഇപ്പൊ റോബസ്റ്റി ആണോ?
3: അല്ലല്ല,
0: നാടൻ കാപ്പി.
3: നാടൻ കാപ്പിയാ.
0: അപ്പൊ ഇതിന്റെ വില ഇപ്പൊ പൂട്ടിട്ടുണ്ടല്ലേ. ഇപ്പൊ മഴ പെയ്,
3: അതിപ്പോ പൂവായി. അടുത്ത ഡിസംബർ ആകുമ്പത്തേക്ക്
0: എത്ര തൈകൾ കാണും ഇവിടെ കാപ്പി?
3: ഇവിടെ കാപ്പി പത്തൈമ്പത് ഉണ്ടോ? അത്രേ ഉള്ളു സാറ്. ഒന്നേകാല് ഒന്നേ രൂപത്തേ ഉള്ളു സാറ്. പിന്നെ തെങ്ങിന്റെ അടിയിൽ വെക്കുന്നല്ലേ.
0: അതുകൊണ്ട്
3: തെങ്ങിന്റെ അടിയിൽ വെച്ചേക്കുന്ന അടുപ്പിച്ചൊന്നും വെക്കാൻ പറ്റൂലോ. വേറെ കൃഷി ചെയ്യണ്ടേ.
0: അപ്പൊ ഈ തെങ്ങിന്റെ അടിയിൽ വെച്ചിട്ടാകുമ്പോ ഇതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ?
3: പ്രത്യേകത വെച്ചാൽ പേടലും വെള്ളടിച്ച് മാത്രം കായുണ്ടാകും. നമ്മൾ വയനാട് പോലൊന്നല്ല ഇത് കൃഷി. പരിയായി വെള്ളം പോയി കിട്ടണമെങ്കിൽ വെള്ളമടിക്കണം. ഇവിടെ പിന്നെ വെള്ളമടിക്കലൊന്നും ഇല്ല.
0: വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല.
3: ക്ഷാമില്ല. അധികം പൈപ്പ് കുറച്ച് ആദ്യത്തെ വെള്ളമുണ്ട്.
0: ഈ കാപ്പിക്കുരുവൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ
3: കൊടുക്കുന്നതാണ്?
0: എത്ര വില കിട്ടാറുണ്ട്?
3: ഇപ്രാവശ്യം 150 അല്ലെങ്കിൽ 210 എന്നിട്ട് കൊടുത്ത്
0: കിലോ. അങ്ങനെ കുത്തിയിട്ട്
3: കൊടുക്കാറാണോ?
0: അതിന് ഇത്ര വിലയുണ്ട്,
3: കിട്ടുന്നുണ്ട്.
0: അതുമല്ല ഇവിടെ കൊളയാടാണ്
3: കൊടുക്കുന്നത്. ഇപ്പൊ വില കുറഞ്ഞു നടന്നിട്ടുണ്ട്. 200 താഴെ
0: കൊളയാടിനല്ലേ കൊടുക്കാറ്?
3: കൊളയാട് കൊടുക്കും. പിന്നെ മെയിനാട് അന്വേഷിക്കും. അടുത്ത വരെ കൂട്ടുകാരി കിട്ടുമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകും.
0: ഇതിപ്പോ ഡിസംബർ ആകുമ്പോഴേക്കിലേ കായായിട്ട് വരുള്ളൂ.
3: ഡിസംബർ ആകുമ്പോഴത്തേക്ക് പറിക്കും. നമ്മളെന്നെ പറിച്ചല്ലേ. മറ്റേ കൂലിക്കൊന്നും
0: പറിപ്പിക്കാനൊന്നും. ഇത് എത്ര വെയില് കൊള്ളണം ഇത് ഉണങ്ങിയിട്ട്?
3: അത് കാപ്പിക്ക് കുറഞ്ഞ ഒരാഴ്ച കൊണ്ടല്ലോ ഉണങ്ങി കിട്ടും. വെയിലുണ്ടെങ്കിലും വേറെ ഇതൊന്നുമില്ല.
0: എങ്ങനെയാ ഉണക്കാറ്? എങ്ങനെയാ
3: വെയിലിട്ട് ഉണക്കുന്ന?
0: വേറെന്ത് കൃഷിയാണ്?
3: വേറെ പ്രത്യേകം കൃഷി ഒന്നും ഇല്ല. ഇത് പിന്നെ രഞ്ജാത്ത് ജാതിക്ക ഇപ്പൊ ഇതൊന്നും ആയിട്ടില്ല. കായായി വരുന്നുള്ളു.
0: ഇത് ഏത് മാസമാണ് ഇത് പൂക്കുന്നത്?
3: ഇതിപ്പോ കായ് കായ് തീർന്ന സമയമായി. കായ് ആയി ഇപ്പൊ കായ് പറിച്ചു പോകുന്ന സമയമാണ്. ഇവിടെ ഇതൊന്നും കായ്ച്ചില്ല. ഇതല്ല ബഡ് കൈ കൊണ്ട് വെച്ചതാ.
0: കഴിഞ്ഞ കൊല്ലം ഉണ്ടായിട്ടുണ്ടായിരുന്നു.
3: അത് അത്യാവശ്യം കണ്ട ഓരോ കായാണ്.
0: അല്ല, കഴിഞ്ഞ വർഷം
3: ഉണ്ടായിട്ടുണ്ടായിരുന്നു.
0: പിന്നെ വേറെന്ത് കൃഷിയാണ്? വാഴയില്ലേ?
3: വാഴ കുറച്ച് ഇവിടെ വാഴയില്ല. ഇവിടെ കുറഞ്ഞ വാഴ വെച്ചതായത് വീട് വെച്ചാൽ അത്യാവശ്യം കിട്ടും. പറ്റി അത് മുകളിലുള്ള.
0: ഇതെന്ത് തരം വാഴയാണ്?
3: ഇത് ഒന്നര കൊല്ലാണ്. ഒന്നര കൊല്ലം കൊലയാകും.
0: ഇത് എത്ര മാസം? 12
3: 12 മാസം കൊണ്ടും ആവൂല.
0: ആവൂല. അതെങ്ങനെ?
3: ഇതിപ്പോ നമുക്ക് ആ ചില വാഴ ഇപ്പൊ 6 മാസം കൊണ്ടാകുന്നുണ്ട്.
0: 8-9 മാസം കൊണ്ട് കൊലക്കുന്നുണ്ട്.
3: അത് പല സൈസ് ഉണ്ട് വാഴ. ഇത് നമുക്ക് വിത്ത് ഇതിപ്പോ കൊണ്ടുവരുമ്പോ മേടിക്കുന്ന ഇത് ഏത് തന്നെയാന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ടൗണിൽ കൊണ്ട് വെക്കുന്നല്ല. ആരും മേടിക്കുന്ന.
0: അപ്പൊ ഇത് ഇപ്പൊ കൊലച്ച് കാണുന്നുണ്ട് ഒന്ന്. അപ്പൊ ഈ കൊലച്ചത് എത്ര വർഷമായിട്ട് നട്ടു തന്നത്?
3: ഇതിപ്പോ 1 വർഷം കഴിഞ്ഞു.
0: ഭയങ്കര ഹൈറ്റും ഉണ്ടല്ലേ. തരാണെന്നുള്ള ഓർമ്മയില്ല. ഇതും കൊലച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിപ്പം ഏകദേശം എത്ര ഉണ്ടാവും സ്ഥലം?
3: ഇത് 1 ഏക്കർ.
0: ഒരേക്കറും 20 സെന്റും അല്ലേ. അപ്പൊ വാഴ ഇത്രയേ ഉള്ളു അല്ലെ. പിന്നെ എവിടെയാണ് കപ്പ കൃഷി?
3: കപ്പയെല്ലാം മോളിലും ചെയ്യുന്നു. പക്ഷെ പ്രശ്നം ചെയ്തെല്ലാം കരിങ്ങനും നമ്മൾ മുളച്ചു കയറുമ്പോഴത്തേക്ക് ഇത് പറിച്ചിട്ട് പോകും. ഇതിന് കാവലൊന്നും നിൽക്കാൻ പറ്റൂല.
0: വേറെ എന്തൊക്കെ മൃഗങ്ങളൊക്കെ വരാറുണ്ട് ഇവിടെ?
3: മൃഗങ്ങൾ പലതും ഉണ്ട്.
0: ഇപ്പൊ മൃഗങ്ങൾ വരാറുണ്ട് ഇവിടെ.
3: കാട്ടാനയുണ്ട്. കാട്ടുപോത്ത് എല്ലാം വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇരുന്ന് ആന അതിൽ കൂടി വന്ന് ആ റോഡിൽ ആ റോഡില്ല ആ റോഡിന് സൈഡിൽ കൂടി നിന്നു ആൾ പോയിട്ട് ഒരു വാഴ
0: കൂട്ടായിട്ട് വരുമോ?
3: ആന കൂട്ടുണ്ട്, മേലെ ഉണ്ട്, കൊറേ
0: ഇപ്പോഴും
3: ഉണ്ട് മേലെ.
0: ആനയല്ലാതെ വേറെ എന്ത് മൃഗങ്ങളാണ്?
3: കാട്ടുപോത്തുണ്ട്. ആണോ? കാട്ടുപോത്ത്, ആരും കാട്ടുപോത്ത്. പിന്നെ അത്യാവശ്യം
0: ഉപദ്രവിക്കാറുണ്ടോ? അത്
3: ഉപദ്രവിക്കാന്ന് വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം താഴെല്ലാം വണ്ടിക്ക് വന്നിട്ടല്ലേ വണ്ടി മറിച്ച് കഴിഞ്ഞു കാട്ടുപോത്തല്ല.
0: മുകളിൽ എന്തൊക്കെ കൃഷിയാണുള്ളത്? അശുഖാട്ട്
3: ആട് കൊടി ഇട്ടൊക്കെ ഉണ്ടായിരുന്നു. വേറെ
0: കൊടിയുണ്ടല്ലേ?
3: കൊടിയുണ്ട്.
0: കൊടി എന്ത് തരം കൊടിയാണുള്ളത്?
3: ഇപ്പൊ കരിമുണ്ടി കൊടിയാ പിടിപ്പിച്ചേക്കുന്നത്.
0: കരിമുണ്ട
3: ചെറുതായി പൊങ്ങിയായിരുന്നു.
0: അതെയോ? ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ?
3: തുടങ്ങിയിട്ടായിരുന്നു.
0: എത്ര സ്ഥലത്തുണ്ട്?
3: ആദ്യം കുറച്ച് ഒരു പത്ത് നൂറ് ചെയ്യുമ്പോ കാലുണ്ടാവും.
0: എന്തിന്റെ മേലെയാണ് ഇത്
3: കയറ്റിയിരിക്കുന്നത്?
0: ശീമക്കൊന്ന.
3: ശീമക്കൊന്ന
0: എല്ലാം ഫുള്ള് ശീമക്കൊന്നയാണോ? ഇപ്പൊ നട്ടിട്ടേ ഉള്ളു അല്ലേ? ഭാര്യ എല്ലാം ഈ കൃഷിപ്പണിക്കൊക്കെ കൂടെ ഉണ്ട്
3: അല്ലേ?
0: എല്ലാ സഹായത്തിനുണ്ട്, എല്ലാരും നല്ല സപ്പോർട്ട് തന്നെയാണ്. കൃഷിഭവനുമായിട്ട് എങ്ങനെയാണ്?
3: കൃഷിഭവനായി ആവശ്യപ്പെട്ടാൽ രാവിലെ നമ്മൾ ആവശ്യപ്പെട്ട് സാധനം കിട്ടുന്നുണ്ട്, വന്നാൽ അവരറിയിക്കും.
0: എല്ലാ സഹായവും
3: ഉണ്ട്
0: കോളിയാട് കൃഷിഭവനല്ലേ?
3: കോളിയാട്.
0: അശ്വഘട്ടന് എന്താണ് ഇപ്പം വരുന്ന പുതുതലമുറയോട് എന്താണ് പറയാനുള്ളത്?
3: പുതുതലമുറയോട് ഞാൻ ഒരു പണിയെടുത്ത അല്ലെങ്കില് ഇവരുടെ കണ്ടേര് പണിക്ക് പോകുന്നത് ഇപ്പൊ മെയിലായിട്ട് പറമ്പ് കാര്യായിരിക്കും, ഒന്നും പണിയെടുക്കുന്നുണ്ടാവൂല.
0: കൃഷി ചെയ്താൽ നമുക്ക് നല്ല ഭക്ഷണം
3: കഴിക്കാം.
0: പിന്നെ ഇനി എന്താണ് ആഗ്രഹം? ഇനി എന്തെങ്കിലും ചെയ്യണം?
3: പിള്ളേരായി കഴിഞ്ഞപ്പോ അവര് വീടെടുക്കുന്നു, ഏറ്റവും ഇളയന്റെ കല്യാണാന്ന് ഞാൻ പറഞ്ഞില്ലേ.
0: വേറെ ഒന്നും കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനിയൊന്നും ആഗ്രഹമില്ല. ഈ ഇതും കൊണ്ട്
3: ഉള്ളതുകൊണ്ട് എത്തി പോകാൻ നന്നാക്കി പോകാന്നുള്ളേ ഉള്ളൂ.
0: അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം അശ്വഘട്ടന് പറയാനുള്ളത് അല്ലേ? ഇത്രയും നേരം ആകാശവാണിയോട് തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവെച്ച അശ്വഘട്ടന് എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.
2: പെരുവ തറപ്പിക്കണ്ടം എന്ന പ്രദേശത്തെ ശ്രീ എം അശോകന്റെ കാർഷികാനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ ഹരിതവീഥി ഇവിടെ സമാപിക്കുന്നു.
4: നിർവഹണം എച്ച് വിനോദ് ബാബു, കൂടെ ശിഷാ മാനു.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
6: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
7: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 25,333 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 24,660 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,300 രൂപ, തലശ്ശേരി 12,000 രൂപ, കാസർഗോഡ് 11,000 രൂപ, തളിപ്പറമ്പ് 12,000 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ, നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,000 രൂപ, തലശ്ശേരി 4,100 രൂപ, കാസർഗോഡ് 3,700 രൂപ, തളിപ്പറമ്പ് 4,000 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് 66,500 രൂപ, കാഞ്ഞങ്ങാട് 67,000 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 22,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 41,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 39,500 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 5,000 രൂപ, തലശ്ശേരി 5,200 രൂപ, തളിപ്പറമ്പ് 4,300 രൂപ, കാഞ്ഞങ്ങാട് 4,700 രൂപ, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കണ്ണൂർ 3000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 630 രൂപ, തളിപ്പറമ്പ് 720 രൂപ, തലശ്ശേരി 695 രൂപ. അടയ്ക്കപ്പഴുത്തത് 1000ത്തിന് തലശ്ശേരി 4200 രൂപ, കാസർഗോഡ് 4500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് നിങ്ങൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണ യോഗ്യമായ രചനകളാണ് തെരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് ബിജെപി. ഫിഫ ലോകകപ്പിൽ ഇന്ന് യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: ये रोजगार योजना सामान्य तौर पर सोचे जाने वाली रोजगार योजना से बहुत आगे बढ़कर पहली नौकरी पाने वाले युवा के सपनों को शक्ति देने वाली योजना है. ये युवा और उद्योगों के बीच एक मजबूत सेतु बनाने वाली योजना है.
0: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്നും

0: മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബാങ്കറിംഗ് തുറമുഖമാക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി 2074 കോടി രൂപ വകയിരുത്തി. വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ പ്രഖ്യാപിച്ചു. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കുട്ടികളെയും സ്ത്രീകളെയും യുവാക്കളെയും പരിഗണിക്കുന്ന വിവിധ പദ്ധതികളും ബജറ്റിലുണ്ട്.
1: കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കും. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയും ചെയ്യുന്നതിനായി സർക്കാർ ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്ന സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷൻ സ്ഥാപിക്കും. വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും.
0: റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആന്റ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പാക്കുകയും ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുകയും ചെയ്യും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി, സംസ്ഥാനത്തെ ഭിന്നശേഷി സൌഹൃദമാക്കാൻ എന്നിവയും ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിനായി 160 കോടി രൂപ അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്താനും സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കാനും ബജറ്റ് നിർദ്ദേശം. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കുന്നതും റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കുന്നതുമുൾപ്പെടെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് മികച്ച പരിഗണനയാണുള്ളത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ കർഷകൻ പയസ് കറിയ സംസാരിക്കുന്നു.
3: ഇന്നത്തെ നിലയ്ക്ക് ഇപ്പോൾ റബ്ബറിന് 275 രൂപ വിലയുള്ളപ്പോൾ പ്രായോഗികമല്ലെങ്കിലും വരും കാലങ്ങളിൽ അത് കർഷകർ വളരെയേറെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് അതിനവർ കാശും ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആ കർഷകർക്ക് പല രീതിയിലും ഊന്നലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രാവർത്തികമായി കിട്ടുക എന്നുള്ളത് കർഷകന്റെ ഒരു ആഗ്രഹമാണ്. കാരണം മലയോര കർഷകരുടെ കാര്യങ്ങളായാലും പല പല ബഡ്ജറ്റിലും ഞങ്ങൾ കേട്ടു. പക്ഷെ ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ള ധൈര്യപൂർവമായ ഒരു നിലപാടിലേക്ക് ഗവൺമെന്റ് വരണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
0: 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കാനും നിർദ്ദേശമുണ്ട്. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് ബിജെപി എംഎൽഎ വി ബി ഗോപകുമാർ പ്രതികരിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലന്റ് മൊറോക്കോ മത്സരം. രാവിലെ 6 ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമ പ്രതിരോധ നിരോധന പരിഹാര നിയമം പോഷ് ആക്ട് പ്രകാരമുള്ള നടപടികൾ ഉടനടി ഫലപ്രദമായി നടപ്പിലാക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പ്രത്യേക നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാരുകളുടെയും ജില്ലാ ഭരണകൂടങ്ങളുടെയും അടിയന്തര നടപടിക്കായി 18 നിർദ്ദേശങ്ങൾ ഉപദേശക സമിതി ശുപാർശ ചെയ്യുന്നതായി കമ്മീഷൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധി 23ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് ബിജെപി. ഫിഫ ലോകകപ്പിൽ ഇന്ന് യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
4: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസും ലതികയും ചേർന്ന് പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം ചമ്പക്കുളം തച്ചൻ. ഗാനരചന ബിജു തിരുമല. സംഗീതം രവീന്ദ്രൻ.

കെ ജയകുമാറിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. യേശുദാസും ഗംഗയും സംഘവും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം പക്ഷേ.

ഇനി ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം സത്യം ശിവം സുന്ദരം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം വിദ്യാസാഗർ.

അടുത്ത ഗാനം പവിത്രം എന്ന ചിത്രത്തിൽ നിന്നും യേശുദാസും സുജാതയും ചേർന്ന് പാടിയത്. ഗാനരചന ONV, സംഗീതം ശരത്.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ദേവാസുരം.

ദേവാസുരം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.

0: ആകാശവാണി കണ്ണൂർ സാഹിത്യരംഗം. ഇന്ന് ജൂൺ 19 വായനാദിനം. മലയാളിയുടെ വായനാശീലം വളർത്തുന്നതിന് ജീവിതം സമർപ്പിച്ച പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് ശക്തമായ അടിത്തറ പാകുകയും വായനയുടെ മഹത്വം ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്ത മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം. പുസ്തകങ്ങൾ അറിവിന്റെ ഉറവിടങ്ങളും ചിന്തയുടെ വഴികാട്ടികളുമാണ്. ഈ വായനാദിനത്തിൽ സാഹിത്യരംഗം പരിപാടിയിൽ ശ്രോതാക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് എഴുത്ത്, വായന ഈ രംഗത്ത് നോവലിസ്റ്റ് ഷംസുദ്ദീൻ കുട്ടോത്ത്, കവയിത്രി ലോപാമുദ്ര എന്നിവരുടെ അനുഭവങ്ങൾ, സി എം വിനയചന്ദ്രൻ ചൊല്ലുന്ന കവിതകൾ, വായന സർഗാത്മക പ്രതിരോധമാകുമ്പോൾ മനോജ് കുമാർ പഴശ്ശി ചെയ്യുന്ന പ്രഭാഷണം എന്നിവയാണ്. ആദ്യം സ്വന്തം വായനാലോകത്തെ ഓർത്തെടുത്ത് സംസാരിക്കുന്നു നോവലിസ്റ്റ് ഷംസുദ്ദീൻ കുട്ടോത്ത്.
1: വായന തുടങ്ങുന്നതിന് ആകാശവാണി വലിയൊരു കാരണമാണ്. പ്രത്യേകിച്ച് ആകാശവാണിയിലൂടെ ഈ നാടകങ്ങളും ചെറുകഥകളൊക്കെ ഒരുപാട് കേട്ടിട്ട് നമുക്ക് കഥകളോടൊക്കെ ഒരു ഇഷ്ടം തോന്നുന്നത് കുട്ടിക്കാലത്താണ്. എൻ്റെ വീട് നാട്ടുമ്പുറത്താണ്, കോഴിക്കോട് പേരാമ്പ്രക്കടുത്തുള്ള കുട്ടോത്ത് എന്ന് പറയുന്നൊരു ഗ്രാമമാണ്. അവിടെ നമുക്ക് ലൈബ്രറി ഉണ്ട്, 4-5 ലൈബ്രറി തൊട്ട് പ്രദേശങ്ങളിലും ചുറ്റു ഗ്രാമങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെയൊക്കെ പോയി ലൈബ്രറി മെമ്പർഷിപ്പ് എടുക്കും, പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുവരും. ഈ പുസ്തകങ്ങൾ 2 ആഴ്ചക്കുള്ളിൽ തിരിച്ചു കൊടുക്കണം എന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് പിഴ ഉണ്ടാവും. അപ്പം അതിനു മുമ്പ് വായിച്ചു തീർക്കുക എന്നുള്ളൊരു ആവേശം. അന്ന് ഈ വായന എന്ന് പറയുന്നത് വായിച്ചു തീർക്കുക എന്നുള്ളതാണ്, അല്ലാണ്ട് അത് ഉൾക്കൊള്ളുക എന്നോ അങ്ങനത്തെ ഉദ്ദേശങ്ങളൊന്നുമില്ല. അതുകൊണ്ടുണ്ടായൊരു ഗുണവും ദോഷവുമുണ്ട്. കാരണം ചെറിയ പ്രായത്തിൽ കുറേ പുസ്തകം വായിക്കാൻ പറ്റിയിട്ടുണ്ട്, പിന്നെ പലതും രണ്ടാമത് വായിക്കേണ്ടി വന്നു. ഇപ്പം ബഷീർ, എം ടി, പുനത്തിൽ, സേതു, സക്രി എങ്ങനെ ആൾക്കാരുടെയൊക്കെ പുസ്തകങ്ങൾ ഏകദേശം ഒരു ഡിഗ്രിക്ക് മുമ്പേ തന്നെ മലയാളത്തിലെ പ്രമുഖരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നീടുള്ള മുഴുവൻ വായനയും കുറച്ച് ഗൗരവത്തിലുള്ളൊരു വായന ഡിഗ്രി കാലത്ത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഒ വി വിജയൻ അതുപോലുള്ള സക്രിയിലേക്കൊക്കെ കുറച്ചും കൂടെ ശക്തമായി വായന വരുന്നത് ആ കാലഘട്ടത്തിലാണ്. പിന്നെ ട്രാൻസ്ലേഷനൊക്കെ വായിക്കാൻ തുടങ്ങുന്നു. പിന്നെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ, അപ്പം അവരൊക്കെ പറയുന്ന പുസ്തകങ്ങൾ, ഗൗരവമുള്ള പുസ്തകങ്ങൾ നമ്മൾ നോട്ട് ചെയ്യും. അങ്ങനെയുള്ളൊരു ഒരു വായനാ ശീലം പിന്നെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഒരു ജേർണലിസ്റ്റ് ആവാനുള്ള ആഗ്രഹമൊക്കെ വരുന്നത് അക്കാലത്താണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ എഴുത്തുകാർക്കൊക്കെ കത്തെഴുതുന്നൊരു ശീലം ഉണ്ടായിരുന്നു. ചുള്ളിക്കാട്, ഒ എൻ പി കുറുപ്പ്, മധുസൂദൻ നായർ ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർക്ക്, പാട്ടെഴുത്തുകാർ, പാട്ടെഴുത്തുകാരോട് ഭയങ്കര ആരാധനയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ബിച്ചു തിരുമല, യൂസഫ് അലി കേച്ചേരി ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർക്ക്, അഷിത, ഗ്രേസി ഇവർക്കൊക്കെ കത്തെഴുതും. അതുപോലെ തന്നെ ഒരുപാട് എഴുത്തുകാരുടെ വീടുകളിൽ പോയി ഒരു പ്രീ ഡിഗ്രി ഡിഗ്രി കാലത്ത് ഞാൻ ഒരുപാട് ആൾക്കാരെ പോയി കാണാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ചുള്ളിക്കാടിനൊക്കെ കാണാൻ പോയത് ഭയങ്കര രസമുള്ള ഓർമ്മയാണ്. അതുപോലെ ഭരത് മുരളി അദ്ദേഹത്തിനെ കാണാൻ പോയി, അത് എഴുത്തുകാർ മാത്രമല്ല കലാകാരന്മാരൊക്കെ കാണാൻ പോകുന്നൊരു ഒരു ശീലം ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു എഴുത്തിനുള്ള ഒരു വിത്ത് പാകിയിട്ടുണ്ടോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു 6-ാം ക്ലാസ്സിൽ നിന്ന് ചെറിയ കവിതയൊക്കെ, വലിയ അർത്ഥമൊന്നും ഇല്ലാത്തെങ്കിലും കവിത രൂപത്തിൽ പലതൊക്കെ എഴുതി തുടങ്ങി. എന്നെ പഠിപ്പിച്ചൊരു ഗീത ടീച്ചറുണ്ട്, പി എം ഗീത ടീച്ചർ, എനിക്ക് ആദ്യമായിട്ടൊക്കെ പുസ്തകം, വലിയ പുസ്തകമൊക്കെ എടുത്തു തരുമൊക്കെ ചെയ്ത് ലൈബ്രറിയിൽ നിന്ന്, സ്കൂൾ ലൈബ്രറിയിൽ നിന്ന്. പിന്നെ ആ വായന ശക്തമായിട്ട് ഇങ്ങനെ നല്ല രീതി, പിന്നെ മുഴുവൻ ജീവിതത്തിലും മുഴുവൻ സമയവും വായന കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. വല്ലപ്പോഴാണ് വായന നിന്നുപോയിട്ടുള്ളൂ, അല്ലാത്ത ഘട്ടങ്ങളൊക്കെ വായന നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു എഴുത്തിനെയും എൻ്റെ നോവൽ, ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്, ഇരീച്ചാൽ കാപ്പ്, എൻ്റെ നാട്ടിലെ കഥകളാണ്. നാടുമായി ബന്ധപ്പെട്ടുള്ള കുറേ മനുഷ്യന്മാരെ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ആ നോവലിലേക്കൊക്കെ വരാൻ കാരണം എൻ്റെ ഒരു വായന, എൻ്റെ ഒരു പഴയ വായനശാല ഓർമ്മ, ഞാൻ നടന്ന വഴികൾ, ആ രീതിയിലുള്ള ഒരു ചിന്തയൊക്കെയാണ് എന്നെ ആ നോവലിലേക്ക് കൊണ്ടുപോയത്. വായിച്ച എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പുസ്തകം, ഒരു തുർക്കി എഴുത്തുകാരി എലിഫ് ഷഫാക്ക് എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ 40 Rules of Love എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അത് ഇന്നത്തെ കാലവും അതുപോലെ തന്നെ ജലാലുദ്ദീൻ റൂമിയുടെ കാലവും, രണ്ട് കാലത്തിനെയും ചേർത്തുകൊണ്ടുള്ള ഒരു അസാധ്യ നോവലാണ്. അത് ആ നോവൽ വായിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ 2-3 മാസം പിന്നെ ഒന്നും വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് അത്രയും കാലം നമ്മുടെ മനസ്സിൽ ആ നോവൽ ഉണ്ടാക്കിയ ഒരു ഒരു അവസ്ഥയുണ്ട്, വല്ലാത്തൊരു ചിന്ത. അതിനുമുമ്പ് എനിക്കങ്ങനെ തോന്നിയത് കസാന സാക്സിന്റെ സോർബേ ദ ക്രീറ്റ് എന്ന് പറയുന്ന നോവൽ വായിച്ചപ്പോഴാണ്. സോർബേ എന്ന മനുഷ്യന്റെ ശബ്ദം, ബഹളം, അദ്ദേഹം ആ നോവല് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോർബേയുടെ ശബ്ദം നമ്മുടെ ചെവിയിൽ എപ്പോഴും ഉണ്ടാവുന്ന തരത്തിലേക്ക് അങ്ങനെ അവശേഷിക്കുന്ന ഒരു ആസ്വാദ്യതയായിരുന്നു ആ നോവൽ തന്നത്. അതുപോലെ പുതിയ എഴുത്തുകാര് ഇ സന്തോഷ് കുമാർ, പി വി ഷാജികുമാർ ഇതുപോലുള്ള എഴുത്തുകാരൊക്കെ വലിയ ഇഷ്ടമാണ്. പ്രശാന്ത് ഇവരുടെയൊക്കെ പുതിയ പുസ്തകങ്ങൾ, പുതിയ നോവലുകളൊക്കെ വലിയ ഇഷ്ടത്തോടുകൂടി വായിച്ച നോവലുകളാണ്.
0: സ്വന്തം വായനാലോകത്തെ ഓർത്തെടുത്ത് സംസാരിച്ചത് നോവലിസ്റ്റ് ഷംസുദ്ദീൻ കുട്ടോത്ത്. ഇനി
2: കണ്ണുകൊണ്ട് വായിക്കുന്നത് പോലെ തന്നെ നമ്മൾ കാതുകൊണ്ടും വായിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
0: വായനയെക്കുറിച്ച് കവയിത്രി ലോപാമുദ്ര.
2: ധാരാളം കഥകൾ കേട്ട് വളരാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ മുത്തശ്ശന ആർ കെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പമായിരുന്നു വളർന്നത്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശന സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപകനായിരുന്നു. ധാരാളം കഥകൾ, പുരാണ കഥകൾ അങ്ങനെ വായനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പത്രം തന്നെ നിർബന്ധമായിട്ടും വായിപ്പിക്കുമായിരുന്നു. അന്ന് എൻ വി കൃഷ്ണവാര്യരുടെ ഒരു പ്രതിവാര ചിന്തകൾ എന്ന് പറഞ്ഞ് മാതൃഭൂമി പത്രത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം എഡിറ്റോറിയൽ പേജിലൊരു ലേഖന പരമ്പര ഉണ്ടായിരുന്നു. അത് സ്കൂളിലൊരു ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പിറ്റേ ആഴ്ചത്തേക്ക് അത് ഒരു ഡയറിയിൽ പകർത്തി എഴുതണം. പിന്നെ ഹരിനാമകീർത്തനം, രാമായണമാണെങ്കിലും അതൊരു സാഹിത്യകൃതിയായിട്ട് വായിക്കണം, മതഗ്രന്ഥമായിട്ടല്ല. ഭാഷ ഉറയ്ക്കാൻ എഴുത്തച്ഛന്റെ കൃതികൾ പഠിക്കണം. സാഹിത്യകൃതികളായിട്ട് മാത്രം എഴുത്തച്ഛന്റെ കൃതികളെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് രാമായണമൊക്കെ കർക്കിടക മാസത്തിൽ മാത്രം വായിക്കുന്ന ഒരു രീതിയല്ലായിരുന്നു വീട്ടില്. എല്ലാ ദിവസവും വായിക്കണം ഭാഷ ഉറയ്ക്കാൻ. വാക്കുകളെ കുറിച്ച് ഒരു കിഷ്കിന്ധകാണ്ഡത്തിലാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഹനുമാൻ ഒരു വടുവിന്റെ വേഷം കെട്ടി പോകുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമയത്ത് ആരാണ് ഇദ്ദേഹം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഈ ശ്രീരാമനെ കുറിച്ചും ലക്ഷ്മണനെ കുറിച്ചും അറിയാൻ വേണ്ടി ഹനുമാൻ അവരെ സമീപിക്കുന്ന ഒരു സമയം. അപ്പോ വാക്കുകളെ പറ്റി പറയുന്ന ഒരു ഭാഗം അതിനകത്ത് ഉണ്ട്. ഋതം ഋജു ഋതുസ്ഫുട വർണ്ണവാക്യം കനിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോ എന്ന്. അപ്പൊ അത് വാക്കുകളെ കുറിച്ചുള്ള ഒരു പദങ്ങളെ കുറിച്ചുള്ള എഴുത്തച്ഛന്റെ ഒരു സങ്കല്പമാണെന്ന് തോന്നിയിട്ടുണ്ട്. വാക്കുകൾ ഋതം ഋജു മൃദു സ്ഫുടം അങ്ങനെ ആയിരിക്കണമെന്ന്. അത് ഋതമായ സത്യമായ വാക്ക്, ഋജുവായ നേരെയുള്ള വാക്ക്, മൃദുവായ വാക്ക് സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ, പിന്നെ സ്ഫുടമായിട്ട്. അപ്പൊ അങ്ങനെ ആ തരത്തിൽ രാമായണത്തെയൊക്കെ വായിക്കാൻ പറ്റിയതുകൊണ്ട് ഭാഷയെക്കുറിച്ചൊരു കൺഫ്യൂഷൻ ഇല്ലാത്ത ഒരു കുട്ടിയായിട്ട് വളരാൻ സാധിച്ചു. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ കഥകളിയിൽ നിന്നുള്ള വായന കൊണ്ട് ചെറുപ്പകാലത്ത് ധാരാളം പൈങ്കിളി തന്നെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. സ്കൂളിൽ അങ്ങനെ ലൈബ്രറി ഒന്നും ഉണ്ടായിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഒരു സാധാരണ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ അമ്മയുടെ ഓഫീസിനടുത്തൊരു, അമ്മ ട്രഷറിയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ട്രഷറിയുടെ അടുത്തൊരു പോസ്റ്റൽ റിക്രിയേഷൻ ക്ലബ്ബ് ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഒരു വായനശാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടി, കൂട്ടുകാരിയുടെ അമ്മ പോസ്റ്റ് ഓഫീസിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ലൈബ്രറിയിൽ നിന്ന് എടുത്ത ആശാപൂർണ ദേവി, യയാ, ദി വി എസ് ഖണ്ഡേക്കർ ഇതൊക്കെ സ്കൂൾ കാലത്ത് തന്നെ വായിച്ചിട്ടുണ്ട്. വിലാസിനിയുടെ അവകാശികൾ ഉൾപ്പെടെ ഒരു പത്താം ക്ലാസ്സിലെ വെക്കേഷന്, മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ വരെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഡിഗ്രി കഴിഞ്ഞ് ഞാൻ അങ്ങനെ അധികം വായിച്ചിട്ടില്ല. സത്യം പറഞ്ഞ കവിത മാത്രമേ വായിക്കാറുള്ളൂ. പിന്നെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന പുസ്തകങ്ങളാണ് പിന്നീട് വായിച്ചു വരുന്നത്. പക്ഷെ അന്ന് അങ്ങനെ ഒരു പത്താം ക്ലാസ് വരെ, ഡിഗ്രി വരെ നന്നായിട്ട് വായിക്കുമായിരുന്നു. എല്ലാ നോവലുകളും, ഒന്നും തരംതിരിക്കാതെ നോവലും കഥയും നിരൂപണം ഒക്കെ വായിക്കുമായിരുന്നു. എം ബി പോളും സി ജെ തോമസും എല്ലാം വായിക്കുമായിരുന്നു. ഞാൻ ഇംഗ്ലീഷാണ് മെയിൻ എങ്കിൽ പോലും മലയാള സാഹിത്യം അതേപോലെ തന്നെ ഒപ്പം അങ്ങനെ ഫോളോ ചെയ്ത് വായിക്കുന്ന ഒരാളായിരുന്നു. പിറന്നാളിന് പുസ്തകങ്ങൾ വാങ്ങി സമ്മാനമായിട്ട് തരാറുണ്ടായിരുന്നു. അമ്മ അതേ സമ്മാനം തരാറുള്ളൂ, ഉടുപ്പുകളോ അങ്ങനൊന്നും. ഒരു 12 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ചങ്ങമ്പുഴയുടെ മുഴുവൻ കൃതികളും വാങ്ങിത്തന്നത്, സമ്പൂർണ്ണ കൃതികൾ. അപ്പൊ 12 വയസ്സ്, 13 ടീനേജ് ആരംഭിക്കുന്ന ഒരു കുട്ടിക്കൊക്കെ ചങ്ങമ്പുഴയുടെ കവിതകൾ വാങ്ങിച്ചു കൊടുത്താലുള്ള അപകടം, ഒരു തരത്തിൽ പറഞ്ഞാൽ അപകടം എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ തരത്തിൽ നമ്മുടെ ഭാവന ഇങ്ങനെ ചിറക് വിരിച്ച് മാക്സിമം അങ്ങനെ പോകുന്ന ഒരു തരത്തിലുള്ള സന്തോഷം നിറഞ്ഞ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുഞ്ചൻ നമ്പ്യാരെ വായിക്കണമെന്ന് പറയുമായിരുന്നു. ഇതേപോലെ പദങ്ങളോടുള്ള ഒരു ഇഷ്ടം, വാക്കുകൾ മുത്തശ്ശൻ എപ്പോഴും പറയുമായിരുന്നു, 51 അക്ഷരങ്ങൾ നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് വരാൻ മറ്റൊരാഭരണങ്ങളുടെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള തരത്തിൽ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് വായന ചുരുങ്ങി എന്ന് പറയാം. ജീവിതം, ജോലി, പല തിരക്കുകൾ, തീർച്ചയായിട്ടും വായന ചുരുങ്ങി. പക്ഷെ എന്നാലും കവിത വായിക്കുന്നത് ഒരിക്കലും നിർത്തിയിട്ടില്ല. അത് എല്ലാ ഭാഷയിലുമുള്ള കവിതകൾ, ഇംഗ്ലീഷിൽ വരുന്ന വിവർത്തനങ്ങളൊക്കെ വായിക്കാനും അപ്ഡേറ്റ് ചെയ്യാനും മാക്സിമം ഇപ്പോഴും ശ്രമിക്കാറുണ്ട്. പുതിയ എഴുത്തുകാരിൽ ഒരുപാട് പറയാൻ കുറെ പേരുണ്ട്. രവി മഹാലാഘവം, അത് ആനുകാലികമായിട്ട് ഉള്ള ഏറ്റവും ചിന്തോദ്ദീപകമായിട്ടുള്ള, എന്നാൽ നമ്മുടെ ഇങ്ങനെ തലയ്ക്ക് അടിക്കുന്ന പോലെയുള്ള ഹാസ്യവും അങ്ങനെയുള്ള കൃതികൾ. പിന്നെ ഈ സന്തോഷ് കുമാറിന്റെ പുസ്തകങ്ങൾ, ജ്ഞാനഭാരമാണെങ്കിലും തപോമയ്യയുടെ അച്ഛൻ, ഇതൊക്കെ വളരെ വളരെ മനോഹരമായ പുസ്തകങ്ങളാണ്. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതും ചെയ്യപ്പെടാത്തതുമായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്.
0: തന്റെ വായനാലോകത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കവയിത്രി ലോപാമുദ്ര. സാഹിത്യരംഗം പരിപാടിയിൽ ഇനി സി എം വിനയചന്ദ്രൻ സ്വന്തം കവിതകൾ ചൊല്ലുന്നു. ആദ്യത്തെ കവിത വാക്കനൽ.
3: നേരമെത്രയോ വൈകിയിരുന്നു, പൂവുപോലുമുറങ്ങിയിരുന്നു. നീ വിളിക്കുന്ന നേരത്തു ഞാനൻ വാക്കുചൂടിപ്പുറപ്പെട്ടിരുന്നു. നേരമെത്രയോ വൈകിയിരുന്നു, പൂവുപോലുമുറങ്ങിയിരുന്നു. നീ വിളിക്കുന്ന നേരത്തു ഞാനൻ വാക്കുചൂടിപ്പുറപ്പെട്ടിരുന്നു. രാക്കഥ കേട്ടുറങ്ങുന്ന കുഞ്ഞിൻ മൂളൽ പോലെ മുഴങ്ങും വെളിച്ചം. നേർത്തു വീണു ചിരിക്കും വഴികൾ, നീട്ടി നീട്ടി വിളിക്കുന്നു മുന്നിൽ. കത്തിപോൽ മൂർച്ചയേറുന്നതായും മുത്തുപോലെ തിളങ്ങുന്നതായും, തേനുലാവുന്ന സ്നേഹമതായും ചോദ്യമാവുന്ന ധീരതയായും, പോയ കാലം തുറക്കുന്നതായും വർത്തമാനത്തിൻ സത്യമതായും, ഭാവി പൂക്കും പ്രതീക്ഷയതായും നേരുണർത്തും വെളിച്ചമതായും, സ്വപ്നമേകുന്ന സൗന്ദര്യമായും സ്നിഗ്ധമായഴും സൗഹൃദമായും, സാരസ്വാതന്ത്ര്യ സംഗീതമായും സേവനത്തിൻ്റെ സൂക്തമതായും, വാക്കൊളിച്ചു കളിക്കും വഴികൾ നോക്കി നോക്കിയളന്നു കുറിച്ചും, വാക്കിരിക്കുന്ന കൊമ്പുകൾ തോറും രാപ്പകലെന്നതില്ലാതലഞ്ഞും, തോക്കുയർത്തുന്ന പാതകങ്ങൾ തൻ നേർക്കടങ്ങാത്ത കാറ്റായുയർന്നും, എന്റെ വാക്കിന്റെ തീക്കണ്ണുമായി വന്നു നിൽക്കുന്നു ഞാനീ വഴിയിൽ. വാക്കൊളിച്ചു കളിക്കും വഴികൾ നോക്കി നോക്കിയളന്നു കുറിച്ചും, വാക്കിരിക്കുന്ന കൊമ്പുകൾ തോറും രാപ്പ

0: പടം പൊഴിക്കൽ.
1: ചില നേരങ്ങളിൽ എവിടെ നിന്നെന്നറിയാതെ ഒരു വിഷാദത്തിൻ്റെ വിത്ത് മുളച്ചു വരും ഉള്ളിൽ. പൊടുന്നനെ അത് വളർന്ന് പടർന്ന് വൻ വൃക്ഷമാവും. വേരുകളിലാണ് അത് പൂവിടുക. ആർക്കും കാണാനാവാതെ പൂത്ത് നിറഞ്ഞ് കനക്കുമത്. വേരുകളിലേക്ക് ആഴ്ന്നിറങ്ങിയും കയറിയും ഉന്മത്തനായ ഒറ്റയാനായി കുതിച്ചും കിതച്ചും തിമിർത്താടും പിന്നെ ഏറെ നേരം. ആകെയുലഞ്ഞും വലഞ്ഞും തീക്കാറ്റിൻ്റെ കയറിൽ കുരുങ്ങിക്കറങ്ങും തിരിച്ചുയരാനാവാത്ത വിധം. പിന്നെയൊരു മഴയ്ക്കായി ഒളിച്ചും പതുങ്ങിയും കാത്തുകാത്തിരിക്കും. പതിയെ അകവും പുറവും നനഞ്ഞ് കുതിർന്ന് പടം പൊഴിച്ച് പുതിയ പിറവിയിലേക്കുണരും. ഞാനെന്തൊരു ഞാനെന്ന നിലവിൽ സ്വയമലിയും. ഞാനെന്തൊരു ഞാനെന്ന നിലവിൽ സ്വയമലിയും.
0: അടുത്ത കവിത ആത്മഗാനം.
1: എന്റെ വേരിതാ എത്രയോ കിണറാഴ ദൂരയാത്രയിൽ, എന്റെ വേരിതാ എത്രയോ കിണറാഴ ദൂരയാത്രയിൽ, മണ്ണിൻ മൃദുമത ഘനരാശികൾ കടന്നപ്പുറം ചെറുതരി തൊട്ടു വിശ്രമിക്കുന്നു മെല്ലെ ഇനിയും നീളാൻ. മഴയിൽ മൊട്ടിട്ട പുൽനാമ്പുകൾ, മഴയിൽ മൊട്ടിട്ട പുൽനാമ്പുകൾ, മഞ്ഞുകുഞ്ഞുങ്ങളെ കാത്തിരിക്കുമിരിപ്പുകൾ, വരണ്ട കിനാക്കൂരയിൽ ബാക്കിയാമ്മിടിപ്പുകൾ, താലോലിച്ചുറക്കമൊഴിച്ചും ഉറങ്ങിയുമങ്ങനെ. അഴകുള്ളതിൻ ചുറ്റുമാളുകൾ ആവേശത്തിൻ ആരവങ്ങളാണെങ്ങും, അരികിലൊരു കുഞ്ഞു കാറ്റു കൊതിച്ചുഷ്ണം പൂത്ത കയ്പു കുടിച്ച് നിറം കെട്ട സ്വപ്നഗോപുരങ്ങൾ. മൃദുവായി കേൾക്കും മുളലിൽ മാനത്തിൻ്റെ അതിരിൽ തൊടും സ്നേഹഗീതകം, മൃദുവായി കേൾക്കും മുളലിൽ മാനത്തിൻ്റെ അതിരിൽ തൊടും സ്നേഹഗീതകം, മുറിവേറ്റ പക്ഷിയെ ഊതിയൂതിയുണക്കും സിദ്ധൌഷധം, ഭാവിയെ ഉദിപ്പിക്കും ഇന്ധനം കാലാതീതം. മണ്ണൊരുക്കുന്നു മറവിക്കൊടിക്കൂറയുയർത്തിപ്പറപ്പിക്കാൻ, മണ്ണൊരുക്കുന്നു മറവിക്കൊടിക്കൂറ ഉയർത്തിപ്പറപ്പിക്കാൻ, ഭാവിയെ ഇരുളാം ഭൂതത്താൻ്റെ കോട്ടയിൽ തളയ്ക്കുവാൻ, ഉയരും ഓർമ്മപ്പെരും തിരക്കൈകൾ കാണാതെ പെരുമ്പറ കേൾക്കാതെ. ഒറ്റമാത്രയിൽ തെളിഞ്ഞൊരു വിളക്കല്ല ഈ ലോകം, ഒറ്റമാത്രയിൽ തെളിഞ്ഞൊരു വിളക്കല്ല ഈ ലോകം, കട്ടിയിരുട്ടിൻ കരിവേരറുക്കുവാൻ എത്ര തീമഴുവാഞ്ഞു ചുഴറ്റിയെറിഞ്ഞു ജ്വലിച്ചു നിന്നവർ, അന്ന് ചുവടുറപ്പിച്ചുരച്ച വാക്കുകൾ തീർത്ത കിനാവിടമിവിടം. കരത്തിലെഴും ചെറുതൂലികത്തുമ്പിൽ നിന്നുമുതിരും കനൽ തരിയിൽ, കരത്തിലെഴും ചെറുതൂലികത്തുമ്പിൽ നിന്നുമുതിരും കനൽ തരിയിൽ, കാലം കൊതിക്കും സ്നേഹവിത്തുമായെങ്ങും, മഞ്ഞായി മഴയായി മൗനഗാനമായി വീണ്ടുമുണർന്ന് കുളിരായി പടരേണം. കരത്തിലെഴും ചെറുതൂലികത്തുമ്പിൽ നിന്നുമുതിരും കനൽ തരിയിൽ, കാലം കൊതിക്കും

0: സ്നേഹവിത്തുമായെങ്ങും മഞ്ഞായി മഴയായി മൗനഗാനമായി വീണ്ടും ഉണർന്ന് കുളിരായി പടരേണം.
1: ഒരു കവിത കൂടി കേൾക്കാം. കിളിപ്പാട്ട്.
0: കാട്ടിലൂടെ ഒരു കിളിക്കുഞ്ഞ് ഒച്ചയില്ലാതെ നടക്കുന്നു. കാട്ടിലൂടെ ഒരു കിളിക്കുഞ്ഞ് ഒച്ചയില്ലാതെ നടക്കുന്നു. വഴിയിൽ കുഞ്ഞു കാലുകൾ വരച്ച രേഖാചിത്രങ്ങളോട് കുഞ്ഞുങ്ങളോടെന്ന പോലെ കൊഞ്ചുന്നു. ഉച്ചവെയിൽ ഒളിച്ചിരുന്ന് ഒരു കിളിത്തൂവൽ മുന്നിലേക്കിട്ടുകൊടുക്കുന്നു. അമ്മയെ എന്ന പോലെ തൂവലിനെ ഉമ്മ വെച്ച് കിളിക്കുഞ്ഞ് കണ്ണീർ തൂവുന്നു. ഒരു ഉറുമ്പിൻ കൂട്ടം വഴിക്കു കുറുകെ ചാലിട്ടു നീങ്ങുന്നു. കുഞ്ഞുകാലിൻ്റെ വേഗക്കുറവിൽ ഉറുമ്പുചാലിൽ കുടുങ്ങിയ ചെറുവിരലുകളിൽ ഉമ്മ വെച്ച് ഉറുമ്പുകൾ വഴിമാറുന്നു. വഴിനീളെ പിന്നെയും പിന്നെയും വേട്ടക്കാരാകേണ്ടവർ തണലാകുന്നു. കണ്ണിലെ പേടിവിളക്കുകൾ മെല്ലെ മെല്ലെ കെട്ടുതീരുന്നു. ഒരമ്മ മരം കൂടൊരുക്കി ക്ഷണിക്കുന്നു. കാറ്റുതുന്നിയ സ്വപ്ന ചിറകുകളിൽ അത് പതിയെ പറന്നു തുടങ്ങുന്നു. പതിയെ ഉയരെ കാടിനെയാകെ അത് ഉമ്മ വച്ച് കോരിത്തെരിപ്പിക്കുന്നു. ചുണ്ടിൽ നിന്ന് കുഞ്ഞു പാട്ടുകളുടെ കുളിരു പെയ്യുന്നു. കാട് പൂക്കുന്നു. ചുണ്ടിൽ നിന്ന് കുഞ്ഞു പാട്ടുകളുടെ കുളിരു പെയ്യുന്നു. കാട് പൂക്കുന്നു.
1: ഇതുവരെ സ്വന്തം കവിതകൾ ചൊല്ലിയത് സി എം വിനയചന്ദ്രൻ. ശ്രോതാക്കളെ, വായനാ ദിനവും വായനാ വാരവും പതിവ് അനുഷ്ഠാനങ്ങളോടെ ഇക്കുറിയും വിപുലമായി ആചരിക്കുകയാണല്ലോ. കരുതലോടെയുള്ള വായന ദിനചര്യയായി തന്നെ മാറേണ്ട കാലമാണിത്. എന്നാൽ സാക്ഷരതയിൽ അഭിമാനം കൊള്ളുന്ന ഒരു ജനത വായനയുടെ സർഗാത്മകതയോട് മുഖം തിരിക്കുന്ന ഒരു ദുരവസ്ഥയുമുണ്ട്. സാമൂഹിക തിന്മകൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഒന്നടങ്കം കയറി വരുന്നതിന്റെ ഒരു പശ്ചാത്തലവും ഇതൊക്കെയായിരിക്കില്ലേ? വായന സർഗാത്മക പ്രതിരോധമാകുമ്പോൾ ഈ പ്രഭാഷണം കേൾക്കൂ. സംസാരിക്കുന്നത് മനോജ് കുമാർ പഴശ്ശി.
2: വായന മരിക്കുന്നു എന്ന മുറവിളി കുറേ കാലമായി കേരളീയ സാംസ്കാരിക ജീവിതത്തിൽ ഉയരുന്നുണ്ട്. മലയാളി ഇന്ന് സൗഭാഗ്യങ്ങളുടെ ഒരു വർണ്ണലോകത്ത് എത്തിയെന്നും അങ്ങനെ നാം രസിച്ചു കഴിയുമ്പോൾ വായന പോലെ ഏകാഗ്രമായ ഒരു വ്യവഹാരത്തിനുള്ള സാധ്യത പോലും നഷ്ടപ്പെടുമെന്ന ന്യായവാദം ഉയർത്തുന്നവരുണ്ട്. ജീവിതമിന്ന് ചെലവേറിയതാണെന്നും ജോലി സമയം മാത്രമല്ല ഒഴിവു നേരത്തുകൂടി എങ്ങനെ പണം സമ്പാദിക്കാം എന്നുമാണ് ഒരു ശരാശരി മലയാളിയുടെ ആലോചനാലോകം. വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാം, സൈഡ് ബിസിനസ് തുടങ്ങിയ പ്രയോഗങ്ങളും പരസ്യങ്ങളും നമുക്കു നേരെ വിരൽ ചൂണ്ടി നിൽക്കുന്നുണ്ട്. ജോലിയും ഇടവേളകളും ഒരേ സമയം മാർക്കറ്റ് ചെയ്യപ്പെടുന്നു. തിരക്കേറിയ ജീവിതവും ഇടതടവില്ലാത്ത ആഘോഷങ്ങളും മലയാളിയുടെ ജീവിതബോധത്തെ പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. മാറ്റിവെക്കേണ്ടുന്ന ഒരു പ്രവർത്തനമായി വായനയെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. വായന കരിയറുമായി ബന്ധിപ്പിക്കുന്ന പ്രവണതയും കാണാം. വായന കാര്യസാധ്യത്തിനു വേണ്ടി മാത്രമാണെന്ന് ടെക്സ്റ്റ് ബുക്ക് ഗൈഡ് വിപണികൾ പ്രഖ്യാപിക്കുന്നു. പുസ്തകം വായിച്ച് ഒന്നാമനാവുക എന്ന് പറയുന്ന പ്രസാധകനെയാണ് നമുക്കേറെ ഇഷ്ടം. നോവൽ, കഥ, കവിത തുടങ്ങിയ സർഗാത്മക സാഹിത്യ വായന ഒരു അനാവശ്യമായി ചിത്രീകരിക്കപ്പെട്ടു. വസ്തുതകളെ ശരിയായി വിലയിരുത്തി സാമൂഹ്യബോധത്തെ ഉയർത്തിപ്പിടിക്കുന്നതിൽ നിന്ന് പൊതുപ്രവർത്തകർ പിൻവലിയുകയായിരുന്നു. വായനയുടെ മരണം പുതിയ സംസ്കാര രൂപീകരണത്തിനുള്ള ബോധപൂർവമായ പ്രചരണമായിരുന്നു എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ല. അക്ഷരത്തെക്കൊന്ന് ഒരു സമൂഹത്തെയാകെ ജന്തുസഹജമായ കാമനകളിലേക്ക് നയിക്കാൻ കമ്പോള സംസ്കാരം സൂത്രത്തിൽ ഇടപെടുകയായിരുന്നു. അതേസമയം മലയാളികൾ വായനയെ സ്വകാര്യവും ജൈവികവുമായ വ്യവഹാരമായി കൊണ്ടുനടന്നതിന് തെളിവുകളുണ്ട്. അതിരാവിലെ ഓരോ വീട്ടിലും എത്തുന്ന പത്രങ്ങൾ ആനുകാലികങ്ങളുടെ വൈവിധ്യവൽക്കരണവും പ്രചാരവും പുതുതായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രസാദ

0: ബെന്യാമിൻ്റെ ആടുജീവിതം തുടങ്ങിയ കൃതികൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. വിവർത്തന നോവലുകളുടെ കാര്യത്തിലും മലയാളം മുന്നേറിക്കഴിഞ്ഞു. ലോകത്തെ വിവിധ ഭാഷകളിൽ നിന്ന് ഏറെ വൈകാതെ തന്നെ വിവർത്തനമായി നോവലുകൾ മലയാളത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരർത്ഥത്തിൽ വിപുലമായ ഒരു വായനാലോകത്തേക്ക് നാം വികസിക്കുകയാണ് ചെയ്തത്. വായനയുടെ ഒരു പ്രധാന ശത്രുവായി കരുതുന്നത് ടെലിവിഷനാണ്. ടെലിവിഷന്റെ കടന്നുവരവിന്റെ കാലം മുതൽക്കു തന്നെ അതിന് ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മാർക്കറ്റിംഗിൽ അധിഷ്ഠിതമായ പാശ്ചാത്യ ടെലിവിഷൻ സംസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇന്ത്യൻ ടെലിവിഷന്റെ ചരിത്രം. ജനകേന്ദ്രങ്ങളിലും വായനശാലകളിലും കൂട്ടായ്മകൾ ഒരുക്കിയതാണ് അതിൻ്റെ ആദ്യകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് അനുഭവങ്ങൾ. എന്നാൽ ഇന്ന് നമ്മുടെ ദൃശ്യ സംസ്കാരം ഏറെ മലീമസമായിരിക്കുന്നു. കമ്പോള സംസ്കാരത്തിന്റെ ഉപകരണമായി ടെലിവിഷൻ മാറിയിട്ടുണ്ട്. സീരിയൽ ഭ്രമം നമ്മുടെ വൈകുന്നേരം മുതൽ പാതിരാവരെ കയ്യേറിയിട്ടുണ്ട്. മദ്യപാന രംഗങ്ങളും വിവാഹേതര ബന്ധങ്ങളും അസൂയയും വെറുപ്പും നിറഞ്ഞ കുടുംബജീവിത ചിത്രീകരണവും കൊണ്ട് കേരളീയ ജീവിതമാകെ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. യാഥാർത്ഥ്യബോധത്തെയും പൊതുജീവിതത്തെയും ശിഥിലമാക്കുന്ന പ്രധാന ഘടകങ്ങളായാണ് മാറുന്നത്. നിശബ്ദം ഓരോ വ്യക്തിയെയും അവനവനസത്തിലേക്ക് നയിക്കുന്ന, കമ്പോളത്തിലേക്ക് വഴികാട്ടുന്ന ഇന്നത്തെ ദൃശ്യ സംസ്കാരത്തെ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. അത് വായനയെ മാത്രം ആക്രമിക്കുന്ന ഏകമുഖ ശത്രുവല്ല. നവീനമായ ദൃശ്യ സംസ്കാരത്തിനുള്ള പരിശ്രമം നടത്തേണ്ടതുണ്ട്. പുസ്തക വായനയുടെ മറ്റൊരു ശത്രുവായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്റർനെറ്റും മൊബൈൽ ഫോണുമാണ്. ഇന്റർനെറ്റിന്റെ കടന്നുവരവോടെ ലോകം വിവരശേഖരണത്തിന്റെ പുതിയ തുരുത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവെന്നാണ് നാം കരുതുന്നത്. ഇവയൊന്നും ജനവിരുദ്ധ മാധ്യമങ്ങളല്ല. മാനവ സമൂഹം നേടിയെടുത്ത ഈ സാങ്കേതിക വിദ്യയെ ജനപക്ഷമാക്കി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. പകരം മനുഷ്യനെ ജന്തുസഹജമായ വികാരങ്ങളിൽ മാത്രം തളച്ചിടുന്നതിൽ ഈ മാധ്യമങ്ങളെയും ഉപയോഗപ്പെടുത്താറുണ്ട്. ഈ വായനയിലൂടെ വായന ഏറെ എളുപ്പമുള്ളതാക്കി മാറ്റാമെന്ന് പലരും വാദിക്കാറുണ്ട്. പുസ്തകം മുഴുവൻ വായിക്കാതെ ആവശ്യമുള്ള ഭാഗം മാത്രം വായിക്കാൻ കഴിയുമത്രേ. യാത്രകളിലും മറ്റും ഇത്തരം വായനകൾ ആവശ്യമായി വരും. എന്നാൽ പുസ്തക വായനയുടെ ആഴമുള്ള അനുഭവം നൽകുവാൻ ഈ വായനയ്ക്ക് കഴിയുകയില്ല. പുസ്തകത്തിന്റെ മരണം പ്രഖ്യാപിച്ച മൈക്രോസോഫ്റ്റ് തലവൻ ബിൽഗേറ്റ്സിന്റെ ആത്മകഥ പുറത്തിറങ്ങിയത് പുസ്തകമായാണ് എന്ന് ഓർമ്മിക്കുക. ആഗോളവൽക്കരണ കാലത്ത് വായന ഒരു സാംസ്കാരിക പ്രവർത്തനമായി ഉയർത്തിക്കൊണ്ടു വരേണ്ടതുണ്ട്. പരസ്യങ്ങളുടെയും ഇവന്റുകളുടെയും സ്വാധീനം സമൂഹത്തിലുണ്ട്. ഒരു ഭൗതിക ഉൽപ്പന്നമെന്ന നിലയിൽ പുസ്തകത്തെ സമൂഹത്തിൽ അവതരിപ്പിക്കാൻ കഴിയണം. അതിന് കേരളത്തിലെ ഗ്രാമീണ ഗ്രന്ഥാലയങ്ങൾ വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കണം. പുസ്തക സംവാദം, പുസ്തകാസ്വാദനം, വായനാക്കുറിപ്പ് മത്സരങ്ങൾ, ക്വിസ് മത്സരങ്ങൾ, കലാസാഹിത്യവേദികൾ എന്നിവയെല്ലാം ഗ്രന്ഥശാലകളിൽ സംഘടിപ്പിക്കണം. സമൂഹത്തിലെ സർവതല സ്പർശിയായ വിഷയങ്ങളിലെല്ലാം ഗ്രന്ഥശാലകൾക്ക് ഇടപെടാൻ കഴിയും. സാമൂഹ്യ പ്രവർത്തനങ്ങൾ, വിഷരഹിതമായ ഭക്ഷ്യോൽപാദനം, മരുന്നുകളുടെ മിതോപയോഗം, സാന്ത്വന പരിചരണം, ചലച്ചിത്രോത്സവം എന്നിവയെല്ലാം ഇടതടവില്ലാതെ ഏറ്റെടുക്കണം. ഗ്രന്ഥശാലകളുടെ ഭൗതിക സാഹചര്യങ്ങളും ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്. റീഡിംഗ് റൂം, ജനറൽ റഫറൻസ് ലൈബ്രറികൾ എന്നിവയ്ക്കൊപ്പം ഒരു കമ്പ്യൂട്ടർ ലാബും ഗ്രന്ഥശാലയുടെ ഭാഗമാകണം. അക്ഷരബോധം നിലനിർത്തുക മാത്രമല്ല, എല്ലാ വിധത്തിലുമുള്ള സാക്ഷരതയും വളർത്തിയെടുക്കണം. കൂടുതൽ സർഗാത്മകവും സജീവവുമായ മേഖലകളിലേക്ക് ഗ്രന്ഥശാല പ്രസ്ഥാനം പ്രവേശിക്കേണ്ടതുണ്ട്. വായന മനുഷ്യന്റെ സർഗാത്മക ജീവിതമാണ്. ഉണ്ടും ഉറങ്ങിയും ഭൗതിക തൃഷ്ണകളെ പൂരിപ്പിച്ചും കഴിഞ്ഞുകൂടുകയല്ല മനുഷ്യൻ. ഒരു അണുവിന്റെ ഘടന മുതൽ പ്രപഞ്ചത്തിന്റെ അതിരുകൾ വരെ മനുഷ്യൻ അന്വേഷിക്കുന്നു. അതിദീർഘമായ മാനവ സംസ്കാരത്തിന്റെ തുടർച്ച സാധ്യമാക്കുന്നത് ഭാഷയും അതിന്റെ പ്രയോഗങ്ങളുമാണ്. ചരിത്രത്തെ പഠിക്കുകയും ഭാവനയെ രൂപപ്പെടുത്തുകയും ചെയ്യാതെ ഒരടഞ്ഞ ജീവിതം മനുഷ്യനില്ല. മനുഷ്യനെ മൃഗദൃഷ്ടങ്ങളിൽ മാത്രം കുടുക്കിയിടാനുള്ള ഏതു പരിശ്രമത്തിനുമെതിരായ പ്രതിരോധമാണ് വായന. പട്ടിണിയായ മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുത്തോളൂ എന്ന ബ്രഹത്തോൾഡ് ബ്രഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് മാനവ സമൂഹത്തിന് എന്നും വഴികാട്ടി.
1: വായന സർഗാത്മക പ്രതിരോധമാകുമ്പോൾ. ഇതുവരെ സംസാരിച്ചത് മനോജ് കുമാർ പഴശ്ശി. സാഹിത്യരംഗം പരിപാടി സമാപിക്കുന്നു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ബിജു തിരുമലിയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണൻ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ചിത്രം ഗോഡ്ഫാദർ.

ഗോഡ്ഫാദർ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരത്ത് നിന്നും റിലീസ് ചെയ്യുന്നു.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. പിഎം കിസാൻ സമ്മാൻ നിധി 23ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാകും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കോണമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര സാധ്യത കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയ്ക്കായി 2,074 കോടി രൂപ വകയിരുത്തി. വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ പ്രഖ്യാപിച്ചു. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പാക്കുകയും ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുകയും ചെയ്യും. ഗ്രാമവികസനത്തിനായി 2,138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1,422 കോടി രൂപയാണ് നീക്കിവച്ചത്. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപയും ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപയും വകയിരുത്തി. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്താനും സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കാനും ബജറ്റ് നിർദ്ദേശം. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1,535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായും മത്സ്യത്തൊഴിലാളികളുടെ മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായും വർദ്ധിപ്പിക്കും. വനം വന്യജീവി സംരക്ഷണത്തിന് 243.8 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന വിജ്ഞാന ലോകത്തിൽ സ്വയം നവീകരിക്കാനും പുതിയ അറിവുകൾ ആർജിക്കാനും വായന അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പി എൻ ഫൌണ്ടേഷൻ തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ച 31ാം ദേശീയ വായനോത്സവത്തിന്റെ ഭാഗമായ വായനാദിനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം. രാവിലെ 6 ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ വ്യോമസേന രാജ്യമെമ്പാടും യോഗാ സെഷനുകൾ സംഘടിപ്പിക്കുന്നു. ലേയിലെ ഉയർന്ന പർവ്വതനിരകൾ മുതൽ കാർ നിക്കോബാർ ബീച്ചുകൾ വരെയും തവാങ്ങിന്റെ കിഴക്കൻ അതിർത്തികൾ മുതൽ ദ്വാരക വരെയും യോഗാദിന പരിപാടികൾ നടക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. 2026-27 അധ്യയന വർഷത്തിലെ കണ്ണൂർ സർവകലാശാല പഠന വകുപ്പുകളിലെ 5 വർഷ ഏകീകൃത ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കും അഫിലിയേറ്റഡ് കോളേജുകളിലെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കുമുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഈ മാസം 22-ന് ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി. 1-ാം അലോട്ട്മെന്റ് 24-നാണ്. തോട്ടട എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 3 ജൂലൈ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർഗോഡ് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലേക്ക് എക്സ്റേ ടെക്നീഷ്യനെയും എക്സ്റേ അറ്റൻഡറെയും നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 26-ന് രാവിലെ 11 മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചേംബറിൽ നടക്കും. എക്സ്റേ ടെക്നീഷ്യൻ കോഴ്സ് പാസായവർക്ക് പങ്കെടുക്കാവുന്നതാണ്. മൃഗങ്ങളുടെ എക്സ്റേ എടുത്ത് പരിചയമുള്ളവർക്ക് മുൻഗണന. വിശദവിവരങ്ങൾക്കായി 9444-77-4617 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ സുവോളജി വിഷയത്തിൽ താൽക്കാലിക അധ്യാപകനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 23-ന് രാവിലെ 10:30 നടക്കും. യോഗ്യത 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദം. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനായി 0499-25602-7 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കുമ്പടാജെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആശാവർക്കർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 4 ജൂലൈ രാവിലെ 10:30 നടക്കും. പഞ്ചായത്തിൽ സ്ഥിര താമസക്കാരായ SSLC യോഗ്യതയുള്ളവരും വിവാഹിതരും 25-നും 45-നും ഇടയിൽ പ്രായമുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 0999-49-80-700 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ കാസർഗോഡ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ സ്റ്റുഡന്റ് കൌൺസിലർമാരെ നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ഈ മാസം 22-ന് രാവിലെ 11 മണിക്ക് ജില്ലാ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തും. കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആന്റ് ഗൈഡൻസ് ബ്യൂറോ, കണ്ണൂർ മോഡൽ കരിയർ സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി ഒഴിവുകളിലേക്ക് നാളെ രാവിലെ 10 മണി മുതൽ 12 മണി വരെ സൌജന്യ പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ രാവിലെ 9:30 കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ താവക്കര ആസ്ഥാനത്തിലെ സെൻട്രൽ ലൈബ്രറി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആന്റ് ഗൈഡൻസ് ബ്യൂറോയിൽ 3 സെറ്റ് ബയോഡാറ്റ സഹിതം എത്തിച്ചേരണം. വിശദവിവരങ്ങൾക്ക് 0479-27-30-31-30 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള നീലേശ്വരം സെന്റർ ഫോർ MBA, മാങ്ങാട്ടുപറമ്പ് സെന്റർ ഫോർ മാനേജ്മെന്റ് സ്റ്റഡീസ് ITES പാലയാട്, മഞ്ചേശ്വരം

എം സെന്റർ ഫോർ ലീഗൽ സ്റ്റഡീസ് എന്നിവിടങ്ങളിലേക്ക് ഒരു വർഷ കാലാവധി വ്യവസ്ഥയിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 25. വിശദവിവരങ്ങൾ www.kannooryunivercity.ac.in എന്ന സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്.

ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

ആകാശവാണി നമസ്കാരം. സംസ്ഥാന ബജറ്റ് ഒരു അവലോകനം. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം നരേന്ദ്രമോഹൻ. സംസ്ഥാനത്ത് പുതിയ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷമുള്ള ആദ്യ ബജറ്റാണ് ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. യു ഡി എഫിന്റെ പ്രഖ്യാപിത നയമായ അടിസ്ഥാന സൌകര്യ വികസനവും ജനക്ഷേമവും സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഈ ബജറ്റിൽ മുൻഗണന നൽകിയിരിക്കുന്നത്. അഞ്ചുവർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും യു ഡി എഫ് സർക്കാരിന്റെ ബജറ്റെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പുതുയുഗ കേരളം എന്ന ലക്ഷ്യത്തോടെ അടിസ്ഥാന സൌകര്യ വികസനം, ആരോഗ്യം, കൃഷി, തീരദേശ വികസനം എന്നിവയ്ക്കാണ് പ്രധാന മുൻഗണന നൽകിയിരിക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശത്തെയും ജലസ്രോതസ്സുകളെയും സംയോജിപ്പിച്ച് തുറമുഖ അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കാനായി 400 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് വിഭാവനം ചെയ്ത മിഷൻ സമുദ്ര പദ്ധതിയാണ്. ഇതിന്റെ ഭാഗമായി ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയത്തിനായി 50 കോടി രൂപയും വിഴിഞ്ഞം ബേപ്പൂർ തുറമുഖങ്ങളുടെ വികസനവും ഒരു വർഷത്തിനുള്ളിൽ ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനവും ബജറ്റിലുണ്ട്. തീരദേശത്തെയും ജലസ്രോതസ്സുകളെയും സംയോജിപ്പിച്ച് സംസ്ഥാനത്തെ ഒരു ആഗോള സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. റോഡ്, സമുദ്രം, ഉൾനാടൻ ജലപാതകൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിച്ച് ശക്തമായ ഒരു മാരിടൈം സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി പുതിയ കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കി മാറ്റുന്നതിനൊപ്പം വിഴിഞ്ഞം, അഴീക്കൽ, ബേപ്പൂർ തുറമുഖങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യും. മദർഷിപ്പ് നിർമ്മാണം ലക്ഷ്യമിട്ടുള്ള കപ്പൽ നിർമ്മാണ കേന്ദ്രം, തൊഴിൽ കേന്ദ്രങ്ങളിൽ തീരദേശവാസികൾക്കുള്ള സംവരണം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയവും ഭൂമിയുടെ കൃത്യമായ വിവരശേഖരണത്തിനായി ലാൻഡ് ബാങ്കും യാഥാർത്ഥ്യമാക്കുകയാണ് ബജറ്റിലെ സുപ്രധാന തീരുമാനം. കൂടാതെ നിലവിലെ ഭൂനിയമങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് രണ്ടാം ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കും. പട്ടയം ലഭിച്ചിട്ടില്ലാത്ത എല്ലാ തീരദേശ നിവാസികൾക്കും പട്ടയം ലഭ്യമാക്കും. കേരളത്തെ ലോകോത്തര ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് വാലി പദ്ധതി വരുന്നു. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ പ്രമുഖ വിദേശ സർവകലാശാലകളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനായി നിലവിലുള്ള സ്വകാര്യ സർവകലാശാല ബില്ലിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തും. ആഗോളതലത്തിലെ മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള പഠനാവസരങ്ങൾ ലഭ്യമാകും. സമകാലികമായ അക്കാദമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവയെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരും. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കാൻ സർക്കാർ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങളെ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആന്റ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷനായാണ് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പ്രവർത്തിക്കുക. ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള പുതിയ തൊഴിൽ പ്രവണതകൾ നിരീക്ഷിക്കുക, ഭാവിയിലേക്ക് ആവശ്യമായ നൈപുണ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാഠ്യപദ്ധതി പരിഷ്കരണങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുക, വ്യവസായ അക്കാദമിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മുൻഗണനാ മേഖലകളിലെ തൊഴിൽ ശക്തി ആസൂത്രണത്തിന് ഈ മിഷൻ പൂർണ്ണ പിന്തുണ നൽകും. ഡിജിറ്റൽ സാങ്കേതികവിദ്യ, അത്യാധുനിക നിർമ്മാണ മേഖല, ആരോഗ്യ പരിപാലനം, ഹരിത സമ്പദ്വ്യവസ്ഥ, ലോജിസ്റ്റിക്സ്,

ടൂറിസം, അന്താരാഷ്ട്ര തൊഴിൽ മേഖലകൾ എന്നിവയ്ക്കാണ് ഈ മിഷൻ പ്രത്യേക മുൻഗണന നൽകുന്നത്. ഈ പദ്ധതികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കേരളത്തെ ഒരു ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി മാറ്റുന്നതിനായി 200 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഒരു ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ നിർമ്മിക്കും. കൂടാതെ സംസ്ഥാനത്തെ സ്പേസ് പാർക്ക് പദ്ധതിക്കായി 5 കോടി രൂപയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിസന്ധികൾക്കിടയിലും കെഎസ്ആർടിസിയിലെ സൌജന്യ യാത്ര ഉൾപ്പെടെയുള്ള ഇന്ദിരാ ഗ്യാരണ്ടികൾ ഇതിനകം നടപ്പാക്കിയിട്ടുണ്ടെന്ന് വി ഡി സതീശൻ ബജറ്റ് പ്രസംഗത്തിന്റെ ആമുഖത്തിൽ വ്യക്തമാക്കി. അങ്കണവാടി ജീവനക്കാരുടെ അടക്കമുള്ള ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോകുന്ന യുവാക്കളെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്താനും അവരുടെ കഴിവുകൾ ഇവിടെ പ്രയോജനപ്പെടുത്താനുമുള്ള വികസന പദ്ധതികൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗുരുതര രോഗം ബാധിച്ചവർക്കും സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർക്കും സഹായം നേരിട്ട് എത്തിക്കാനുള്ള പ്ലാറ്റ്ഫോമായി വൺ കേരള കരുതൽ മിഷൻ സ്ഥാപിക്കും. വയോജനങ്ങൾക്ക് ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും. സംസ്ഥാനത്ത് അന്താരാഷ്ട്ര മാതൃകയിൽ കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. കിഫ്ബി അഴിച്ചുപണിയുമെന്ന സൂചന നൽകിക്കൊണ്ട് അതിന്റെ നടത്തിപ്പ് പഠിക്കാൻ കമ്മിറ്റിയെ വയ്ക്കുമെന്നും ബജറ്റ് പറയുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിച്ച് സതേൺ കേരള എക്കണോമിക് കോറിഡോറും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നാക്ക ജില്ലകളായ കാസർഗോഡിനും വയനാടിനും ഇടുക്കിക്കുമായി പ്രത്യേക പാക്കേജും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ചെലവുകൾക്കായി 10 കോടി രൂപ പ്രാഥമികമായി മാറ്റിവച്ചു. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതാണ് പദ്ധതി. സ്ത്രീകൾക്കുള്ള സൌജന്യ ബസ് യാത്രയ്ക്കായി 600 കോടി രൂപ വകയിരുത്തി. കൂടാതെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകും. ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ തുടരുന്നതിനും ദുർബല വിഭാഗങ്ങളെ സഹായിക്കുന്നതിനുമായി 14,500 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ശക്തിപ്പെടുത്തി കൂടുതൽ കുടുംബങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ചുള്ള സമുദ്ര ലോജിസ്റ്റിക്സ് വികസനത്തിനും തീരദേശ അടിസ്ഥാന സൌകര്യങ്ങൾക്കും പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് നീക്കിവച്ചിരിക്കുന്ന വൻ നിക്ഷേപം സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കരുത്താകും. ഇതോടൊപ്പം വ്യവസായം, സ്റ്റാർട്ടപ്പുകൾ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ നിക്ഷേപം ആകർഷിച്ച് യുവാക്കൾക്കായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും റോഡുകൾ, നഗരവികസനം, ഉന്നത വിദ്യാഭ്യാസം, നൈപുണ്യ പരിശീലനം എന്നിവ മെച്ചപ്പെടുത്താനുമുള്ള വിപുലമായ പദ്ധതികളും ബജറ്റിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. ആരോഗ്യമേഖലയ്ക്കായി ബജറ്റിൽ 2,076 കോടി രൂപ മാറ്റിവച്ചു. ഹരിപ്പാടും തിരുവനന്തപുരത്തും പുതിയ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കാൻ 100 കോടി രൂപ നീക്കിവച്ചതിനൊപ്പം കാസർഗോഡ്, ഇടുക്കി, മഞ്ചേരി മെഡിക്കൽ കോളേജുകളുടെ വികസനവും മലപ്പുറത്ത് പുതിയ കാൻസർ സെന്ററും പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാരുടെ മെഡിസെപ് പദ്ധതി സമഗ്രമായി പരിഷ്കരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ജീവനക്കാരുടെ DA, DR എന്നിവ മുടക്കം കൂടാതെ നൽകും. അഷ്വേർഡ് പെൻഷൻ പദ്ധതിയിലെ അവ്യക്തത പരിശോധിച്ച് NPS സംവിധാനം പരിഷ്കരിക്കും. ശമ്പള പരിഷ്കരണം ഉടനുണ്ടാകുമെന്നും പ്രഖ്യാപനമുണ്ട്. കാർഷിക മേഖലയ്ക്ക് 1,535 കോടി രൂപ നീക്കിവച്ചപ്പോൾ റബ്ബറിന്റെ തറവില 250 രൂപയായി ഉയർത്തിയത് കർഷകർക്ക് വലിയ ആശ്വാസമായി. കൂടാതെ വന്യജീവി മനുഷ്യ സംഘർഷം പരിഹരിക്കാൻ 192 കോടി രൂപ മാറ്റിവയ്ക്കുകയും തീരദേശ നിവാസികളിൽ പട്ടയം ലഭിക്കാത്ത എല്ലാവർക്കും പട്ടയം ഉറപ്പാക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട്. കേരള ഡിസാസ്റ്റർ റെസിലിയൻസ് സെന്റർ സ്ഥാപിക്കും. പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ട് രൂപീകരിക്കും. വ്യവസായ ആവശ്യങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനായി കാലഹരണപ്പെട്ട ഭൂനിയമങ്ങൾ ഭേദഗതി ചെയ്യുന്ന ലാൻഡ് റിഫോംസ് പദ്ധതിയും പുതിയ സാങ്കേതികവിദ്യകൾ പ്രോത്സാഹിപ്പിക്കാൻ 50 കോടി രൂപ വകയിരുത്തിയുള്ള ജെൻസി സ്റ്റാർട്ടപ്പ് പദ്ധതിയും ഈ ബജറ്റിന്റെ സവിശേഷതകളാണ്. കൊച്ചി, ആലുവ, പെരുമ്പാവൂർ മേഖലകളെ ബന്ധിപ്പിച്ച് ആഗോള ഫർണിച്ചർ ഹബ്ബും 10 കോടി രൂപ ചെലവിൽ ഗ്ലോബൽ ഗോൾഡ് ഹബ്ബും സ്ഥാപിക്കുന്നതിനൊപ്പം കോഴിക്കോട് സൈബർ പാർക്ക് ഇൻഫോ പാർക്ക് നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും പ്രഖ്യാപനമുണ്ട്. ആദിവാസി സമൂഹങ്ങളുടെ സവിശേഷമായ സാംസ്കാരിക പൈതൃകം അംഗീകരിച്ചുകൊണ്ട് വയനാട് ട്രൈബൽ സർവകലാശാല സ്ഥാപിക്കും. ഗതാഗത മേഖലയിൽ സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും സൌജന്യ ബസ് യാത്ര കാരണം KSRTCക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ 600 കോടി രൂപ അനുവദിക്കുകയും തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ ലൈറ്റ് മെട്രോ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ലഹരിമരുന്നിനെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി, ക്യാമ്പസുകളിലെ പെൺ സൌഹൃദ സൌകര്യങ്ങൾ, പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാനുള്ള കമ്മീഷൻ എന്നിവയും ബജറ്റിന്റെ പ്രധാന ഭാഗങ്ങളാണ്. സാംസ്കാരിക കായിക മേഖലകളെയും ബജറ്റ് ചേർത്തുപിടിക്കുന്നു. കൊച്ചിയിൽ അന്താരാഷ്ട്ര

അന്താരാഷ്ട്ര നിലവാരത്തിൽ ജെ സി ഡാനിയൽ ഫിലിം സിറ്റിയും ചിത്രനഗരവും, കോഴിക്കോട് എം ടി വാസുദേവൻ നായർ കൾച്ചറൽ പാർക്ക്, തൃശൂരിൽ ജോൺസൺ മാസ്റ്റർ മ്യൂസിക് അക്കാദമി, മലബാറിൽ അത്യാധുനിക ഫുട്ബോൾ സ്റ്റേഡിയം എന്നിവ പ്രധാന പ്രഖ്യാപനങ്ങളാണ്. കേരളത്തിൽ ടൂറിസത്തെ മുൻഗണനാ മേഖലയായി മാറ്റാനുള്ളത്

പള്ളി, മണ്ണാറശാല, കൃഷ്ണപുരം കൊട്ടാരം, മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിറ ക്ഷേത്രം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പിലാക്കും. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും ആധുനിക സൌകര്യങ്ങളോട് കൂടിയതുമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കും. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്ന പദ്ധതി ആവിഷ്കരിക്കും. സംസ്ഥാനത്തെ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇൻവെസ്റ്റ് കേരളം, MSME ഗ്രോത്ത് സ്കീം തുടങ്ങിയവയും കേരളത്തിന്റെ തനത് ഉൽപ്പന്നങ്ങളെ ആഗോള വിപണിയിലെത്തിക്കാൻ ബ്രാൻഡ് കേരളം എന്ന പദ്ധതിയും നടപ്പിലാക്കും. കാർഷിക മേഖലയുടെയും ഗ്രാമീണ മേഖലയുടെയും ഉണർവിനായി വൺ കേരള കരുതൽ മിഷനും പുതിയ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10,000 പുതിയ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ആരംഭിക്കാൻ സർക്കാർ പിന്തുണ നൽകും. AI, ഓട്ടോമേഷൻ, ഡിജിറ്റൽ ടെക്നോളജി, ഇ കോമേഴ്സ് മേഖലകളിൽ യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന സംരംഭങ്ങൾക്കായി റിവോൾവിംഗ് ഫണ്ട്, ടെക്നോളജി ഫണ്ട്, ചലഞ്ച് ഫണ്ട് എന്നിവയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. IIT മാതൃകയിൽ റിസർച്ച് പാർക്കുകൾ സ്ഥാപിച്ച് സർവകലാശാലകളെയും വ്യവസായ മേഖലയെയും ബന്ധിപ്പിക്കും. ഗവേഷണ ഫലങ്ങളെ സംരംഭങ്ങളാക്കി മാറ്റാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇതിലൂടെ കഴിയും. വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന കേരളത്തിൽ അവരുടെ കഴിവുകളും അനുഭവങ്ങളും സാമ്പത്തിക രംഗത്ത് പ്രയോജനപ്പെടുത്തുന്നതിനായി സിൽവർ ഇക്കോണമി എന്ന ആശയം അവതരിപ്പിച്ചിട്ടുണ്ട്. മലയാളം AI മാതൃകകളുടെ വികസനത്തിന് പിന്തുണ നൽകി കേരളം ഒരു മലയാളം AI സംരംഭം ആരംഭിക്കും. നിലവിൽ 5.07 ലക്ഷം കോടി രൂപയുടെ ആകെ കടബാധ്യത, മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 77% വരുന്ന ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയടങ്ങുന്ന നിർബന്ധിത ചെലവുകൾ, റവന്യൂ വരുമാനത്തിന്റെ 20.9% വരുന്ന പലിശ അടവുകൾ എന്നീ വലിയ സാമ്പത്തിക വെല്ലുവിളികളാണ് കേരളം നേരിടുന്നത്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും പുതിയ അജണ്ടയുമായി കേരള സർക്കാർ അവതരിപ്പിച്ച 2026-27 പുതുക്കിയ ബജറ്റ് സംസ്ഥാനത്തിന്റെ ഭാവി വികസന കാഴ്ചപ്പാടിന്റെ പ്രഖ്യാപനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ചുരുക്കത്തിൽ, പ്രതിസന്ധികൾക്കിടയിലും പശ്ചാത്തല വികസനത്തിനും നവകേരള നിർമ്മിതിക്കും മുൻഗണന നൽകുന്നതിനൊപ്പം സാധാരണക്കാരുടെ ജീവിത നിലവാരമുയർത്താനും ലക്ഷ്യമിടുന്നതാണ് 2026-27 സാമ്പത്തിക വർഷത്തെ ഈ പുതുക്കിയ ബജറ്റ്. സർക്കാർ നേരത്തെ പുറത്തുവിട്ട ധവളപത്രത്തിലെ കണക്കുകൾ ഉദ്ധരിച്ച് രാവിലെ 9 മണിക്കാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത്. സാധാരണ വാർഷിക ബജറ്റിനപ്പുറം സംസ്ഥാനത്തിന്റെ അടുത്ത 5 വർഷത്തെ വികസന നയരേഖയായാണ് ഈ ബജറ്റിനെ സർക്കാർ കാണുന്നത്. പുതുയുഗ കേരളം എന്ന ആശയത്തെ മുൻനിർത്തി തൊഴിൽ സൃഷ്ടി, നിക്ഷേപം, വിജ്ഞാന സമ്പദ്വ്യവസ്ഥ, സമുദ്ര സമ്പദ്വ്യവസ്ഥ, സാമൂഹ്യ സുരക്ഷ, ആരോഗ്യരംഗം, വിദ്യാഭ്യാസം എന്നിവയെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചപ്പാടാണ് ബജറ്റിൽ പ്രതിഫലിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, വയോജനക്ഷേമം, സ്ത്രീ ശാക്തീകരണം, പട്ടികജാതി പട്ടികവർഗക്ഷേമം, ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾ എന്നിവയ്ക്ക് തുടർച്ചയായ പിന്തുണ ഉറപ്പാക്കുമെന്ന് ബജറ്റ് വ്യക്തമാക്കുന്നു. കേരളത്തിന്റെ ഭാവി വികസനത്തെ പുനർനിർവചിക്കാനുള്ള ശ്രമമാണ് 2026-27 ബജറ്റ്. വിഴിഞ്ഞം മുതൽ വിജ്ഞാന സമ്പദ്വ്യവസ്ഥ വരെ, സമുദ്രവികസനം മുതൽ സ്പേസ് ഇക്കോണമി വരെ, ക്ഷേമം മുതൽ നിക്ഷേപം വരെ വ്യാപിച്ചു കിടക്കുന്ന സമഗ്ര വികസന കാഴ്ചപ്പാടാണ് ഈ ബജറ്റിന്റെ സവിശേഷതയെന്ന് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറയുന്നു. അതേസമയം സംസ്ഥാന ബജറ്റിനെക്കുറിച്ച് പ്രതിപക്ഷ കക്ഷികൾക്ക് ഭിന്നാഭിപ്രായമാണുള്ളത്. ബജറ്റ് വികസനരേഖയല്ലെന്നും കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്ന് ധവളപത്രത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ച UDF സർക്കാർ ബജറ്റിൽ വൻകിട പ്രഖ്യാപനങ്ങൾ നടത്തിയത് പരസ്പര വിരുദ്ധമാണ്. LDF സർക്കാർ ഖജനാവിൽ ആവശ്യത്തിന് പണം കരുതിവച്ചിട്ടാണ് പടിയിറങ്ങിയത് എന്നതിന്റെ തെളിവാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ബജറ്റ് കേവലം മോഹന വാഗ്ദാനങ്ങൾ മാത്രമാണെന്നും സംസ്ഥാനത്തെ കടക്കണിയിൽ നിന്നും കരകയറ്റാൻ ഇതിൽ യാതൊരു ദിശാബോധവുമില്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉൽപാദനപരമായ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനു പകരം കടം വാങ്ങി ചെലവഴിക്കാനുള്ള മുൻ സർക്കാരിന്റെ അതേ പാത തന്നെയാണ് ഈ സർക്കാരും തുടരുന്നതെന്ന് V. മുരളീധരൻ MLA വിമർശിച്ചു. നിങ്ങൾ കേട്ടത് സംസ്ഥാന ബജറ്റ് ഒരു അവലോകനം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസ് സ്വരം പകർന്ന ഗാനമാണ് ആദ്യം ചിത്രം അഹം.

അടുത്ത ഗാനം വെങ്കലം എന്ന ചിത്രത്തിൽ നിന്നും യേശുദാസും ലതികയും ചേർന്ന് പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണ യോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. വിലാസം ഒരിക്കൽ കൂടി: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4.

0: ആകാശവാണി കണ്ണൂർ. നദീമുഖം നാടകം.
1: നദീമുഖം. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം കെ എസ് റാണാ പ്രതാപൻ. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: മറ്റ് അഭിനേതാക്കൾ: അനന്തപുരം രവി, ജഗന്നാഥൻ, അലിയാർ, ചന്ദ്രസേനൻ, കല്ലേലി രാമചന്ദ്രൻ നായർ, വഴുതക്കാട് ബാബു, ജോസഫ് ഗാൻസസ്, ഡൊമിനിക് ജെ കാട്ടൂർ, ടി പി രാധാമണി, ശാരദ നായർ, ലേഖ, ചേർത്തല ജയലക്ഷ്മി, കെ ജി ലതി. ആലാപനം: കാവാലം ശ്രീകുമാർ. സാങ്കേതിക സഹായം: അലക്സ് പോത്തൻ. നദീമുഖം.
1: പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും നല്ല ഒരു നാടകം കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞു അല്ലേ? നല്ലതാണോ എന്നറിയില്ല, എങ്കിലും ഞാൻ ഈ നാടകത്തിന്റെ തിരശീല നിങ്ങളുടെ മുമ്പിൽ ഉയർത്തുകയാണ്. എന്താ? ഓ ഓ ഹോ, അത് ശരിയാണല്ലോ. ഇതൊരു ശ്രാവ്യ നാടകമായ സ്ഥിതിക്ക് തിരശീല എന്ന വാക്ക് ഞാൻ പിൻവലിക്കുന്നു, പകരം മനശീല എന്നാക്കിയാലോ? അതെ, അത് കൊള്ളാം. ശ്രാവ്യ നാടകം ചിത്രം ചമയ്ക്കുന്നത് മനസ്സിലാണ്, ഞാനതിന് സഹായിക്കുന്ന ഒരാൾ മാത്രം. ആദ്യമേ പറയട്ടെ, എനിക്കൊരു പേരില്ല. നാടകത്തിലായതുകൊണ്ട് സൂത്രധാരനെന്നോ നടനെന്നോ വാദ്യക്കാരനെന്നോ അണിയറക്കാരനെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ആ, ഒരു നദിയുടെ ശബ്ദം നിങ്ങൾ കേട്ടില്ലേ? അതിലൊരു ചെറിയ തോണി തുഴഞ്ഞാണ് ഞാൻ വന്നത്. ക്ഷമിക്കണേ, ഇടയ്ക്ക് ഒരല്പം പടുപാട്ട് പാടുന്ന ദുസ്വഭാവമുണ്ട് എനിക്ക്. പാട്ടിൻ്റെ കൂടെ കൊച്ചൊരു കഥ പറയാനുള്ള ദുരുദ്ദേശവും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. എന്താ, ആരുടെ കഥയാണെന്നോ? അല്പമൊന്ന് ക്ഷമിക്കൂ, ആളാരാണെന്ന് പറയും മുമ്പ് കഥാസന്ദർഭം ഏതെന്നല്ലേ പറയേണ്ടത്? അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മനശീല ഉയർത്തുകയാണ്, ഞാൻ നിങ്ങളുടെ കാതുകളെ കടം ചോദിക്കുകയാണ്. നഗരഹൃദയത്തിൽ ഇവിടേക്ക് ശ്രദ്ധിക്കൂ, ഇതൊരാശുപത്രിയാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നഗരത്തിലെ പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രിയിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബീപ് ശബ്ദം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ ഇപ്പോൾ 6 കിടക്കകളുണ്ട്. അതിൽ 2 ഒഴിഞ്ഞു കിടക്കുന്നു. ബാക്കിയുള്ള 4 അത്യാസന്നക്കാരായ 4 രോഗികളുണ്ട്. അവരിൽ ഒരാളാണ് നമ്മുടെ കഥാനായകൻ. ഇതാ 2 റൗണ്ട്സ് പരിശോധനയ്ക്കായി ഡോക്ടർ എത്തിക്കഴിഞ്ഞു. കൂടെ സുന്ദരിയായ ഒരു നേഴ്സുമുണ്ട്. ഡോക്ടർ അതാ നേരെ നമ്മുടെ കഥാനായകന്റെ അടുത്തേക്കാണ് നീങ്ങുന്നത്.

0: എന്താ നിങ്ങൾ എന്താ ചോദിച്ചത്? ഡോക്ടറും നഴ്സും എന്നെ കാണുകയില്ലേ എന്നോ? കാണുകയില്ല എന്നാണ് എൻ്റെ മറുപടി. കാരണം എന്താണെന്നോ പറയാം. ഞാൻ വെറും ഒരു കഥ പറച്ചിലുകാരൻ മാത്രമല്ല, എന്റെ പ്രധാന പണി കഥ കഴിക്കുക എന്നതാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? അത് തന്നെ, ഞാനാണ് മരണം.
1: ആ സിസ്റ്റർ, ഇതാണ് ഞാൻ പറഞ്ഞ പേഷ്യന്റ് മിസ്റ്റർ മോഹനചന്ദ്രൻ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അമ്മാവന്.
2: ഡോക്ടർ രാവിലെ പറഞ്ഞതിന് ശേഷം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ബോധം തെളിയേണ്ട സമയം കഴിഞ്ഞിട്ടും ഇതുവരെ റെസ്പോൺസ് കാണിച്ചിട്ടില്ല.
1: ഐ നോ ദാറ്റ്. മോട്ടോർ ആക്സിഡന്റ് അല്ലേ സംഭവം. പുറത്ത് കാണാനില്ലെങ്കിലും ശരീരത്തിനുള്ളിൽ കനത്ത ആഘാതം ഏറ്റിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ബോധം തെളിഞ്ഞാലേ നമുക്ക് ഫർദർ ചെക്കപ്പ് ചെയ്യാൻ സാധിക്കും. അല്പനേരം കൂടി കാക്കാം. എന്താ?
2: ശരി ഡോക്ടർ.
0: ഡോക്ടറും നഴ്സും കാത്തു നിൽക്കുകയാണ് മോഹനചന്ദ്രന്റെ കണ്ണൊന്ന് തുറന്നു കിട്ടാൻ, വിരലൊന്ന് അനങ്ങിക്കിട്ടുവാൻ. ഞാനും കാത്തു നിൽക്കുകയാണ്. എന്തിനാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? വാസ്തവത്തിൽ എനിക്ക് മോഹനചന്ദ്രനോട് ദേഷ്യമുണ്ട്. ഇന്ന് രാവിലെ ഇയാളിന്റെ കൈപ്പിടിയിൽ കിടന്നൊന്ന് പിടഞ്ഞതാണ്. ഇന്ന് ഒരു പ്രവൃത്തി ദിവസമാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ റോഡിലൂടെ ഇയാൾ 110 കിലോമീറ്റർ വേഗത്തിൽ കാറോടിക്കാൻ ശ്രമിച്ചു.
3: ഡ്രൈവർ കാറിന്റെ അടിയിലാണെന്നാ തോന്നുന്നത്.
4: അത് ഡ്രൈവറൊന്നുമല്ല, കണ്ടില്ലേ കോട്ടും സൂട്ടും വേഷം, ഏതോ വലിയ സാറാണെന്നാ തോന്നുന്നത്.
3: ഞരക്കൽ കേൾക്കുന്നുണ്ട്. താമ്പാ, നമുക്ക് അയാളെ പുറത്തെടുക്കാം.
5: ഏയ് നില്ല നില്ല, സംഗതി കേസായ കോടതി കയറിറങ്ങാൻ സമയമുണ്ടോ നിങ്ങൾക്ക്?
3: എന്ന് പറഞ്ഞാൽ?
5: എന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. താൻ വെറുതെ പുലിവാലി പിടിക്കാതെ മാറി നിൽക്കണോ? അത് മാത്രമല്ല, ദേ നോക്ക്, മണി ഇപ്പൊ രാവിലെ 10:30 ആയിട്ടില്ല, വണ്ടികളെല്ലാം വഴി നിപ്പാ, അതുകൊണ്ട് ഉടനെ പോലീസ് എത്തിക്കോളും.
3: അതുവരെ കാത്താൽ ചിലപ്പോൾ ഇയാളെ ജീവനോടെ കിട്ടിയെന്ന് വരില്ല. മാത്രമല്ല, ദേ ചില്ല് പൊട്ടിയ ഭാഗത്തുകൂടെ മുഖത്തിന്റെ ഒരു വശം കാണുന്നുണ്ട്.
4: ഇതാ ഒരു ട്രാഫിക് പോലീസുകാരൻ ഓടി വരുന്നുണ്ട്, അയാളോട് സഹായിക്കാൻ പറയാം.
6: അങ്ങോട്ട് മാറിക്കടാവനും നോക്കിക്കൊണ്ട് നിൽക്കാനല്ലാതെ അപകടത്തിൽപ്പെട്ടയാളെ ഒന്ന് പുറത്തേക്കെടുക്കാൻ കൂടി ഒരുത്തരം തോന്നിയില്ലല്ലോ.
3: സാറേ, ഈ ഡോറൊന്ന് ചവിട്ടിപ്പൊളിക്കാമെങ്കിൽ നമുക്ക് ഇയാളെ സുഖമായിട്ട് ഇങ്ങ എടുക്കാം.
6: ശരി, എങ്കിൽ വാ നമുക്കൊന്ന് നോക്കാം.
7: ഇത് നമ്മുടെ മോഹനേന്ദ്രൻ സാറല്ലേ?
3: സാറിന് ഇയാളെ അറിയാമോ?
7: അറിയാമോന്ന് ഈ രാജ്യത്തെ പോലീസുകാർക്ക് മുഴുവൻ അറിയാമടോ. ഇദ്ദേഹമാണ് നമ്മുടെ ഹോം സെക്രട്ടറി മോഹനേന്ദ്രൻ IAS.
3: ഓ അത് ശരി, അതാണ് ഞാനും ഓർത്തത്. എവിടെയോ കണ്ടിട്ടുള്ള മുഖമാണല്ലോ എന്ന്. ആഭ്യന്തര വകുപ്പ് മാത്രമല്ല, സാഹിത്യകാരൻ കൂടിയല്ലേ ഇയാള്. ഈയിടെയും എന്തോ അവാർഡ് കിട്ടിയെന്ന് പത്രത്തിലുണ്ടായിരുന്നു.
7: ഒന്ന് താങ്ങിപ്പിടിച്ച് സഹായിക്ക്, നമുക്ക് ഏതെങ്കിലും വണ്ടിയിൽ ആശുപത്രി എത്തിക്കാൻ നോക്കാം. പുറത്ത് മുറിവൊന്നും കാണാനില്ല, അത് തന്നെ ഭാഗ്യം.
4: അല്ല ചങ്ങാതി, താനെന്താ മിഴിച്ചു നോക്കി നിൽക്കുന്നത്? അപകടത്തിൽപ്പെട്ട ആളെ നേരിട്ടറിയാമായിരുന്നോ?
5: നേരിട്ടറിയാമെന്നോ? അറിയാം അറിയാം, അയാളുടെ കീഴ്ജീവനക്കാരനാ ഞാൻ. കാറിന്റെ അടിയിൽ കിടന്ന് തീർന്നു പോകണേന്നായിരുന്നു എന്റെ പ്രാർത്ഥന, അതവന്മാർ തോലച്ചു. ആദ്യമേ എനിക്കറിയായിരുന്നു അയാൾ ആ കാറിന്റെ അടിയിലെന്ന്. ചത്താൽ ആർക്കും ഒരു നഷ്ടമില്ലാത്ത ജന്മമാ, അതാ രക്ഷിക്കാൻ ശ്രമിക്കാത്തത്. പുറത്ത് മുറിവൊന്നും കാണാനില്ലാത്തത് തന്നെ ഭാഗ്യമെന്ന് ആ പോലീസുകാരൻ പറഞ്ഞത് കേട്ടില്ലേ. അയാൾക്ക് എന്തറിയാം, ദുഷ്ടന്മാർ പന പോലെ വളരുമെന്ന് പറയുന്നത് സത്യമാ. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു ആക്സിഡന്റ് നടന്നിട്ടും അയാളെ കൊണ്ടുപോകാൻ ആ കാലനും തോന്നിയില്ലല്ലോ എന്നായി എന്റെ വിഷമം.
0: കാലനും തോന്നിയില്ലെന്ന് കേട്ടില്ലേ. മനുഷ്യരെല്ലാവരും ഇങ്ങനെയാണ്, എല്ലാത്തിനും രണ്ടു പക്ഷം കാണാൻ ശ്രമിക്കും. പിന്നീടുള്ള വഴിയെല്ലാം എന്നെ പോലുള്ളവനും. രാവിലെ മരണത്തിന്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയ മോഹനചന്ദ്രൻ എന്ന ഹോം സെക്രട്ടറി എന്ന സാഹിത്യകാരൻ എന്ന IASകാരൻ രൂപിക്ക് എന്താണ് ഭാവി എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം. ഇതിന്റെ ഉത്തരം എനിക്കറിയില്ല, കാരണം മരണത്തിന്റെ ഉത്തരവാദിത്വമേ എനിക്കുള്ളൂ. ജനനത്തിന്റെയും ജീവിതത്തിന്റെയും ഉത്തരവാദിത്വം മനുഷ്യന്റെ കാര്യത്തിൽ മനുഷ്യന് തന്നെയാണ്.
2: ഇദ്ദേഹത്തിന്റെ ചുണ്ടുകൾ അനങ്ങുന്നു.
1: വെരി ഗുഡ്. അപ്പനെ തല അല്പം ഉയർത്തി വെച്ചു കൊടുക്കും, ശ്വാസം നേരെ കിട്ടട്ടെ. ആ സിസ്റ്റർ, പിന്നെ വേണമെങ്കിൽ അല്പം വെള്ളം കുടിക്കാൻ കൊടുക്കാം.
2: ശരി
5: ഡോക്ടർ.
1: യു ആർ സേഫ് നൗ. ഇത് ആശുപത്രിയാണ്. ആക്സിഡന്റ് നടന്നപ്പോ സാറിന് ഇവിടെ കൊണ്ടുവന്നു. സാറിനിപ്പോ എങ്ങനെ തോന്നുന്നു?
5: എനിക്ക് പോണം, എനിക്കൊന്നുമില്ല.
1: അല്ല, സാറിനൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ നമുക്ക് ഇനിയും ചില ചെക്കപ്പുകൾ ചെയ്യാനുണ്ട്. അല്ല, സാറെന്താ എണീക്കുന്നത്? കിടക്കണം. സിസ്റ്റർ, സിസ്റ്റർ ഒന്ന് പിടിക്കാം.
5: നോ, പിടിക്കണ്ട ഡോക്ടർ, എനിക്കൊന്നുമില്ല. ഐ എം ഓൾ റൈറ്റ്. എനിക്ക് ഉടൻ പോകണം.
1: എന്നാ സാർ, ചെക്കപ്പ് പൂർണ്ണമാവാതെ?
5: എന്ത് ചെക്കപ്പ്?
1: ഒന്ന് രണ്ട് ഇഞ്ചക്ഷനുകൾ ഇനിയും ഉണ്ട്. പിന്നെ സ്കാൻ ചെയ്താലേ ഇന്റേണൽ ഇഞ്ചുറീസ് എന്തെങ്കിലും. അത് മാത്രമല്ല, രാജ്കുമാർ ഉടനെ എത്തും.
5: ഏത് രാജ്കുമാർ?
1: സാറിന്റെ അനന്തരവൻ, ഡി എസ് പി രാജ്കുമാർ. ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്.
5: ഓ, അയാളോ? ഒരു കാര്യം ചെയ്യാം ഡോക്ടർ, ഞാനിപ്പോ പോയിട്ട് ചെക്കപ്പിനായിട്ട് പിന്നെ വരാം.
1: പക്ഷേ
5: എന്ത് പക്ഷേ? Won't you see? I can manage myself. ഇനിയിപ്പോ ചെക്കപ്പ് ട്രീറ്റ്മെന്റും വേണമെങ്കിൽ തന്നെ അത് ഇവിടെ ആകണമെന്നില്ലല്ലോ. എനിവേ, താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്.
1: സാർ, സാർ നിൽക്കണം സാർ, പ്ലീസ്. സിസ്റ്റർ, അദ്ദേഹത്തിന്റെ കൂടെ ചെല്ലും, ചിലപ്പോ വഴി തന്നെ വീഴും. സാർ പ്ലീസ്.
0: ഇല്ല, മരണത്തിന്റെ നോട്ടമേറ്റവന് രക്ഷപ്പെടുക എളുപ്പമല്ല. കാരണം മരണം മുറിവേൽപ്പിക്കുന്നത് ശരീരത്തിനെയല്ല, മനസ്സിനെയാണ്.

0: പ്രിയപ്പെട്ട കേൾവിക്കാർ തെറ്റിദ്ധരിക്കണ്ട, നമ്മുടെ നായകൻ ഇതുവരെ മരിച്ചിട്ടില്ല. അമിതാവേശത്തിൽ ആശുപത്രി മുറി വിട്ടിറങ്ങി ഓടുമ്പോൾ കുഴഞ്ഞു വീണെങ്കിലും രണ്ട് ദിവസത്തിലധികം അയാൾ അവിടെ കഴിഞ്ഞില്ല. ഇത് മൂന്നാം ദിവസമാണ്. ഡോക്ടറുടെയും നഴ്സിന്റെയും ആശുപത്രി കാവൽക്കാരുടെയും കണ്ണു വെട്ടിച്ച് മോഹനചന്ദ്രൻ രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ് ഇവിടെ. ആ, ഈ സ്ഥലം ഞാൻ പരിചയപ്പെടുത്തിയില്ല അല്ലേ. ഇതൊരു പാർക്കാണെന്ന് പറയാം, എങ്കിലും അധികം ആൾക്കാരാരുമില്ലാത്ത ഒരിടം. മോഹനചന്ദ്രന്റെ അഭിപ്രായത്തിൽ ഇവിടം ഭൂമിയിലെ സ്വർഗമാണ്. കാരണം ഇവിടുള്ള ഒറ്റമരങ്ങളും പനന്തത്തകളും അണ്ണാർക്കണ്ണനും അല്പം അകലം വിട്ടൊഴുകുന്ന ആ നദിയും അയാൾക്കൊരാവേശമായിരുന്നു. സ്വന്തം കൃതികളിൽ ചിലതിന്റെ ബീജാഭാവം നടന്നത് ഇവിടെ വെച്ചാണ്. ആ, ദേ ആരോ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് കാര്യം. മോഹനചന്ദ്രൻ ഇത്ര നേരവും ആരെയോ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആരായിരിക്കും അയാളുടെ അതിഥി?
1: ഞാൻ വളരെ വൈകിയോ?
2: സാരമില്ല, പണ്ടൊക്കെ എന്നും വൈകി എത്തിയിരുന്നത് ഞാനായിരുന്നല്ലോ. ആ, അതുപോട്ടെ, വസുമതിക്ക് സുഖം തന്നെയല്ലേ? എന്താ ചിരിക്കുന്നത്?
1: ഏയ്, വെറുതെ. മോഹൻ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. നാം തമ്മിൽ കണ്ടിട്ടിപ്പോൾ 17 വർഷങ്ങളായി. ഇന്ന് ഈ വയസ്സായി തുടങ്ങിയപ്പോഴാണ് മോഹൻ എന്റെ സുഖം അന്വേഷിക്കുന്നത്. അല്ല, അതിനാണോ എന്നെ ഇവിടെ?
2: ഞാൻ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചല്ല ചോദിച്ചത്. വയസ്സായി തുടങ്ങിയപ്പോഴാണ് വസുമതിയെ ഓർക്കാൻ പറ്റിയതെന്നാണ് സത്യം.
1: അല്ല, ആക്സിഡന്റിനെ തുടർന്ന് 2 ദിവസമായി ഇന്റൻസീവ് കെയർ യൂണിറ്റിലെ ഏകാന്തമായ കിടപ്പിൽ മോഹനചന്ദ്രൻ IAS പഴയതുകൾ പലതും ഓർത്തു. ഓർമ്മകളുടെ ഒടുവിൽ എവിടെയോ ഈ പാവം വസുമതിയുടെ മുഖവും തെളിഞ്ഞു. അതല്ലേ സത്യം?
2: ഞാൻ ആശുപത്രിയിലായ കാര്യം
1: എങ്ങനെ അറിഞ്ഞെന്നാണോ? വളരെ സിമ്പിൾ. രാജ്യം ഭരിക്കുന്ന ഉദ്യോഗസ്ഥൻ, ഭാഷയുടെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ, യൂണിവേഴ്സിറ്റിയിലെ വിശിഷ്ടാംഗം, വാഗ്മി എന്നിങ്ങനെ മോഹന്റെ വ്യക്തിത്വം വളരെ വലുതല്ലേ. അതുകൊണ്ട് തന്നെ പത്രത്തിൽ വന്ന വാർത്തയും വളരെ വലുതായിരുന്നു.
2: അത് ശരി.
1: അത് മാത്രമല്ല ശരി, മറ്റൊന്നുകൂടിയുണ്ട്. പത്രക്കാർ മറച്ചുവെച്ച ഒന്ന്. നിങ്ങൾ ലക്കും ലഗാനുമില്ലാതെ മദ്യപിച്ച് വണ്ടിയോടിച്ചപ്പോൾ വഴിയരികിൽ പലയിടത്തായി തട്ടിത്തെറിപ്പിച്ച 2 പേർ മരിച്ചു. 2 പേർ ഇപ്പോഴും ആശുപത്രിയിലാണ്.
2: നീ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ മദ്യപിച്ച് വണ്ടി ഓടിച്ചെന്നോ?
1: നോക്കൂ, കള്ളം പറയണ്ട. ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് പോലീസ് തയ്യാറാക്കിയ FIR ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിലും നിങ്ങളെ കുറിച്ച് മദ്യപാനിയെന്ന് എഴുതിയിട്ടുണ്ടാവില്ല. പക്ഷേ
2: ഓ യെസ്.

0: എന്നോട് തുറന്നു പറയുന്നൊന്നും കുഴപ്പമില്ല. സംഗതി സത്യമാണ്, പക്ഷെ മനഃപൂർവ്വം അല്ല കേട്ടോ. ടെൻഷൻ ടെൻഷനാണ് എല്ലാത്തിനും കാരണം. യുനോ ഐ എം എ ബിസി മാൻ. രാവിലെ കോൺഫറൻസ്, ഉച്ചയ്ക്ക് അബ്കാരി ലേലം, വൈകിട്ട് സാഹിത്യ സമ്മേളനം, രാത്രി പാർട്ടി. ഓ,
1: കള്ളും കച്ചവടവും സാഹിത്യവും നല്ല കോമ്പിനേഷൻ.
0: യാ, നൗ യു അണ്ടർസ്റ്റാൻഡ്? ദാറ്റ് വാസ് മീ, മോഹനചന്ദ്രൻ ഐ എ എസ്.

ഇനി കാര്യം എളുപ്പമാകുമെന്ന് തോന്നുന്നു. അയാൾ തൻ്റെ അടങ്ങാത്ത ഇച്ഛാശക്തിയാൽ മരണത്തിനെയും മറികടന്നുവോ എന്ന് ഞാൻ സംശയിച്ചു തുടങ്ങുകയായിരുന്നു. ഇല്ല, രണ്ട് ദിവസം കട്ടിലിൽ തണുത്ത നിശബ്ദതയെ പുതച്ചു കിടന്നപ്പോൾ അയാൾ കൂട്ടിയ മനക്കണക്കുകൾ ശരിയാകുവാൻ ശരീരം സമ്മതിക്കുമെന്ന് തോന്നില്ല. ദാ കണ്ടില്ലേ, അയാൾ ചുവച്ചു തുപ്പിയത് ചോരയാണ്. പക്ഷേ മിടുക്കൻ, അയാളത് ആ സ്ത്രീ കാണാതെ തൂവാല കൊണ്ട് തുടച്ചു കളഞ്ഞു. ആ സ്ത്രീ ആരാണവർ? എന്തിനാണിപ്പോൾ ഇവിടെ?

0: നോക്കൂ മോഹൻ, നിങ്ങൾക്ക് സുഖമില്ലെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പോകാം.
1: ഏയ് വേണ്ട, എനിക്കൊരു അസുഖമില്ല. ആ നദിയിൽ നിന്നുള്ള തണുത്ത കാറ്റടിച്ചിട്ടാ ചുമ വന്നത്, അല്ല ഒന്നുമില്ല.
0: ആട്ടെ, എന്നെ എന്തിനാ വിളിച്ചു വരുത്തിയത്? അത് ഇതുവരെ മോഹൻ പറഞ്ഞില്ല.
1: പറയാം, ഈ സ്ഥലം വസുമതിക്ക് ഓർമ്മയില്ലേ? 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഞാനാണ് വസുമതി ഇവിടെ ആദ്യം കൊണ്ടുവന്നത്. അന്ന് നിനക്ക് ഇത്രയും വണ്ണമില്ല, നീണ്ട് കോല് പോലുള്ളൊരു പെൺകുട്ടി. തലയിൽ മുല്ലപ്പൂ ചൂടിയിരുന്നു, വെളുത്ത വസ്ത്രങ്ങളായിരുന്നു നിനക്ക് നേരെ ഇഷ്ടം. ദൂരെ ദാ ആ നദീതീരത്തേക്ക് എന്നെങ്കിലും കൊണ്ടുപോകണമെന്ന് നീ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ആ അത് മാത്രമല്ല, എന്നും നീ മറ്റൊന്നുകൂടി ആവശ്യപ്പെടുമായിരുന്നു. ഓർമ്മയുണ്ടോ എന്താണെന്ന്?
0: ഓർമ്മയുണ്ട്, എന്നും ഞാൻ ആവശ്യപ്പെടും. എന്നെ മോഹൻ വിവാഹം കഴിക്കണം, എനിക്ക് അത്രയേറെ ഇഷ്ടമാണ്. അത് കേട്ട് കേട്ട് മോഹൻ വല്ലാതെ മുഷിഞ്ഞു. അതല്ലേ ഒരു നാളും ഉത്തരം പറയാതെ.
1: അതൊക്കെ പഴയ കഥയല്ലേ വസുമതി, ഇന്ന് ഞാനതിൽ ദുഃഖിക്കുന്നു. തെറ്റ് തിരുത്താൻ ആഗ്രഹിച്ചാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് തന്നെ.
0: മനസ്സിലായില്ല.
1: വസുമതിക്കറിയുമോ എന്നറിയില്ല, നിന്നെ വിട്ടതിന് ശേഷം ഒരുപാട് സ്ത്രീകൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഓഫീസുമായി ബന്ധപ്പെട്ടവർ, ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർ, എന്തിന് സാഹിത്യമായി ബന്ധപ്പെട്ട് പോലും പലരും വന്നു പോയിട്ടുണ്ട്. പക്ഷെ അവരാരും നിനക്ക് പകരക്കാരിയായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും വിവാഹം കഴിച്ചതുമില്ല.
0: പകരം ഓഫീസിൽ സ്ഥാനക്കയറ്റവും ബിസിനസ്സിൽ ലൈസൻസുകളും സാഹിത്യത്തിൽ അവാർഡുകളും നൽകി നന്ദി കാണിച്ചു അല്ലേ?
1: വസുമതി,
0: സോറി മോഹൻ, ഞാൻ ഇടയ്ക്ക് കയറി പറയരുതായിരുന്നു.
1: സാരമില്ല, നീ പറഞ്ഞതെല്ലാം സത്യമാണ്. നീ ആ സത്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായി. കാരണം
0: കാരണം
1: നീ പണ്ട് ചോദിച്ചിരുന്നതിൻ്റെ ഉത്തരം നൽകാനാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ?

0: മുഹൂർത്തം നന്നായിട്ടുണ്ട്. പകുതി പറഞ്ഞൊരു പ്രണയകഥയിലെ അവസാനത്തെ രംഗമാണെന്ന് തോന്നുന്നു. പക്ഷേ അസുഖകരമായ ഈ നിശബ്ദത അത് വേണ്ടായിരുന്നു. എന്തുകൊണ്ടതല്ലേ ആ സ്ത്രീ അതാ തിരിഞ്ഞു നടക്കുകയാണ്. ഞാൻ പ്രതീക്ഷിച്ചു വസുമതി ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ. പുഞ്ചിരിക്കണ്ട, പക്ഷേ ഒരു നോട്ടം. നമ്മുടെ നായകന് അതേറ്റവും അത്യാവശ്യമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ ജീവിതം ചിലപ്പോഴങ്ങനെയാണ്, ഒരു കോടി വാക്കുകൾക്ക് പകരം നിൽക്കാൻ ഒരു നോട്ടം മതി. ഞാൻ പറയുന്നു, മനുഷ്യൻ്റെ മുഖമാണ് ഭാവപ്രപഞ്ചങ്ങളുടെ ഏറ്റവും നല്ല വ്യാകരണ മാതൃക. ഒരു നോട്ടം കൊണ്ട് പ്രണയിക്കാം, കലഹിക്കാം, കരയാനും കാത്തിരിക്കാനും കൽപ്പിക്കാനും കത്തിയിരിക്കാനും ഒരേ ഒരു നോട്ടം മതി. ഈ സന്ദർഭത്തിൽ മോഹനചന്ദ്രൻ ഇതിലേതാണ് ആഗ്രഹിച്ചത് എന്നറിയില്ല. ഏതായാലും അയാൾ മുഖം കൈകൊണ്ട് മറച്ച് ഒരു കൽബെഞ്ചിൽ ഇരിക്കുകയാണിപ്പോൾ. തൽക്കാലം ഞാനൊന്ന് അടുത്ത് നിന്നിരിക്കാം. ഒരു സാമീപ്യം അയാൾക്ക് ആവശ്യമാണെന്ന് തോന്നുന്നു. മരണാസന്നനാകയാൽ ചിലപ്പോൾ അയാൾക്ക് എന്നെ കാണാൻ കഴിഞ്ഞേക്കും.
1: ആരാ?
0: ക്ഷമിക്കണം, ഞാൻ പേടിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല. കുറച്ചകലെ നിന്ന് വന്നതാണ്, ഇവിടെ അല്പനേരം ഇരിക്കാമെന്ന് കരുതി.
1: ശരി ശരി, ഇരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ എന്നോട് വർത്തമാനം പറയാൻ ശ്രമിക്കരുത്.
0: ഇല്ല സാർ, അങ്ങേക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാനിവിടെ നിന്ന് അനങ്ങില്ല. ശ്വാസം വിടുന്ന ശബ്ദം പോലും ഉണ്ടാക്കില്ല.
1: നിങ്ങൾ ആളെ കളിയാക്ക?
0: ഒരിക്കലുമല്ല സാർ, മറ്റുള്ളവരെ ഉപദ്രവിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങിവിടെ വന്നത് തന്നെ ഏകാന്തത ആഗ്രഹിച്ചാണ് എന്നെനിക്ക് ഊഹിക്കാനാവും. അപ്പോൾ ഞാനിവിടെ ഇരിക്കാൻ ആഗ്രഹിച്ചത് തന്നെ തെറ്റ്. തെറ്റിന്റെ മുകളിൽ മറ്റൊരു തെറ്റ് അക്ഷന്തവ്യമായ തെറ്റാണല്ലോ.
1: നിങ്ങൾ ആള് കൊള്ളാവല്ലോ, വാക്കുകളിൽ നല്ല രസികത്വം. എന്താ നിങ്ങളുടെ ജോലി?
0: നല്ല ജോലിയാണ് സാർ, ഒരിക്കലും ക്ഷാമമില്ലാത്ത ജോലി. ഭൂമിയിൽ എവിടെയും ചെയ്യാൻ പറ്റും. ഭാഷയുടെയും ദേശത്തിൻ്റെ അതിർവൻപുകളില്ല.
1: വ്യക്തമായില്ല.
0: ഉത്തരം ലളിതമാണ്, മനുഷ്യനെ പാട്ടിലാക്കുക, അതാണ് എൻ്റെ പണി.
1: പാട്ടിലാക്കുക, എന്താണ് അതിൻ്റെ അർത്ഥം?
0: അതെ, ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഒരേ ഒരർത്ഥം, പാടുക, പാട്ടിലാക്കുക, അത്രയേ ഉള്ളൂ.
1: സോ യു ആർ എ സിംഗർ, റൈറ്റ്? വെൽ, ഐ ലൈക്ക് സിംഗേഴ്സ്. സൈഗാൾ, റാഫി, യേശുദാസ്, ഗ്രേറ്റ് പീപ്പിൾ, യു നോ. കുട്ടിക്കാലത്തെ എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എപ്പോഴും പാടുന്ന ഒരു കൊച്ചു റേഡിയോ ആയിരുന്നു. 4ാം ക്ലാസ്സിൽ സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ ഹെഡ് മാസ്റ്റർ സമ്മാനിച്ച അന്ന് ഞാൻ ഉറങ്ങിയില്ല. ഈ ലോകം തന്നെ എൻ്റെ കൈക്കുമ്പിളിൽ ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഒരു ചെറിയ പെട്ടിയിൽ ശബ്ദങ്ങളുടെ വലിയൊരു ലോകം. എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തെ മാറ്റിമറിച്ച ആദ്യത്തെ വസ്തു റേഡിയോ ആണ്. അല്ല, നിങ്ങളെന്താ ഒന്നും മിണ്ടാത്ത?
0: ഇപ്പോൾ അധികം വർത്തമാനം പറയുന്നത് സാറാണ്.
1: ഓ യെസ് യെസ്, ഞാൻ അങ്ങനെയാ, പെട്ടെന്ന് മൂഡുകൾ ചേഞ്ച് ചെയ്യും. മനഃപൂർവ്വമല്ല, ശീലിച്ചതങ്ങനെയാണ്. വയസ്സ് 58 ആയപ്പോൾ അതൊന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഫലമുണ്ടാകുമോന്ന് കണ്ടു തന്നെ അറിയണം.
0: ശരിയാണ്, ശീലങ്ങൾ മാറ്റുക എളുപ്പമല്ല.
1: ദേ യു ആർ. എന്തോ എനിക്ക് നിങ്ങളോട് അടുപ്പം തോന്നുന്നു, സംസാരിക്കാനൊരു മൂഡ്. ക്ഷണിക്കപ്പെടാതെ വന്നതാണെങ്കിലും നിങ്ങളുടെ ഈ സാന്നിധ്യം മുൻ നിശ്ചയിക്കപ്പെട്ടതുപോലൊരു തോന്നൽ.
0: ക്ഷണിക്കപ്പെടാതെ വരുന്ന അതിഥി മരണമാണെന്നൊരു പറച്ചിലുണ്ട്.
1: ഞാനും അത് വായിച്ചിട്ടുണ്ട്. ഒന്നോർത്താൽ നല്ല രസമായിരിക്കും അത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബെർഗ്മാന്റെ 7ാം മുദ്ര എന്ന സിനിമ തുടങ്ങുന്ന അങ്ങനെയാ. നായകനും മരണവും തമ്മിൽ ചതുരംഗം കളിക്കുന്നു. സിനിമയുടെ അവസാനം വരെ അത് നീളും.
0: സാറിന് സിനിമയെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടെന്ന് തോന്നുന്നു.
1: സിനിമ മാത്രമല്ല, കഥ, കവിത, നാടകം, ചിത്രകല തുടങ്ങി ഭൂമി മലയാളത്തിൽ ഞാൻ കൈവെക്കാത്ത വിഷയങ്ങളില്ലെന്ന് പറയാം. നിങ്ങൾക്കറിയാമോ, വാത്സ്യായൻ എന്റെ കാമശാസ്ത്രത്തിനൊരു അനുബന്ധം രചിക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ. മെറ്റീരിയൽസ് ഒക്കെ റെഡിയാണ്, ഇനി അല്പം പ്രാക്ടിക്കൽ പെർഫെക്ഷനുള്ള ശ്രമമാണ്.
0: എന്തൊരു തമാശയാണെന്ന് നോക്കൂ, ഇവിടെ ഒരാൾ മരണത്തിന്റെ മുഖത്ത് നോക്കി രതിയുടെ വീരസ്യം വിളമ്പുന്നു. കഷ്ടം.
1: But I tell you the truth, എനിക്കിതൊക്കെ ബോറടിച്ചു തുടങ്ങി. ഇനി അല്പം ആധ്യാത്മികമായാലോ എന്നാണ് ചിന്ത. ഇപ്പോഴത്തെ ഫാഷൻ അതാണല്ലോ.
0: പ്രശ്നം ഫാഷനാണെന്ന് തോന്നുന്നില്ല. സാറിന് റിട്ടയർമെന്റ് അടുത്തു അല്ലേ?
1: ഷട്ട് അപ്പ്. ഐ'm സോറി, ഞാൻ ഒരു നിമിഷം ഇമോഷണൽ ആയില്ലേ?
0: ക്ഷമ ചോദിക്കേണ്ടത് ഞാനാണ്. സാറിന് ഇഷ്ടപ്പെടാത്തത് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു.
1: തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് ഞാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. 4-5 ദിവസം മുമ്പാണ് ഈ ഇഷ്ടക്കേടിനെ ഞാൻ തിരിച്ചറിഞ്ഞത്. അത് മറക്കാൻ ഞാൻ മൂക്കറ്റം മദ്യപിച്ചു. അതൊരു ആക്സിഡന്റിൽ കലാശിക്കുകയും ചെയ്തു. നാശം.
0: അപ്പോൾ അതാണ് കാര്യം. മോഹനചന്ദ്രൻ IAS റിട്ടയർമെന്റിന് ഡിപ്രഷനിലാണ്.

0: ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ മനസ്സില്ലെന്ന് കുട്ടിക്കോ.
1: സാർ, സാർ വീണ്ടും വികാരാധീനാകുന്നു. സ്വരത്തിൽ ഇത്രയും ധാർഷ്ട്യം വേണ്ട. ഞാനൊരു പാവം പാട്ടുകാരനാണ്.
0: ഓ യെസ് യെസ്, ഞാനത് മറന്നു. ഐ ആം സോറി. ബൈ ദ വേ, നമുക്ക് അല്പം നടന്നാലോ?
1: എങ്ങോട്ടാ നടക്കുക?
0: നമുക്ക് ആ നദീതീരത്തേക്ക് നടക്കാം. തീരത്തെത്തിയാൽ പിന്നെ നദി തുടങ്ങുന്നിടത്തേക്ക്. അവിടെ എത്തിയാൽ അതപ്പോഴല്ലേ തൽക്കാലം നടന്നു തുടങ്ങാം. നാശം, നമ്മുടെ പദ്ധതി മുടങ്ങുന്ന ലക്ഷണമാ. ദേ എന്നെ തിരക്കി ആളെത്തി.
1: ആരാത്?
0: എന്റെ അനന്തരവൻ. പോലീസിലാ. പേര് രാജ്കുമാർ. പേരിന് നേരെ ഓപ്പോസിറ്റാ പ്രവൃത്തിയൊക്കെ. എ ക്രൂക്കട്ട് ക്രോക്കഡൈൽ.
1: വല്ലാത്തൊരു വിശേഷണമാണല്ലോ അത്. സാറിന് അയാളെ ഇഷ്ടമല്ലേ?
0: എങ്ങനെ ഇഷ്ടപ്പെടും? അവന്റെ തള്ളയുണ്ടല്ലോ, എന്റെ സഹോദരി. തോന്നിവാസം കാണിച്ച മറ്റൊരു ജാതിക്കാരനെ കിട്ടിയത്. അന്ന് ഞാൻ ആ ബന്ധം ഉപേക്ഷിച്ചു.
1: പിന്നെ ഇപ്പോൾ?
0: അതല്ലേ പറഞ്ഞത്, ഇത്ര നാളും ഞാൻ ഒറ്റത്തടിയായിട്ടാ ജീവിച്ചത്. അന്നൊന്നും തിരിഞ്ഞു നോക്കാത്ത സഹോദരിയും മകനും എല്ലാം ഒരാഴ്ചയായിട്ട് ഇപ്പൊ എന്റെ പുറകിലാ. ഞാൻ മരിക്കാൻ പോണെന്നാ അവളുടെ വിചാരം. മരിച്ചാ ഞാൻ ഉണ്ടാക്കിയതെല്ലാം അവർക്ക് കിട്ടുമല്ലോ. അതാ ഈ സേവനവും ശുശ്രൂഷയൊക്കെ.
2: കഷ്ടം, ഇതാണ് മനുഷ്യപ്രകൃതം. മരണം സ്വന്തം മുന്നിൽ വന്ന് പാട്ടിലാക്കാൻ നിൽക്കുമ്പോഴും അവൻ ചിന്തിച്ചുയർന്നത് സമ്പത്ത് അന്യാധീനപ്പെടുന്നതിലാണ്, ബന്ധങ്ങളുടെ വൈരാഗ്യം തീർക്കുന്നതിലാണ്.

0: മൈ ഗുഡ്നസ്, ഞാൻ എന്തുമാത്രം പരിഭ്രമിച്ചെന്നറിയാമോ? അമ്മാവൻ നല്ല പണിയാ കാണിച്ചത്. റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞല്ലേ. അഥവാ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ പറഞ്ഞാ പോരെ, ഞങ്ങൾ ആരെങ്കിലും കൂടെ വരുമായിരുന്നല്ലോ.
1: എനിക്കാരും കൂട്ട് വേണ്ട, ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ എനിക്കറിയാം.
0: ആയിക്കോട്ടെ, അമ്മാവന്റെ നിർബന്ധ ബുദ്ധിക്ക് ഞങ്ങൾ ആരും തടസ്സമല്ല. പക്ഷെ അതിന് ഈ തണുപ്പിൽ വന്നിരിക്കണോ? വരൂ, വീട്ടിൽ പോകാം.
1: വേണ്ട, ഞാനിവിടെ ഒരാളുമായി സംസാരിച്ചിരിക്കുക. നദീതീരത്തേക്ക് നടക്കാൻ തുടങ്ങായിരുന്നു ഞങ്ങള്. നീ വയ്ക്കോ, ഞാൻ എത്തിക്കോളാം.
0: ഏ, അതിനാരാ കൂടെ ഉള്ളത്? ഞാൻ ആരെയും കാണുന്നില്ലല്ലോ.
1: ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾ ഏറെ നേരം സംസാരിച്ചാണ്. ഒരുപക്ഷെ എനിക്ക് മുമ്പേ നദീതീരത്തേക്ക് നടന്നിരിക്കും. ഞാൻ കൂടെ ചെല്ലട്ടെ, മാറ.
0: അമ്മാവ നിൽക്കൂ, നിൽക്കാൻ. അത്ര വേഗത്തിൽ നടക്കരുത്, വീഴും. അമ്മാവ,
2: അമ്മാവ. ഇല്ല, മോഹനചന്ദ്രന്റെ അധീനത്തിലല്ല ശരീരം. പക്ഷേ മനസ്സിടറി വീണിട്ടില്ല ഇതുവരെ. മരിക്കും മുമ്പ് അയാൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കും. എന്താണത്, എന്താണത്?

സുഹൃത്തുക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, മരണത്തെ നിങ്ങൾ എവിടെയൊക്കെ പ്രതീക്ഷിക്കും? ഒരു കൊടും വളവിൽ, തുഴ നഷ്ടപ്പെട്ട സമുദ്രമധ്യത്തിൽ, 14 നില കെട്ടിടത്തിന്റെ മട്ടുപ്പാവിൽ, ഒരു മുഴം കയറിൽ, റെയിൽപാളത്തിൽ, ഒരു കോപ്പ് വിഷത്തിരാർഗത്തിൽ, അങ്ങനെ അങ്ങനെ അങ്ങനെ. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരിടത്താണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ഒരു ബാറാണ്. അധികം തിരക്കില്ലാത്ത, വലിയവർ മാത്രം വരുന്ന, എന്നാൽ മരണം പതിയിരിക്കുന്ന ഒരു മദ്യവിൽപ്പനശാല. ഈ ബാറിന്റെ തെക്കേ കോണിലേക്ക് ഞാൻ നിങ്ങൾ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. സേവനം പകുതിയാക്കപ്പെട്ട ഒരു മേശയ്ക്ക് ചുറ്റും മൂന്നുപേരിരിക്കുന്നു. ഒരാൾ നമ്മുടെ നായകൻ. ഓ, അത് ഞാൻ പറയാൻ മറന്നു, മോഹനചന്ദ്രൻ IAS ഇതുവരെ മരിച്ചിട്ടില്ല. ശരീര ദൗർബല്യം കൊണ്ട് വീണ്ടും വീണ്ടും കുഴഞ്ഞു വീഴുന്നു എന്നുള്ളത് നേരി തന്നെ. പക്ഷേ ജീവിതാസക്തി വീണ്ടും വീണ്ടും ഉയർപ്പിച്ചു. ഇന്നിപ്പോൾ ഡോക്ടറെയും ബന്ധുക്കളെയും ഉപദേശങ്ങളെയും മറികടന്ന്

0: സുഹൃത്തുക്കളോടൊപ്പം ആഘോഷിക്കാൻ എത്തിയതാണ്. സുഹൃത്തിലൊരാൾ കവി, മറ്റൊരാൾ നിരൂപകനാണ്.
1: ആരുണ്ടവിടെ പോകാനാരോ വന്നു വിളിക്കുന്നു.
2: ഷട്ട് യുവർ ബ്ലഡി മൗത്ത്.
3: മോഹന, താൻ എന്താ ഇങ്ങനെ വയലന്റ് ആകുന്നേ? അവൻ വെറുതെ ഒരു പാട്ട് പാടിയതല്ലേ?
2: വെറുതെ അല്ല, മനഃപൂർവ മദ്യം കൊണ്ട് ഞാൻ എന്റെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുമ്പോ ഇവൻ മരണത്തെ കുറിച്ച് പാടുന്നു. അങ്ങനെ എന്നെ തളർത്താവുന്ന ആരും വിചാരിക്കണ്ട. സാഹിത്യ നപസിൽ മോഹനചന്ദ്രൻ എന്ന നക്ഷത്രത്തിന് സ്വന്തമായ ഒരു സ്ഥാനമുണ്ട്. ഇവന്റെ പീറ കവിതകൾ കൊണ്ട് അതിൽ ഇരുട്ട് വരുത്താൻ ഒക്കില്ല.
1: ഇതാ ഇപ്പൊ നന്നായേ. എന്റെ കൊച്ചേട്ടാ, വെറുതെ ഇല്ലാതെ വചനം പറയരുത്. കുടിച്ചത് തലയ്ക്ക് പിടിച്ചോണ്ടാ ഇങ്ങനെ ഓരോന്ന് തോന്നുന്നത്.
2: എങ്ങനെ ഓരോന്ന് തോന്നിയെന്ന്? എടാ, നിന്നെ ഞാൻ ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. എന്നെ തോൽപ്പിക്കാൻ സാഹിത്യ അക്കാദമി ലോബി ഉണ്ടാക്കിയവനല്ലടാ നീ.
3: അധികം ബഹളം ഉണ്ടാക്കരുത്, ഇത് ബാറാണ്, മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്.
1: പ്രൊഫസറെ, ഞാൻ പോവുക. കൊച്ചേട്ടൻ നിർബന്ധിച്ചത് കൊണ്ടാ ഞാനിവിടെ വന്നിരുന്നത്. സുഖമില്ലാത്ത മനുഷ്യനെ വിഷമിപ്പിക്കണമെന്ന് കരുതി. അതിപ്പോ കുരിശാകുന്ന വിഷമമാണ്.
2: അതേടാ, ഞാനിപ്പോ നിനക്കൊരു കുരിശാ. നിന്നെ പോലെ ഞാൻ കൈപിടിച്ചുയർത്തിയ കുറെ കവികളും കഥാകാരന്മാരും ഇവിടെ ഉണ്ട്. അവനൊക്കെ ഞാൻ ഇന്നൊരു കുരിശാ. നീ നോക്കിയോ, വിത്തിൻ 24 hours നിന്നെയൊക്കെ ഞാൻ സാഹിത്യത്തിൽ തന്നെ ഔട്ടാക്കും.
1: ഔട്ടാക്കാനിതെന്താ, ക്രിക്കറ്റ് കളിയാണ്? എന്താ കൊച്ചേട്ടാ, നിങ്ങക്ക് മരണമെടുത്തതിന്റെ ആധിയാ. കൂടെ തലയ്ക്കകത്ത് ഇപ്പൊ കണ്ണും. പിന്നെ ഞാൻ ഇവിടെ നിന്നാൽ നമ്മൾ തമ്മിൽ അടിയാവും. എന്നെ വിട്ടേനെ, ഞാൻ പോടും.
2: അല്ലെങ്കിലും നിനക്കൊന്നും എന്റെ കാലിലെ രണ്ട് രോമത്തിന്റെ വില പോലും ഇല്ല.
3: ഇതാ നിന്റെ കുഴപ്പം, ലോകത്തോട് മുഴുവൻ ഒരു പുച്ഛഭാവം. സോറി മോഹന, യു ആർ സെൽഫിഷ്. സെൽഫിഷ് ലൈക്ക് എനിതിങ്.
2: I am selfish. I am self-centered. And you know, I am a self-made man. Not a beggar like you. I am not a beggar!
3: Mohana!
0: Mohanan Veenu. Allah! എനിക്ക് തെറ്റി, ഒരു സെൽഫ് മെയ്ഡ് മാൻ വീണു.

0: ഇതൊരു രാത്രിയാണ്, പ്രശാന്ത സുന്ദരം എന്ന് പറയുക വയ്യ. എങ്കിലും അല്പം ചന്തമുള്ളൊരു രാത്രിയെ നിങ്ങൾ തന്നെ ഓർമ്മകളിൽ നിന്ന് കാണാൻ ശ്രമിക്കുക. ബാറിലെ വീഴ്ച കഴിഞ്ഞ് അഞ്ചാം രാത്രിയാണിത്. സ്വന്തം വീടിനു മുന്നിലെ പുൽത്തകടിയിലൂടെ മോഹനചന്ദ്രൻ അതാ ഉലാത്തുന്നു. അയാൾ ആരെയോ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്കിടെ വാച്ചിലേക്കും വീടിൻ്റെ ഗേറ്റിലേക്കും ശ്രദ്ധിക്കുന്നുണ്ട്. അതാ അവിടെ ആരോ എത്തി. അനന്തരവൻ രാജ്കുമാറാണ് ഒന്ന്, കൂടെയുള്ള സ്ത്രീ അയാളുടെ അമ്മയായിരിക്കണം, അതായത് മോഹനചന്ദ്രന്റെ സഹോദരി. അവരിതാ ഇങ്ങോട്ട് വരുന്നുണ്ട്.
1: വൈകിയപ്പോ നിങ്ങൾ ഇനി വരില്ലെന്ന് വിചാരിച്ചു.
2: ഏയ്, അതല്ല. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ജീവിതത്തിൽ ആദ്യമായി നീ എന്നെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചതല്ലേ. ഈ രാത്രി തന്നെ പുറപ്പെടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു.
3: അമ്മാവൻ എന്താ പുറത്തിറങ്ങി നിൽക്കുന്നത്? മഞ്ഞുകൊണ്ടാൽ ശരീരത്തിന് കേടല്ലേ?
1: സാരമില്ല, അകത്തേറെ നേരം ഇരുന്നപ്പോ വല്ലാത്ത വിമിഷ്ടം തോന്നി.
2: എങ്ങനെ തോന്നാതിരിക്കും? വലിയൊരു വീടും കെട്ടി അതിനുള്ളിൽ ഒറ്റയ്ക്ക് അടയിരിക്കുകയല്ലേ. വർഷം എത്രയായി? എന്റെ കാര്യം പോട്ടെ, എനിക്ക് മറ്റൊരു വീടും കുടുംബവും ഉണ്ട്. പക്ഷെ അമ്മ ഇപ്പോഴും ആ പഴയ ചെറ്റക്കുടിലാണ്. നിനക്കവരെ ഒരു ദിവസത്തേക്കെങ്കിലും ഇവിടേക്ക് ക്ഷണിക്കാമായിരുന്നു.
1: എന്നെ മാത്രം എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? ചേച്ചിക്കുമാകാമായിരുന്നല്ലോ.
2: സമ്മതിച്ചു, ഞാൻ ഏറെ ശ്രമിച്ചതുമാണ്. പക്ഷെ അമ്മ വന്നില്ല.
1: വരില്ല, എനിക്കറിയാം. ആ നാശം പിടിച്ച കുളി തന്നെ പുഴുത്തരിച്ചവർ മരിക്കും, അതാണ് വിധി.
2: മോഹന, നീ സ്വയം മറന്ന് സംസാരിക്കരുത്. ദ്രവിക്കാൻ കിടക്കുന്ന ആ ശരീരമാണ് നിന്നെ നീ ആക്കിയത്.
1: എനിക്കതറിയാം, എനിക്കതറിയാം. എത്ര വളർന്നാലും എനിക്ക് തള്ളിക്കളയാനാവില്ല. മരിച്ചിട്ട് മരിക്കാനാവാതെ എന്നെ ഈ അലട്ടുന്നത് നരകം പിടിച്ച ആ അറിവാണ്. ഓഹ് കഷ്ടം.
2: മോഹന, നീ ശാന്തമാകാൻ ശ്രമിക്ക്. ഞാൻ ഇന്നും നിന്നെ ഓർമ്മിപ്പിക്കരുതായിരുന്നു. പോട്ടെ. ആ, നിനക്ക് സുഖമില്ലാത്തതല്ലേ? വാ, നമുക്ക് അകത്ത് കയറിയിരിക്കാം.
1: വേണ്ട, ഇത്ര നാളും നിങ്ങളെ ആരെയും ഞാൻ ഈ വീട്ടിൽ കാലുകുത്താൻ അനുവദിച്ചില്ല. ഇപ്പോഴും അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നാളെ ഞാൻ മരിച്ചാൽ ഈ വീടും എന്റെ എല്ലാ സ്വത്തുക്കളും നിങ്ങൾക്കുള്ളതാണ്. അത് പറയാനാ വിളിപ്പിച്ചത്?
3: ഞങ്ങൾക്കോ? അമ്മ അവൻ എന്താ ഈ പറയുന്നത്?
1: നീ എന്താ അതിശയം പോലെ ചോദിക്കുന്നത്? ഞാൻ മരിച്ചാൽ ഇതൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞിട്ടല്ലേ വീണ അന്നുപോലെ നീ എന്റെ പിന്നാലെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്.
3: ചെറ്റത്തരം പറയരുത്. അമ്മാവനാണോ നോക്കില്ല? എന്റെ നാക്ക് വളരെ ചീത്തയാ
2: രാജാ.
3: അമ്മ കേട്ടില്ല അയാൾ പറഞ്ഞത്? സ്വത്ത് കണ്ടിട്ടാണ് അത്രേ ഞാൻ അയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. ഞാൻ പലതവണ പറഞ്ഞതാ ഇത്രയും നാളില്ലാത്ത ഒരു അമ്മാവൻ ബന്ധം വേണ്ടാന്ന്. അമ്മയ്ക്കായിരുന്നല്ലോ സങ്കടം. എന്നെ നിലത്ത് നിർത്താതെ അയാളുടെ ക്ഷേമം അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ കേട്ടില്ലേ? തൃപ്തിയായെങ്കിൽ പോകാം.
2: മോഹന, നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിക്കണമായിരുന്നു. രക്തത്തിന് വെള്ളത്തേക്കാൾ കട്ടി ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. എനിക്ക് തെറ്റിപ്പോയി.
3: എന്റെ അച്ഛൻ പറഞ്ഞതാ ശരി. ഇയാളുടെ മനസ്സ് മുഴുവൻ ഇപ്പോഴും അച്ഛനോടുള്ള പകയ. സർവീസിലിരുന്ന കാലം മുഴുവൻ മേലധികാരത്തിന്റെ ഗർവിൽ ഇയാൾ അച്ഛനെ ദ്രോഹിച്ചു. തന്നെ ധിക്കരിച്ചിറങ്ങിയ സഹോദരി കഷ്ടപ്പെടണമെന്നായിരുന്നു ആഗ്രഹം.
1: നിർത്ത്, കുറെ നേരമായല്ലോ നീ കിടന്ന് ചേലയ്ക്കുന്നു. അധികം വർത്താനം വേണ്ട. നീ ഇപ്പോഴും എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരുത്തനാ, അത് ഓർത്തക്കൊള്ളാം.
3: ഓർത്തില്ലെങ്കിലോ ഇയാൾ എന്നെ അങ്ങ് വിഴുങ്ങിക്കളയോ.
2: രാജാ,
3: അമ്മയൊന്നും മിണ്ടാതിരിക്ക. ഇതുവരെ ഒരാളും നേർക്ക് നേർ നിന്ന് വർത്തമാനം പറയാത്തതാ ഇയാളുടെ കുഴപ്പം. പണവും അധികാരവും അഹന്തയും കൊണ്ട് മത്ത് പിടിച്ചപ്പോ ലോകം സ്വന്തം കാൽക്കീഴിലാണെന്ന് ഇയാൾ കരുതി. സാരമില്ല, നാളെ കഴിയുമ്പോ അത് തെറ്റാണെന്ന് അറിഞ്ഞോളും.
1: നാളെ നീ എന്നെ എന്ത് ചെയ്യും?
3: എനിക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ സർക്കാർ ചെയ്തോളും. നിങ്ങളുടെ സർവീസ് നീട്ടേണ്ട എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ മോഹനചന്ദ്രൻ IAS റിട്ടയർ ചെയ്ത് ഇറങ്ങിയേ പറ്റൂ. എന്താ ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് കരുതിയില്ല അല്ലേ? എന്നാൽ ഓർത്തോ, നാളെ മുതൽ ഇയാളുടെ എല്ലാ അഹങ്കാരവും അസ്തമിക്കും. അടിച്ചമർത്തിയിരുന്നവരെല്ലാം തിരിച്ചടിക്കാൻ വരും. ചിരിച്ചു കാണിച്ച സഹപ്രവർത്തകർ സർവീസിൽ അഴിമതി ആരോപിച്ച് നിങ്ങളുടെ പെൻഷൻ പോലും തടഞ്ഞു വെക്കും. കോടതിയും കേസുകളും വേറെ. ചെയ്തതിനെല്ലാം അനുഭവിച്ച് മരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടില്ല.
2: മതി നിന്റെ അധിക പ്രസംഗം, വാ പോക. മോഹന, നീ അവനോട് ക്ഷമിക്ക്. ഒരു വഴക്കിനല്ല ഞാനിവിടെ വന്നത്. സുഖമില്ലാത്ത നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. കണ്ടു, സന്തോഷമായി. ഇനി പോവാണ്.

നിലാവിൽ നിൽക്കുന്ന ഒരു വിളറിയ പ്രതിമയാണിപ്പോൾ മോഹനചന്ദ്രൻ. അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ കലങ്കമറിയുന്നുണ്ടാവാം. ഞാൻ കൂടെയുള്ളപ്പോൾ തന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത് അല്ല, നിങ്ങളും കേട്ടതാണല്ലോ. പരിഹാസത്തിന്റെ പൊട്ടിച്ചിരിയുമായി പൂർവകാമുകി അകന്നുപോയി. സാഹിത്യത്തിൽ ഒരു നിഷേധക്കുറിപ്പ് പോലെ ചെറുപ്പക്കാരനായ കവി തള്ളിപ്പറഞ്ഞു. പല്ലുകൊഴിഞ്ഞ ഒരു സിംഹത്തിന്റെ നിസ്സഹായതയിലേക്ക് തള്ളിയിട്ട് അനന്തരവൻ ഇപ്പോൾ പോയതേയുള്ളൂ. ഒന്നോർത്താൽ മോഹനചന്ദ്രന് ഇനി രണ്ടാം മരണമേ ഉള്ളൂ. അയാൾ ഇപ്പോൾ തന്നെ ഒരു ജീവച്ഛവമാണ്.

0: മരണം പോലും പരാജയപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും മനുഷ്യന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ. ഈ നാടകത്തിൽ ചിലപ്പോഴൊക്കെ നിങ്ങളത് കേട്ടറിഞ്ഞതാണല്ലോ. പക്ഷേ ഇന്ന് ജോലിയിൽ നിന്ന് പിരിഞ്ഞേ പറ്റൂ എന്നുള്ള അറിവ് മോഹനചന്ദ്രനെ തകർത്തിരിക്കുന്നു. കയ്യിൽ നിന്ന് നിമിഷങ്ങൾ വഴുതിപ്പോകുന്ന പരിഭ്രമത്തിലാണ് അയാൾ. ഇത് അയാളുടെ ഓഫീസ് മുറിയാണ്. രാവിലെ 8 മണി മുതൽ അയാൾ ഫയലുകൾ നോക്കുന്നു. നിരന്തരമായ ജോലി. കീഴ് ജീവനക്കാരും ശിപായിയും എല്ലാം അന്താളിപ്പോടെ ശ്രദ്ധിക്കുന്നുണ്ട്. ദാ അവരിൽ ചിലർ ഓഫീസിന്റെ ഇടനാഴിയിൽ കൂടി നിൽക്കുന്നു. എന്താണ് അവർ പറയുന്നത് ശ്രദ്ധിക്കാം.
1: എന്റെ ബലമായ സംശയം

0: മോഹനന്ദ്രൻ സാറിന് എന്തോ ബാധ കയറിയെന്ന.
1: ബാധയോ? ഇയാൾ എന്താ ഈ പറയുന്നേ?
0: സത്യം. അല്ലെങ്കിൽ എത്ര വർഷമായിട്ട് ഞാൻ ഈ ഓഫീസിൽ ശിവായി പണി ചെയ്യുന്നത്. സാറിന്റെ ഫയല് ചുമക്കുന്ന തൊട്ട് അലക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ വരെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഏഹേ, ഇത്ര രാവിലെ ഇവിടെ വരുന്നതും ഇത്ര ശുഷ്കാന്തിയോടെ ജോലി ചെയ്യുന്നതും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. അതും റിട്ടയർ ചെയ്യുന്ന ദിവസം. ഇതിന്റെ ആവശ്യം എന്താ?
2: സംഗതി സത്യമാ, പക്ഷെ കേറിയ ബാധ നല്ലതാണെന്ന് ഞാൻ പറയും.
1: അതെന്താ ശ്രീകുമാരിയമ്മ അങ്ങനെ പറയുന്നത്?
2: ആ കാരണമുണ്ട്. ഞാൻ ഇന്ന് വരാൻ ഒരല്പം താമസിച്ചു. ഇങ്ങനെ ആക്സിഡന്റ് പറ്റി കിടപ്പാണല്ലോ എന്ന ധൈര്യത്തിലാ താമസിച്ചത്. പക്ഷെ വന്നപ്പോഴുണ്ട് ആള് സീറ്റിലിരിക്കുന്നു. അര ദിവസത്തെ ലീവോ കാത് നിറയെ ശകാരമോ പ്രതീക്ഷിച്ച ഒപ്പിടാൻ ക്യാബിനിൽ കയറിയത്. പക്ഷേ കക്ഷി ഒരു അക്ഷരം മിണ്ടിയില്ല. അതിനേക്കാൾ അത്ഭുതം മറ്റൊന്നാ, മുന്നിലൊരു സ്ത്രീ രൂപത്തെ കണ്ടാൽ അങ്ങേൾക്ക് ഒരുതരം വൃത്തികെട്ട നോട്ടവും ചൊറിയുന്ന വർത്തമാനവും പതിവുള്ളതാ. അങ്ങനെയുള്ള ആ മനുഷ്യൻ ഒന്ന് തലപൊക്കി നോക്കിയതുപോലുമില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കയറിയ ബാധ നല്ലതാ.
0: ബാധയുടെ കാര്യം ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഫൈനാൻസ് സെക്രട്ടറി അയ്യര് സാറിനെ പാര വെച്ച് പെൻഷൻ പോലും കിട്ടാതാക്കി പറഞ്ഞത് ആരാ? ഈ മോഹനന്ദ്രൻ സാറ്. അയ്യർക്കല്പം കുട്ടിച്ചാത്തനും കാളി കൂളി സേവയൊക്കെ ഉള്ളത് അറിയാമല്ലോ. മോഹനൻ സാറിന്റെ ആക്സിഡന്റ് പോലും അയ്യര് സാറിന്റെ കുട്ടിച്ചാത്തന്റെ വിളയാട്ടമാണോ എന്ന് സംശയിക്കണം.
1: എന്ത് ബാധയായാലും ശരി, ദേ ഇയാളൊന്ന് തൊലഞ്ഞു പോണേന്നാ എന്റെ പ്രാർത്ഥന. ദുഷ്ടൻ,
0: നിങ്ങൾ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കാതെ സീറ്റ് പോയിരിക്കെ. ഇനി ഇതിന്റെ പേരില് സാറ് ഇനി ഒരു മെമ്മോ അടിച്ചിറക്കണ്ട.
1: ചെല്ല് ചെല്ല്. ഇങ്ങനെയാണെങ്കിൽ കാലൻ അവിടെ നിന്ന് ഒരാളെ മെമ്മോ കൊടുത്ത് ഇങ്ങി വിടും എന്ന് പറഞ്ഞേരെ.
3: മെമ്മോ? മെമ്മോ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് സുഹൃത്തെ. പക്ഷേ മോഹനചന്ദ്രൻ അത് കൈപ്പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം.
4: എന്താ സാർ വിളിച്ചത്?
3: ആ, ഈ ഫയലുകളെല്ലാം സെക്ഷനിൽ കൊണ്ടുവെക്കണം.
4: ശരി സാർ.
3: അല്ല, പുറത്തെന്താ ആൾക്കാർ കൂടി ഒന്ന് സംസാരിക്കുന്ന കേട്ടല്ലോ, എന്താ കാര്യം?
4: അത് എല്ലാവരും സാറിനെ പറ്റി ആക്സിഡന്റിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. എല്ലാവർക്കും വളരെ സങ്കടമുണ്ട് സാർ.
3: ഞാൻ ചാകാത്തതിലല്ലേ
4: സാർ? അത് അത് പിന്നെ
3: സാരമില്ല, തനിക്ക് പോവാം. ഞാൻ ഒന്നും കേട്ടില്ല, പോരെ.
4: ശരി സാർ.
3: വിചിത്രം തന്നെ, മോഹനചന്ദ്രൻ ചുവരുകൾക്കപ്പുറത്തുള്ളതും കേട്ടു തുടങ്ങിയിരിക്കുന്നു. മരണത്തിന് ഇനി അധിക സമയമില്ല. അതാണ് ഈ അതീന്ദ്രിയ ജ്ഞാനം.
5: യെസ്, മോഹനചന്ദ്രൻ ഹിയർ. ആ, മനസ്സിലായി. സോറി, ഞാൻ ഇനി വിസിറ്റേഴ്സിനെ സ്വീകരിക്കുന്നില്ല. ഇല്ല, ഓഫീസിൽ നിന്ന് ഇറങ്ങാണ്. ഇല്ല, എവിടെ കാണുമെന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് ടു ബി ഡിസൈഡഡ് ഓൺ ദ റോഡ്. ഏ, അത്ര അത്യാവശ്യമാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. 3 ദിവസം കഴിഞ്ഞ് കടൽ തീരത്തേക്ക് വരൂ. ഐ വിൽ ബി ടോട്ടലി ഫ്രീ. ബീച്ചിലല്ല, നദി കടലിലേക്ക് ചേരുന്ന ഭാഗമില്ലേ, അവിടെ ഞാൻ കാണും. ഓക്കെ, ഇന്റർവ്യൂ ഫോട്ടോ എടുക്കലോ എന്ത് വേണമെങ്കിലാകാം. ശരി, താങ്ക് യു.
3: എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞത്? 3 പക്കം കടൽ തീരത്ത് വരാനോ? അപ്പോൾ ഛേ, കടലിൽ ചാടാനുള്ള വിചാരമൊന്നും കാണില്ല. പിന്നെന്താവും അയാളുടെ മനസ്സിൽ? മരണത്തിനെ പോലും മാറ്റി നിർത്തി മറ്റെന്തോ ഒരു ലക്ഷ്യം അയാൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതിനാണോ ധൃതിയിൽ ഇപ്പോൾ ഇറങ്ങിപ്പോയത്? അതെന്താവും, എവിടെയാവും, എപ്പോൾ, എങ്ങനെയാവും? പ്രിയപ്പെട്ട കേൾവിക്കാരെ, നിങ്ങളോട് ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ നായകനെക്കുറിച്ച് ധാരാളം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനി പറയൂ, എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെയായത്? എന്തുകൊണ്ട് ഇത്രയധികം വെറുക്കപ്പെടുന്നു? അല്പം നന്മ പോലും അയാളില്ലെന്നോ? നിങ്ങൾ കേട്ടതല്ലേ, ഒരാൾക്ക് പോലും മോഹനചന്ദ്രനെക്കുറിച്ച് നല്ലത് പറയാനില്ല. ഒരു തമാശയ്ക്ക് ആലോചിച്ചാൽ അയാൾക്ക് മറ്റുള്ളവരോടുള്ള വികാരവും അത് തന്നെയല്ലേ? ശരിയല്ലേ? ഞാൻ ഒരുപാട് ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഉത്തരം പറയാൻ ഒരാൾക്കേ കഴിയുള്ളൂ തോന്നുന്നു. അയാളിതാ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ, അത് പറഞ്ഞു, ഇതൊരു നദീതീരമാണ് കേട്ടോ. കടവിൽ കയറ്റിയിട്ട ഒരു തോണിയിൽ ഞാൻ ഇരിക്കുന്നു. സമയം രാത്രിയാണ്. നക്ഷത്രം

0: നക്ഷത്രങ്ങളില്ലാത്ത ഒരു രാത്രി. ഒന്ന് കരയാൻ കൊതിച്ചതുപോലെ ആകാശം മൂടിക്കിട്ടു നിൽക്കുന്നു. കിതച്ചുകൊണ്ട് ഇങ്ങോട്ട് നടക്കുകയാണ് അയാൾ. സാറെന്താ രാത്രി നേരത്ത് ഇത്ര വേഗം നടക്കുന്നത്? നന്നായി കിതയ്ക്കുന്നുണ്ടല്ലോ.
1: നിങ്ങളിവിടെ ഉണ്ടോ? നന്നായി.
0: സാറെന്നെ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തോന്നുന്നു.
1: തീർച്ചയായും, ഒരു നിയോഗം പോലെ മുമ്പൊരിക്കൽ നിങ്ങൾ വന്നു. പെട്ടെന്ന് നമ്മൾ കൂട്ടം തെറ്റുകയും ചെയ്തു. സത്യം പറയട്ടെ, ബാല്യത്തിൽ പമ്പരം കളഞ്ഞു പോയൊരു കുട്ടിയുടെ നഷ്ടബോധത്തിലായിരുന്നു ഞാൻ. ഓ, അല്പം വൈകിയാണെങ്കിലും എനിക്ക് നിങ്ങളെ തിരികെ കിട്ടി.
0: ശരിയാണ്, നമ്മൾക്ക് പരസ്പരം തിരികെ കിട്ടി.
1: അപ്പോ നമ്മൾ നീങ്ങല്ലേ?
0: എവിടേക്ക്?
1: ഇത് നല്ല ചോദ്യം. അന്ന് തീരുമാനിച്ചതല്ലേ, നമ്മള് നദിയുടെ ഉത്ഭവസ്ഥാനത്തേക്ക് പോകുന്നു, നദീ മുഖത്തേക്ക്.
0: പക്ഷെ സാർ, അങ്ങയുടെ ആരോഗ്യം.
1: ഡോണ്ട് ബി അഫ്രൈഡ്. കേട്ടിട്ടില്ലേ, മാൻ ക്യാൻ ഓവർകം മൗണ്ടൻസ് ബൈ ഫെയ്ത്ത്. മാക്സിം ഗോർക്കിയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. വിശ്വാസമാണ് പ്രധാനം. എനിക്കിപ്പോഴതുണ്ട്. പ്ലീസ് കം.
0: വളരെ നല്ലത്. എന്നാൽ നമുക്ക് ഈ തോണിയിൽ നീങ്ങാം.
1: നിങ്ങൾ എന്താണ് ഓർക്കുന്നത്?
0: ഏയ്, ഓർക്കാൻ തക്ക ചരിത്രമുള്ളവനല്ല ഞാൻ. പിന്നെന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ സാർ എന്താണ് ഓർക്കുന്നതെന്ന് ഓർക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ.
1: നോക്കൂ, പുകഴ്ത്തുകയാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതി അതെനിക്ക് നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ കഴിയുന്നു?
0: അറിയില്ല സർ, ഒരുപക്ഷെ പണി പാട്ടിലാക്കലല്ലേ, ശീലിച്ചതാവും.
1: സംസാരം ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാട്ട് എങ്ങനെയാവുന്ന ഞാൻ ആലോചിക്കണേ. വിരോധമില്ലെങ്കിൽ നിങ്ങൾക്കൊരു പാട്ട് പാടിക്കൂടെ? യാത്രയുടെ ക്ലേശവും കുറയുമല്ലോ.
0: യാതൊരു വിരോധവുമില്ല. സത്യത്തിൽ സാർ എപ്പോഴാണ് പാടാൻ ആവശ്യപ്പെടുന്നത് എന്നോർത്തിരിക്കുകയായിരുന്നു ഞാൻ. ഒടുവിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടല്ലോ, സന്തോഷമായി. പക്ഷേ ആദ്യം നമുക്കല്പനേരം മിണ്ടാതിരുന്നാലോ? പാട്ട് പാട്ടാകുന്നത് നിശബ്ദതയിൽ നിന്ന് ജനിക്കുമ്പോഴാണ്.

ആരാരാദ്യം പോയി മറഞ്ഞവരാരാവരപ്പെരുമഴയിൽ അവരോടായി പഴ

0: ഏയ്, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കാത്തിരിക്കുകയാണല്ലേ. നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും കുറച്ചു നേരമായി കാത്തിരിക്കുകയാണ്. ഈ തീരത്ത് മണിക്കൂറുകളോളം നദിക്ക് മേലേക്ക് ഞങ്ങൾ തുഴഞ്ഞു. ഇനി അല്പം കൂടെ മതി, നദി തുടങ്ങുന്നിടത്തെത്തും. പക്ഷേ മോഹനചന്ദ്രൻ ഈ തീരത്തിറങ്ങി. ഉടൻ വരാമെന്ന് പറഞ്ഞ് അയാൾ ദേ ആ പൊളിഞ്ഞു വീഴാറായ കുടിലിലേക്ക് പോയിരിക്കുകയാണ്. എന്താണെന്നറിയില്ല. പോകുമ്പോൾ മരവിച്ച ഒരു മുഖമായിരുന്നു അയാൾക്ക്. കൈകൾ വീണ്ടും വീണ്ടും കൂട്ടിത്തിരുമ്മി ചൂട് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത്ര നാളും അയാൾ കാത്തിരുന്ന ആ ലക്ഷ്യം ആ കുടിലിനുള്ളിലുണ്ടെന്ന് തോന്നുന്നു. ആ, അയാൾ ദാ തിരിച്ചു വരുന്നുണ്ട്. അല്ല, എന്താ ഇത്ര താമസിച്ചത്?
1: വേണ്ട വേണ്ട വേണ്ട, ഇത്ര വെപ്പളം വേണ്ട. തോണിയിൽ പതുക്കെ കയറിയാ മതി.
0: എന്തിനാ ഇത്ര കിടക്കുന്നത്?
2: ഞാൻ പറയാം.
1: വേണ്ട വേണ്ട വേണ്ട വേണ്ട, സംസാരിക്കണ്ട.
0: കുറച്ചു നേരം മിണ്ടാതിരുന്ന് കിതപ്പടക്കൂ.

0: ഞാൻ വീണ്ടും തോടി തുഴയാം. നദീമുഖത്തെത്താൻ ഇനി കുറച്ചു നേരം മതി. സാറേ, സാറേ, എന്താ ഇത്? കരയുന്നോ?
1: അതെ, ഞാനൊന്ന് നന്നായി കരയാൻ ശ്രമിക്കുന്നു. നദിയുടെ ആരംഭമായില്ലേ, ഇനി ചിലപ്പോ എനിക്കതിന് കഴിഞ്ഞേക്കും.
0: പക്ഷേ എന്തിനു വേണ്ടി?
1: അറിയില്ല. ഇത്ര നാളും അടക്കി നിർത്തിയ ഒരു പൊട്ടിക്കരച്ചിൽ എന്റെ ഉള്ളിൽ വിങ്ങി നിൽപ്പുണ്ട്. ഇന്നിപ്പോ ഈ നദി ജീവിതം തന്നെയാണെന്നൊരു തോന്നലാണ് എനിക്ക്. അതിന്റെ ആരംഭത്തിലെത്തുമ്പോ ഞാൻ എന്റെ കുട്ടിക്കാലത്തെത്തുകയാണ്. കുട്ടികൾക്ക് മനസ്സ് വിട്ടൊന്ന് പൊട്ടിക്കരയാൻ പറ്റൂ. ഞാൻ കൊതിച്ചതും ഇത്രയേറെ കഷ്ടപ്പെട്ടതും അതിനുവേണ്ടിയാണ്.
0: ഇത്രയ്ക്ക് മനസ്താപപ്പെടുവാൻ ഇവിടെ എന്ത് സംഭവിച്ചു?
1: ഇനി എന്ത് സംഭവിക്കണം? ഞാൻ മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നദീമുഖത്തെത്തിയ ഞാൻ ഈ തുഴ പിടിച്ചു വാങ്ങി വെള്ളത്തിലേക്ക് വലിച്ചെറിയും. അപ്പോ മഴ തുടങ്ങിയിരിക്കും. വെള്ളം പെരുകി നമ്മളും തോണിയും താഴേക്ക് താഴേക്ക് ഒഴുകി ഒഴുകി പോകും. അങ്ങനെ നിങ്ങൾക്കെന്നെ പാട്ടിലാക്കാൻ കഴിയും, അഥവാ ഞാൻ നിങ്ങൾക്ക് കീഴടങ്ങും. എന്തിനാ അതിശയിക്കുന്നത്? നിങ്ങളുടെ ജോലി ഞാൻ എളുപ്പമാക്കുകയല്ലേ?
0: അപ്പോൾ
1: എനിക്കറിയാം നിങ്ങൾ ആരാണെന്ന്. നോക്കൂ, ജീവിതത്തിൽ വളരെയേറെ കാപട്യം കാണിച്ചിട്ടുള്ളവനാണ് ഞാൻ. എന്നോട് നിങ്ങളുടെ ഈ ചെറിയ കള്ള ഒരിക്കലും വിലപ്പോവില്ല.
0: സമ്മതിച്ചു, സമർത്ഥനാണ് നിങ്ങൾ. പക്ഷെ എന്നെ അതിശയിപ്പിക്കുന്നത് മറ്റൊന്നാണ്. ജീവിതത്തിന്റെ മുനമ്പിൽ നിന്നുകൊണ്ട് ആടിത്തീർത്തത് ഒരു കപടവേഷമാണെന്ന് നിങ്ങൾ പറയുന്നു. അറിഞ്ഞുകൊണ്ട് എന്തിനായിരുന്നു ഈ വൃത്തികെട്ട കളി? നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്?
1: എനിക്കത് ഇഷ്ടപ്പെട്ടു, ആ പ്രയോഗം, വൃത്തികെട്ട കളി. ഒന്നാലോചിച്ചാൽ അത് ശരിയാ. ഞാൻ തിരിച്ചറിവ് നേടാൻ കണ്ണു തുറന്നപ്പോ മുതൽ കണ്ടത് മുഴുവൻ വൃത്തികെട്ട കളികളായിരുന്നു. വിശപ്പിന്റെ മണമുള്ള ബാല്യം സമ്മാനിച്ച് അച്ഛൻ പ്രസ്ഥാനത്തിന് പിൻബലമേകാൻ ജയിലിലായി. രാഷ്ട്രീയത്തിന്റെ വൃത്തികെട്ട കളിയിൽ അച്ഛൻ ഒരിക്കലും തിരിച്ചു വന്നില്ല. ഉറക്കം നഷ്ടപ്പെട്ട് കിടന്ന രാവുകളിൽ എന്റെ അമ്മ വീടിന്റെ പിൻവാതിൽ തുറക്കുന്നതും വൃത്തികെട്ട ചിരിചിരിക്കുന്നതും കേട്ടപ്പോ ഒരു നിലവിളി എന്റെ തൊണ്ടയിൽ കുരുങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ അതെന്റെ ശ്വാസം മുട്ടിക്കായിരുന്നു. ഇന്ന് ഞാൻ എന്റെ അമ്മയെ പോയി കണ്ടു. എന്തിനെന്നെ വളർത്തിയെന്നൊരു ചോദ്യത്തിനായി മാത്രം. തുരുമ്പെടുത്ത് സ്തംഭിച്ചുപോയ വിജാവിരി പോലെ നിശബ്ദയായിരുന്നു അമ്മ. എനിക്കത് സഹിച്ചില്ല. ഞാൻ അവരെ ഈ കൈകൾ കൊണ്ട് കൊന്നു. നിങ്ങൾക്കറിയില്ല ഞാൻ അനുഭവിച്ച സംഘർഷം. അമ്മ വിളമ്പിയ ചോറിന് വൃത്തികെട്ട രുചിയായിരുന്നു. അമ്മ വാങ്ങിത്തന്ന ഉടുപ്പുകൾക്ക് വൃത്തികെട്ട മണമുണ്ടായിരുന്നു. പരപുരുഷന്മാരുടെ വാട. ഒരു കൊച്ചുകുട്ടിക്ക് ഇത് എങ്ങനെ താങ്ങാൻ സാധിക്കും? അതിന് ശ്രമിച്ചപ്പോഴാണ് അവൻ വളർന്നത്. അതിന് ശ്രമിച്ചപ്പോഴാണ് അവൻ ചീത്തയായത്. അല്ലെങ്കിൽ അവനൊരു നല്ല കുട്ടിയാകുമായിരുന്നു. വളരെ വളരെ

0: നോക്കൂ, നമ്മൾ നദീമുഖത്തെത്തി.
1: എനിക്കതറിയാം. മുഖം കലങ്ങിയ ഒരു നദിയിലാണ് ഞാനിപ്പോ. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ എങ്ങനെ പിടിച്ചുപോയെന്ന്? മോഹനചന്ദ്രൻ ആദ്യം പഠിച്ചത് സംശയിക്കാനാണ്, പിന്നെ അവിശ്വസിക്കാനും. അങ്ങനെ അങ്ങനെ വൃത്തിയില്ലായ്മകൾ ഒത്തുചേർന്ന് ജീവിതത്തിലേക്ക് അവനെ ക്ഷണിച്ചു. അവൻ ഇറങ്ങിച്ചെന്നു. നദിയിലേക്ക് ഇറങ്ങുന്നത് പോലെയാണത്. ആദ്യം ഒന്നറയ്ക്കും, പക്ഷെ ഇറങ്ങിക്കഴിയുമ്പോഴാണ് നിലയില്ലെന്നറിയുന്നത്. പിന്നൊരു പിടച്ചിലാണ്, ജീവിക്കാനുള്ള പിടച്ചിൽ. ഇതാണ് എന്റെ ജാതകം. വേണമെങ്കിൽ ആത്മകഥയെന്നും പറയാം.
0: അതോ കഥയില്ലായ്മയോ?
1: നദീമുഖത്തെ ഈ ശൂന്യതയിൽ കണ്ണീര് പോലും ഇറ്റാത്ത അമ്മയുടെ കണ്ണുകളിൽ നോക്കിയപ്പോ ഞാനും അത് മനസ്സിലാക്കി. എന്റേത് കഥയില്ലായ്മയാവും. ചിലപ്പോ അമ്മയ്ക്ക് പറയാനുള്ളത് മറ്റൊരു കഥയായിരിക്കില്ലേ? സാരമില്ല, മോഹനചന്ദ്രൻ IAS ഒരു സൽക്കഥയ്ക്ക് നിയോഗമുണ്ടാവില്ല. ഒരു ക്ലൈമാക്സിലേക്ക് കുതിച്ചുയരാൻ പോലും അതിന് വിധിയുണ്ടാവില്ല. പക്ഷെ ഞാൻ അതിന് അനുവദിക്കില്ല. കലഹിച്ചുകൊണ്ട് ഞാൻ ജീവിതം തിരുത്തി. ഈ അവസാന നിമിഷവും ഞാൻ അത് തന്നെ ചെയ്യും. ആ തുഴ ഇങ്ങി തരൂ.
2: ഏയ് വേണ്ട,
1: ആ തുഴ എന്റെ കയ്യിലേക്ക് തരൂ.
2: പിടിച്ചു വലിക്കാതെ. എന്താണ് ചെയ്യുന്നത്?
1: ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മൾ നദീമുഖം കണ്ടു കഴിഞ്ഞു, ഇനി ഈ തുഴയുടെ ആവശ്യമില്ല. ഇപ്പൊ മഴ പെയ്യും, ഇനി യാത്ര താഴേക്കാണ്. താഴേക്ക് മാത്രം. ഇത്ര നേരം തന്ന സൗഹൃദത്തിന് പകരമായി മോഹനചന്ദ്രന് വേണ്ടി നിങ്ങൾക്കിനി ചെയ്യാൻ ഒന്നേ ഉള്ളൂ, ഒരു പാട്ട്. ഏറ്റവും മധുരം നിറഞ്ഞ ഒരു ഉറക്കുപാട്ട്. അങ്ങനെ ശാന്തമായ കഥാന്ത്യം കൊണ്ട് ഈ നദിയെ ശമിപ്പിക്കുക. പ്രിയപ്പെട്ട പാട്ട് പാടുന്ന കൂട്ടുകാരാ, നിങ്ങളത് ചെയ്യില്ലേ?
0: ശരിയാണ്, ഈ നാടകം ഇവിടെ അവസാനിപ്പിക്കാം. തുടങ്ങുമ്പോൾ മോഹനചന്ദ്രൻ നായകനായിരുന്നു, അവസാനിക്കുമ്പോൾ അയാൾ പ്രതിനായകനായി പരിണമിച്ചു. സാരമില്ല, മരണം പുലകുമ്പോഴെങ്കിലും അയാൾ കാരുണ്യം അർഹിക്കുന്നില്ലേ? ഇതാ അയാളൊരു നെഞ്ചു കലങ്ങിയ നദി പോലെ എന്റെ അരികിലിരിക്കുന്നു. ഞാൻ അയാളെ ഒന്ന് ആശ്വസിപ്പിക്കട്ടെ. തുടക്കത്തിൽ 100,000 സ്രോതസ്സുകളുടെ നിഷ്കളങ്കതയായിരുന്നു നീ, സ്ഫടികം പോലെ വിശുദ്ധ സുന്ദരം. പക്ഷേ സ്രോതസ്സുകൾ അരുവികളായും അരുവികൾ പുഴയായും പുഴകൾ നദിയായും പരിണമിക്കുമ്പോൾ അശുദ്ധമാകും. തെറ്റ് നിന്റേതല്ല തന്നെ. മലകളിൽ മഴ പുതിയൊരു നദിയായി പുനർജനിക്കുന്നത് വരെ നിനക്കിനി ഉറങ്ങാം. അതുവരേക്കും ശാന്തി, ശാന്തി.

0: നദീമുഖം. നാടകം ഇവിടെ സമാപിക്കുന്നു. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം കെ എസ് റാണാ പ്രതാപൻ. സംഗീതം എം ജി രാധാകൃഷ്ണൻ. ആലാപനം കാവാലം ശ്രീകുമാർ. സാങ്കേതിക സഹായം അലക്സ് പോത്തൻ. കഥാപാത്രങ്ങളും അഭിനേതാക്കളും മോഹനചന്ദ്രൻ ഐ എ എസ് തിലകൻ. മരണം നെടുമുടി വേണു. രാജ്കുമാർ അനന്തപുരം രവി. സഹോദരി ടി പി രാധാമണി. വസുമതി ശാരദ നായർ. കവി ജഗന്നാഥൻ. നിരൂപകൻ അലിയാർ. ഡോക്ടർ ചന്ദ്രസേനൻ. നഴ്സ് ലേഖ. പോലീസുകാരൻ കല്ലേലി രാമചന്ദ്രൻ നായർ. ഓഫീസ് ശിപായി വഴുതക്കാട് ബാബു. കാഴ്ചക്കാർ ജോസ് നെട്ടയം, ജോസഫ് ഗാൻസിസ്, ഡൊമിനിക് ജെ കാട്ടൂർ. ഓഫീസ് ജീവനക്കാർ കെ ജി ലതി, ചേർത്തല ജയലക്ഷ്മി. പശ്ചാത്തലത്തിൽ കെ എസ് ഗോപാലകൃഷ്ണൻ, സി തങ്കരാജ്, ഡെന്നിസ് ജോസ്, ഒ കെ ആനന്ദ് കുമാർ, സി ഹരിശങ്കർ, എബ്രഹാം തോമസ്.
1: ആരാരാദ്യം പോയി മറഞ്ഞവരാരാ വരപ്പെരുമഴയിൽ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയ ഗാനം, ചിത്രം അയാൾ കഥയെഴുതുകയാണ്. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു.